റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 27, ക്രിസ്തുവർഷം 2026, ജൂൺ 10, ബുധനാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടിയിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: തീവണ്ടിയുടെ ജനാലയ്ക്കടുത്തിരുന്ന് പുറത്തേക്ക് നോക്കി. അകലെ ഭീമാകാരമായൊരു മല, അതിൻ്റെ ആകാര ഭംഗി അലൗകികമാണെന്ന് തോന്നി. നീലാകാശത്തിൻ്റെ ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ച പോലെ ആ മല ഉയർന്നു നിൽക്കുന്നു. യാത്ര തുടർന്നുകൊണ്ടിരുന്നു, ഒപ്പം മലയുടെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരുന്നു. മലയുടെ അടിവാരത്തോട് ലക്ഷ്യം വച്ചാണ് തീവണ്ടി ചലിച്ചത്. മലയടിവാരത്തിലെത്തിയപ്പോൾ ദൃശ്യങ്ങൾ മാറി. ദൂരെ നിന്ന് കണ്ട മലയുടെ ആകാര ഭംഗി ഇപ്പോൾ കാണാനില്ല. കാഴ്ച പരിമിതമായിരിക്കുന്നു. തൊട്ടു മുമ്പിലുള്ള പാറയടുക്കുകളും കുറ്റിക്കാടുകളും മാത്രം. ദൂരെ നിന്ന് വീക്ഷിക്കുന്ന അന്യന്റെ കാഴ്ചപ്പാടല്ല അടുത്തു നിൽക്കുന്ന ബന്ധുവിനുള്ളത്. സൽക്കാരത്തിനെത്തിയ വിരുന്നുകാരൻ്റെ മനസ്സിൽ കടപ്പാടിൻ്റെ കണക്കുണ്ടാവും. ലഭിച്ച സൗഹൃദത്തിൻ്റെയും നന്മയുടെയും വില മനസ്സിലാക്കാൻ വിരുന്നുകാരന് എളുപ്പമാണ്. എന്നാൽ വീട്ടിലുള്ള ബന്ധുവിൻ്റെ നില അതല്ല. അവൻ്റെ കാഴ്ചപ്പാട് പരിമിതമാണ്. ശീലത്തിൻ്റെ മന്ദതയിൽ സ്നേഹത്തിൻ്റെ ചൂട് തിരിച്ചറിയുന്നില്ല. അടുപ്പം സമ്മാനിച്ച ധാരണകളും തെറ്റിദ്ധാരണകളും മുൻവിധികളും ബന്ധങ്ങളിലുണ്ടാകുന്ന അസ്വസ്ഥതകളും അടുത്തു നിൽക്കുന്ന ബന്ധുവിൻ്റെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു. അകലെ നിൽക്കുന്ന അന്യൻ്റെ കാഴ്ചപ്പാട് വിശാലമാണ്, കുറേ കൂടി സ്വതന്ത്രമാണ്. ബന്ധങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് അനുഭവിക്കുന്ന നിസ്സംഗത വസ്തുനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടിന് വഴിയൊരുക്കുന്നു. ഒന്നും കൊടുക്കുവാനും വാങ്ങുവാനും ഇല്ലാത്ത അവസ്ഥയിൽ, പ്രീതി സമ്പാദിക്കുവാനോ അപ്രീതി നേടുവാനോ ഇല്ലാത്ത അവസ്ഥയിൽ കാഴ്ചപ്പാടിന് ഭംഗിയേറുന്നു. പരിചയത്തിൻ്റെ ശീലം നമ്മുടെ പരസ്പര ബന്ധങ്ങളെ വികൃതമാക്കാറില്ലേ? എത്രയെത്ര ബന്ധങ്ങളാണ് കാലത്തിൻ്റെ കുത്തിയൊഴുക്കിൽപ്പെട്ട് ശിഥിലമാകുന്നത്! നമ്മുടെ പരസ്പരമുള്ള ഇടപാടുകളിൽ ചിലപ്പോഴെങ്കിലും അകലെ നിന്ന് അന്യൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അകലെയായിരിക്കുമ്പോൾ വൈകല്യങ്ങൾ മറഞ്ഞിരിക്കുമെന്നല്ല അതിനർത്ഥം. വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ആവൃത സൗന്ദര്യം കൂടുതൽ ദൃശ്യമാവും എന്നാണ് അർത്ഥം. വ്യക്തിയുടെ മൊത്തത്തിലുള്ള സവിശേഷതകളുടെയും സൗന്ദര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എത്രയോ നിസ്സാരമാണ് അവൻ്റെ കുറവുകൾ. നിസ്സാരമായ കുറവുകളും പരിമിതികളും സഹാനുഭൂതിയോടെ അവഗണിക്കുവാൻ അന്യൻ്റെ കാഴ്ചപ്പാടിന് കഴിയും. ബന്ധങ്ങളിൽ അന്യൻ്റെ കാഴ്ചപ്പാടുണ്ടാക്കുന്ന ഇടവേളകൾ നമുക്കുണ്ടാവട്ടെ. അപ്പോൾ ബന്ധങ്ങൾ പഴകാതെ സൂക്ഷിക്കാൻ കഴിയും. നമ്മൾ ആദ്യമായി പരസ്പരം കണ്ടു പരിചയപ്പെട്ടതും ഇഷ്ടപ്പെടുകയും ചെയ്ത സന്ദർഭം ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയണം. പരിചയം തന്ന അറിവിൽ ഏറെ കുറവുകളുണ്ടാവും. അതിൽ നിന്നുള്ള മടുപ്പ് സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. അതുമൂലമുണ്ടാകുന്ന അകൽച്ചയുടെ ചാരക്കൂനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞാൽ ബന്ധത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ ഉയരും. മനുഷ്യബന്ധങ്ങളുടെ ഈ സംസ്കരണ പ്രക്രിയ ഒരിക്കലും അവസാനിക്കാതെ സൂക്ഷിക്കാൻ

0: റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ പരിവർത്തനാത്മകമായ ഭരണ നിർവഹണത്തിനും ഇന്ത്യയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി നടത്തിയ ശ്രമങ്ങളെയും ലോക നേതാക്കൾ പ്രകീർത്തിച്ചു. ആഗോള ദക്ഷിണേഷ്യക്കായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയുടെ പങ്കും സാമ്പത്തികവും ചലനാത്മകവുമായ ഇന്ത്യയെക്കുറിച്ച് പ്രധാനമന്ത്രി പുലർത്തുന്ന കാഴ്ചപ്പാടും ലോക നേതാക്കൾ വിലയിരുത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തെളിവാണ് കൂടുതൽ കാലം അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിന്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസെസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിന്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൌകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൌത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാര പത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
1: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശു വികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68 നിന്ന് 38. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് MLAയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൌണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ ആദ്യഘടുവായ 5 ലക്ഷം രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർകോട് നിന്ന് PJ ജഗന്നിവാസൻ.
4: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1 കോടി 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
1: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി OJ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി CP ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാര പത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 വിരൽത്തുമ്പിലെ വിസ്മയം, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:45 സുഗിനോ ഭവന്തു, 10:00 വാട്സ്ആപ്പ് മെലഡി, 10:30 ജേക്കബുമായി അഭിമുഖം, 11:00 തീരധ്വനി, 11:30 സാഹിത്യത്തിന്റെ നിറവ്, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നിയമം ലളിതമായി, 3:30 മ്യൂസിക്കൽ ചെയർ, 4:30 ഗാനകൌതുകം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താ വീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:30 നാട്ടിലെ പാട്ടുകാർ, 10:00 വിദ്യാസാഗർ ഹിറ്റ്സ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
2: വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർ മുൻകൂറായി വല്ലതും അറിഞ്ഞു വെക്കേണ്ടതുണ്ടോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻകരിക്കോൾ. വൈവാഹിക ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നാം കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ജാഗ്രതയോടെ മാത്രമേ വിവാഹത്തിലേക്ക് നീങ്ങാവൂ. സ്ത്രീ പീഡനം, സ്ത്രീധന പീഡനം, വിവാഹമോചനം, അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ കടന്നുവരാം. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന് പ്രാഥമികമായി കണക്കിലെടുക്കേണ്ടത് വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം ആഴത്തിൽ തന്നെ വിശകലനം ചെയ്യണം. സാധാരണഗതിയിൽ വിവാഹ ആലോചനകളിൽ അന്വേഷിക്കുന്ന കാര്യങ്ങൾക്ക് പുറമെ പലതും അറിയേണ്ടതുണ്ട്. ജീവിത പങ്കാളിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയണം. ചില വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന ശീലമുള്ളവരുണ്ട്. കേസും കൂട്ടവും ഇല്ലാതെ കഴിയാൻ തന്നെ അവർക്ക് പറ്റില്ല. അത്തരം രീതികളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിവാഹം നിങ്ങളെ കുഴപ്പത്തിലാക്കും. നിങ്ങൾ എത്ര നന്നായി പെരുമാറുന്ന ആളായാലും അവർ നിങ്ങളെ എതിരാളിയുടെ ഗണത്തിൽ കാണാനും അടിച്ചിരുത്തി ഭരിക്കാനുമുള്ള മനോഭാവം കാണിക്കാനിടയുണ്ട്. ഇത് പ്രത്യേകമായി ശ്രദ്ധിച്ചിരിക്കണം. അതിനാൽ കുറ്റകരമായ പ്രവൃത്തികളിലും കേസുകളിലും ഉൾപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങളിൽ നിന്ന് അത്തരം കാര്യങ്ങളിൽ ഒന്നും താല്പര്യമില്ലാത്തവർ വിട്ടു നിൽക്കുന്ന ആണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആണായാലും പെണ്ണായാലും അവരുടെ സൗന്ദര്യം ഏവരെയും ആകർഷിക്കും. അതിൽ തെറ്റു പറയാനുമില്ല. പക്ഷേ അതുമാത്രമായി കണക്കെടുക്കുകയും അരുത്. ചിലർ ഓവർ സ്മാർട്ടായി ആദ്യകാലങ്ങളിൽ തോന്നും. അത്തരം പെരുമാറ്റങ്ങൾ ചിലപ്പോൾ പൊള്ളയാകാം. ദീർഘകാല ജീവിതം അത് ദുസ്സഹമാക്കിയെന്നും വരാം. ചിലർ തന്റെയും ബന്ധുക്കളുടെയും കുടുംബ മഹിമ വലിയ തലത്തിൽ തന്നെ വിളമ്പും. വിവാഹം കഴിയുമ്പോഴായിരിക്കും ഈ പറഞ്ഞതെല്ലാം പൊള്ളയായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ബന്ധങ്ങൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ളത് മാത്രം പറയുക. നിങ്ങൾക്കുള്ളത് അവർ നാം പറയാതെ മനസ്സിലാക്കട്ടെ. വിവാഹം നിശ്ചയിച്ചുറപ്പിക്കുന്നതിന് മുമ്പ് ഇരുവരുടെയും വീടും പരിസരവും മനസ്സിലാക്കണം. വാടക വീട് സ്വന്തം വീടായും തന്റെ ചെറിയ ജോലി ഉന്നത നിലയിലുള്ള ജോലിയാണെന്നും കള്ളം പറഞ്ഞ് വിവാഹത്തിലേക്ക് നീങ്ങുന്നവരുണ്ട്. അത്തരം വിവാഹങ്ങൾ നാളുകൾക്കുള്ളിൽ 8 നിലയിൽ തന്നെ പൊട്ടിയ കഥകൾ എനിക്ക് തന്നെ അറിയാം. രാഷ്ട്രീയ ചേരി, മതപരമായ ചേരികൾ, ഫ്രീ തിങ്കിങ്,

0: പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. എൻഡിഎയുടെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12 വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
1: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. 2014 മെയ് 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 മെയ് 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതുതെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതുതെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങളർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണവിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച NHRC ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ൽ പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
3: പാകിസ്ഥാൻ കി ഓർ സേ ഫർജി ഖബറോ ഓർ വീഡിയോ കാ എക് സിൽസില ലഗാതാർ ദേഖനെ കോ മിലാ ഹൈ യേ അപ്നി വിഫൽതാഓ കോ ഛിപാനെ ഓർ അപ്നെ മാനവാധികാരോ കേ ഉല്ലംഘൻ ഹനൻ സേ ധ്യാൻ ഭട്കാനെ കാ പാകിസ്ഥാൻ കാ ഹതാശാ പൂർണ പ്രയാസ് ഹൈ.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗർല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14-16 പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യയെ ശ്രീലങ്ക എയെ 8 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 277 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 റൺസിന് പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12-ാം വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ഒരു പ്രത്യേക വംശത്തെയോ ഗോത്രത്തെയോ മതവിഭാഗത്തെയോ ജനസമൂഹത്തെയോ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് വംശഹത്യകൾ എന്ന് പറയുന്നത്. മത്സരബുദ്ധിയോടെയുള്ള വെറും ആക്രമണം എന്നതിനപ്പുറം ഇതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ഒരു വലിയ മുറി, അവിടെ നിറയെ ഷൂസുകൾ, അവയിൽ വലുതുണ്ട് ചെറുതുണ്ട്, എല്ലാം പൊടി പിടിച്ചും കീറിപ്പറിഞ്ഞും കിടപ്പാണ്. ഒരു കാലത്ത് അവ അണിഞ്ഞിരുന്നത് ജീവനുള്ള മനുഷ്യരായിരുന്നു. ആ മനുഷ്യരാരും പ്രായമെത്തി മരിച്ചുപോയവരല്ല, അവരെല്ലാം മരണത്തിന് വിധേയമായവരാണ്, അതായത് അവരെ കൊന്നുകളഞ്ഞതാണ്. ഇനി ഒരിക്കലും സംഭവിക്കരുതേ എന്ന് മനുഷ്യരെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന അതിക്രൂരമായൊരു വംശകത്തിയുടെ ശേഷിപ്പാണ് പോളണ്ടിലെ ഓഷ്വിറ്റസ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ഈ മുറി. അവിടെയുള്ളത് ഉപേക്ഷിക്കപ്പെട്ട ഷൂസുകളുടെ കൂമ്പാരം മാത്രമല്ല, മറിച്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസികൾ കൊലപ്പെടുത്തിയ ലക്ഷക്കണക്കിന് ജൂതരുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ കൂടിയാണ്. വംശഹത്യ, യാതൊരു കുറ്റവും ചെയ്യാതിരുന്നിട്ടും ഇരകളായി തീർന്ന മനുഷ്യരുടെ സങ്കടം ഉറഞ്ഞുണ്ടായ വാക്കാണത്. ചരിത്രം മറക്കാത്ത വംശഹത്യകളുടെ ഈ കഥയാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകം. മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്കേ ഇത്തരത്തിൽ ചെറുതും വലുതുമായ നിരവധി വംശഹത്യകൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ചരിത്രാതീത കാലത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായിരുന്നുവെങ്കിൽ കാലം മുന്നോട്ട് ചെല്ലുംതോറും വംശഹത്യക്കുള്ള കാരണങ്ങൾ പലതായി. ലോകമെങ്ങും ഒട്ടനവധി വംശഹത്യകളുടെ വാർത്തകളാണ് നാം ഇന്ന് കേൾക്കുന്നത്. രാഷ്ട്രീയ വിദ്വേഷം, തീവ്ര ദേശീയത, ജാതിമത അസഹിഷ്ണുത, അധികാരമോഹം എന്നിവയെല്ലാം വംശഹത്യകൾക്ക് കാരണമായിട്ടുണ്ട്. ചില രാജ്യങ്ങളിൽ നിയമവ്യവസ്ഥയുടെ തകർച്ചയും വംശഹത്യകൾക്ക് വഴി തുറന്നു. ഒരു രാജ്യത്തെ വംശഹത്യയുടെ ഫലം ലോകമാകെ ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് ജീവനുകൾ ഇല്ലാതാകുന്നതോടൊപ്പം അഭയാർത്ഥി പ്രവാഹം, സാമ്പത്തിക പ്രതിസന്ധി, വരും തലമുറകളിലെ മാനസിക ആഘാതം, ഇവയൊക്കെ വംശഹത്യകളുടെ അനന്തര ഫലങ്ങളാണ്. എന്താണോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതെ, വംശഹത്യ എന്ന വാക്ക് എങ്ങനെ ഉണ്ടായി? വംശഹത്യക്ക് ഇരയായൊരു മനുഷ്യനാണ് ആ വാക്ക് രൂപപ്പെടുത്തിയത്. അയാളുടെ പേര് റാഫേൽ ലെങ്കിൻ എന്നാണ്. ജനോസ് എന്ന ഗ്രീക്ക് വാക്കിന് വംശം, ഗോത്രം എന്നൊക്കെയാണ് അർത്ഥം. സൈഡ് എന്ന ലാറ്റിൻ പദത്തിനാകട്ടെ കൊലപാതകമെന്നും. ഈ രണ്ട് വാക്കുകളും ചേർത്ത് 1940കളുടെ തുടക്കത്തിലാണ് പോളിഷ് ജൂത വംശജനും നിയമ പണ്ഡിതനുമായ റാഫേൽ ലെംകിൻ ജോനോസൈഡ് എന്ന വാക്കുണ്ടാക്കിയത്. ജർമ്മനിയിൽ നാസികൾ ജൂതർക്കെതിരെ നടത്തിയ കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. പോളണ്ടിൽ നാസികളുടെ ജൂതവേട്ടയിൽ റാഫേലിന് സ്വന്തം കുടുംബാംഗങ്ങളിൽ പലരെയും നഷ്ടപ്പെട്ടു. നിയമ വിദ്യാർത്ഥിയായിരിക്കെ വായിച്ചറിഞ്ഞ അർമീനിയൻ വംശഹത്യകളുടെ കഥകളും പിന്നീട് നാസികളുടെ ക്രൂരതകളും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കി. വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് നിയമത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഒരു വാക്കോ അത്തരം കൃത്യങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുന്ന നിയമമോ അന്നുണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജനോസൈഡ് എന്ന വാക്ക് രൂപപ്പെടുത്തിയത്. റാഫേൽ രചിച്ച 1944 പുറത്തിറങ്ങിയ ആക്സിസ് റൂൾ ഇൻ ഓക്കുപ്പൈസ് യൂറോപ്പ് എന്ന പുസ്തകത്തിൽ ഈ വാക്ക് അച്ചടിച്ചു വന്നു. ഒരു രാജ്യത്തെയോ വംശത്തെയോ നശിപ്പിക്കുന്ന വലിയൊരു കുറ്റകൃത്യമായാണ് ഈ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് ഇതിനെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരു അന്താരാഷ്ട്ര കുറ്റമായി അംഗീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ നിരന്തര ശ്രമങ്ങൾ ഒടുവിൽ ലക്ഷ്യം കണ്ടു. റാഫേലിന്റെ ശ്രമഫലമായി ഐക്യരാഷ്ട്രസഭ 1946 വംശഹത്യയെ അവലംബിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കി. 1948 ചേർന്ന യു എൻ സമ്മേളനം അതിന് നിയമപരമായ നിർവചനം നൽകുകയും അന്താരാഷ്ട്ര കുറ്റമായി അംഗീകരിക്കുകയും ചെയ്തു. വംശഹത്യ എന്ന വാക്കുണ്ടായത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണെങ്കിലും ഇതേ ലക്ഷ്യത്തോടെയുള്ള കൂട്ടക്കൊലകൾ അതിനും എത്രയോ മുമ്പേ ലോകത്തുണ്ടായിട്ടുണ്ട്. വംശഹത്യയുടെ വകുപ്പിൽ പെടുത്താനാവാത്ത നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കാണെങ്കിൽ മനുഷ്യകുലത്തോളം തന്നെ അതിന് പഴക്കം വരും. പ്രകൃതിയോടും കാലാവസ്ഥയോടും നിരന്തരം പൊരുതി മുന്നേറിയാണ് ആധുനിക മനുഷ്യന്റെ പൂർവികരായ നിയാണ്ടർത്താൻ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചത്. പ്രധാനമായും യൂറോപ്പിലും പടിഞ്ഞാറൻ ഏഷ്യയിലുമായി ഏകദേശം 400,000 മുതൽ 40,000 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്നവരാണ് ഇവർ. ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യരുടേതിനേക്കാൾ വലിപ്പമുള്ള തലച്ചോറും തണുപ്പ് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ശക്തമായ ശരീരഘടനയുമായിരുന്നു ഇവരുടെ പ്രത്യേകത. കല്ലുകൊണ്ടുള്ള പലതരം ആയുധങ്ങൾ ഉപയോഗിച്ച ഇവർ വലിയ മൃഗങ്ങളെ വേട്ടയാടി. പൂർണമായ ഭാഷ ഉപയോഗിച്ചിരുന്നതായി തെളിവില്ലെങ്കിലും ആശയവിനിമയത്തിന് ചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നതായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 40,000 വർഷം മുമ്പ് നിയണ്ടർത്താൻ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി. കാലാവസ്ഥാ മാറ്റം, ഭക്ഷ്യക്ഷാമം, രോഗങ്ങൾ, ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയ ഹോമോസാപ്പിയൻസുമായുള്ള കടുത്ത മത്സരം തുടങ്ങിയവയാണ് അവരുടെ പതനത്തിന് കാരണമായത്. മെച്ചപ്പെട്ട ആയുധങ്ങളും ഭാഷ ആശയ വിനിമയ ശേഷിയുമുള്ള ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ യൂറോപ്പിൽ വ്യാപിച്ചത് ചെറിയ ജനസംഖ്യയുള്ള നിയണ്ടർത്താലുകൾക്ക് കനത്ത ആഘാതമായി. ഭക്ഷണം, താമസ സ്ഥലം എന്നിവയ്ക്കായുള്ള പോരാട്ടങ്ങളിൽ പിന്നിലായതും ചില പ്രദേശങ്ങളിൽ ഹോമോസാപ്പിയൻസുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായതും നിയണ്ടർത്താലുകളെ തളർത്തി. ഇത്തരം ആക്രമണങ്ങളും ഹോമോസാപ്പിയൻസുമായി കൂടിക്കലർന്നതുമെല്ലാം നിയണ്ടർത്താലുകളുടെ കുലം മുടിയാൻ കാരണമായി. ഒരർത്ഥത്തിൽ ഇതും ഒരു വംശഹത്യയാണെന്ന് പറയാം. ലോകചരിത്രത്തിലെ പ്രധാന നഗര രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു കാർത്തേജ്. വടക്കേ ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം BC 814 ഫിനീഷ്യർ കുടിയേറ്റക്കാരായാണ് അവരാണ് സ്ഥാപിച്ചത്. വാണിജ്യത്തിലൂടെയും നാവികശക്തിയിലൂടെയും കോളനികളിലൂടെയും അതിസമ്പന്നമായ കാർത്തേജ് BC 5-ാം നൂറ്റാണ്ടിനും 4-ാം നൂറ്റാണ്ടിനും ഇടയിൽ പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലെ സുപ്രധാന രാഷ്ട്രശക്തിയായി ഉയർന്നു വന്നു. കാർത്തേജിന് സ്വന്തം നാണയവും തുറമുഖങ്ങളും നാവികസേനയും ഉണ്ടായിരുന്നു. പോരാത്തതിന് കാർഷിക മേഖലയിലും മുൻപന്തിയിൽ ആയിരുന്നു അവർ. അവരുടെ വളർച്ച റോമക്കാർക്ക് ഭീഷണിയായി. കടൽ വ്യാപാരത്തിൽ നിയന്ത്രണം നേടാൻ ഇരു രാഷ്ട്രങ്ങളും മത്സരിച്ചിരുന്നു. ഇറ്റലിക്ക് പുറമെ അധികാരം വ്യാപിപ്പിക്കാൻ തക്കം പാർത്തിരുന്ന റോം കാർത്തേജിനെ ശത്രുക്കളായി കരുതി. കാർത്തേജിനെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ലക്ഷ്യത്തോടെ അവർ ആരംഭിച്ച അക്രമണങ്ങളാണ് ചരിത്രത്തിൽ പ്യൂണിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. BC 264 മുതൽ 241 വരെ നീണ്ട 1-ാം പ്യൂണിക് യുദ്ധത്തിൽ റോമിനായിരുന്നു വിജയം. കാർത്തേജിന്റെ സിംഹം എന്നറിയപ്പെട്ട സൈന്യാധിപൻ ഹാനിബാളിന്റെ നേതൃത്വത്തിൽ തിരിച്ചടിച്ചത് 2-ാം പ്യൂണിക് യുദ്ധത്തിന് കാരണമായി. കാർത്തേജ് വീണ്ടും സമ്പന്നമാകുമെന്ന ഭയത്താൽ ആ രാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാനായി നടന്ന 3-ാം പ്യൂണിക് യുദ്ധത്തിൽ, അതായത് BC 143 മുതൽ 146 വരെയുള്ള കാലഘട്ടത്തിൽ റോം സമ്പൂർണമായി വിജയിച്ചു എന്ന് പറയാം. അതിക്രൂരമായ ആക്രമണങ്ങളാണ് റോമക്കാർ കാർത്തേജിന് മേൽ അഴിച്ചുവിട്ടത്. ജനസംഖ്യയിൽ 4% പേരെ കൊല്ലുകയും ശേഷിച്ചവരെ അടിമകളാക്കുകയും ചെയ്തു. ഒരു രാഷ്ട്രം എന്ന നിലയ്ക്കോ സമൂഹം എന്ന നിലയ്ക്കോ ഉള്ള കാർത്തേജിന്റെ നിലനിൽപ്പ് പൂർണ്ണമായും ഇല്ലാതായി. റോമാക്കാർ ഉന്മൂലനാശം ചെയ്ത കാർത്തേജിന്റെ അവശിഷ്ടങ്ങൾ ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. അമേരിക്കൻ വൻകരയിലെ ആദിമ നിവാസികളെ പൊതുവായി പറയുന്ന പേരാണ് റെഡ് ഇന്ത്യക്കാർ. യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് കടൽ മാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്ന കാലം അവരെ എത്തപ്പെട്ടത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ആ പുതിയ ദേശം അവർ ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചു. അവിടത്തുകാരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുകയും ചെയ്തു. 15 മുതൽ 19 വരെയുള്ള നൂറ്റാണ്ടുകളിൽ 80% അമേരിക്കയിലെ പ്രാചീന വംശജർ യൂറോപ്യന്മാരാൽ കൊല ചെയ്യപ്പെട്ടു. ഇവരുടെ ഭൂമിയും മറ്റ് പ്രകൃതി വിഭവങ്ങളുമൊക്കെ കൈയടക്കാനായിരുന്നു ഈ ക്രൂരത. യൂറോപ്യന്മാർക്കിടയിൽ പകർന്നു പിടിച്ചിരുന്ന രോഗങ്ങൾ പതിയെ അമേരിക്കയിലെ ഗോത്രക്കാരിലേക്കും പകർന്നു. അങ്ങനെയും കുറെ പേർ മരിച്ചു വീണു. യൂറോപ്യൻ അധിനിവേശത്തിന് മുൻപ് 10 കോടിയിലേറെയായിരുന്നു അമേരിക്കൻ ഗോത്രവർഗക്കാരുടെ ജനസംഖ്യ. 1900 ആയതോടെ അത് 2-3 ലക്ഷമായി ചുരുങ്ങി. 1864 കൊളോറോഡോയിൽ നടന്ന സാൻഗ്രി കൂട്ടക്കൊല, 1890 സൗത്ത് ഡക്കോഡയിൽ നടന്ന വുണ്ടഡ് നീ കൂട്ടക്കൊല എന്നിവയാണ് അമേരിക്കൻ ആദിമ നിവാസികൾക്കെതിരെ നടന്ന വലിയ അക്രമ സംഭവങ്ങൾ. 1864 നവംബർ 29 രാവിലെയാണ് സാൻഗ്രി കൂട്ടക്കൊലയ്ക്ക് തുടക്കമാകുന്നത്. ചെയ്യന്നെ അരംഖാനെ ഗോത്രവർഗക്കെതിരെ അപ്രതീക്ഷിതമായ കുതിരപ്പട കുതിച്ചെന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ഇതിൽ ഏകദേശം 200 ആദിമവാസികൾ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളുമായിരുന്നു മരിച്ചവരിൽ കൂടുതലും. അമേരിക്കൻ ആദിമ നിവാസികളുടെ വംശനാശത്തിന് കാരണമായ കൂട്ടക്കൊലകളിൽ അവസാനത്തേതായിരുന്നു ഉണ്ടഡ് നീ കൂട്ടക്കൊല. 1890 ഡിസംബർ 29 സൗത്ത് ഡക്കോഡയിലെ ലക്കോഡ ഗോത്രക്കാർക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 300-ലേറെ ആളുകളെ സൈനികർ വെടിവെച്ച് കൊലപ്പെടുത്തി. അക്രമം നടത്തിയ സൈനികർക്കെതിരെ ശിക്ഷ നടപ്പാക്കുന്നതിന് പകരം 20 സൈനികരെ ബഹുമതി നൽകി ആദരിക്കുകയാണ് ഉണ്ടായത്. അമേരിക്കൻ ചരിത്രത്തിൽ ഈ കൂട്ടകലകൾ ഇന്നും മായാത്ത കറയാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആദിമ നിവാസികളുടെ പോരാട്ടം ഇന്നും അമേരിക്കയിൽ തുടരുകയാണ്. 2nd ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലുള്ള നാസി ഭരണകൂടം ജർമ്മനിയിലെ ജൂതരെ ലക്ഷ്യമിട്ട് നടത്തിയ വംശീയ ഉന്മൂലനമാണ് ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 60 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇക്കാലത്ത് ജീവൻ നഷ്ടമായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജർമ്മനിയുടെ നിയന്ത്രണത്തിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അക്കാലത്ത് ജൂതർ ആക്രമിക്കപ്പെട്ടു. ജൂതർക്ക് പുറമെ റോമക്കാർ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ, രാഷ്ട്രീയ എതിരാളികൾ എന്നീ വിഭാഗങ്ങളെയും കൊലപ്പെടുത്തിയിരുന്നു. നാസികളുടെ വംശീയ സിദ്ധാന്തങ്ങളും ജൂതവിരോധവും ആയിരുന്നു അക്രമങ്ങൾക്ക് പ്രധാന കാരണമായത്. 1st ലോകമഹായുദ്ധത്തിലെ ജർമ്മനിയുടെ തോൽവിയിൽ നിന്നാണ് ഹിറ്റ്ലർ എന്ന തീവ്ര ദേശീയവാദിയായ നേതാവിന്റെ ഉദയം. തന്റെ പ്രസംഗങ്ങളിലൂടെ ജൂത വംശജരോടുള്ള വിദ്വേഷം ഹിറ്റ്ലർ ജർമ്മൻ ജനതയിൽ ആളിക്കത്തിച്ചു. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നറിയപ്പെട്ട തടങ്കൽ പാളയങ്ങളിൽ ജൂതന്മാർ പട്ടിണി കിടന്നും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയും മരിച്ചു വീണു. ജൂതന്മാരെ കൂട്ടമായി ഒരു മുറിയിലടച്ച് അതിലേക്ക് വിഷവാതകം കടത്തിവിട്ടും കൊലപ്പെടുത്തി. സൈക്ലോൺ ബി പോലെയുള്ള വിഷവാതകങ്ങളാണ് ഇതിനായി അന്ന് ഉപയോഗിച്ചത്. ഒടുവിൽ സോവിയറ്റ് യൂണിയന്റെ സൈനിക മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. വംശഹത്യകളെ കുറിച്ചുള്ള അറിവിന്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു, അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെ കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7 മണിക്കും. വിസ്മയ കാഴ്ചകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ അറിയാം, മാറ്റിയെടുക്കാം, ഇതിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളിൽ പലരും വിചാരിക്കാറുള്ളത് കോപം എന്നത് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണല്ലേ. എന്നാൽ ശാസ്ത്രം പറയുന്നത് അങ്ങനെയൊന്നുമല്ല. കോപം പെട്ടെന്നൊന്നും ഉണ്ടാകുന്ന ഒന്നല്ല. അതിന്റെ പിന്നിൽ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന വലിയ ഒരു പ്രക്രിയയുണ്ട്. നമ്മുടെ തലച്ചോറിലെ അഗ്മദ്ദല എന്ന ചെറിയൊരു ഭാഗമാണ് ഈ വികാരത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഒരു സെക്യൂരിറ്റി അലാറം പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മെ ആരെങ്കിലും അപമാനിക്കുകയോ നമുക്ക് അർഹതപ്പെട്ടത് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരികയോ ചെയ്യുമ്പോൾ ഈ അഗ്മദ്ദല ഉണരുകയായി. അത് ഇതിനെല്ലാം വലിയൊരു ഭീഷണിയായി കണക്കാക്കുന്നു. ഉടനെ തന്നെ ഈ അഗ്മദ്ദല നമ്മുടെ ശരീരത്തിലേക്ക് ചില രാസ സന്ദേശങ്ങൾ അയക്കുന്നു. ഹൃദയമിടിപ്പ് കൂടുന്നു, രക്തസമ്മർദ്ദം ഉയരുന്നു. ഇതാണ് നമ്മളിൽ പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യമായി പുറത്തു വരുന്നത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരേ സാഹചര്യത്തിൽ എല്ലാവരും ഒരുപോലെ അല്ല പ്രതികരിക്കുക. അതിന് കാരണം നമ്മുടെ മുൻകാല അനുഭവങ്ങളും നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളുമാണ്. കുട്ടിക്കാലം മുതൽ നമ്മൾ കണ്ടും അനുഭവിച്ചും അറിഞ്ഞ കാര്യങ്ങളുമുണ്ട് അതിന്റെ പിന്നിൽ. പലപ്പോഴും നമ്മുടെ കോപത്തിന്റെ തീവ്രത നിശ്ചയിക്കുന്നത് ഇതെല്ലാമാണ്. അതുകൊണ്ട് അടുത്ത തവണ ദേഷ്യം വരുമ്പോൾ ഓർക്കുക, ഇത് നിങ്ങളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, നിങ്ങളുടെ ഉള്ളിലെ അലാറാം സിസ്റ്റം തെറ്റായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയണം. ഇതിനെ എങ്ങനെ ഒക്കെ ശാന്തമാക്കാം എന്ന് നിങ്ങൾക്കറിയണ്ടേ? അടുത്ത ഭാഗത്ത് വിശദമായി ഇതേക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യത്തിന്റെ നിരാഹസത്തിൽ നിന്ന് രക്ഷപ്പെടണോ? 20 ഭാഗങ്ങളിലായി അത് വിശദീകരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഇതേ സമയം ഇതിനായി കാതോർക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോൾ.
2: പുതിയ സാങ്കേതിക വിദ്യയും ഇഷ്ടപ്പെടാത്തവർ ആരുണ്ട്? ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിരൽത്തുമ്പിലെ വിസ്മയം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:15 പുനഃപ്രക്ഷേപണം, ശനിയാഴ്ചകളിൽ രാത്രി 7 വിരൽത്തുമ്പിലെ വിസ്മയം. അവതരണം നാദൃശ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS പ്രൈമറി വിഭാഗത്തിൽ UPST യുടെയും HS വിഭാഗത്തിൽ HST ഹിന്ദിയുടെയും ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 12-ാം തീയതി രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 12-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടക്കും. മിനിമം +2 യോഗ്യതയുള്ള 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ 3 ബയോഡറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാരത്തിൽ 160 ഇന്റേൺഷിപ്പ് ഒഴിവുണ്ട്. ഈ മാസം 20-നകം അപേക്ഷിക്കണം. August 3 ഇന്റേൺഷിപ്പ് ആരംഭിക്കും. ഡൽഹി സർക്കാരിലെ 1979 ഒഴിവിൽ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 16 മുതൽ July 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ KUCTE കോളേജുകളിലേക്കുള്ള BEd ഏകജാലക പ്രവേശനത്തിന് 19 വരെ അപേക്ഷിക്കാം. കേരള സർവകലാശാലയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും PG ഏകജാലക പ്രവേശനത്തിന് 21 വരെയും അപേക്ഷിക്കാം. കേരള സിലബസ് സ്കൂളുകളിലെ കുട്ടികളുടെ കണക്കെടുപ്പ് അനുസരിച്ച് 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് അധിക പാഠപുസ്തകങ്ങൾ ആവശ്യമുള്ള സ്കൂളുകൾ 4 മുതൽ 15 വരെ ഇന്റേൺ ഓൺലൈനായി രേഖപ്പെടുത്തണം. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജുകളിലെയും സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെയും 5 വർഷ LLB 3 വർഷ LLB പ്രവേശനത്തിന് 15 വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് ആർച്ചറി അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാ ആർച്ചറി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആർച്ചറി റെഗുലർ പരിശീലനങ്ങൾ 13 മുതൽ വൈകിട്ട് 3 മണിക്ക് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലും രാവിലെ 7 മുതൽ പത്മന ഇടപ്പള്ളി കോട്ടാവല്ലിയത്ത് BEd കോളേജിലും ശനി ഞായർ ദിവസങ്ങളിൽ നടത്തും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. July 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കരിയർ വള്ളങ്ങൾ ഉൾപ്പെടെ ട്രോളിംഗ് ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിൽ കർശന വിലക്കുണ്ടാകും. നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കടുത്ത പിഴയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് കനത്ത മഴയും മിന്നലും കാറ്റിനും സാധ്യത. 9 മുതൽ 5 മണി വരെ ആശ്രാമം, അമ്പലം, ഗസ്റ്റ് ഹൌസ്, മെഡോസ് ഭാഗങ്ങളിൽ വൈദ്യുതി മുടങ്ങും. ആശ്രാമം ESI, അസോസിയേറ്റഡ്, ആറാട്ടുകുളം, ആശ്രാമം വാട്ടർ ടാങ്ക് എന്നിവിടങ്ങളിൽ 9 മുതൽ 1 മണി വരെയും വൈദ്യുതി മുടങ്ങും. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം: അരി മട്ട കിലോഗ്രാം 54 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 95 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 120 രൂപ, പഞ്ചസാര കിലോഗ്രാം 46 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 82 രൂപ 80 പൈസ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 50 രൂപ, മല്ലി കിലോഗ്രാം 160 രൂപ, വറ്റൽമുളക് കിലോഗ്രാം 275 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 66 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 21 രൂപ, ചേന കിലോഗ്രാം 45 രൂപ, മരച്ചീനി കിലോഗ്രാം 40 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 100 രൂപ, സവാള കിലോഗ്രാം 30 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 50 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 35 രൂപ, ബീൻസ് കിലോഗ്രാം 100 രൂപ, കൊത്തവര കിലോഗ്രാം 45 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 70 രൂപ, പാവയ്ക്ക കിലോഗ്രാം 50 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 60 ര�ൂപ, തക്കാളി കിലോഗ്രാം 60 രൂപ, പച്ചമുളക് 100 ഗ്രാം 8 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ച് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിലിപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദൃഷ. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ മെൻസികർ 107.8 അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് ഇനി ഡിജിറ്റൽ കൺസെഷൻ കാർഡ് അപേക്ഷകൾ ഇപ്പോൾ MVD ലീഡ്സ് ആപ്പ് വഴി. കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള ബസ് യാത്രാ കൺസെഷൻ സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറുന്നു. വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും സുതാര്യത ഉറപ്പാക്കുന്നതിനുമായി മോട്ടോർ വാഹന വകുപ്പ് MVD ലീഡ്സ് ആപ്പിലൂടെ പുതിയ ഡിജിറ്റൽ കൺസെഷൻ കാർഡ് സംവിധാനം ഇപ്പോൾ ഇത് നടപ്പിലാക്കി. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയിലുള്ള സ്ഥാപനങ്ങൾ, സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ ഡിജിറ്റൽ കൺസെഷൻ ഇപ്പോൾ ലഭ്യമാകും. സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നത്. ഇക്കാര്യം RTO അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ സംവിധാനം വളരെ വലിയ വെല്ലുവിളികളാണ് നേരിട്ടിരുന്നത്. പതിറ്റാണ്ടുകളായി നിലവിലിരുന്ന പേപ്പർ അധിഷ്ഠിത കൺസെഷൻ കാർഡുകൾ വിദ്യാർത്ഥികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. അപേക്ഷാ ഫോമുകൾ ലഭിക്കുന്നതിലെ കാലതാമസം, RTO ഓഫീസുകളിൽ നേരിട്ടെത്തേണ്ടി വരിക, കാർഡ് പുതുക്കുന്നതിനുള്ള കഠിനമായ നടപടിക്രമങ്ങൾ, ഇവയൊക്കെ കാരണം അക്കാദമിക് വർഷം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് പലർക്കും ഈ കാർഡ് ലഭിച്ചിരുന്നത്. കൂടാതെ ഈ പേപ്പർ കാർഡുകൾ ചില സ്വകാര്യ ബസ് ജീവനക്കാർ അംഗീകരിക്കാൻ മടിക്കുന്നതും വലിയ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ ഡിജിറ്റൽ സംവിധാനം ഇതിനെല്ലാം ഒരു പരിഹാരമാകും. കൺസെഷൻ കാർഡിനായി അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയാണ്? ആദ്യം രജിസ്ട്രേഷനാണ്. ഇതിനായി MVD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുക, ശേഷം അപേക്ഷ സമർപ്പിക്കുക. ആപ്പിൽ ലോഗിൻ ചെയ്ത ശേഷം കൺസെഷൻ എന്ന അപേക്ഷ ഭാഗം തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് പുതിയ ഈ ഡിജിറ്റൽ കാർഡിന്റെ സവിശേഷതകൾ? ഒന്നാമത്തേത് QR കോഡ് സംവിധാനമാണ്. ഡിജിറ്റൽ കാർഡിലുള്ള QR കോഡ് സ്കാൻ ചെയ്ത വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ എന്നും അതിന്റെ കാലാവധിയും ബസ് കണ്ടക്ടർമാർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്നു. കുട്ടിയുടെ പേര്, ഫോട്ടോ, പഠിക്കുന്ന സ്ഥാപനം, വിലാസം, കോഴ്സ്, കാർഡിന്റെ കാലാവധി, RTO ഓഫീസ് പരിധി തുടങ്ങിയ വിവരങ്ങൾ കാർഡിൽ നിന്ന് ലഭ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഈ കാർഡ് ഫോണിൽ സേവ് ചെയ്ത് കണ്ടക്ടറെ കാണിക്കുകയോ അല്ലെങ്കിൽ പ്രിന്റൌട്ട് എടുത്ത് കയ്യിൽ കരുതുകയോ ചെയ്യാം. ഡിജിറ്റൽ കൺസെഷൻ കാർഡിനായി വിദ്യാർത്ഥികളും സ്ഥാപനങ്ങളും എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? ആദ്യം സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനാണ്. വിദ്യാഭ്യാസ സ്ഥാപനം ആദ്യം തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ സ്ഥാപനം രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ ഫോണിൽ MVD ലീഡ്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ നമ്പറും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും മറ്റ് വിവരങ്ങളും നൽകി അവരവരുടെ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷമാണ് അപേക്ഷ സമർപ്പിക്കൽ. ആപ്പിലെ കൺസെഷൻ അപേക്ഷാ വിഭാഗം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ആവശ്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി സമർപ്പിക്കുക. പിന്നീട് സ്ഥാപന മേധാവിയുടെ അംഗീകാരം ലഭിക്കലാണ്. വിദ്യാർത്ഥി സമർപ്പിക്കുന്ന അപേക്ഷ ആദ്യം ബന്ധപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപന മേധാവി പരിശോധിച്ച് ഓൺലൈനായി തന്നെ RTOയ്ക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം കഴിഞ്ഞാൽ RTO വെരിഫിക്കേഷനാണ്. RTO തലത്തിൽ കൂടി പരിശോധിച്ച് കുട്ടിയുടെ കൺസെഷന് അർഹത ഉറപ്പുവരുത്തിയ ശേഷം അന്തിമ അനുമതി നൽകുന്നതാണ്. ശേഷം കാർഡ് ഡൗൺലോഡ് ചെയ്യൽ. അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് ആപ്പിലൂടെ നേരിട്ട് കൺസെഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡിജിറ്റൽ സംവിധാനത്തിന്റെ വരവോടെ അപേക്ഷാ നടപടികൾ കൂടുതൽ വേഗതയേറിയതും സുതാര്യവുമായി മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ സമയം ലാഭിക്കുന്ന ഈ പരിഷ്കാരം പൊതുസേവന രംഗത്തെ മികച്ചൊരു മാതൃകയായി മാറും എന്നതിൽ സംശയമില്ല.
4: റേഡിയോ ബെൻസിഗർ 107.8

0: റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

നൈജീരിയ, നൈജർ എന്നീ രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്നു. സഹാറയുടെ തൊട്ടടുത്തുള്ള വളരെ ചുരുക്കം തടാകങ്ങളിൽ അറിയപ്പെടുന്ന ഒന്നാണ് ചാട്ട് തടാകം. മണ്ണാരുണ്യത്തിനടുത്തുള്ള തടാകങ്ങളിലെ ജലത്തിൽ നിന്നുള്ള ബാഷ്പീകരണം വളരെ കൂടുതലായതുകൊണ്ട് വെള്ളത്തിന്റെ ഉപ്പരസം കൂടുതലായിരിക്കും സാധാരണയായി. അതുകൊണ്ട് ഇവിടെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ജീവിക്കുവാൻ പ്രയാസമായിരിക്കും. എന്നാൽ ചാട്ട് തടാകത്തിലെ ജലം ഉപ്പില്ലാത്ത ശുദ്ധജലമായതുകൊണ്ട് ഇതിൽ ചീങ്കണ്ണി, ഹിപ്പോപ്പൊട്ടാമസ് മുതലായവ ധാരാളമായി കാണുവാൻ സാധിക്കും. ഈ തടാകത്തിന് ഒരു പ്രത്യേക ചരിത്രമുണ്ട്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉൾനാടൻ കടൽ, അതായത് കരയാൽ ചുറ്റപ്പെട്ട കടൽ പഴയകാല ചാട്ട് പ്രദേശത്തുണ്ടായിരുന്നു. അന്ന് ഈ കടലിന് 260,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തി ഉണ്ടായിരുന്നു. ആ കടൽ ഇന്ന് ചാട്ട് തടാകമായി, പഴയ ഉൾനാടൻ കടലിന്റെ അവശിഷ്ടമായി വെറും 16,000 ചതുരശ്ര കിലോമീറ്ററിൽ ഒതുങ്ങിക്കൂടി. എന്തുകൊണ്ടാണ് ഈ ഉൾനാടൻ കടൽ ഇത്രത്തോളം ചെറുതായത്? കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങൾ തന്നെ പ്രധാനമായും കാരണം. ചില ഭൂമിശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടായിരുന്ന ചലനങ്ങൾ ഈ ഉൾനാടൻ കടലിലേക്കുള്ള ജലപ്രവാഹം തടയുകയും അതിനോടൊപ്പം ബാഷ്പീകരണത്തിന്റെ അളവ് കൂടുകയും ചെയ്തു. ഈ ഭാഗത്തെ ഭൂമി ചെറുതായിട്ട് ഉയരുകയും ഇവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ആ ജലസ്രോതസ്സുകൾ കോങ്കോ നദിയിലേക്ക് ഒഴുകുകയും അങ്ങനെ ചാട്ട് തടാകത്തിന് ജലം കുറയുകയും ചെയ്തു. ചാട്ട് തടാകം ഇപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പല നദികളും തടാകത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നു. പക്ഷേ അങ്ങനെ വരുന്ന വെള്ളവും മഴയിൽ കുടിക്കിട്ടുന്ന വെള്ളവും ഈ തടാകത്തിൽ നിന്നും ബാഷ്പീകരണം വഴി നഷ്ടപ്പെടുന്ന ജലത്തിനത്രയും വരുന്നില്ല. അതേസമയം ഈ തടാകത്തിന്റെ അടിത്തട്ടും ചുരുങ്ങുന്നു. കാറ്റടിച്ചു വന്ന് വീഴുന്ന മണ്ണും നദിയിലെ കൂടെ എത്തുന്ന എക്കലും മരത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റും വീണ് തടാകത്തിന്റെ അടിത്തറ ചുരുങ്ങുന്നു. ചാട്ട് തടാകം ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു വലിയ ജലസംഭരണിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 4 തടാകങ്ങളിൽ ഒന്നാണ്. അതിനോടൊപ്പം ലോകത്തിലെ 7-ാമത്തെ ഏറ്റവും വലിയ തടാകവുമാണ്. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് ചാട്ട് തടാകത്തിന്റെ താഴ്ചയും വിസ്തീർണവും മാറിക്കൊണ്ടിരിക്കുന്നു. തെക്കും വടക്കുമുള്ള തടാകത്തിന്റെ ഭാഗങ്ങളെ ഗ്രേറ്റ് ബാരിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ തിട്ട കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. 1970 വരൾച്ചയിൽ തടാകത്തിന്റെ വടക്കുഭാഗം പൂർണ്ണമായി ഉണങ്ങിപ്പോയി. കാരണം തെക്കു ഭാഗത്തു നിന്നും വെള്ളം ഗ്രേറ്റ് ബാരിയർ ഉള്ളതുകൊണ്ട് വടക്കോട്ട് കടക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് എങ്കിലും ഇന്നും ചാട്ട് തടാകം തലയുയർത്തി നിൽക്കുന്നു. അടുത്ത ദിവസം ആറ്റ്ലസ് പർവ്വതത്തിന്റെ അരികിൽ വലുതും വിശാലവുമായി പരന്നുകിടക്കുന്നതും തട്ടുതട്ടുകളായി ഇരിപ്പിടമുള്ളതുമായ ചാര ഗുഹകൾ

ഹിറ്റ് റേഡിയോ ബെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണിവരെ. പെട്ടെന്ന് ഫോൺ എടുക്കൂ, വിളിക്കൂ. വിളിക്കാൻ നമ്പർ 0444293111. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. ഓക്കെ, മെസ്സേജ് അയക്കാനുള്ള നമ്പർ 9809901311. ആദ്യത്തെ കോളിലേക്ക് പോവാണ്.
4: ഹലോ,
3: ഹലോ,
4: ആരാണ്?
3: കാർത്തികയാണോ? ഓക്കെ കാർത്തിക, പറയുമോളെ, ആർക്കാ ആശംസ?
4: എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ അച്ഛന്റെ
3: വെഡിങ് ആനിവേഴ്സറി ആണ്. ഓക്കെ, രണ്ടുപേരുടെയും പേരെന്താ? ഫ്രണ്ടിന്റെ അച്ഛന്റെ അമ്മയുടെ?
4: മിനി സോമൻ.
3: മിനി സോമൻ ആണോ? അപ്പൊ നല്ലൊരു അടിപൊളി ആശംസ പറഞ്ഞേ.
4: മിനി അമ്മയ്ക്കും സോമൻ മാമനും ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
3: ഓക്കെ, അപ്പോ മിനി ചേച്ചി
4: പറയണേ.
3: ഓക്കെ, അപ്പോ മിനി ചേച്ചി, സോമൻ ചേട്ടാ, രണ്ടുപേർക്കും കമന്റ് റേഡിയോ ബെൻസിന്റെയും വിവാഹ വാർഷിക ആശംസകൾ കേട്ടോ. ഓക്കെ മോളെ, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
3: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
5: ഞാൻ പള്ളിമുച്ചിന് ഗീത ചേച്ചിയാ.
3: ഗീത ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ?
5: ഇന്ന് ആർക്കും അല്ല മോളെ, ഇന്ന് എന്റെ ജന്മനാളാ. ഇന്ന് ആരും പറയാനില്ലാത്തോണ്ട് ചേച്ചി തന്നെ പറയുക.
3: ഞാനുണ്ട് പറയാൻ.
5: ആ, അതുകൊണ്ട് മോളെ എനിക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ വിളിക്കും. എന്നൊക്കെ ആരും വിളിക്കാനില്ലാത്തോണ്ടാ ചേച്ചി തന്നെ അങ്ങ് പറയുക. ഒരു ജന്മനാള് ഒരു വിശ്വസം ഇങ്ങനെ വഴി ഒന്ന് പറയണം. അല്ല എനിക്കല്ല മോ, എന്റെ പേര് പറഞ്ഞതാ മകൻ.
3: എനിക്കറിയാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും കമ്മിങ് റേഡിയോ ബെൻസിന്റെ പേരിലും ഗീത ചേച്ചിക്ക് ഒരു അടി പൊളി ജന്മദിന ആശംസകൾ നേരുന്നു കേട്ടോ.
5: ഓക്കെ
3: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോയാലോ, നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ,
3: ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
3: ഇതാരാ ഇത്?
6: ഇത് ചെക്കിളങ്ങരയെന്ന് മേരിയമ്മ.
3: മേരിയമ്മ, ഇന്ന് ആർക്കാണ് ആശംസ?
6: ഇപ്പൊ വിളിച്ചില്ലേ ആ ഗീത എന്ന് പറഞ്ഞ? എനിക്ക് അറിയത്തില്ല പ്രായം തോനെ ഉണ്ടോന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ ചേച്ചി എന്ന് വിളിക്കുക. ആ ചേച്ചിക്കൊരു ബർത്ത്ഡേ ആശംസ.
3: ഓക്കെ, സന്തോഷം കേട്ടോ മേരിയമ്മ വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
7: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്
7: ഞങ്ങളുടെ കല്ലുവെന്ന് വിളിക്കുന്ന കല്യാണിക്കുട്ടിയുടെ ഇന്ന് ബർത്ത്ഡേ ആണ്. അവക്ക് 1000 ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വിളിച്ച ഗീത ചേച്ചിക്ക് ഞങ്ങളൊക്കെ കൊണ്ട് വിളിക്കാം. ഗീത ചേച്ചി പേടിക്കണ്ട, ഗീത ചേച്ചിക്ക് 1000 ആശംസകൾ അറിയിച്ചു.
3: ഓക്കെ, അപ്പൊ കല്ലു വന്ന കല്യാണിക്കുട്ടിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ സുരേഷേട്ടാ. ഓക്കെ, അപ്പോ വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ,
8: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്.
3: പറഞ്ഞോ ജലജ ചേച്ചി.
8: ഇപ്പൊ വിളിച്ച ദീപയ്ക്ക് 1000, എന്റെയും ചേട്ടന്റെയും 1000 ബർത്ത്ഡേ ആശംസ.
3: ഓക്കെ, അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം അല്ലെ, നോക്കാം ആരാണെന്ന്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കോൾ. ഹലോ, ഹലോ,
9: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്, ഞാൻ ചെറ്റോളങ്ങരയിലെ ദീപയാണ്.
3: ആ പറഞ്ഞോ ചേച്ചി, ആർക്കാണ് ആശംസ?
9: ഇപ്പം വിളിച്ച ആ ഗീത ചേച്ചിക്ക് എന്റെ 1000 ജന്മദിന ആശംസകൾ.
3: ശരി ശരി, ഓക്കെ ചേച്ചി, സന്തോഷം കേട്ടോ. എന്തായാലും ഗീത ചേച്ചിയുടെ വിഷമമൊക്കെ മാറിയില്ലേ? ഇപ്പൊ തന്നെ കുറെ പേര് ആശംസ ചേച്ചിക്ക് പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത കോളിലേക്ക് പോവാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുത്തോ വിളിച്ചോ. വിളിക്കേണ്ട നമ്പർ 0474239311. അപ്പൊ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809031311. കോളുണ്ട്. ഹലോ,
10: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
10: എന്റെ പേര് മുരുകൻ. ഇപ്പൊ വിളിച്ച ചേച്ചിക്ക് എന്റെ ബർത്ത്ഡേ ആശംസ. എല്ലാ കൊച്ചുങ്ങൾക്കും എന്റെ ബർത്ത്ഡേ ആശംസ.
3: ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0744293111. ഓക്കെ, നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുവാണേ. കോട്ടയത്ത് നിന്ന് ലത വിളിക്കുവാണേ.
0: പറയൂ ലത ചേച്ചി, ആർക്കാണ് ആശംസ?
1: ഇന്ന് എന്റെ ചേച്ചി ഗീത ചേച്ചിക്ക് ഇന്ന് പിറന്നാളാണ്. ചേച്ചിക്ക് എല്ലാവിധ ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കട്ടെ എന്ന് ബൻസീർ വഴി ഒന്ന് പറയണം.
0: ഓക്കെ, ഗീത ചേച്ചിക്കും ജന്മദിന ആശംസകൾ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ ഹലോ ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഹലോ ഹലോ,
0: പറഞ്ഞോളൂ, പേര് പറയൂ.
1: ഹലോ,
0: കേക്കാം, എനിക്ക് കേക്കാം, പേര് പറയൂ.
1: പേര് എന്റെ അനിയത്തിയുടെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. പേര് ദിയ.
0: ദിയ, ഓക്കെ.
1: ഹലോ, പിന്നെ ദിയ മോൾക്ക് ചെച്ചമ്മയുടെ എല്ലാവിധ
0: ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? പേര് പറഞ്ഞോ.
3: ഹലോ,
0: ആശംസ ആർക്കാണ്?
3: ഓക്കെ,
0: പേര് പറഞ്ഞ ആശംസ പറഞ്ഞോ കേട്ടോ.
3: ആദ്യ ആരാധ്യ.
0: അപ്പൊ ഈ സംസാരിക്കുന്ന ആളുടെ പേരെന്താ?
3: ധനഞ്ജയ്.
0: ധനഞ്ജയ് ആണ്, ഓക്കെ. ആദ്യ ആരാധ്യ രണ്ടുപേരുടെയും ബർത്ത്ഡേ ആണ്. ആശംസ പറഞ്ഞോ മോനെ.
3: ഹാപ്പി ബർത്ത്ഡേ.
0: ഓക്കെ, ആദ്യ ആരാധ്യ രണ്ടുപേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബൻസികന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ധനഞ്ജയ്, വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളുണ്ട്. ഹലോ
4: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് മോള. ചിത്ര ചേച്ചി.
0: പറയൂ ചിത്ര ചേച്ചി.
4: മോള മുമ്പ് വിളിച്ച യുവചേച്ചിക്ക് ഞാൻ വിളിച്ചില്ലെന്ന് പറഞ്ഞില്ല. ആ ചേച്ചിക്ക് നല്ലൊരു ആശംസ കൊടുത്തത് മോളെ.
0: ഓക്കെ ചിത്ര ചേച്ചി, സന്തോഷം. അടുത്ത കോളുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ,
0: ഗുഡ് മോർണിംഗ്
5: മോളെ. ഇത് ചിന്നകടനല്ലേ വിളിക്കുന്നേ?
0: പറയൂല്ലത് ചേച്ചി.
5: ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്.
0: ആഹാ, ചേട്ടന്റെ പേരെന്താ?
5: പേര് മുരുകൻ.
0: ആശംസ പറഞ്ഞു കേട്ടോ.
5: ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ.
0: ഓക്കെ, അപ്പൊ മുരുകൻ ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബൻസി എന്റെ 1000 ജന്മദിന ആശംസകൾ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി 9 മണിയുടെ സമയമുണ്ട്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഇനി മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കാൻ കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901333. നമ്പർ 9809901311. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. മെസ്സേജ് അയക്കാൻ 8:50 വരെ മാത്രമാണ് സമയമുള്ളത്. 8:50 ശേഷം നമ്മൾ മെസ്സേജ് ഒക്കെ വായിക്കുന്നതായിരിക്കും. അവിടെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിക 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അടുത്ത കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, അപ്പോൾ കോൾ കട്ടായി പോയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം.

0: സമയം 8:49 ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക 107.8. ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ 9 മണിയുടെ സമയമുണ്ട്. ഇപ്പോൾ വിളിക്കുന്ന നമ്പർ 0474293111. കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
0: ഗുഡ് മോർണിംഗ്.
1: ഇത് മുണ്ടയ്ക്കിൽ നിന്ന് അനിത ചേച്ചിയാണ്.
0: അനിത ചേച്ചി, ആർക്കാണ് ആശംസ?
1: ഇന്ന് എന്റെ സിസ്റ്റർ, നാളെ എന്റെ സിസ്റ്ററിന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. അജേഴ്സം എന്നാണ് പേര്. ഞങ്ങൾ അജു എന്ന് വിളിക്കുവനെ വീട്ടില്. അപ്പൊ ആ മോന് എന്റെ 1000 ജന്മദിന ആശംസകൾ നേരുന്നു. ശ്രീലക്ഷ്മി ഒന്ന് പറഞ്ഞേക്കണേ.
0: അജുവിന്റെ യഥാർത്ഥ പേരെന്താണ്?
1: അജേഴ്സൺ.
0: അജേഴ്സൺ. ഓക്കെ. അപ്പോ അജു എന്ന അജസന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക ഡേ 1000 ജന്മദിനാശംസകൾ. ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. അപ്പോ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മെസ്സേജ് വായിക്കാനുള്ള സമയമാണ്. കുറച്ച് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിക്കാണ്. ജന്മദിന ആശംസ അറിയിച്ചിരിക്കുന്ന ജയചേച്ചി പട്ടത്താനത്ത് നിന്നും കേട്ടോ. ഓക്കെ. അപ്പോ ജയചേച്ചി സന്തോഷം. അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് മോളെ. പേരൂർ നിന്നും കൃഷ്ണചേച്ചിയാണ്. കല്ലുമോൾക്കും ഗീതയ്ക്കും നല്ലൊരു ആശംസ നേരുന്നു എന്നാണ് കൃഷ്ണചേച്ചി അറിയിച്ചിരിക്കുന്നത് കേട്ടോ. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജ് ഉഷയമ്മയുടെയാണ്. ഉഷാശിവൻ, ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ. ഗീതയ്ക്ക് ബർത്ത്ഡേ ആശംസ പറയുന്നു. നാളെ നമ്മുടെ ആർ ജെ മഹേഷ് മോൻ്റെ ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് ബർത്ത്ഡേ ആശംസ പറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും. അപ്പോൾ നമ്മുടെ ആർ ജെ മഹേഷിനും കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കറിൻ്റെ ആശംസകൾ കേട്ടോ. ഓക്കെ. അപ്പോൾ അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി ചേച്ചി. എൻ്റെ പേര് രഞ്ജിനി. എൻ്റെ സ്ഥലം കൊല്ലം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ എനിക്കും നല്ലൊരു പുലരി ആശംസിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷം. രഞ്ജിനിയാണ് മെസ്സേജ് അയച്ചത്. അടുത്ത മെസ്സേജ്, ഓക്കെ. ജയശ്രീ, ശ്രീക്ക് മഴയിൽ കുതിർന്ന അനുഗ്രഹീത ശുഭദിന ആശംസകൾ. നാളെ ജന്മദിനം ആഘോഷിക്കുന്ന ഡിയറസ്റ്റ് പട്ടത്താനം ജയയുടെ മോളൂട്ടി

കുട്ടി എന്ന് വിളിക്കുന്ന ശ്രീജയ മോൾക്ക് സ്നേഹം നിറച്ച് ജന്മദിനാശംസകൾ. പഴയതിലും മിടുക്കിയായി എല്ലാവിധ അനുഗ്രഹ ആശംസകളും ജഗദീശ്വരൻ കൊടുക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഗീതയ്ക്ക് കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത് മയ്യനാട് നിന്നും നമ്മുടെ നൂർജാൻ ചേച്ചിയാണ് കേട്ടോ. ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പോൾ മോളൂട്ടി മണിക്കുട്ടിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിന ആശംസകൾ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ മെസ്സേജുകളെല്ലാം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, മെസ്സേജ് എല്ലാം വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മെസ്സേജ് അയക്കാൻ സമയമില്ല, വന്നിട്ടുള്ള എല്ലാ മെസ്സേജ് ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ ഇനി ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474 2931111.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിങ് പ്രോഗ്രാം. അപ്പോൾ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിനാശംസകൾ.

ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിംഗിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റവും പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: മലയാള സാഹിത്യത്തിലെ വിഖ്യാതമായ കൃതി ഓടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് എഴുതിയത് എന്നതിനെ കുറിച്ച് ഗ്രന്ഥകർത്താവ് പി കേശവദേവ് പറയുന്നത് കേൾക്കൂ. ഓടയിൽ നിന്ന് എന്ന കഥ പിറവി കൊണ്ടതിനെ പറ്റിയാണ് കേശവദേവ് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞത്. തൻ്റെ ചെറുകഥകൾ കൂട്ടിച്ചേർത്തുള്ള പുസ്തകം വിൽക്കാനാണ് ഞാൻ കൊല്ലത്തെത്തിയത്. രാത്രിയിൽ തലചായ്ക്കാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് ചിന്നക്കടയിലെ കൊയിലോൺ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ ഓഫീസിൽ കയറി ചെന്നത്. ഓഫീസിൽ അപ്പോൾ ഒരു പ്രവർത്തകൻ ഉണ്ടായിരുന്നു. ഓഫീസിനുള്ളിൽ നിന്ന് ഒരു ബെഞ്ചെടുത്ത് വരാന്തയിൽ കൊണ്ടിട്ട് അതിലിരുന്ന് ചിന്നക്കടയുടെ സായാഹ്നം ഞാൻ വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് റോഡരികിൽ കിടന്ന റിക്ഷയും അതിനുള്ളിൽ റിക്ഷക്കാരനെയും കണ്ടത്. റിക്ഷയുടെ പിന്നിലായി ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. തുടർന്ന് കണ്ടത് റിക്ഷ ഒന്ന് പുറകോട്ടെടുത്ത് മുന്നോട്ട് പോകുന്നതും റിക്ഷ തട്ടി പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് ഓടയിലേക്ക് വീഴുന്നതുമാണ്. ഒപ്പം അവളുടെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന പൊതിയിൽ നിന്ന് വീട്ടിലേക്ക് ആവശ്യമായ ഉപ്പും മുളകും മറ്റും ചിതറി വീണു. റിക്ഷക്കാരൻ ഓടി വന്ന് പെൺകുട്ടിയെ ഓടയിൽ നിന്ന് പൊക്കിയെടുത്തു. പിന്നീട് അയാൾ വീട്ടു സാധനങ്ങൾ വാങ്ങാൻ എളിയിൽ നിന്നും കാശെടുത്ത് കൊടുക്കുന്നതും ഞാൻ കണ്ടു. തുടർന്ന് റിക്ഷയും വലിച്ചുകൊണ്ട് അയാൾ പോയി. ഇത് കണ്ട് ഓഫീസ് വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടന്നു. ഞാൻ അപ്പോൾ റിക്ഷക്കാരൻ്റെ സ്ഥാനത്ത് എന്നെ തന്നെ സങ്കല്പിച്ചു. ബാല്യം തൊട്ടുള്ള എൻ്റെ വളർച്ച ആ റിക്ഷക്കാരന് സമ്മാനിച്ചു. റിക്ഷക്കാരന് അങ്ങനെ പപ്പു എന്ന പേര് ഞാനിട്ടു, പെൺകുട്ടിക്ക് ലക്ഷ്മിയൊന്നും. അടുത്ത ദിവസം തന്നെ രാവിലെ യൂണിയൻ ഓഫീസിൻ്റെ മുറിയിലിരുന്ന് ഞാനൊരു നോവൽ എഴുതി തുടങ്ങി. അതാണ് എൻ്റെ ഓടയിൽ നിന്ന്.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: ഇന്ത്യ റേഡിയോ ബിൻസുകരിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: lackadaisical. Lackadaisical.
1: Lackadaisical is spelled as L A C K A D A I S I C A L.
2: This is an adjective. It means lacking enthusiasm, effort or determination. It describes someone or something that is careless, lazy or casually show in a way that shows lack of interest. മലയാളത്തിൽ നിരുത്സാഹമായ, ആവേശമില്ലാത്ത, ഉദാസീനമായ, ഒന്നിലും താൽപ്പര്യമില്ലാത്ത, ഊർജമില്ലാത്ത എന്നൊക്കെ അർത്ഥം.
1: Thank you all.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു, അവതരണം പ്രിയ ആന്റണി, സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: നമസ്കാരം, സുഗുനോ ഭവന്തുവിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രേഷ്മ. ഇന്ന് നമ്മോടൊപ്പം സുഗുനോ ഭവന്തുവിൽ ചേരുന്നത് യോഗ ഗുരു പ്രിയ ആന്റണിയാണ്. പ്രിയ ആന്റണിയെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പൊ ഇന്നത്തെ നമ്മുടെ സുഗുനോ ഭവന്തുവിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു പ്രത്യേക വിഷയമാണ്, നാഡീ വ്യവസ്ഥകളെ കുറിച്ച്. നമ്മൾ യോഗയിൽ ഒരുപാട് പ്രാണായാമങ്ങളും ലളിതമായ സ്ട്രെച്ചിങ് മുറകളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നാഡീ വ്യവസ്ഥ ശാന്തമാകാൻ സഹായിക്കുന്ന ഒരുപാട് യോഗ പ്രക്രിയകൾ യോഗയിലുണ്ട്. ഇത് സ്ട്രെസ് കുറയ്ക്കാനും മനസ്സിനെയും ശരീരത്തിനെയും ബാലൻസ് ചെയ്യാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ നാഡീ വ്യവസ്ഥയ്ക്ക് യോഗ അത്യാവശ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ഇതിനുള്ള ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ നാഡീ വ്യവസ്ഥയെ കുറിച്ച് ഒരു അവബോധം നമുക്ക് ഉണ്ടാവണമല്ലോ, അതിനെക്കുറിച്ചൊരു ചെറിയ കാര്യം പറയാം. നമ്മുടെ നാഡീ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒന്ന് സങ്കല്പിക്കുക, നമ്മളൊരു വലിയ മോള് സങ്കല്പിക്കുക. ഇപ്പം കുട്ടിയത്തെ ലൂലു മോളായിക്കോട്ടെ. അപ്പം ഈ ഒരു വലിയ മോള് 365 ദിവസവും വർക്ക് ചെയ്യുകയാണ് അല്ലേ. അവിടുത്തെ എല്ലാ കടകളും അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ ജീവനക്കാരും എല്ലാം പല ഷിഫ്റ്റുകളിലായിട്ട് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മോളിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടന്നു പോകുന്നത്. പക്ഷെ ഇത് നടന്നു പോകണമെങ്കിൽ അവിടെ ഒരു സെൻട്രൽ കമാൻഡിങ് സിസ്റ്റം ഉണ്ടാവണം. ഒരു ഒന്നുകിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് അവരെ കൈകാര്യം ചെയ്യുന്ന കുറച്ച് വ്യക്തികളോ സിസ്റ്റംസോ ഉണ്ടാവണം. അതുകൊണ്ടാണ് ആ ഒരു സെൻ്റർ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ മോളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അതിനെ സഹായിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യന്റെ ശരീരം. നാഡീ വ്യൂഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ആജ്ഞാ കേന്ദ്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത്, പറയുന്നത്, അനുഭവിക്കുന്നത് എന്ന് വേണ്ട, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ നാഡീ വ്യൂഹമാണ്. ചിന്തകൾ, ഓർമ്മ, ചലനം തുടങ്ങിയ സങ്കീർണമായ കാര്യങ്ങൾ, അത് മാത്രമല്ല നമ്മുടെ ശരീരം ചിന്തിക്കാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, ശ്വാസം എടുക്കുന്നതും വിടുന്നതും, നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ കിഡ്നി വർക്ക് ചെയ്യുന്നു, നമ്മുടെ ലിവർ വർക്ക് ചെയ്യുന്നു, സ്പ്ലീൻ, പാൻക്രിയാസ്, അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ ഒരു സിസ്റ്റം പോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതെങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല, പക്ഷെ ആ സിസ്റ്റം നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഈ നമ്മുടെ നാഡീ വ്യൂഹമാണ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. നമ്മുടെ ഈ നാഡീ വ്യൂഹമാണ് ഒരു വ്യക്തിയെ വൈജ്ഞാനിക ശേഷിയിലും സംസാരത്തിലും വികാരത്തിലും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യം. മനുഷ്യന്റെ നാഡീ വ്യവസ്ഥയിൽ തലച്ചോറ്, സുഷുമ്ന നാഡി, ഗ്രന്ഥികള്, അവയവങ്ങള്, പേശികള് എന്നിങ്ങനെയുള്ള ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഞരമ്പുകൾ ഉൾപ്പെടെ ഉള്ള ഒരു സംവിധാനമാണ്. നമുക്കറിയാം നമ്മുടെ ഞരമ്പുകളുടെ ഒക്കെ സങ്കീർണ സംവിധാനങ്ങള് പരിസ്ഥിതിയിൽ നിന്ന്, അതായത് പുറമേ നിന്ന് പല വിവരങ്ങൾ ശേഖരിക്കാനും അത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കാനും അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ പ്രവർത്തനത്തിലും ചിന്തയിലും ഒക്കെ കൊണ്ടുവരാനും ഒക്കെ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത്രയും പവർഫുൾ ആണ് നമ്മുടെ നാഡീ വ്യൂഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ നാഡീ വ്യൂഹം നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കാഴ്ച, രുചി, സ്പർശനം, വികാരം, ശബ്ദം, ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ പ്രതികരിക്കുന്ന രീതികൾ, അത് മാത്രമല്ല നമ്മുടെ വാർദ്ധക്യം, ഉറക്കം, രോഗശാന്തി, ഹൃദയമെടുപ്പ്, ശ്വസന രീതികൾ, പിന്നെ അത് മാത്രമല്ല സമ്മർദ്ദപരമായ സാഹചര്യങ്ങളോട് ഓരോ മനുഷ്യരും ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുന്നു, ഇതെല്ലാം നമ്മുടെ നാഡീ വ്യൂഹമാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. വിശപ്പ്, ദഹനം, അങ്ങനെ പ്രായപൂർത്തിയാവുക, വാർദ്ധക്യമാകുക, ഇതെല്ലാം നമ്മുടെ നാഡീ വ്യൂഹത്തിന്റെ ഒരു സിസ്റ്റം റൺ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെയാണ്. നമുക്ക് നമ്മുടെ നാഡീ വ്യൂഹത്തെ രണ്ടായിട്ട് തരംതിരിക്കാം, കേന്ദ്ര നാഡീ വ്യൂഹവും പെരിഫറൽ നാഡീ വ്യൂഹവും. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം തരുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ചാല്, നമ്മൾ വിചാരിക്കും ഈ നാഡീ വ്യൂഹത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല, അതായത് പലപ്പോഴും അത് ഉൾക്കൊള്ളാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്.
1: നമ്മളിപ്പോ നാഡീ വ്യവസ്ഥയെ കുറിച്ച് സംസാരിച്ചു. ഇനി ഈ നാഡീ വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഒക്കെ വരാറുണ്ട്, അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
2: ഈ രോഗങ്ങളെന്ന് പറയുമ്പം പലതരത്തിലുള്ള അണുബാധകൾ സംഭവിച്ചേക്കാം. നാഡീ വ്യൂഹത്തിന്റെ പ്രശ്നം മൂലം സന്ധിവാദം പോലുള്ള പല പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പിന്നെ അത് മാത്രമല്ല സ്ട്രോക്ക്, ഒരു വലിയ പ്രോബ്ലം തന്നെയാണ്. രക്തക്കുഴലുകൾ തടസ്സപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുമ്പോഴോ ഒക്കെ ഇത് സംഭവിക്കുന്നതാണ്. തലച്ചോറിന് ആവശ്യത്തിലധികം രക്തം ലഭിക്കാതിരിക്കുന്ന അവസ്ഥ, ഇത് ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് നാഡീവ്യൂഹത്തിൽ. പിന്നെ പലതരത്തിലുള്ള ട്രോമാസ്, ട്രോമ അപകടം മൂലം ഉണ്ടാകാം, ചിലപ്പോൾ വീഴ്ചകൾ മൂലം ഉണ്ടാകാം, നമ്മൾ കാല് തെറ്റി സ്റ്റെപ്പ് ചെയ്യുന്ന വീഴുക, അത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നാഡീവ്യൂഹത്തെ പ്രശ്നത്തിലാക്കുന്ന ഒരു സിറ്റുവേഷനാണ് വരുന്നത്. പിന്നൊരു വലിയ കാര്യം എന്ന് വെച്ചാൽ, പ്രായമാകുന്നതോടുകൂടി നമ്മുടെ നാഡീവ്യൂഹത്തിലേക്ക് വരുന്ന സിഗ്നൽസ് പതുക്കെ പതുക്കെ കുറയും, മന്ദഗതിയിലേക്ക് വരും. ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ബലഹീനതകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ വിരലുകൾ, കൈകൾ, ജോയിൻസ് ഇതിലേക്കൊക്കെയുള്ള നമ്മുടെ ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ മൂവ്മെൻറ്റ്സ് ഇതിനെയൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാം. കൂടുതലും പ്രായമായ ആൾക്കാർക്ക് ഇത് സാധാരണയായിട്ട് കണ്ടുവരാറുള്ളതാണ്. പിന്നെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ചിലപ്പം ചിലർക്ക് പേശികളുടെ ബലക്ഷയം സംഭവിക്കുന്നു, ഓർമ്മക്കുറവ് സംഭവിക്കാറുണ്ട്, മാനസിക ശേഷി കുറഞ്ഞു വരുന്നതായിട്ട്, അതായത് നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ സമ്മതില്ല, അല്ലെങ്കിൽ നമുക്ക് കാര്യകാരണ വിവരസഹിതം നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ള കഴിവ്, ഇതിനകത്തെല്ലാം പ്രശ്നങ്ങൾ ആയി തുടങ്ങും. പേശികളിൽ ക്ഷതം സംഭവിക്കുക, സംസാരത്തിലൊക്കെ ഒരു മന്ദഗതി, സ്ലോ ആയിട്ട് പതുക്കെ പതുക്കെ വരും. കൂടുതലും വാർദ്ധക്യത്തിൽ വരുന്ന ആൾക്കാർക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ വരാറുള്ളത്.
1: നമ്മളിപ്പോ നാഡീവ്യവസ്ഥയെക്കുറിച്ചും അതിന് വരുന്ന രോഗങ്ങളെ കുറിച്ചും എല്ലാം സംസാരിച്ചു. ഇത് കുറച്ച് ഗൗരവത്തോടു കൂടിയാണ് വന്നത് എന്ന് നമ്മൾ എങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും?
2: തുടക്കത്തിലൊക്കെ ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല, പ്രോബ്ലംസ് ഇങ്ങനെ വരുന്നോണ്ട്. ചെറുതായിട്ടൊക്കെ ആൾക്കാർ പല കാര്യങ്ങളും അവഗണിക്കാറുണ്ട്. ചിലർക്ക് ദഹനത്തിലെ പ്രശ്നങ്ങൾ വളരെയധികം കൂടുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് കുറച്ച് കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, ചിലർക്ക് നല്ല കടുത്ത തലവേദന വരാറുണ്ട്. പിന്നെ കയ്യിലും കാലിലും ഒക്കെ വരുന്ന മരവിപ്പ്, സംവേദനക്ഷമത നഷ്ടപ്പെടുന്ന, സെൻസേഷൻസ് ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ അത് മാത്രമല്ല, ചിലർക്ക് പെരുമാറ്റത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. പിന്നെ ഈ ഏകോപനമില്ലായ്മ, പേശികളുടെ ചലനങ്ങൾ നഷ്ടപ്പെടുകയും അതിൻ്റെ ഒരു ഏകോപനം ഇല്ലാത്ത ഒരു അവസ്ഥ, പേശികളുടെ ചലനങ്ങൾ നഷ്ടപ്പെടുകയും അത് പലപ്പോഴും നമുക്ക് ഏകോപനം സാധ്യമാകാത്ത ഒരു അവസ്ഥയിലേക്കും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ കാര്യമായിട്ട് തന്നെ കാണേണ്ടതാണ്. അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതുമാണ്.
1: ഇപ്പൊ നമ്മുടെ ഈ നാഡീവ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് യോഗ എങ്ങനെയാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് ഏതൊക്കെ യോഗാമുറകളാണ് ഇതിനു വേണ്ടി ചെയ്യാൻ സാധിക്കുന്നത്?
2: ഞാൻ ആദ്യം തന്നെ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ നാഡീവ്യവസ്ഥയിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉണ്ട്, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്. ഓട്ടോണോമിക് നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന, അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ്, നമ്മുടെ ഡൈജഷൻ, സ്ട്രെസ് റെസ്പോൺസ്, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഓട്ടോണോമസ് നെർവ് സിസ്റ്റമാണ്. എന്നാൽ ഇവിടുത്തെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ്. പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ് ശരിക്കുമുള്ള കഥാപാത്രം. നമ്മുടെ ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റമാണ് നമ്മുടെ റിലാക്സേഷന് ഏറ്റവും നന്നായിട്ട് വഴിതെളിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, നമ്മുടെ മനസ്സ് കുറേ കൂടെ ശാന്തമാകുന്നു, നമ്മുടെ സ്ട്രെസ് കുറയുന്നു. പലതരത്തിലുള്ള സമ്മർദ്ദം നിറഞ്ഞ സാഹചര്യത്തിലാണെങ്കിൽ കൂടി ആത്മസംയമനത്തോടെ നമുക്ക് പെരുമാറാൻ സാധിക്കുന്നു. ഇതെല്ലാം നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വേഗസ് നെർവ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് സ്റ്റിമുലേറ്റ് ആവും. ഇത് പാരാസിമ്പത്തറ്റിക് റെസ്പോൺസിന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഠനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഈ ശാന്തത കൈവരുന്നത്, അല്ലെങ്കിൽ എത്ര മോശമായിട്ടുള്ള അവസ്ഥയിൽ പോലും ഒരാൾക്ക് ശാന്തമായിട്ട് എങ്ങനെ പെരുമാറാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വേഗസ് നെർവ് നമ്മുടെ ബ്രെയിനും ഗട്ടുമായിട്ടുള്ളൊരു വലിയ കണക്ഷനിലുണ്ട്. ഗട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, വയറിൻ്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഗട്ട് ഹെൽത്തൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ സ്ട്രെസ് ഫീൽ ചെയ്യുമ്പം നമ്മുടെ വിശപ്പ് പോവും, ചിലർക്ക് വിശപ്പ് കൂടും. ഇതെല്ലാം നമ്മുടെ ഗട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം നമ്മുടെ ബ്രെയിനും ഇതുമായിട്ടുള്ളൊരു വലിയ കണക്ഷൻ, നമ്മുടെ മൂഡ്, നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഡൈജഷൻ, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം സങ്കല്പിക്കുക, ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ശരീരത്തിൽ ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഒരു റൂമിൽ കയറി ഒരു AC ഓൺ ചെയ്യുന്നു. ഒരല്പസമയം കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ചൂടിന് ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തി. ഈ AC ഓൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഇടുമ്പോൾ തന്നെ ആ മാറ്റം സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഈ വേഗസ് നേർവ് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ഇടുന്ന പോലെ തന്നെയാണ്, ഒരു ചിൽ ഔട്ട് ബട്ടൺ തന്നെയാണത്. അപ്പോൾ ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ യോഗയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പ്രാണായാമത്തിൽ കൂടെയും വളരെ സ്ലോ ആയിട്ടുള്ള യോഗ ആസനങ്ങളിൽ കൂടെയും, പ്രത്യേകിച്ച് വളരെ സാവധാനത്തിൽ ചെയ്യുന്ന യോഗാസനങ്ങൾ ശരിയായ രീതിയിൽ ഉള്ള ബ്രീതിങ് ടെക്നിക്സോട് കൂടി വെച്ച് തന്നെ സ്ലോ മൂവ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ വേഗസ് നേർവ് സ്റ്റിമുലേറ്റ് ആവും. അങ്ങനെയാണ് നമുക്ക് ശരീരത്തിൽ ഒരു സ്വസ്ഥത ഫീൽ ചെയ്യുന്നത്, മനസ്സിന് ശാന്തത ഫീൽ ചെയ്യുന്നത്. നമ്മുടെ തലച്ചോറിൻ്റെ ഈ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ്. അപ്പോൾ ദിവസേന യോഗ ചെയ്യുന്നവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് അവർക്ക് ഒരു പരിഹാരത്തിന് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ വന്നിട്ട് അത് പരിഹരിക്കുന്നതിനേക്കാളും നല്ലതാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ യോഗയുടെ പരിശീലനം എന്തുകൊണ്ടും നമുക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നു.
1: ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന യോഗ മുറകൾ ഏതൊക്കെയാണ്?
2: ഒരുപാട് യോഗാസനങ്ങളുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ബാലാസനം എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. ഇതൊരു റിസ്റ്റോറേറ്റീവ് ആയിട്ടുള്ള, വളരെ സ്ലോ ആയിട്ട്, വളരെ കാമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എല്ലാ പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസന മുറയാണ്. ഇത് നമ്മുടെ വേഗസ് നേർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. അത് വഴി നമ്മുടെ ശരീരത്തിൽ നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യും. എത്ര സ്ട്രെസ്സുള്ള സമയത്താണെങ്കിലും പോലും ഒന്ന് രണ്ട് ഇത്തരം യോഗാസന മുറകൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലാക്സേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അത് തീർച്ചയായിട്ടും അത് ചെയ്ത് പരിശീലിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഉള്ളത് വിപരീതകരണി എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. വിപരീതകരണിയും കൂടുതലും റെസ്റ്റോറേറ്റീവ് ആയിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ സംഭവിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോവർ ബാക്കിലേക്കൊക്കെ ഉള്ളൊരു പ്രഷർ, നമുക്കറിയാം ഈ സ്ട്രെസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളിൽ ഒന്നാണ് ഈ കഴുത്തിൻ്റെ വേദന, നടുവിൻ്റെ വേദന എന്നൊക്കെ പറയുന്നത്. ഇതിനൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടും. കാരണം പേശികൾക്കൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടുമ്പോൾ തന്നെ ഈ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ശരീരത്തിൽ വന്ന പല കാര്യങ്ങൾക്കും മാറ്റങ്ങളുണ്ടാവും. പിന്നെ മാർജാരാസന എന്ന് പറയുന്ന ഒരു യോഗാസനമുണ്ട്. ഈ മാർജാരാസന നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്ട്രെസ് മൂലം നമ്മുടെ കഴുത്ത്, ഷോൾഡേഴ്സ് ഇവിടെയൊക്കെ നല്ല സ്റ്റിഫ്നെസ് ഫീൽ ചെയ്ത് തുടങ്ങും. അത് പതുക്കെ പതുക്കെ ഇരുന്ന് ഇരുന്ന് വേദനയാവും. അപ്പോൾ അവിടെയൊക്കെ ഒരു നല്ല റിലീസ് കിട്ടും, പേശികൾക്ക് നല്ല റിലീസ് കിട്ടും. നടുവിൻ്റെ ഭാഗത്ത്, പുറം ഭാഗത്തെ പേശികൾക്ക് നല്ലൊരു ടെൻഷൻ റിലീസാണ്. മാർജാരാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് നടുവേദന ഉള്ളവർക്കും വളരെ എഫക്റ്റീവാണ്. പിന്നെ പ്രാണായാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാഡീശുദ്ധി പ്രാണായാമം വളരെ എഫക്റ്റീവാണ് ഇത്തരം ആൾക്കാർക്ക്. സ്ഥിരമായിട്ട് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നവർക്ക് നാഡികളെല്ലാം തന്നെ ശുദ്ധിയായിരിക്കും എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നമ്മുടെ നാഡീവ്യൂഹത്തെ ഡയറക്റ്റ് ആയിട്ടൊരു സ്റ്റിമുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം സ്റ്റിമുലേറ്റ് ആവുന്നു. അതുവഴി നമുക്ക് മനസ്സിനും ശരീരത്തിനുമൊക്കെ ശാന്തത ഫീൽ ചെയ്യുന്നു. അവസാനമായിട്ട് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും നെർവ് സിസ്റ്റത്തെ കാം ഡൗൺ ചെയ്യുന്ന ഒന്നാണ്. കാരണം സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് കുറെ കൂടെ മൈൻഡ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ആ ഒരു പ്രസന്റ് മൂവ്മെന്റിലേക്ക് നമുക്ക് നമ്മളെ തന്നെ കൊണ്ടുവരാൻ സാധിക്കും. കൂടുതലും നമ്മൾ ഭാവിയിലേക്കും കഴിഞ്ഞ കാര്യങ്ങളിലേക്കും നോക്കി ടെൻഷൻ അടിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് ഇത്തരം മെഡിറ്റേഷൻസ് കുറേ കൂടെ മൈൻഡ്ഫുൾ ആവാനായിട്ട്, ഈ നിമിഷത്തിലേക്ക് അവർക്ക് അവരെ തന്നെ കൊണ്ടുവരാനും ഈ നിമിഷത്തിലായിരിക്കാനും ഈ നിമിഷത്തിന്റെ സന്തോഷം അനുഭവിക്കാനും സാധ്യമാകും.
1: സുഗുണഭവന് തോഴി, നമുക്ക് നാഡീവ്യവസ്ഥകളെ കുറിച്ചും അതിന്റെ ലക്ഷണങ്ങളെ കുറിച്ചും യോഗയിലൂടെ എങ്ങനെ ഈ നാഡീവ്യവസ്ഥകൾ മാറ്റാം എന്നതിനെ കുറിച്ചുമാണ് സംസാരിച്ചത്. ഈ അറിവ് പകർന്നു തന്ന നമ്മുടെ യോഗ ഗുരു പ്രിയാഞ്ജനിയോടൊപ്പം പരിപാടിയിൽ നിന്ന് വിട പറയുന്നു രേഷ്മ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8. ഓക്കെ, അപ്പോൾ ഇനി വാട്സപ്പ് മെലഡിയുടെ സമയമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ് ഇനി. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. വാട്സപ്പ് മെലഡി 10:30 വരെയാണ് സമയം. പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാണ്. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നിഷയാണ്. നിഷ ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം എന്ന് പറയുന്നത് അമൃതമായി അഭയമായി എന്ന് തുടങ്ങുന്ന വളരെ മനോഹരമൊരു ഗാനമാണ്. അപ്പോൾ ആ ഒരു ഗാനം നമുക്ക് കേൾക്കാം. സ്നേഹവീട് എന്ന ലാലേട്ടൻ ചിത്രത്തിലെ ഗാനമാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് ഹരിഹരൻ.

ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8 വാട്സപ്പ് മെലഡിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. നോക്കാമാരാണെന്ന് ആശ ചേച്ചിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൊല്ലത്ത് നിന്നും ഒന്നുരിയാടാൻ കൊതിയായി, കാണാൻ കൊതിയായി എന്ന ഗാനം പ്ലേ ചെയ്യുമോന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഉറപ്പായിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു മനോഹരമായ ഗാനം കേൾക്കാം അല്ലേ. സൗഭാഗ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ്, കൈതപ്രത്തിൻ്റെ വരികളാണ്, SP വെങ്കടേഷാണ് സംഗീതം, KS ചിത്രയാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡി. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു മെസ്സേജിലേക്ക് പോവാണ്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാ നോക്കാം. ഹായ് ചേച്ചി, ഞാൻ ആര്യ കല്ലന്താഴം. സുഖമാണോ ചേച്ചിക്ക്? സുഖമാണ് ആര്യ. ഓക്കെ, ഇപ്പോൾ ആര്യ ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലു അർജുൻ സോങ് ആണ്, സ്വീറ്റി എന്നൊരു ഗാനമാണ് കേട്ടോ ആര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടിപൊളി ഗാനം കേൾക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി ഗാനം, ലക്കി ദ റൈസർ എന്ന് പറയുന്ന അല്ലു അർജുൻ്റെ ചിത്രത്തിലെ ഒരു ഗാനമാണ് ഓ മൈ സ്വീറ്റി എന്ന് തുടങ്ങുന്ന അടിപൊളി ഒരു ഗാനമാണ്. അപ്പോൾ ആ ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നതിൻ്റെ സംഗീതം SS തമനാണ്. ഓക്കെ.

ഓക്കേ, അപ്പോ നമ്മൾ വീണ്ടും അടുത്തൊരു മെസ്സേജിലേക്ക് പോവുകയാണ്. നല്ലൊരു ഗാനമായിരുന്നു കേട്ടിരുന്നത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാ നോക്കാം. ഹൈ ശ്രീലക്ഷ്മി, ഗുഡ് മോർണിംഗ്. കിഴക്കൻ പത്രോസ് എന്ന ചിത്രത്തിലെ പാതിര കിളി വരൂ പാൽക്കടൽ കിളി എന്ന ഗാനം വെച്ച് തരാമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ശീവ ചേച്ചിയാണ് പട്ടത്താനത്ത് നിന്നും കേട്ടോ. അടിപൊളി ഗാനം അല്ലേ. കിഴക്കൻ പത്രോസ് എന്ന് പറയുന്ന മമ്മൂക്ക ചിത്രമാണ്, 1992 പുറത്തിറങ്ങിയ ചിത്രമാണ്. ഇതിന്റെ വരികൾ ONV കുറുപ്പാണ്, സംഗീതം SP വെങ്കടേഷാണ്. ദാസേട്ടനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഗാനം കേൾക്കാം.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് മെലഡിയാണ്. സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റും 24 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഗുഡ് മോർണിംഗ് ഡിയർ, ഞാൻ FCMC അഗ്രോ ബസാറിൽ നിന്നാണ്. എനിക്ക് രാവിലെ ഒരു പോസിറ്റീവ് വൈബ് തരുന്ന നല്ലൊരു സോങ് വെച്ച് തരുമെന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ പാട്ടെല്ലാം അടിപൊളിയാട്ടോ. ഈ പാട്ടുകളെല്ലാം വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം എല്ലാം അടിപൊളിയായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പ്രത്യേകിച്ചൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്നാലും എനിക്ക് തോന്നുന്നു മറ്റൊരു മെസ്സേജ് കൂടെ നോക്കാം അല്ലേ. അപ്പോൾ ആ ഒരു മെസ്സേജിലെ ഗാനം നമുക്ക് ചേച്ചിമാർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി കേൾക്കാം. അപ്പോൾ അടുത്തൊരു മെസ്സേജ് നോക്കട്ടെ, ആരാണ് അയച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, അനീഷ് ഗോപാലകൃഷ്ണൻ മുഖത്തലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതൊരു കന്നഡ സോങ്ങാണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം അല്ലേ ഒരു ആ ഗാനം. അപ്പം കേട്ടിട്ട് വരാം.

ഓക്കെ, അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആവുന്നു. ഇന്നത്തെ നമ്മുടെ വാട്സപ്പിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ലാസ്റ്റ് മെസ്സേജിലേക്കാണ് പോകുന്നത്. ശ്രീലക്ഷ്മി മാം, ഗുഡ് മോർണിംഗ്. ഷിബിൻ താമരക്കുളമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജനനായകൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന. ഈ ഗാനം ഷിബിൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഭാര്യ അശ്വതിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം. അതോടൊപ്പം തന്നെ ഇന്നത്തെ വാട്സപ്പിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റിട്ട് പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: 107.8
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. എവരെയും ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജേക്കബ് എസ് മുണ്ടപ്പുളം ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയെന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. പ്രധാനമായിട്ടും അദ്ദേഹം ഒരു റിട്ടയേർഡ് പോലീസ് SI ആണ്, സബ് ഇൻസ്പെക്ടറാണ്. അതല്ല വിളിക്കാൻ കാരണം, ഈ പ്രാവശ്യത്തെ വനമിത്ര പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. വൃക്ഷവ്യാപനം അതൊരു തൻ്റെ ഒരു കർമ്മമായിട്ട് ഏറ്റെടുത്ത് അത് കേരളം ഒട്ടാകെയും വിദേശത്തുമൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് ചെയ്തു. അങ്ങനെ ഒരു വലിയ മഹത്തായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ. ഇപ്പം നമ്മൾ വനമിത്ര പുരസ്കാരമൊക്കെ നൽകി ആദരിച്ചു. അതോടൊപ്പം തന്നെ പല പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ആഗോള താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരം നടീൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വരും തലമുറയ്ക്ക്. നമ്മുടെ ഈ തലമുറ ഇപ്പോൾ തന്നെ വലിയൊരു എന്താ പറയുക, ഒരു പരിസ്ഥിതി ദുരന്തത്തിൻ്റെ വക്കിലാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രസക്തി. അവർ ഒരു സേവന മനോഭാവത്തോടുകൂടി അങ്ങനെ ലാഭമൊന്നും ഇച്ഛിക്കാതെ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ മരം നടുകയാണ്, വൃക്ഷവ്യാപനം നടത്തുകയാണ്, പരിസ്ഥിതി സംരക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജേക്കബ് എസ് മുണ്ടപ്പുളം അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ സ്വാഗതം, നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം.
1: അപ്പോൾ ഇപ്പോൾ ഒരു അവാർഡിൻ്റെ അല്ലേ ഒരു ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് സാർ എന്നെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. സാർ ഇവിടെ ജനിച്ചത് പഠിച്ചത് എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം.
2: ബോണി, എൻ്റെ പേര് ജേക്കബ് എസ് മുണ്ടപ്പുളം എന്നാണ്. ഈ മുണ്ടപ്പുളം ഞങ്ങളുടെ ഒരു കുടുംബ പേരാണ്. അത് ഞാനിപ്പോൾ ഈ പൊതുരംഗത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ മുണ്ടപ്പുളം ഒന്നും കൂടി ആഡ് ചെയ്ത് അത് ഗസറ്റ് വിജ്ഞാപനം നടത്തിയിട്ടുണ്ട്. പട്ടകടവാണ് എൻ്റെ ജന്മസ്ഥലം. ജന്മം കൊണ്ട് പട്ടകടവാണെങ്കിലും കഴിഞ്ഞ 15 വർഷമായിട്ട് വാസം കൊണ്ട് കൊല്ലമാണ്.
1: അങ്ങനെയാണ്. അപ്പം കുടുംബത്ത് എനിക്കൊന്നും മറ്റുള്ളവരെ കുറിച്ചൊന്നും സഹോദരങ്ങളെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും.
2: എൻ്റെ അപ്പച്ചനും അമ്മയും ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അപ്പച്ചന് 95 വയസ്സായി, എന്റെ അമ്മയ്ക്ക് 85
1: വയസ്സായി.
2: അപ്പച്ചനൊരു വലിയ കർഷകനായിരുന്നു, കയർ ബിസിനസ്സും കർഷക വൃത്തി അപ്പച്ചന്റെ തൊഴില്. ഞങ്ങൾ 6 മക്കളാണ്. ഈ കൊല്ലം രൂപതയുടെ PR ആയി ജോലി ചെയ്യുന്ന ഫാദർ ലാസറസ് പട്ടകടവ് എന്റെ മൂത്ത സഹോദരനാണ്. പിന്നെ എന്റെ സഹോദരി മേഴ്സി, ആനി, ജിജി, പിന്നെ എന്റെ നേരെ ഇളയ സഹോദരൻ ഇപ്പോ തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസ് ആണ്. 3 ആണും 3 പെണ്ണുമാണ്. രണ്ടാമത്തെ സഹോദരി 1 വർഷമായി നമ്മളെ വിട്ടുപിരിഞ്ഞു. ഭാര്യ ജയ ജേക്കബ് ബെനിസർ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമ്പിള്ളാരാണ്. മോന്റെ പേര് ജെയ്സൺ, ഇളയ മോന്റെ പേര് ജെറി. പിന്നെ മരുമകളുണ്ട്, മരുമകളുടെ പേര് ആര്യ.
1: ഇപ്പൊ ഞാൻ കുടുംബം ഒന്ന് ആദ്യം പരിചയപ്പെട്ടെന്ന് വെച്ചാൽ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട് കടന്നു വരാം. ഈ എപ്പോഴാണ് കുട്ടിക്കാലത്ത് ഈ പരിസ്ഥിതിയും മരം നടിയിലും ഒക്കെ താല്പര്യം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജനിച്ച് വളർന്ന സാഹചര്യം അതിന് അനുയോജ്യമായിരുന്നു?
2: കുട്ടിക്കാലം തൊട്ടേ ഞാൻ ചെടി വളർത്തുമായിരുന്നു. പിന്നെ അപ്പച്ചന്റെ കൃഷി, കാച്ചില്, ചേമ്പ്, ചേന, വാഴകള് ഒക്കെ നടുമ്പോ എന്നെ സഹായിക്കാനും ഈ 10, 4, 5 ഒക്കെ വർഷങ്ങൾ കഴിയുന്ന കാച്ചിലുകള് എന്റെ അപ്പച്ചനെ ഒരു 4 അടി 5 അടി ഒക്കെ താഴ്ചയിൽ പോയി അത് ഒടിയാതെ എടുക്കുമ്പോൾ നമ്മൾ പോയി നിന്ന് സഹായിക്കുകയും അത് കണ്ട് എല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് തൊട്ടേ ചെടി വളർത്തുമായിരുന്നു. വീട്ടിലൊക്കെ മരങ്ങളും ചെടികളും ഒക്കെ നടന്നൊരു ശീലം എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ഉണ്ടായിരുന്നു.
1: ഇപ്പോൾ ഒരു സംഘടന അല്ലെ, നന്മ മരം ഫൗണ്ടേഷൻ എന്ന നമ്മൾ അതിലോട്ട് കടക്കണം. ഇനിയിപ്പം അതിന്റെ ഒരു മധുരവനം പദ്ധതി അതാണല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ താങ്കൾ അത് വളരെ
2: അതെ
1: ഈ ഒരു അവാർഡിലോട്ടൊക്കെ എത്തിച്ചത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
2: നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന സംഘടന കേരളത്തിൽ രൂപം കൊള്ളുന്നത് ഞങ്ങള് 2021 കേരളത്തിലെ ഒരുപറ്റം കോളേജ് അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും സമൂഹത്തിലെ വ്യത്യസ്ത തുറയിലുള്ള പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ളവരെ ഞങ്ങൾ കണ്ടെത്തി. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസറും ആദ്യ വനിതാ DGP ശ്രീലേഖ മാഡമാണ് ഞങ്ങളുടെ സംഘടനയുടെ രക്ഷാധികാരി. മാഡത്തിന് പരിസ്ഥിതിയുമായിട്ടൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായതുകൊണ്ട് മാഡം സംഘടനയുടെ രക്ഷാധികാരിയാകി, എന്നെ അതിന്റെ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായിട്ട് സംഘടന തെരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പൊ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അതിന് അനുമതി നേടിയിട്ടാണ് ഞാൻ സംസ്ഥാന കോർഡിനേറ്റർ പദവി ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിലെ 14 ജില്ലകളിലും 29 താലൂക്കുകളിലും ഞങ്ങളുടെ സംഘടനയ്ക്ക് കമ്മിറ്റി.
1: ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തൊന്ന് നോട്ട് ചെയ്യേണ്ട അല്ലെ. ഒരു പോലീസ് ഗവൺമെന്റ് സെർവന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സാമൂഹിക പ്രവർത്തനത്തിന് അങ്ങനെ ഒരു വകുപ്പുണ്ടോ അല്ലെങ്കിൽ അല്ലെ അതിനെ പ്രത്യേക അനുമതി, അതിനെ കുറിച്ചൊന്ന് വിശദം പലർക്കും അറിയാത്ത കാര്യം, എല്ലാവരും ചോദിക്കുമായിരിക്കും ഇതെങ്ങനെ പോലീസ് ഇരുന്നുകൊണ്ട് ഇത്രയും ഇങ്ങനെയുള്ള അത് സംസ്ഥാനം ഒട്ടാകെ ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അത് നടക്കൂ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
2: അത് കറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. ഇതെന്നോട് തന്നെ ഒരുപാട് പേര് ചോദിക്കുകയും അറിയാത്തവര് ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് ഈ പ്രവർത്തനം നടത്തുമ്പോൾ പത്രവാർത്തകൾ വരുമ്പോൾ വാർത്താമാധ്യമങ്ങളിൽ വാർത്ത കാണുമ്പോൾ പലരും അനാനിമസ് ആയിട്ട് DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി അയച്ചിട്ടുണ്ട്, ഈ പോലീസ് ഓഫീസർ വൃക്ഷവ്യാപന പരിപാടിക്കാണോ ജോലി ചെയ്യുന്നത് അതോ പോലീസിൽ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചു ഒത്തിരി അനാനിമസ് പരാതികൾ വരാറുണ്ട്. അപ്പൊ അവരറിയുന്നില്ല നമ്മൾ ഈ അനുമതി വാങ്ങിയിട്ടുണ്ട്. 2014 സർക്കാരിന്റെ അമെൻമെന്റ് ചെയ്തൊരു ഉത്തരവുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എൻവോൾവ്മെന്റ് ആക്ടിവിറ്റീസ് പങ്കെടുക്കാം, ജാതി മത സംഘടനകളിലോ രാഷ്ട്രീയങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഇടപെടാൻ പാടില്ലെന്നും ഇതിനകത്ത് സാമ്പത്തിക കാര്യങ്ങൾ വഹിക്കുന്ന ഭാരവാഹിത്വങ്ങൾ ഒഴികെ ബാക്കിയുള്ള കോർഡിനേറ്റർ പദവിയെ നേതൃത്വം കൊടുക്കാമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ ബേസ് ചെയ്താണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുക്കുകയും DGP എനിക്ക് ഈ കോർഡിനേറ്റർ പദവി എടുക്കുവാനും വൃക്ഷവ്യാപന പ്രവർത്തനത്തിന് നടത്താനുള്ള അനുമതി തന്നത്.
1: ഇത് ഇത് പ്രധാനമായിട്ടും ഞാൻ ഈ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ച, ഇതിൽ ഒരു പ്രചോദനം കാണുമല്ലോ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ദേവകി അമ്മ പത്മശ്രീ കിട്ടി 92-ാമത്തെ വയസ്സിൽ അല്ലെ, ഒരു ആലപ്പുഴയിൽ തരശ് ഭൂമി ഇത് കണക്ക് വനവൽക്കരണം നടത്തി, അല്ലെങ്കിൽ കല്ലൂർ ബാലനുണ്ട് അല്ലെ, അങ്ങനെ കാസർഗോഡ് അല്ലെ ആ ഭാഗത്ത് കല്ലൂർ ബാലനുണ്ട്, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഇങ്ങനെ പ്രൈവറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്നു.
2: എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള ചോദ്യമാണ്. മുണ്ടക്കൽ താമസം തുടങ്ങിയപ്പോ എന്റെ വീടിനോട് ചേർന്ന് എനിക്കൊരു 5.5 സെന്റ് വസ്തുവും കൂടി ഉണ്ടായിരുന്നു. ആ വസ്തുവിൽ ഞാൻ പല വർഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ആദ്യം വാഴയൊക്കെയാണ് നട്ടത്, വാഴയൊക്കെ അത് ചെല്ലിയൊക്കെ കയറി എന്റെ ഡ്യൂട്ടിക്കിടയിൽ അത് വളർന്നു വന്ന് അതൊക്കെ ഒടിഞ്ഞു പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, കംപ്ലീറ്റ് കെയർ കൊടുക്കാൻ പറ്റാതായി. അങ്ങനെ ഞാൻ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ ഭൂമി ഇട്ടേക്കണ്ട പലരും പല അഭിപ്രായങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടു തുടങ്ങി. അപ്പൊ അത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങൾ നട്ടു. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാര് നട്ട മരങ്ങളിൽ നിന്നാണ് നമ്മള് ഫലങ്ങൾ, തേങ്ങായാലും മാങ്ങായാലും ചക്കയായാലും ഒക്കെ പറിച്ചു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി യുഗത്തിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മരങ്ങളുണ്ട്, നട്ട് 2-3 വർഷം കഴിയുമ്പോൾ തന്നെ കായ്ഫലം കിട്ടുന്ന മരങ്ങൾ. അങ്ങനെ ഞാനൊരു 10-12 മരങ്ങൾ ഞാൻ അവിടെ വെച്ച് പിടിപ്പിച്ച് 2 വർഷം കഴിയുമ്പോൾ നല്ല കായ്ഫലങ്ങൾ കിട്ടി. അതിലിന്ന് പിച്ചിപ്പറമ്പുട്ടാനും മൂസാമ്പിയും പേരയ്ക്കായും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മാവും കൊച്ചുമാവൊക്കെ നട്ട് പിടിപ്പിച്ച് ഫലങ്ങൾ കിട്ടി. ഫലങ്ങൾ കിട്ടിയപ്പോൾ മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഞാനിപ്പോൾ. കൊല്ലം ജില്ലയിലെ ആദ്യം രൂപം കൊണ്ട സംഘടനയാണ് മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷൻ. 29 വർഷമായിട്ട് അത് നല്ല ഭംഗിയായി പ്രവർത്തനം നടത്തിക്കൊണ്ടു പോവുകയാണ്. അന്ന് അത്തെ പ്രസിഡന്റും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ എന്നെ വന്ന് ആദരിക്കുകയുണ്ടായി. ആ ആദരവ് വാർത്താമാധ്യമങ്ങൾ വരികയും വാർത്താമാധ്യമങ്ങളിൽ വന്നതിനകത്ത് കൃഷി ഡിപ്പാർട്ട്മെന്റ് അന്ന് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറാണ്, ഒരു ഓഫീസറാണ്, അദ്ദേഹം വന്ന് അതെല്ലാം കണ്ടിട്ട് പറഞ്ഞ് തൈകളുടെ എണ്ണം ഒന്ന് കൂട്ടാമെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡ് കിട്ടാനുള്ള ഒരു സംഗതി കാണുന്നുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ എന്ത് ചെയ്ത്, 5.5 സെന്റ് വസ്തുവിനകത്ത് മാക്സിമം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. വിദേശിയും സ്വദേശിയുമായ 52 ഫലവൃക്ഷങ്ങൾ ഈ 5.5 സെന്റിനകത്ത് നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ ഏകദേശം 40-41 മരങ്ങളിൽ നിന്നും ഫലങ്ങൾ വന്നു, അതിനെ ഞാൻ ക്രോപ്പ് ചെയ്ത് നിർത്തും. ഈ മരങ്ങളുടെ ശിഖരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുമ്പോൾ ഫലങ്ങൾ കിട്ടത്തില്ല, വെയിൽ കിട്ടണം. അപ്പം മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിക്കളയുമ്പോൾ ശിഖരങ്ങളിലാണല്ലോ ഫലങ്ങൾ പിടിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് കരുതി 500 മാങ്ങ പിടിക്കുന്ന മാവിൽ 50 മാങ്ങ മതി, തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന പേരയ്ക്ക നമുക്ക് തിന്നാമല്ലോ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അബിയും നമുക്ക് വെച്ച് കഴിക്കാമല്ലോ, ഇപ്പുറത്ത് നിൽക്കുന്ന മൂസാമ്പി നമുക്ക് കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ശിഖരങ്ങൾ കോർപ്പ് ചെയ്ത് ഇവനെ നിർത്തി ഭംഗിയാക്കി. ഇത് കൃഷി ഡിപ്പാർട്ട്മെന്റ് വന്ന് കാണുകയും കൃഷി ഡിപ്പാർട്ട്മെന്റ് എനിക്ക് അവാർഡ് തരികയും അംഗീകരിക്കുകയും. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ, അന്ന് ഞാൻ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്യുകയാണ്, വിജിലൻസിലെ DGP ഉൾപ്പെടെയുള്ളവർ എന്നെ എനിക്ക് അഭിനന്ദനങ്ങൾ നൽകുകയും ഭവനത്തിൽ വരികയും ഇത് കണ്ട് അവരുടെ ആശംസാ പ്രസംഗങ്ങളിലൊക്കെ, ജേക്കബ് നല്ല ടാലന്റഡ് ആയിട്ടൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ഈ പ്രവർത്തനം കുറച്ച് വിശാലമാക്കണമെന്ന് സുഹൃത്തുക്കളും പോലീസ് ഓഫീസർമാരും പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ഒരു ടെൻഡൻസി വരികയും, ഞാൻ പലയിടത്തും നമ്മുടെ സന്നദ്ധ സംഘടനകൾ വഴിയൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലേക്ക് ഈ നേതൃത്വ പാടവത്തിൽ എത്തിച്ചേർന്നത്.
1: എനിക്കൊന്ന് അത് ഇപ്പൊ മനസ്സിലായി വളരെ വ്യക്തമായി. ഈ പരിപാലനം എന്ന് പറഞ്ഞത് പിന്നെ പലപ്പോഴും നിന്ന് പോകുന്നുണ്ടല്ലോ. നമ്മൾ എല്ലാവരും വൃക്ഷം നടും അല്ലെ, ആ പരിസ്ഥിതി ദിനം പ്രമാണിച്ചു, അല്ലെങ്കിൽ മരം നടേണ്ട ഒരു ദിവസം വരുമ്പോൾ അല്ലെ നമ്മൾ അത് പോയി മരം നടുന്നു. ഇത് പരിപാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ സംരക്ഷണമുണ്ടോ നശിക്കാതെ?
2: അതും നല്ലൊരു ചോദ്യമാണ്. പൊതുവെ സമൂഹത്തിൽ വരുന്നൊരു ചോദ്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗത്തിൽ VIPകളൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാം, ഇവിടെ പരിസ്ഥിതി ദിനത്തിന് മരം നടുമ്പോൾ അന്ന് എല്ലാവരും മരങ്ങൾ നടും, ഈ മരങ്ങളെല്ലാം കൂടി കിളിച്ചിരുന്നെങ്കിൽ കേരളം മൊത്തത്തിലൊരു കാടാകമായിരുന്നു മിക്ക നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന ഞാനും കേട്ടിട്ടുണ്ട്, ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കോർഡിനേറ്റർ ആയതിനു ശേഷം എന്റെ മനസ്സിലൊരു ഐഡിയ വന്നത്, നമ്മൾ നടത്തുന്ന പദ്ധതി ഏതായാലും ഇത് നമുക്ക് നമ്മൾ പല സംഘടനകൾ വഴിയും പല വ്യക്തിത്വങ്ങളെ സ്വാധീനിച്ചൊക്കെയാണ് ഈ സ്പോൺസർഷിപ്പിലാണ് മരങ്ങൾ വാങ്ങാറുള്ളത്. ഒരു 10 മരം 20 മരം ഒക്കെയാണ് ഒരു മധുരവന പദ്ധതിക്ക് നമുക്ക് കലാലയങ്ങൾ നടേണ്ടി വന്നാൽ ഞങ്ങൾ സ്റ്റാഫ് ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങൾ തന്നെ പിരിച്ച് എടുത്ത് ഞങ്ങൾ അത് നടും. അപ്പൊ നമ്മൾ കൊച്ചു തൈ നടാതെ നമ്മളൊരു 3-4 അടി 5 അടി ഉയരമുള്ള നല്ല ഗ്രോത്തുള്ള ഒരു മരം നമ്മൾ പൊതുനിരത്തിലോ കലാലയങ്ങളിലോ നട്ടാൽ അതിന് വലിയ കെയർ വേണ്ടി വരത്തില്ല. അത് ഒരു 2-3 ആഴ്ച ആഫ്റ്റർ 3 ഡേയ്സ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഐഡിയ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റി. ഞങ്ങൾ കലാലയങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ NSS ഉണ്ട്, സുവോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സ്കൂളുകളിലും അങ്ങനെ ഇതൊക്കെയുള്ള സംഘടനകളുണ്ട്. ഇവരെ ഞങ്ങൾ ആദ്യം തന്നെ ഈ ചുമതല ഏൽപ്പിക്കും. ഞങ്ങൾ മധുരവന പദ്ധതി നടത്തിയ എല്ലാ കോളേജുകളിലും ഈ ഫലവൃക്ഷങ്ങളെല്ലാം കിളിച്ച് നിൽപ്പുണ്ട്. മാറി ഇപ്പോൾ തൊട്ടടുത്ത് ഫാത്തിമ കോളേജിലുണ്ട്, മാറി വാനിയസ് കോളേജിലുണ്ട്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ എല്ലാ ജില്ലകളിലും കലാലയങ്ങളിലൊക്കെ ഇനിയും ഞങ്ങൾ തുടരുകയാണ്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്
1: അല്ല, അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ കലാലയങ്ങളും അല്ലെ പൊതുനിരത്തുകളും ഒക്കെ നിരത്തുകളാണ് അല്ലെ ഇപ്പൊ ഈ പ്രശ്നം അടിയിൽ നടക്കുന്നത്. അതൊന്ന് വ്യക്തമാക്കിയതാ ഞാൻ.
2: മധുരവനം എന്ന പ്രോജക്ട് കേരളത്തെ ഒട്ടുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ മലേഷ്യയിൽ ഒരു ടൂർ പോയി. മലേഷ്യ ടൂർ പോയപ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഏതായാലും ടൂർ പോകുകയല്ലേ, അവിടെ നമ്മുടെ ഈ പദ്ധതി ആളുകളെ ഒന്ന് കണ്ടെത്തിയാലോ എന്ന് വിചാരിച്ച് അത് ടൂർ കൊണ്ടുപോയ വ്യക്തികളോട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ മലയാളി അസോസിയേഷനോട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇന്ന ദിവസം ഞങ്ങൾ ഇന്നിടത്ത് ഹാൾട്ട് ചെയ്യും, നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സംഘടന പ്രവർത്തകർ അവിടെ ഒരു ഫലവൃക്ഷത്തായി നട്ടുകൊണ്ടൊരു മധുരവന പദ്ധതി ആവിഷ്കരിക്കണമെന്നുണ്ട്, സഹായിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞാനെന്താ ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ പോയി ചെയ്ത് അവിടുത്തെ മലയാളി അസോസിയേഷന്റെ സഹായത്തോടെ അവിടെയും ഞങ്ങൾ ഒരു മധുരവനം സൃഷ്ടിച്ചു. അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ആൾറെഡി ഒരു യൂണിറ്റ് ഉണ്ട്, മലയാളികളായിട്ടുള്ള.
1: മലേഷ്യ മാത്രമേ ഉള്ള ഗൾഫ് രാജ്യങ്ങളിലും അങ്ങനെ എന്തെങ്കിലും?
2: UAE ഷാർജ UAE.
1: അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി അല്ലേ. ഈ അപ്പം നമ്മൾ ഈ പരിപാലനം പറയുന്നത് ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പരിപാലനം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ പശുക്കളൊക്കെ വന്ന് കന്നുകാലികൾ വന്ന് അത് ഭക്ഷിക്കാം, അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ നശിപ്പിക്കാം. നമ്മൾ നടുന്ന നിരത്തുകളിലൊക്കെ നടന്ന അല്ലെങ്കിൽ വഴികളിലൊക്കെ നടന്ന മരങ്ങൾ നശിപ്പിക്കാൻ, ഗ്രൗണ്ടുകളിൽ നടന്ന് മനുഷ്യരെ തന്നെ വന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ഒരു പോലീസ് സേന അംഗം എന്നുള്ള നിലയിൽ എങ്ങനെ?
2: ഈ കലാലയങ്ങളിൽ നമ്മൾ ഇത് ഫെൻസിങ് ചെയ്യാറുണ്ട്, അത് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യും. പിന്നെ വലിയ മരങ്ങളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരുമാടിപ്പെട്ട സ്കൂളുകളിലൊക്കെ തന്നെ ചുറ്റുമതിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പൊതുനിരത്തുകളിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പത്ത് തൈ നടുമ്പം അഞ്ചു ആറും ഒക്കെ നശിച്ചു
1: പോകാറുണ്ട്.
2: ഗ്രോത്ത് തൈ ആയതുകൊണ്ട് ഞങ്ങൾ ഈ 4 അടി 5 അടി ഉയരമുള്ള തൈകൾ നടന്നതുകൊണ്ട് കഴിവതും അങ്ങനെ പട്ടുപോകാറില്ല. അത് കറക്റ്റായിട്ട് തന്നെ കിളിച്ചു വരാറുണ്ട്. കെയറും വളരെ കുറവാണ്.
1: ആദ്യമൊക്കെ
2: 2-3 ദിവസം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ അതങ്ങ് കിളിച്ചു.
1: ഈ നമ്മളിപ്പം വനവൽക്കരണം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ചെയ്യുന്ന, പണ്ട് എനിക്ക് തോന്നുന്നു ഈ വിദേശ സസ്യങ്ങളെയാണ് നമ്മൾ അക്കേഷ്യ പോലുള്ള അല്ലേ, നമ്മുടെ അതൊരു വലിയ കീടം കണക്കാണ് അവസാനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ മണ്ണിലെ വളവും വെള്ളവും ഭയങ്കരമായിട്ട് വലിച്ചെടുക്കുകയും മറ്റ് സസ്യങ്ങളെ, നമ്മുടെ നാടൻ സസ്യങ്ങളെയൊക്കെ ഇത് ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇത് എങ്ങനെ, എന്തൊക്കെ മരങ്ങളാണ് അയച്ചിട്ട് നടുന്നത് ഈ വനവൽക്കരണം എന്ന് പറഞ്ഞാൽ?
2: ഞങ്ങള് ഈ കലാലയങ്ങളിൽ നടുന്നത് ഞങ്ങൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് ഫലവൃക്ഷങ്ങൾക്കാണ്. ഈ ഫലവൃക്ഷങ്ങള് മോട്ടിവേറ്റ് ചെയ്യാൻ കാര്യം ആവാസ വ്യവസ്ഥിതിയും കൂടി നിലനിർത്തണമല്ലോ. പക്ഷികള് ഇപ്പം വനത്തിലൊക്കെ ഉള്ള പക്ഷികളും കാര്യങ്ങളും എല്ലാം പറന്ന് ആഹാരം തേടിയുള്ള ഇതാണ്. അപ്പൊ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പം പറവകള് കാര്യങ്ങൾ അതിനൊക്കെയുള്ള ആവാസ വ്യവസ്ഥിതിയെ കൂടി നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങള്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫലവൃക്ഷങ്ങൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ വനത്തിലെ ഈ മരം നശിക്കുന്നത് കൊണ്ടാണ് അവിടെ ജീവജാലങ്ങൾ പുറത്തേക്ക് വരുന്നത്. പുറത്തിരുന്ന് ഈ അപകടകാരികളായി സംഭവങ്ങൾ ഉണ്ടാകുന്നത് വനനശീകരണം കൊണ്ടാണ്. ഉള്ള മരത്തിൽ ഫലങ്ങളില്ല, ഫലവൃക്ഷങ്ങളെ എണ്ണം വനത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ആനയും അതും ഇതുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ചക്കയോ മാങ്ങായോ അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ വനത്തിനുള്ളിലുണ്ടെങ്കിൽ ചക്കയൊക്കെ പറിച്ചു കഴിച്ച് ആന അവിടെ നിൽക്കും. അങ്ങനെ ആവാസ വ്യവസ്ഥിതി നിലനിർത്തുന്നതും കൂടി ഞങ്ങൾ ഫലവൃക്ഷങ്ങളാണ് ഇപ്പം മോട്ടിവേറ്റ് ചെയ്യുന്നത്.
1: ഈ ഞാൻ ഒരു കൗതുകത്തോടു കൂടി ചോദിക്കുകയാണത്, നമ്മുടെ വനത്തിലൊക്കെ ഒത്തിരി അപൂർവ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പൊതുക്കെ നാട്ടിൻ പുറത്തോട്ട് കൊണ്ടുവരാൻ അതിൻ്റെ തൈകൾ ശേഖരിച്ച് നാട്ടിലോട്ട്, അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ?
2: അങ്ങനൊരു പദ്ധതി ഇല്ല. അങ്ങനൊരു പദ്ധതി ഫോറസ്റ്റിന്റെ അനുമതി വേണ്ടി
1: വരും. അങ്ങനെ ചോദ്യമാണ്.
2: പക്ഷെ അത് ഞാനൊരു ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഞങ്ങൾ വനത്തിനകത്തേക്ക് കടന്നു ചെന്ന് ഈ മധുരവന പദ്ധതിക്ക് ശേഷം, ഇപ്പൊ ഞങ്ങളെ മധുരവന പദ്ധതി 2021 ഇപ്പൊ 5 വർഷത്തോളം കഴിഞ്ഞ്, ഇനി ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ വനത്തിലെ വനങ്ങൾ നശി ഫലവൃക്ഷങ്ങൾ നശിക്കുന്നോണ്ടാണല്ലോ മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ വനത്തിനുള്ളിൽ നമ്മൾ ശേഖരിക്കുന്ന സീഡുകൾ എറിഞ്ഞ് പ്ലാവിന്റെയും മാവിന്റെയും ഒക്കെ സീഡുകള് പിന്നെ ഫോറസ്റ്റിന്റെ സഹായത്തോടു കൂടി എറിഞ്ഞു കൊടുത്താൽ, ഇപ്പൊ 100,000 മാങ്ങാണ്ടി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ മിനിമം ഒരു 10,000-30,000 മാങ്ങാണ്ടി കിളിച്ചു വരും. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങൾ നോക്കി, അത് ബിഫോർ 3 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് നോക്കി ഈ മാങ്ങാണ്ടികള് ചക്കക്കുരുകള് ഫലവൃക്ഷങ്ങളുടെ സീഡുകള് വനാന്തരങ്ങൾ ഉൾവനങ്ങളിലേക്ക് എറിഞ്ഞ് കൊടുത്ത് തൈകള് ഒരുപാട് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ഫോറസ്റ്റിന്റെ സഹായത്തോടുകൂടി ചെയ്യണമെന്നൊരു ഐഡിയ ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ എന്റെ ഇന്റർവ്യൂ വന്ന് ഇതൊരു പരസ്യമായി ഫോറസ്റ്റ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് അവരിനി ഇങ്ങനൊരു ഐഡിയ നടപ്പിലാക്കിയാലും സന്തോഷമേ ഉള്ളൂ. ഫലവൃക്ഷങ്ങളുടെ
1: ഫലവൃക്ഷങ്ങളുടെ ലഭ്യത കുറവാണോ ഈ പറഞ്ഞ മാൻ ആനിമൽ കോൺഫ്ലിക്ട്
2: തമ്മിലുള്ള? തീർച്ചയായിട്ടും
1: സംഘർഷത്തിന് കാരണമാണ്.
2: സംഘർഷത്തിന് കാരണമാകുന്ന പ്രധാന കാരണം അത് തന്നെയാണ്. ആന വനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതിന് കഴിക്കാൻ അവിടെ ആഹാരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട് പറവകള്, ഈ മയിലുകള്, ഒരുപാട് കാട്ടിൽ നിന്നും മയിലുകളൊക്കെ നമ്മുടെ വീട്ടിന്റെ മുമ്പിലൊക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ കാണുന്നുണ്ട്. അതല്ല, അതിന് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. ഫലവൃക്ഷങ്ങളുടെ കുറവുക തന്നെയാണത്.
1: ഇതിനകത്ത് ഇപ്പോ ഒരു പ്രതിസന്ധി എന്താണ്? ഈ പറഞ്ഞ വനവൽക്കരണമായാലും ഈ മരുന്നടിയില് വനവ്യാപനം എന്ന് പറഞ്ഞ ആ തത്വത്തിൽ എന്താണ് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ? സർക്കാരിൽ നിന്നുള്ള സഹായക്കുറവോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു താങ്ങും തണലും ലഭിക്കാതെ വരുന്നതോ, അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ?
2: പോപ്പുലേഷൻ ഒരു പ്രധാന ഘടകമാണല്ലോ. ഈ പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ 80 സെന്റിലും 1 ഏക്കറിലും 2 ഏക്കറിലും ഒക്കെ താമസിച്ചിരുന്ന മലമ്പ്രദേശത്താണെങ്കിലും 5 ഏക്കറിലൊക്കെയാണ് ഒരു വലിയൊരു കർഷകൻ താമസിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അവിടെയൊക്കെ നോക്കിയാൽ പോലും 10 സെന്റും 20 സെന്റും 50 സെന്റും ആയിട്ടൊക്കെ ചുരുങ്ങി അവിടെ എല്ലാം വീടുകൾ വരുന്നു. ഗ്രാമപ്രദേശം അങ്ങനെ ആകുന്നു. ടൗണിലേക്ക് വന്നാൽ 5 സെന്റിലും 3 സെന്റിലും 6 സെന്റിലും ഒക്കെ ചുരുങ്ങി. അങ്ങനെ പോപ്പുലേഷൻ കൂടുന്നത് ഈ ആവാസ വ്യവസ്ഥിതിക്ക് ഒരു ഘടകമാണ്, അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ കെയറിങ് ഈ മാറി മാറി വരുന്ന സർക്കാരുകള് വനവൽക്കരണത്തിന് പ്രത്യേക ഊന്നൽ നൽകി ഈ പരിഷ്കരിച്ച പരിപാടികൾ മാറ്റിയിട്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പോരായ്മയെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്താൽ ഈ വനങ്ങളിൽ സ്വസ്ഥമായിട്ട് വനനിവിടമാകുമ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ അവിടെ സുരക്ഷിതമായി താമസിക്കും. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ തെന്മല പുനലൂർ മേഖലയിലൊക്കെയുള്ള കർഷകര് കാട്ടുപന്നിയുടെയും മൃഗങ്ങളുടെയൊക്കെ ശല്യം കൊണ്ട് പട്ടിണി കിടക്കുകയാണ്. പട്ടിണി കാര്യം അവർ ചെയ്യുന്ന കൃഷികൾ ഒക്കെ തന്നെ വളരെ നശിച്ചു പോവുകയാണ്. ഈ അടുത്ത സമയത്ത് തന്നെ ഞാൻ പുനലൂരിലെ എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ എന്റെ ഒരു ഭാരവാഹിയായി എന്നെ ഇലക്ഷൻ ഒബ്സർവറായിട്ട്
1: AICC
2: എന്നെ നിയമിച്ചിരുന്നു. എനിക്കത് വേറെ ഒന്നുമല്ല, റിട്ടയർമെന്റിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രവേശനം ഞാൻ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചിരുന്നു. രാഷ്ട്രീയം വേറെ, പരിസ്ഥിതി വേറെ. പരിസ്ഥിതി പ്രവർത്തനത്തിന് രാഷ്ട്രീയമില്ല. അപ്പൊ ഇനി സമയമുണ്ടല്ലോ കുറച്ച് പൊതുപ്രവർത്തനം നടത്താം. അപ്പോ വീട്ടിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അനിയൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്, അങ്ങനെ അപ്പച്ചനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തന INGC-ക്കാരൊക്കെയാണ്, അങ്ങനെ പ്രവർത്തന രീതിയുള്ള ആളുകളൊക്കെയാണ്. അപ്പോ ഒരു രാഷ്ട്രീയമാകാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു റിക്വസ്റ്റ് പാർട്ടിക്ക് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ AICC എന്നെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പൊന്നുമുത്തം പിതാവ് ഒരു സ്വീകരണം പുനലൂർ തന്നിരുന്നു. കൊല്ലം പിതാവ് കൊല്ലം ബിഷപ്പ് ഹൌസിൽ സ്വീകരണം തന്നിരുന്നു, എന്നെ വിളിച്ച് ആദരിച്ചിരുന്നു. പൊന്നുമുത്തം പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവിടെ ഉള്ള കർഷകരായിട്ടുള്ള കുടുംബാംഗങ്ങൾ വളരെ പട്ടിണിയാണ്. നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണങ്ങൾ അവരെ കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ്. അപ്പോ ഈ മൃഗങ്ങളെ സുരക്ഷിതമായിട്ട് വനനിബിഡമാണെങ്കിൽ മൃഗങ്ങൾ സുരക്ഷിതമാണ്. ഇപ്പൊ വനനിബിഡമല്ല, അതുകൊണ്ടാണ് അവിടെ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. വനനിബിഡമെന്ന് പറയുമ്പോൾ ഫലവൃക്ഷങ്ങൾ കൊണ്ടും മറ്റുള്ള മൃഗമൃതുവൊക്കെ കൊണ്ടും നിബിഡമാകുമ്പോൾ അവിടെ അവർ സുരക്ഷിതമാകും. അതാണ് അതിന്റെ കാരണം.
1: അവാർഡിലോട്ട് വരുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു കർത്തവ്യത്തിൽ മുഴുകുകയും ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുകയും ചെയ്യുന്നത് അല്ലേ?
2: അതെ, എന്റെ അറിവിൽ വനമിത്ര പുരസ്കാരം, ഈ പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഏതായാലും ഈ പറഞ്ഞതുപോലെ ലീഡർഷിപ്പിൽ നിന്നും അല്ലാതെയുമൊക്കെ പരിസ്ഥിതി പ്രവർത്തനത്തിന് കിട്ടിയ എന്റെ ഒരു വലിയൊരു ആദരവായിട്ട് കാണിയാണ്. ഇനി മരണം വരെയും എന്റെ പേരിന്റെ മുന്നിൽ വനമിത്ര ജേക്കബ് എന്ന് പറയാമല്ലോ, അതൊരു സന്തോഷമാ. അപ്പൊ അതിനകത്ത് എനിക്കൊരു അഭിമാനമേ ഉള്ളൂ. തുടർന്ന് മുന്നോട്ട് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് എന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് സംഘടനയും ഞാനും ആഗ്രഹിക്കുന്നത്.
1: മറ്റ് അവാർഡുകൾ എന്തൊക്കെയാണ് ലഭിച്ചത്?
2: കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ, റോട്ടറി, വൈസ്മെൻ, റെസിഡൻസ് അസോസിയേഷനുകൾ, മാസ് സംഘടന, അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ എന്നെ ആദരിച്ചിട്ടുണ്ട്.
1: ഈ പുതിയ തലമുറ എങ്ങനെയാണ് ഇതിന്റെ ഒരു പങ്കാളിത്തം, അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ, അവരുടെ താല്പര്യം ഇന്നത്തെ എത്ര മാത്രമുണ്ട് ഈ വൃക്ഷം നടീൽ എന്ന് പറഞ്ഞ ഒരു ആ ഒരു കർത്തവ്യത്തോട്?
2: ഞങ്ങൾ ഈ മധുരവന പദ്ധതിയായിട്ട് കലാലയങ്ങളിലും പ്രതിനിധിത്തിലും പോകുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളും യുവാക്കളും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. അവർ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ കാണുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ഈ മധുരവന പദ്ധതി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും പരിസ്ഥിതിയുടെ അവയർനെസ് വാർത്താമാധ്യമങ്ങൾ വഴിയും അന്നേരം അന്നേരം നടത്തപ്പെടുന്ന സമ്മേളനങ്ങൾ വഴിയും യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലും എത്തിക്കുകയാണ്. അപ്പൊ അവർ കുറച്ച് അറിവുള്ളവരായി മാറുന്നു. അപ്പൊ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കമ്മിറ്റി എടുക്കാനും മരം നടാനും ഒക്കെ ഒരു വലിയ പ്രോത്സാഹനം അവിടെ കാണാൻ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്നേരം സമയത്ത് കൊടുക്കുന്ന അവയർനെസ് ആണ്. അതായത് ഒരു മരത്തിൽ നിന്നും കിട്ടുന്ന ഈ നല്ല പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ളവര് ഈ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ പിള്ളേർക്കൊരു അറിവ് പകർന്നു കിട്ടും. പഴയ ഒരു നമ്മൾ ഇപ്പൊ വനാന്തരത്തിലേക്കൊക്കെ ചൂട് സമയത്ത് പോകുമ്പോൾ ഇട സമയത്ത് ഹൈക്കോടതി ജഡ്ജി വന്നൊരു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിലിരിപ്പുണ്ട്. നമ്മൾ വനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അരുവികളും സൗണ്ടുകളും പുഴകളും കൊച്ചു അരുവികളിലൂടെയൊക്കെ ചൂട് കാലത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ കുട്ടികൾക്ക് അത് അറിയത്തില്ല, ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അതൊരു വലിയ അറിവായിരുന്നു. അപ്പൊ ഒരു ഹെക്ടർ സ്ഥലത്ത് നടന്ന മരം 20 ലക്ഷം ജലം ശേഖരിക്കും. ആ മരം ഒരു ഹെക്ടറിൽ നിറച്ച് നമ്മൾ മരം നട്ടാൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ഈ മരത്തിന്റെ വേരുകൾ ശേഖരിച്ചു വെക്കുമെന്നും അത് വേനൽക്കാലമാകുമ്പോൾ ആവാസ വ്യവസ്ഥയിലെ സമ്മർദ്ദം മൂലം ചൂടടിച്ച സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ വേരിൽ നിന്നും വിസർജിക്കപ്പെടുന്ന വെള്ളമാണ് ഈ കൊച്ചു കൊച്ചു അരുവികളായിട്ട് ഇങ്ങനെ വരുന്നത്. അത് ഒത്തിരി കുട്ടികൾക്ക് നല്ല അറിവ് പകർന്നു. പിന്നെ മരത്തിൽ നിന്നും കിട്ടുന്നതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും കൊടുക്കുന്നത് കൂടി ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യമാണ്. ഒരു മരം എന്താണ് എന്ന്, വൃക്ഷം നടുന്നതിനുള്ള നേട്ടങ്ങൾ എന്താണ്, ഭൂമിയിൽ മരം നിന്നാൽ മാത്രമേ ഇത് ആവാസ വ്യവസ്ഥയും ഈ രാജ്യവും നിലനിൽക്കൂ എന്ന് പുതു വരുന്ന കുട്ടികളെയും പൊതുസമൂഹത്തിനെയും അറിവ് പകർന്നു കൊടുക്കുന്നതും വരുന്ന തലമുറയ്ക്ക് ആവശ്യമാണ്.
1: റെസിഡൻസ് അസോസിയേഷൻ അല്ലേ താങ്കൾ? എനിക്ക് മുണ്ടക്കൽ റെസിഡൻസ്,
2: മുണ്ടക്കൽ റെസിഡൻസ്
1: പ്രസിഡന്റ് എന്തായിരുന്നു?
2: വൈസ് പ്രസിഡന്റ്. ഇപ്പോൾ ഇപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിട്ട് തുടരുന്നു.
1: അത് കേന്ദ്രീകരിച്ച്, ഈ റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ച് അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ?
2: ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ മരം നട്ടിട്ടുണ്ട്. അസോസിയേഷന്റെ ഒഴിഞ്ഞു കിടക്കപ്പെടുന്ന, അതായത് റോഡ് സൈഡിലൊക്കെ ഒഴിഞ്ഞു കിടക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ മരം നടാനുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ഥലക്കുറവാണ്, മരം നടാനുള്ള സ്ഥലമില്ല, എല്ലായിടത്തും വീടുകളാണ്.
1: എനിക്കൊന്ന് ഇത്, ഈ മരം നടയിൽ വലിയ കെന്യയിലൊക്കെ വാങ്ങി മതായെന്ന് പറഞ്ഞ അവരൊക്കെ എനിക്കൊന്ന് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ. ഇവിടെ സ്ത്രീകളൊക്കെ കൂട്ടായിട്ട് വീട്ടമ്മമാരെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു ഒരു ഒരു ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ശ്രമം.
2: ഇത് ഞങ്ങളുടെ സംഘടനയിൽ ഒരുപാട് അധ്യാപകരും സ്ത്രീകളായിട്ടുള്ള വീട്ടമ്മമാരും ഒക്കെ എല്ലാ സംഘടനകളിലും ഈ എല്ലാ ജില്ലകളിലും ഉണ്ട്. കലാലയങ്ങളിൽ തന്നെ പരിപാടി നടത്തിയാലും റെസിഡൻസ് അസോസിയേഷനിൽ പോയി ഞങ്ങൾ പരിപാടി നടത്താറുണ്ട്. അവിടെയൊക്കെ വനിതാ സാന്നിധ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. അപ്പൊ അവര് മിക്കവാറും ജനങ്ങൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, സാറേ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലമേ ഉള്ളൂ, 3 സെന്റ് സ്ഥലത്തൊരു വീട് നിൽക്കുക, ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ, ഞങ്ങൾ എങ്ങനെയാണ് ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുന്നത്, ഞങ്ങൾക്ക് സ്ഥലമില്ലല്ലോ എന്ന്. ഈ സ്ഥലമില്ലാത്തവർക്ക് ഈ വീട് ഇതിന്റെ മുകളിൽ ഫലവൃക്ഷങ്ങൾ വിളയിക്കാനും എടുക്കാനും ഒരു അനുഭവസ്ഥനാണ് ഞാൻ. കാര്യം എന്റെ വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ
1: ഡ്രമ്മുകൾ,
2: കഴിഞ്ഞ 9 വർഷമായി ഡ്രമ്മുകളിൽ വിദേശിയും സ്വദേശിയുമായ മരങ്ങൾ നിൽക്കുകയാണ്. ഇന്ന് രാവിലെയും ഞാൻ അതിൽ നിന്ന് പിടിക്കുന്ന പേരൊക്കെ എപ്പോഴും വെള്ളം ഒഴിക്കാനൊക്കെ കയറുമ്പോഴും പരിചരിക്കുമ്പോഴും
1: അതിനകത്ത് വരുന്ന ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റിനത് ബലക്ഷയം ഉണ്ടാവുമോ, കേടുവരുമോ?
2: ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ 9-10 വർഷക്കാലമായി 29 ഡ്രമ്മുകളും എന്റെ വീട്ടിന്റെ മേളിൽ ഇരിക്കുകയാണ്. ഇതുവരെ ഒരു ഒരു വെള്ളം അലിപ്പ് പോലും വന്നിട്ടില്ല. കാരണം നമ്മൾ മുൻകരുതലുകൾ ഒന്നും ചെയ്തിട്ടില്ല. ആ വെച്ചിരിക്കുന്ന സ്ഥാനം, നമ്മൾ ആദ്യം നമ്മൾ ഒഴിക്കുന്ന വെള്ളം നമ്മൾ കറക്റ്റ് അനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ചിലർ വെറുതെ ഓസ് എടുത്ത് പിടിച്ച് ഡ്രമ്മ് കംപ്ലീറ്റ് അതിനാവശ്യമില്ലാത്ത വെള്ളം രൂപകളിൽ കൂടെ എല്ലാം 1 ലിറ്റർ വെള്ളം വേണ്ടടുത്ത് 10 ലിറ്റർ വെള്ളം ഒഴിക്കും, 9 ലിറ്റർ വെള്ളവും ഒലിച്ചു പോകും. ആവശ്യമില്ലാതെ ടെറസിന്റെ മുകളിൽ അതിൽ നിന്ന് വീഴുന്ന ആ ഇലയും മറ്റു പൂവും കായും ഒക്കെ അവിടെ തന്നെ കിടന്ന് അഴുകി വെള്ളം അബ്സോർബ് ചെയ്ത് ആ വെള്ളം നമ്മുടെ ടെറസ് അബ്സോർബ് ചെയ്ത് അങ്ങനെയാണ് ബലക്ഷയം ഉണ്ടാകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം തൂത്ത് വൃത്തിയാക്കി ആ വീഴുന്ന ഇലകളെല്ലാം പറക്കി ആ ഡ്രമ്മിൽ തന്നെ ഇട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ശീലിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ ആ പദ്ധതി വിജയകരമായിട്ട് അനുശൂദം തുടരുകയാണ്. 9 വർഷമായിട്ട് ഒരു കുഴപ്പവും എന്റെ ടെറസിന്.
1: 5 സെന്റ് ഭൂമിയിലാണ് താങ്കൾ അത് ചെയ്തിരിക്കുന്നത് അല്ലേ?
2: 5 സെന്റ് ഭൂമിയിലാണ് വാർപ്പിന്റെ എന്റെ ടെറസിന്റെ മുകളിൽ. അതുപോലെ തന്നെ മതിൽ, നമ്മുടെ മതിൽക്കെട്ടിന് മേളിൽ നമുക്ക് ചെടിച്ചട്ടികൾ വെച്ച് വീട്ടമ്മമാർക്ക് ആവശ്യമുള്ള മുളക്, പച്ചക്കറികൾ, തക്കാളി ഒക്കെ വെക്കാം. ഇപ്പൊ എല്ലാം നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് നട്ട് നമുക്ക് തന്നെ ഫലമെടുക്കാം. എന്റെ വീട്ടിലെ ഒറ്റ തേങ്ങയേ ഉള്ളൂ. ഞാൻ ഏതാണ്ട് 6-7 വർഷമായി തേങ്ങ മേടിച്ചിട്ട്, തേങ്ങ അടന്ന് തെങ്ങ മുട്ടി കിടക്കുകയാണ്. അത് ഹൈബ്രിഡ് ഇനമാണ്. ഒരു കൊലയിലെ 80-90 തേങ്ങ പിടിക്കുന്നു.
1: ഓക്കെ, അപ്പൊ നമുക്ക് എനിക്കൊന്ന് അവസാനത്തിലോട്ട് കടക്കാം. ഈ പറഞ്ഞ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കൊന്ന് താങ്കൾ എന്റെ വിലപ്പെട്ട സമയം റേഡിയോക്ക് വേണ്ടി ഈ പറഞ്ഞ കണക്ക് ഇന്റർവ്യൂവിന് വരികയും ഇതിനൊക്കെ കുറച്ച് കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. നന്ദി, നമസ്കാരം, താങ്ക് യു.
2: ഓക്കെ ബോണി, ഒത്തിരി സന്തോഷമുണ്ട്.
1: എന്തെങ്കിലും ഒരു ഉപദേശം കൂടി എനിക്ക് ഒന്ന് കൊടുക്കുന്നല്ലായിരിക്കും ഈ
2: സമൂഹത്തിനാണോ?
1: അതെ, സമൂഹത്തിനും ഈ പുതിയ തലമുറയ്ക്കും.
2: ബോണിയുടെ നല്ല ചോദ്യങ്ങളായിരുന്നു. റേഡിയോ ബിൻസിയറിലെ ഇന്റർവ്യൂ എനിക്ക് വളരെയധികം ഇത് ജനങ്ങൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റി. എന്റെ വാക്കുകൾ, എളിയ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് അറിവ് പകർന്നു കിട്ടുന്നെങ്കിൽ വളരെ എനിക്ക് വളരെ സന്തോഷമാണ്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു നിർദ്ദേശം, നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലപ പരിമിതി ഇല്ലാത്തവർക്ക് അവരെ ടെറസ് ഭംഗിയായിട്ട് സൂക്ഷിച്ചാൽ മേളിൽ ആ ടെറസിന്റെ മുകളിൽ ഭംഗിയായിട്ട് ആ മരം എത്ര മരങ്ങൾ വേണേലും വെച്ച് പിടിപ്പിക്കാം, ഡ്രമ്മിൽ വെച്ച് പിടിപ്പിക്കാം. മതിൽക്കെട്ടിന് ഉള്ളിൽ അവർക്ക് ചെടിച്ചട്ടികളിൽ ഫലവൃക്ഷ ഈ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാം. ടൈലും ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന മുറ്റത്ത് ഒരു മൂന്ന് ടൈൽ ഇളക്കി മാറ്റി അവിടെ ഒരു പേരത്തൈ നട്ടാൽ പേര കിട്ടും. ഒരു മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് രണ്ട് ടൈൽ ഇളക്കി മാറ്റി ഒരു ലൗലോലിക്ക വെച്ചാൽ അവിടെ നെല്ലിക്ക കിട്ടും. വീണ്ടും ഒരു മീറ്ററൂടെ അങ്ങോട്ട് മാറ്റി ഒരു ചീമനെല്ലി നട്ടാൽ ചീമനെല്ലി കിട്ടും. അപ്പോ ബോണി ചോദിക്കുമായിരിക്കും, സാറേ ഈ അത് എന്താണ് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ? ഐറ്റങ്ങൾ ശ്രദ്ധിക്കണം ബോണി. ഞാൻ ഈ പറഞ്ഞ ഐറ്റങ്ങള് പേര, ലൗലോലിക്ക, കച്ചേടാപ്പിള്, നാരകം, ഇതൊക്കെ വൃക്ഷങ്ങളാകാത്തതാണ്. അതിനൊക്കെ ഒരു ലെങ്ത് ഉണ്ട്. വീടിനോ മതിലിനോ ദോഷമില്ലാത്ത ഈ ഫലവൃക്ഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ജനങ്ങൾക്കൊരു ഉപദേശം ഞാൻ തരികയാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ സ്ഥലമുണ്ട്, സ്ഥലമില്ല എന്ന്
1: പറയുമ്പോൾ വനങ്ങള്,
2: അതെ അതെ,
1: അതൊക്കെ ചെറിയൊരു സ്ഥലത്ത് സെന്റിനകത്തൊക്കെയാണല്ലോ.
2: അതെ അതെ,
1: നമ്മൾ
2: ഒന്നുമില്ല, നാല് അഞ്ച് സെന്റ് വസ്തുവിന്റെ വീടിനകത്ത് ഫ്രണ്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിങ്ങും കഴിഞ്ഞ സ്പേസ് ഉണ്ട്. അവിടെ ടൈലിട്ട് സുരക്ഷിതമാക്കി വെച്ചിരിക്കുക.
1: അല്ല, ഞാൻ അതിനും അപ്പുറം പറയും, ഈ ടൈൽ അങ്ങ് നിർത്തുക എന്നുള്ളത്. ടൈൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ.
2: ഒരു പേരമരം നടുമ്പോ ആ മരം കിളിച്ചു വരുമ്പോ അതിന്റെ തണല് എന്തൊരു സന്തോഷം എന്നറിയാമോ? അതിൽ നിന്നും കിട്ടുന്ന ഫലം നമ്മള് അത് ആസ്വദിക്കണം. അപ്പൊ നമ്മൾ സ്ഥലമില്ലാത്തവർക്ക് പറ്റിയ വൃക്ഷങ്ങളാണ് ഞാൻ പറഞ്ഞത്, ലൗലോരിക്ക, മറ്റേ ഐറ്റങ്ങൾ. നമ്മൾ ഏതൊരു മരവും എടുക്കുമ്പോ ആ മരം, നമ്മൾ ഇപ്പൊ ന്യൂ ടെക്നോളജി അനുസരിച്ച് സൈറ്റ് നെറ്റി കയറി പിന്നെ ആഫ്രിക്കൻ ഗുവ അല്ലെ, ജപ്പാൻ ഗുവ അല്ലെ, പേര, അതിന്റെ പേരടിച്ചു കൊടുക്കുമ്പോ ആ മരത്തിന്റെ ലെങ്ത് അറിയാൻ പറ്റും. അപ്പൊ സ്ഥല പരിമിതി അനുസരിച്ച് കൊച്ചു മരങ്ങളും വെച്ച് പിടിപ്പിക്കാം. അത് മനസ്സിന് റിലാക്സ് ആണ്, വീടിന് പരിസരത്തിന് സന്തോഷം. ആ കിളികൊക്കെ പത്ത് പേരൊക്കെ പിടിച്ച രണ്ടു മൂന്ന് കിളികളും മൈനകളും എന്റെ വീട്ടിൽ രാവിലെ 6 മണി 7 മണി ആകുമ്പം ഈ പറഞ്ഞ 5 സെന്റിലെ പല തരത്തിലുള്ള കിളികളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പക്ഷികളാണ് അവിടെ വന്ന് ഇതെല്ലാം കഴിച്ചുകൊണ്ട് പോകുന്നത്.
1: അതൊരു സന്തോഷം,
2: അത് മനസ്സിന് സന്തോഷം. രാവിലെ അതിന്റെ ആ കിളിനാദം
1: കേൾക്കുന്നത്
2: വളരെ സന്തോഷമാണ്. ടൗണിൽ വിട്ട് കഴിഞ്ഞ് 1 കിലോമീറ്റർ ചുറ്റളവിൽ വന്നാൽ വനവാ, അത് ഞാൻ മനസ്സിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നു.
1: അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. എനിക്ക് തോന്നുന്നു ഈ ഇപ്പൊ സാർ പറഞ്ഞ ഈ ഉപദേശങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഭൂമി അല്ലെ അതിമനോഹരമാവും അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ കോൺക്രീറ്റ് ജംഗിൾ എന്നാണ് പറയുന്നത്, കോൺക്രീറ്റ് വനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ എന്താ ഹരിത ഭംഗിയുള്ള ഒരു ഭൂമിയായിട്ട് മാറ്റാം അല്ലെ. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക, അത് പ്രവർത്തിക്കുക, അനുസരിച്ച്
2: പ്രാവർത്തിക ഒരാളാണ്.
1: അതെ അതെ, അപ്പൊ സാറിന് എല്ലാവിധ ആശംസകളും, നന്ദി,
2: സന്തോഷം.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രമെഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നീലക്കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടുപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
4: കായൽ പണിക്കാണോ കടൽ മീനുകൾക്കാണോ ഡിമാൻഡ് കൂടുതൽ? മീനാണോ കൂടുതൽ, വില കൂടുതലാണല്ലോ ആൾക്കാർ. തണുത്ത
5: മീനാണ്.
4: ഇപ്പൊ ഈ പണിക്കുറവായതുകൊണ്ട് തിരിച്ച് കൽപ്പണി പോകാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ?
5: തീരുമാനിച്ചിട്ടില്ല,
4: ഇപ്പൊ ഒരു ശരാശരി ഒരു ദിവസം എന്ത് എന്ത് എത്ര കിട്ടിയാൽ നമുക്ക് കടമൊക്കെ തീർന്ന്
6: അത്യാവശ്യം കൂലി കിട്ടണം. അതിന്റെ കൂലി കിട്ടിയാല്
4: എണ്ണവും
6: എണ്ണ കാശും എല്ലാം കഴിഞ്ഞ് അതിന്റെ കിട്ടിയാലെ നമുക്ക് ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോ അത് കിട്ടണം. ഒരു മറുപടി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ്. ഇപ്പൊ കടലോ കായലോ ഒക്കെ കനിയണം, എന്തെങ്കിലുമൊക്കെ മറങ്ങണം.
4: ഇപ്പൊ സീസൺ ടൈം അല്ലേ,
6: സീസൺ സമയമാണ്, പക്ഷെ ഒന്നുമില്ല.
4: കാലാവസ്ഥയുടെയാണോ
6: ഇവിടെ ഈ കായലിൽ ചങ്കിന്റെ പ്രശ്നം? കായലിലെ മീൻ
4: മീൻ
6: കടകളെന്ന് പറഞ്ഞാൽ തെളിഞ്ഞു കിടക്കുന്നു, ഒരു മീനും ഇല്ല.
4: നിങ്ങളുടെ ഈ ഏരിയയില് ഇതുണ്ടോ മീൻ വിൽക്കാനുള്ള ഹാർബർ? അങ്ങനെ
6: ഹാർബർ ഇല്ല, പക്ഷെ ലേലം വിളിക്കുന്നുണ്ട് ഇവിടെ കുറച്ചപ്പുറം കൊടുത്തുമ്പോൾ ഓരോ സ്ഥലത്ത്.
4: അവിടെ ലേലശെഡ് ഉണ്ടോ?
6: ലേലശെഡ് ഇല്ല, കടപ്പുറത്ത് വെച്ച് തന്നെ ലേലം വിളിക്കും.
4: ഓ അങ്ങനെ
6: മരം തള്ളുന്ന മീനെല്ലാം.
4: ഓ അങ്ങനെ
6: അവിടെ അവിടെയാണ് ഈ മീനെല്ലാം കൊണ്ടുപോയി
4: വിളിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് പോയി എടുക്കും.
6: അവിടെ
4: പോയി അവിടെ പോയി എടുത്ത് കൊണ്ടുവരും.
6: അവിടെ പോയി എടുക്കും. വാടി പോവും, നീന്താറ
4: പോവും,
6: ശക്തി വിളാറ പോവും, അഞ്ചെങ്കിൽ
4: പോവും, എടുത്തിട്ട് വരും. അഞ്ചെങ്കിലും ഒക്കെ എടുത്തിട്ട് വല്ല
6: മുതലാവുള്ളൂ,
4: കിട്ടത്തുള്ളു. അങ്ങനത്തെ
6: മീനൊക്കെ ഇപ്പൊ അവിടെ കിട്ടും.
4: ഈ ലേലം വിളിക്കുന്ന സ്ഥലത്ത് പുറത്തു നിന്ന് ആൾക്കാർ വന്ന് മീനൊക്കെ
6: വെടിക്കെടുക്കാന്നുണ്ട്
4: ആൾക്കാർ. ഇപ്പൊ ഈ റോഡിന്റെ ഒക്കെ പ്രശ്നം കാരണമൊക്കെ ആൾക്കാർ വരാൻ
6: ബുദ്ധിമുട്ടുണ്ട്.
4: വരുന്നില്ല,
6: അതുകൊണ്ട് മീൻ വില കുറച്ച് കിടുമുട്ടോ. അത് ഞങ്ങൾക്ക് കൊണ്ടുപോയി ആരും വയ്ക്കാതെ നടക്കും.
4: വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടന്റെ?
6: എനിക്ക് ഞാനും എന്റെ അമ്മയും മാത്രമാണ്. ഭാര്യയും കൊച്ചും ഇവിടെ മലപ്പുറം.
4: കൊല്ലക്കാരനാണ്?
6: ആ കൊല്ലക്കാരൻ.
4: ഭാര്യയുടെ വീട് മലപ്പുറം.
6: മലപ്പുറം.
4: അപ്പൊ അവിടെ ഇവിടത്തെ രീതികളൊക്കെ ഇനിയിപ്പോ മോശം അടുത്ത് എന്തുവാണ്? അടുത്ത പ്ലാൻ എന്തുവാണ്?
6: മോശമാണെ അങ്ങോട്ട് തന്നെ പോവാം. അവിടെ കൽപ്പണി എന്തെങ്കിലും
4: ജീവിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഗവൺമെന്റ് സബ്സിഡി അങ്ങനെ എന്തെങ്കിലും
6: നമ്മള് ചോദിച്ചിട്ടില്ല, പോയിട്ടില്ല. ഇനിയിപ്പോ അതിനൊക്കെ എന്തെങ്കിലും ശ്രമിക്കണം.
4: ശ്രമിക്കണം. അപ്പൊ എന്താണ് നമുക്ക് പ്രഷറോട് പറയാനുള്ളത്? എന്തുകൊണ്ട്
6: പ്രഷറോട് പറയാൻ? ഇപ്പൊ ഞങ്ങൾ ആ പാട് ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്, അത്രേ ഉള്ളു പറയാൻ. കായലില്ലാതെ കായലിൽ നിന്നും ഒന്നും കിട്ടാനില്ല, കടലിൽ നിന്നും കിട്ടാൻ മാർഗമില്ല. ഇപ്പൊ കടൽപ്പണിക്കാരായാലും കാൽപ്പണിക്കാരായാലും അതുകൊണ്ട് ജീവിക്കുന്ന കച്ചവടക്കാരായാലും എല്ലാം ബുദ്ധിമുട്ടിക്കുന്നു.

0: പിടിച്ചാണ് ജീവിക്കുന്നത്. പക്ഷെ ഇപ്പൊ മത്സ്യങ്ങളില്ല, നട്ടമറിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഫിഷറീസിന്നോ ഓഫീസറോ ആരും വന്ന് നമ്മളെ ഒന്നും തിരക്കുന്ന ഒരു കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മരം പോലും നമുക്ക് തന്നിട്ടില്ല. 300 രൂപ അടയ്ക്കുന്നുണ്ട്, മരത്തിന് 180 രൂപ അടയ്ക്കുന്നുണ്ട്. ഒരു വലവും നമുക്കൊരു വലയോ മരമോ തന്നിട്ടില്ല. അങ്ങനൊരു ചെറിയ നമുക്ക് സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഇത്രയും വർഷം കൊണ്ട് ജീവിക്കുകയാണ് സർക്കാരിനെ വികത അടച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
1: അൽഫോൺസ് എത്ര ദൂരം വരെ കട്ടമരത്തിൽ പോകും?
0: ഞാൻ ഈ തുഴഞ്ഞു പോകുന്ന വ്യക്തിയാണ്, ഇഞ്ചിനി പോകുന്നതല്ല, തുഴഞ്ഞു പോകുന്ന വ്യക്തിയാണ്. ഞാൻ ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ആണ് കൂട്ടുമ്പം ഏകദേശം ഒരു നമ്മളെ ഒരു 14 കിലോമീറ്റർ വരെ പോകും.
1: തുഴഞ്ഞു തുഴഞ്ഞു എത്ര പേരുണ്ട് കൂടെ?
0: ഒറ്റയ്ക്ക്
1: ഒറ്റയ്ക്ക് 14 കിലോമീറ്റർ പോയി
0: തിരിച്ചു വരും. അങ്ങനെ വരുന്ന വ്യക്തിയാണ്, ഇഞ്ചിനി പോലില്ലാത്ത ഒരു വ്യക്തിയാണ്. നമ്മളീ ഒരു മുളയ്ക്കകത്താണ് പോകുന്നത്, ഒരു മുളയും ഒരു കട്ടമരം. അതുപോലെ സഹായിക്കാൻ ഒരു സർക്കാർ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മൾ.
1: ഇല്ല, എന്തൊക്കെ രീതിയാണ് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ രീതികളാണ് മത്സ്യബന്ധനത്തിൽ ചെയ്യുന്നതെന്നൊന്ന് പറയാം.
0: എന്റെ ഭാര്യ കച്ചവടക്കാരിയാണ്, മത്സ്യബന്ധനം പോകുന്ന അനുബന്ധ തൊഴിലാളി. മീൻ കൊണ്ടുപോയി, ഞാൻ പിടിക്കുന്ന മീൻ കൊണ്ടുപോയി വിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു മോനുണ്ട്, മന്ദബുദ്ധി ഒരു മോൻ, രണ്ടാമത്തൊരു മോനുണ്ട്, കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു സഹായം ഇല്ലാത്ത ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
1: എന്തൊക്കെ മീനുകളാണ് കിട്ടുന്നത് നമുക്ക്?
0: നമ്മളെ വലയിൽ പോയാൽ ഒന്നെങ്കിൽ നെത്തോലി, അല്ലെങ്കിൽ മറ്റേ വല കൊണ്ട് പോയാൽ ചിലപ്പോ അയില. ഇപ്പൊ അയിലൊന്നും
1: ഇല്ല.
0: അപ്പൊ അല്ലെങ്കിൽ പാര, വേ, വെള്ള, കണ്ണി, ഇങ്ങനെയുള്ള മീനാണ് കിട്ടുന്നത്. അപ്പൊ ആ മത്സ്യങ്ങൾ ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ പണിയില്ല നിൽക്കുകയാണ്. ഈ നെത്തോലിയുടെ പണിക്കാണ് ഇപ്പൊ പോകുന്നത്. അത് കിട്ടിയിട്ട് ഫലമില്ല.
1: ഇതെവിടെയാ കൊണ്ട് വിൽക്കുന്നത്? എവിടെയാ
0: അത് കൊണ്ടുവന്നാ വേടിക്കാനോ ആളില്ല, അല്ലെങ്കിൽ കൊണ്ടുപോയി ഉണക്കണം, അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കി കുറച്ച് കൊണ്ടുപോയി ഇട്ടുകൊണ്ട് വരും. അങ്ങനെയാണ് നമ്മൾ
1: ജീവിക്കുന്നത്.
0: അല്ല വേറെ ഈ മരത്തിലെ പണിയാണ് നമ്മൾ ചെയ്യുന്നത്.
1: എത്ര കാലമായി ഇതിനകത്ത്?
0: 45 വർഷം. 58 വയസ്സുണ്ട്. 58 വർഷം കൊണ്ട് ഇതാണ് ചെയ്യുന്നത്.
1: കട്ടമരത്തിൽ?
0: ആ കട്ടമരം. ഈ വേറെ തൊഴിലൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഈ കട്ടമരത്തിലാണ് അന്ന് പോലെ ചെയ്യുന്നത്. എന്റെ പഠിത്തം എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് പഠിത്തേ
1: ഉള്ളൂ.
0: പഠിത്തം തീർന്ന് ഇറങ്ങിയാണ് കടലിൽ.
1: ഈ ഭാര്യ മത്സ്യം കൊണ്ട് വിൽക്കുമെന്ന് പറഞ്ഞല്ലോ.
0: അതെ,
1: അതെങ്ങനെയുണ്ട്?
0: അത് നമ്മള് കൊണ്ട് കൊടുത്തോണ്ട് വരുമ്പോഴത്തേനെ അവര് കൊണ്ടുപോയി വിറ്റ് എല്ലാം കൊണ്ട് തരും. അപ്പം അത് നമ്മള് ഇവിടെ രണ്ടുപേരും സഹായിക്കാൻ കാണും, അവർക്ക് കൊടുക്കണം. തള്ളി വിടുന്ന ഒരാളുണ്ടല്ലോ, അയാൾക്ക് കൊടുക്കണം. ആയിരത്തേക്കിട്ട് നമുക്ക് 500 രൂപ പോലും വീട്ടിൽ
1: ചെല്ലത്തില്ല.
0: ഈ ആണെല്ലാം കൊടുത്തിട്ട് 500 രൂപ നമുക്ക് വീട്ടിൽ
1: വില കുറവാണെങ്കിൽ അതുമില്ല.
0: അതുമില്ല.
1: പിന്നെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഇതല്ലാതെ?
0: ഈ കട്ടമരല്ലേ ചേരില്ല. പിന്നെ വല്ലപ്പോഴും ഈ വാടി വള്ളത്തിൽ പോകും.
1: വള്ളത്തിൽ
0: അത് ഇങ്ങനെ നമ്മള് ആരെങ്കിലും വള്ളത്തിൽ നിന്ന് കയറും. അവര് തരുന്ന എന്തെല്ലാം കയറി വല്ല ചേറ് കിട്ടുന്ന മേടിച്ചിട്ട് വരിക
1: പോവുക.
0: അവര് എന്തെങ്കിലും നിശ്ചയം പിടിച്ചാൽ പോലും നമുക്കൊന്നും
1: തരുത്തൊന്നുമില്ല.
0: കറക്റ്റായിട്ട് കയറിയെങ്കിൽ അത് നമുക്ക്
1: കിട്ടത്തുള്ളൂ,
0: അല്ലെങ്കിൽ നമുക്ക്
1: കിട്ടത്തില്ല.
0: അവര് വർഷമാകുമ്പോ അവര് മേടിച്ചെടുക്കും, നമുക്കത്
1: കിട്ടത്തില്ല.
0: ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകാൻ പറയാം, നിങ്ങൾ ഇറങ്ങി പോയില്ല,
1: പോയത് കൊണ്ടാണ് കിട്ടാത്തതെന്ന് പറയാം. ഇവിടെ ഇല്ല, അവിടെ ഇല്ലാത്തൊരു അവസ്ഥ.
0: നമ്മളെ ആ ജോലി ഇതാന്റെ പേരിലാണ്. നമ്മളീ കട്ടമരം കൊണ്ടുള്ള ഒരു വ്യക്തിയാണ്. കട്ടമരം കാണിച്ചു തരുന്ന അടുത്ത് തന്നെ ഇരിക്കുന്നു. ഈ മുളയ്ക്കകത്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരു ഇഞ്ചും പോലും ഈ സർക്കാർ തന്നിട്ടില്ല. എന്നാ നമ്മളെ ഇന്ന് മേടിക്കുന്നത് വർഷം ഒരു 300. ഈ മരത്തിന് അടയ്ക്കുന്നത് 180. ഇൻസുറേക്കാൻ മരം, കട്ടമരം,
1: കട്ടമരം.
0: എന്നാ ഈ മരത്തിനകത്ത് പറ്റിയാൽ പോലും അവര് ഒന്നും തരത്തില്ല. അവര് ചോദിക്കുന്നത് നിങ്ങൾ അടച്ചിട്ടാ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ടെന്ന്. എന്നാ ഇവര് എത്ര മരത്തിന് 180 രൂപ മേടിക്കുന്ന ഇൻഷർ ചെയ്ത മരത്തിന് ഇതുപോലെ അവര് തരുന്നില്ല. അപ്പൊ ഇവര് പിന്നെ എന്തിനു വേണ്ടിയാണ് ഇത് നമ്മളെ ഇത്ര മേടിക്കുന്നത്? 100 രൂപ അടച്ചുകൊണ്ടിരുന്ന വർഷത്തിൽ 100 രൂപ അടച്ചുകൊണ്ടിരുന്ന ഇപ്പൊ 300 രൂപ വെച്ചിരിക്കുന്നത്. 300 മരത്തിന് 60 രൂപ അടച്ചുകൊണ്ടിരുന്ന ഇപ്പൊ 180 രൂപ വെച്ച് മേടിക്കാം. അപ്പൊ അത് അന്നാ അവര് ഇത് മേടിക്കുമ്പോ അന്ന് ചെയ്യണം. നമ്മളെ മരത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയി, അതെന്തെങ്കിലും ഒരു അപേക്ഷ കൊടുക്കുമ്പോ അവർ തരണ്ടേ? ഇന്ന് വരെ വന്നിട്ടില്ല, തിരിച്ചു നോക്കത്തില്ല. അതിനെക്കുറിച്ച് നമ്മളെന്താ പറയാൻ പറ്റും?
1: സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇന്ന് നിൽക്കുന്നത് താന്നിയില് അൽഫോൺസ് ചേട്ടന്റെ കട്ടമരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ കട്ടമരം എങ്ങനെയാണ് ജീവിതോപാധിയായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ എന്തൊക്കെ സാധനങ്ങളാണ് കട്ടമരത്തിൽ ഉള്ളത്, എങ്ങനെയാണ് ഒരു ദിവസം ചേട്ടൻ ജോലിക്ക് പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ചേട്ടനോട് ചോദിച്ചതിനെ മനസ്സിലാക്കാം. അപ്പൊ ഇതെന്തുവാണ് ചേട്ടൻ? ഇത്
0: ഇതാണ് എഞ്ചിൻ ഇല്ലാത്ത ഒരു സാധനമാണ്. ഈ സാധനം ഉണ്ടെങ്കിലേ നമുക്ക്.
1: ഇതാണ് നിങ്ങളുടെ എഞ്ചിൻ?
0: എഞ്ചിൻ.
1: ഓക്കെ.
0: ഇത് ഉണ്ടെങ്കിലേ നമുക്ക്.
1: ഇതിനെന്താ പേര് പറയുന്നത്?
0: ഇതാണ് നമ്മള് ഈ
1: തുഴയെന്ന് പറയുന്നത്. അതായത് വള്ളത്തിൽ പോകുന്ന പങ്കായ എന്ന് പറയുന്ന
0: ഓക്കെ.
1: ഇതെന്തുവാണ്?
0: ഇതാണ് നെത്തോലി പിടിക്കുന്ന
1: വല.
0: അച്ച വല.
1: വേറെന്തൊക്കെ വല ഉണ്ട്?
0: വേറെ പിന്നെ അയില പിടിക്കുന്ന വലയുണ്ട്, പിന്നെ ചാള പിടിക്കുന്ന വലയുണ്ട്.
1: ഓക്കെ.
0: അപ്പൊ ഇതുകൊണ്ട് നമ്മള് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.

0: വ്യക്തിയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ്?
1: ഇത് കട്ടമരം
0: രാവിലെ ഇത് ഇവിടെ നിന്ന് ഇറക്കും. എത്തേക്ക്
1: 4 മണിക്ക് 3 മണിക്ക്
0: ഇവിടെ ഇറക്കും.
1: ഇറക്കി പോയി
0: തുഴഞ്ഞു പോകും.
1: തുഴഞ്ഞു പോകണം. പോയി എന്തായാലും കിട്ടിയാ നമുക്ക്
0: കിട്ടും. എത്ര കിലോമീറ്റർ പോന്നെന്ന് പറഞ്ഞു
1: പറഞ്ഞല്ലേ?
0: 14 കിലോമീറ്റർ.
1: ഇവിടെ കൊല്ലത്ത് പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ?
0: 14 കിലോമീറ്റർ. തുഴയിൽ തുഴഞ്ഞു
1: പോയി, തുഴയ്ക്കകത്ത് പോകും.
0: പ്രേക്ഷകർ ഇത് കണ്ടല്ലോ. ഈ ഒരു സാധനത്തിലാണ് പുള്ളി തുഴഞ്ഞ് 14 കിലോമീറ്റർ ഒരു മീൻപിടുത്തത്തിന് അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത്.
1: അപ്പൊ
0: എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്? ഈ തിരയൊക്കെ അടിക്കുമ്പോ വീഴുവോ?
1: ഇതിന് തിര അടിക്കുമ്പോഴത്തേനെ നമുക്ക് പോകാൻ പറ്റത്തില്ല.
0: പോകാൻ പറ്റത്തില്ല. എന്നാലും ചെറിയ തിര വരുമ്പോഴത്തേക്ക് വീഴാനുള്ള അവസരങ്ങളുണ്ടോ? വീണിട്ടുണ്ടോ അതിനു മുമ്പ്?
1: വീണുപൊട്ടും ആള് പോവും.
0: ചേട്ടൻ എന്തെങ്കിലും വീണിട്ടുണ്ടോ?
1: എനിക്ക്
0: പറ്റിയിട്ടുണ്ട്. ഇതിപ്പം എത്രാമത്തെ ഘട്ടമരമായത്?
1: ഇതിനകത്ത് ഇപ്പൊ എനിക്ക് ഇത്രയും പൈസ ഇടയ്ക്ക് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു
0: 9 മരം ഇതേപോലെ നശിച്ചു പോകുന്നതാണ്. നശിച്ചു പോകും.
1: ഇത് പൊട്ടിത്തീർന്ന വെള്ളം കയറും.
0: ഓ, ഇത് പൊട്ടിയ വെള്ളം.
1: ഇത് ഉള്ളിനകത്ത് വെള്ളം കയറി ഉള്ളിൽ പോയാൽ നമുക്ക് രക്ഷപ്പെടുത്താരും
0: കാണത്തില്ല.
1: ഇതിനകത്ത് വെള്ളം കയറി അപ്പോഴും ഈ മരം.
0: അപ്പൊ പിന്നെ നീന്തി വരണം.
1: ജാക്കറ്റ് പോലും അവര് പറഞ്ഞു ജാക്കറ്റ് എടുത്താലെന്ന് പറഞ്ഞു. എന്നിട്ട് ജാക്കറ്റ് ഇല്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് ഫിഷറസിൽ വന്ന് പള്ളി വന്നിട്ട് ഫിഷറസ് ഓഫീസറിലും വന്ന് കമ്മിറ്റി കൂടിയിട്ട് പറയാൻ തരേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ടോർച്ചും നിങ്ങൾക്ക് ജാക്കറ്റ് ഇല്ല
0: തരുമെന്ന് പറഞ്ഞു.
1: പക്ഷെ ഇതുവരെ ഒന്നും
0: കിട്ടിയിട്ടില്ല. സേഫ്റ്റി ജാക്കറ്റ്.
1: കമ്മിറ്റിക്ക് ഞാൻ
0: പോയൊരു വ്യക്തിയാണ്. എത്ര വർഷമായി പറഞ്ഞിട്ട്?
1: ഇതിപ്പോ ഒരു 4-5 മാസം
0: മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട്. അതൊന്നും കിട്ടിയിട്ടില്ല. അതുണ്ടായിരുന്നു കുറച്ചുകൂടി സേഫ്റ്റി ആയിട്ട് പോവാം.
1: നമുക്ക് അഥവാ ഇതിനകത്ത് പോയി ആരും ഇല്ലെങ്കിൽ പോയി അടുത്ത് ആരും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മണിക്കൂറെങ്കിലും പൊങ്ങി കിടന്നൂടെ.
0: അതെ, പൊങ്ങി കിടക്കാം.
1: പക്ഷെ അതുപോലും ഈ സംവിധാനം അവർ ചെയ്തു തരുന്നില്ല.
0: ഇതിപ്പോ എത്ര നമ്മളിപ്പോ പോയാല് ഒരു ദിവസം പോയി പറഞ്ഞാൽ എന്തൊക്കെ മീനുകളാണ് കിട്ടാൻ സാധ്യത ഉള്ളത്?
1: നമ്മൾ ഒരു വല കൊണ്ട്
0: പോകത്തുള്ളൂ.
1: അതിനകത്ത് വേറെ വല കൊണ്ട്
0: പറ്റത്തില്ല.
1: ഒരാളും ഈ വലയായിട്ട്
0: ഇരിക്കുമ്പോ
1: നമ്മൾ ഈ വേറെ അപ്പൊ ഇത് നത്തോലി കൊണ്ടുപോകാണെങ്കിൽ ഒരാൾ ഇതായിട്ട്
0: പോകാൻ പറ്റത്തുള്ളൂ.
1: വേറെ വല കൊണ്ടുപോകാൻ
0: പറ്റത്തില്ല.
1: അപ്പൊ ഈ പണി ഇല്ലെങ്കിൽ വേറൊരു വലയും വെച്ചോണ്ട് നമ്മളെ ഒരു വല പോകും. അല്ല, 2-3 വല വള്ളമല്ലല്ലേ നമുക്ക്. കട്ടമാരല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു വല ഒരാളെ പോകാൻ പറ്റത്തില്ല.
0: ഇതിനകത്ത് കേറിയിരുന്ന് എങ്ങനെയാ തുഴയുന്ന കേറി നിന്നൊന്ന് കാണിച്ചേ.
1: കാണണ്ട, നമ്മളിപ്പം ഇങ്ങനെ ഇരിക്കണം. ഇതാണ് ഇതാണ് നമ്മളെ തള്ളി ഈ മരത്തൊട്ട
0: ഇങ്ങനെ തുഴയും.
1: ഇങ്ങനെ തുഴഞ്ഞോണ്ട്
0: ഇങ്ങനെ തുഴഞ്ഞു പോകണം. 14 കിലോമീറ്റർ ഇത് തുഴയണം.
1: ഈ ഒരു തുഴയാണ് നമ്മൾ പോകുന്നതും വരുന്നതും. അവിടം വരെ പോവുകയും ചെയ്യണം, തിരിച്ചു
0: പോകണം.
1: അല്ലാതെ നമുക്കൊരു സേഫ്റ്റി ഇല്ല.
0: സേഫ്റ്റി ഇല്ല.
1: ഇതിനകത്ത് നിന്ന് വെള്ളം കയറി പോയാൽ നമ്മൾ അവിടെ അന്ന് പോയാൽ അടുത്ത ആളില്ലെങ്കിൽ
0: നശിച്ചു.
1: ഇത് പൊട്ടി ഇത് പ്ലൈവറാണ്.
0: പ്ലൈവറാണ്
1: ഇത്. ഇതിനകത്ത് കൂട്ട വീണ
0: വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ
1: താന്നും. അടിയാണെങ്കിൽ പൊങ്ങി കിടക്കും.
0: പൊങ്ങി കിടക്കും.
1: ഇത് വെള്ളം കയറി അപ്പോഴാണ്.
0: ഇതിന് എന്ത് വില വരുന്നുണ്ട്? ഇതിന്
1: 43 രൂപ.
0: 43 രൂപ ഇതിന് മാത്രം. വലയ്ക്ക് വേറെ
1: വേറെ മേടിക്കണം.
0: അപ്പൊ എല്ലാം കൂടി ഒരു
1: മരം മേടിക്കണമെങ്കിൽ
0: 43 രൂപ വില വേറെ മേടിക്കണം. എല്ലാം കൂടി
1: 100,000 രൂപ
0: ഉണ്ട്. എന്നിട്ട് അതിനുള്ള മുതലായിട്ടുണ്ട് ഇതുവരെ.
1: എല്ലാം കിട്ടിയാ വീട്ടിലെ
0: ചെലവ്. ചെലവ് വീട്ടിലെ ചെലവ് നടന്നു പോകുന്നു. അല്ല, സമ്പാദ്യം എന്ന് പറയാൻ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും തൊഴിലിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്? ഇതല്ല വേറെ ഏതെങ്കിലും തൊഴിലേക്ക് പോകാനായിട്ട്?
1: വേറെ നമ്മൾ പലപ്പോഴും പറയാം, പല കൽപ്പണിക്കെങ്കിലും വിളിച്ച എവിടെയെങ്കിലും പോയി നമുക്ക് ജീവിക്കാം. പല എന്റെ കിട്ടുമല്ലോ. അത് കൽപ്പണിയില്ല.
0: കൽപ്പണിയില്ല.
1: അപ്പൊ അങ്ങനെ നമ്മളെന്തായി കൽപ്പണിക്കാർക്കും കൽപ്പണിയില്ല.
0: കൽപ്പണിയില്ല. മൊത്തത്തിൽ പ്രതിസന്ധി എല്ലായിടത്തും പ്രതിസന്ധിയാണ്.
1: അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ ഇതന്നെ വില 100 കിട്ടിയാലേ 100 നമ്മളെടുക്കും. 200 പിടിച്ചെടുക്കാൻ പറഞ്ഞുണ്ട്. എന്നിട്ട് ചെയ്ത് 200 കൊടുത്താലും പോട്ട് ഒരു പാല്
0: മേടിക്കുക. മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇന്ന് നമ്മള് നിൽക്കുന്ന സ്ഥലം ഇരയപുരം താന്നി മേഖലയിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് കടൽ, ഒരു സൈഡ് കായലാണ്. ചെറിയൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്, അതായത് ചെറിയൊരു തീരമാണ് ഇവർക്ക് ഉള്ളത്. അവിടെയാണ് വീടും ഒക്കെ ഉള്ളത്, റോഡും ഒക്കെ ഉള്ള ആ ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ 2 തരം മത്സ്യബന്ധനത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്. കായൽ മത്സ്യബന്ധനത്തിലും കടൽ മത്സ്യബന്ധനത്തിലും പോകുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കടൽ മത്സ്യബന്ധനത്തിൽ പോകുന്നവരുടെ മത്സ്യയാനമാണിത്. കട്ടമരം എന്ന് പറയും, ഫൈബർ മെയ്ഡാണ്. അപ്പൊ ഇതിലാണ് ഇവര് ഏകദേശം 14 കിലോമീറ്ററോളമൊക്കെ ഉള്ളിൽ തുഴഞ്ഞു പോയിട്ടൊക്കെയാണ് ഇവര് മത്സ്യബന്ധനം ചെയ്യുന്നത്. ഏറെക്കുറെ ഭാഗ്യം തന്നെയാണ്. മറ്റ് മേഖലകളിലുള്ള മത്സ്യബന്ധനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ ഭാഗ്യം വേണം. കാരണം ഒരു തുഴയെ മാത്രം വെച്ച് തുഴഞ്ഞിട്ടാണ് ഇവര് അത്രയും ദൂരം പോകുന്നത്. 14 കിലോമീറ്റർ തിരിച്ചു പോകുന്നില്ല. 28 കിലോമീറ്ററോളം പോയാൽ മാത്രമേ ഇവർക്ക് അന്നന്നുള്ള അന്നത്തിനുള്ള വകകൾ കിട്ടത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഇവരുടെ പണി സ്വന്തമായിട്ട് മേലപ്പെട്ട വലയും ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം താഴെ ഇറങ്ങി നിന്ന് ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. എങ്കിലും ഈ തിരയുടെ ഭയങ്കര ശക്തമായിട്ടുള്ള പ്രശ്നം കാരണം ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 കിലോമീറ്റർ പോകുക എന്നുള്ള ഇവരുടെ ആരോഗ്യം, ഇതാണ് നമ്മൾ നേരിടുന്നത്. മറ്റേ വെള്ളം മറ്റതൊക്കെ എഞ്ചിനും അതുപോലെ മെഷീനൊക്കെ കൊണ്ടിട്ടാണ് ഇവർ പോകുന്നത്. പക്ഷേ ഇവർ തുഴഞ്ഞ് തന്നെയാണ് വന്നത്. ഇവരുടെ ആരോഗ്യം, അതുപോലെ ഇവരുടെ മനസ്സ്, ഇവരുടെ കരുത്ത്, ഇതെല്ലാം നമ്മളൊന്ന് കരുതേണ്ടതാണ്. ഇവർ കൊണ്ടുവരുന്ന മത്സ്യങ്ങൾക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള വില നിർണ്ണയം നമ്മൾ ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്യരുത്, കാരണം അത്രയും കഷ്ടപ്പെടാണ്. നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് പ്രേക്ഷകരിലോട്ട് ഇത് അറിയിച്ചു തരുന്നത്. അപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ അവരോടൊന്ന് പെരുമാറണം. കാരണം എന്തൊരു പ്രശ്നം വന്നാലും മത്സ്യത്തൊഴിലാളികളാണ്, പ്രത്യേകിച്ച് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികളാണ് പ്രളയത്തിലും എല്ലാം വന്നത്. അപ്പം അവരോട് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെക്കുക. ആരും മോശം ചെയ്തതെന്നല്ല, ഇനിയും കുറച്ചുകൂടി നല്ല രീതിയിൽ അവരെ നല്ലൊരു സുഹൃത്തുക്കളായിട്ടൊക്കെ കാണുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നിങ്ങൾ അധികൃതർ ഈ കാണുന്ന പ്രേക്ഷകരിലുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. കാരണം എല്ലാം ഒരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ ചെയ്യുന്നത്. അവർക്കും കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ഒരു സഹോദരന് ഒരു മാനസിക വൈകല്യമുള്ളൊരു മോനുള്ളതായിട്ടും പറയുന്നുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് അവർ നമുക്ക് വേണ്ടി മത്സ്യങ്ങൾ കൊടുക്കുന്നത്. കുറച്ച് ദിവസം നമ്മൾ മത്സ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പിന്നെ ഇറച്ചിയിലോ മാംസത്തിലോ ഒക്കെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. ഏറ്റവും നല്ലൊരു ആഹാരം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള മത്സ്യം തന്നെയാണ്. പ്രത്യേകിച്ച് കൊല്ല ഏരിയയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല മത്സ്യം കിട്ടുന്നത്. അതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു സ്ഥലത്ത് നിങ്ങളെ കാണുന്നവരെ നിങ്ങളോട് നന്ദി പറഞ്ഞു. നന്ദി, നമസ്കാരം. പ്രണീഷാൻ്റെ
2: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. റേഡിയോ പെൻസികറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
5: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
4: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

ഭാവാത്മക കവിതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്യുന്നത്. സങ്കീർണവും സംഘർഷാത്മകവുമായ മനുഷ്യഭാവങ്ങളെ ആർദ്രമായി ആവിഷ്കരിക്കാൻ ഭാവഗീതത്തോളം സമർത്ഥമായ മറ്റൊരു കവിതാരൂപവും ഇല്ല. രൂപഭാവങ്ങളിൽ കാലാനുസൃതമായി മാറ്റങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്നിട്ടും ഭാവാത്മക കവിത ഇന്നും സമ്പൂർണ്ണ ഭാവാവിഷ്കാര മാർഗമായി അസ്തിത്വം ഉറപ്പാക്കുന്നത്. ഭാവാവിഷ്കരണത്തിലും വികാര സംക്രമണത്തിലും അത് ഇതര കാവ്യരൂപങ്ങളെ അതിശയിക്കുന്നു.

ആത്മനിഷ്ഠാംശത്തിന് ഭാവഗീതത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. ലയറിൻ്റെ സഹായത്തോടെ ഒരു ഏകാന്തഗായകൻ തൻ്റെ വികാരങ്ങളെ പ്രകടിപ്പിക്കുന്നതാണ് ഭാവഗീതം എന്ന ആദ്യകാല നിർവചനം തന്നെ ആത്മനിഷ്ഠതയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആത്മനിഷ്ഠതയാണ് ഭാവഗീതത്തിൻ്റെ വൈകാരിക സത്തയുടെ അടിസ്ഥാനം. സ്വകാര്യ ദുഃഖങ്ങളും വിഹ്വലതകളും മോഹങ്ങളും കവികൾ ഭാവാത്മക ഗീതങ്ങളിലൂടെ പകർത്തി. ഒരു തരത്തിൽ അവരുടെ മനസ്സിലെ സംഘർഷാവസ്ഥയുടെ അലിഞ്ഞിതരിലായിരുന്നു ഭാവഗീത സൃഷ്ടിയിലൂടെ സാധിച്ചിരുന്നത്. ആവിഷ്കരിക്കപ്പെടുന്ന ഭാവവുമായി വികാരവുമായി കവിക്കുള്ള ആത്മബന്ധം ഭാവഗീതത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണതയ്ക്കുള്ള ഒരവശ്യ വസ്തുവായിത്തീരുന്നു. ഇതിഹാസങ്ങളും ആഖ്യാന കവിതകളും കവി വ്യക്തിത്വത്തിൻ്റെ കടന്നുകയറ്റത്തെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ ഭാവാത്മക കവിത അതിനെ സ്വീകരിക്കുന്നു. ഒരു ഭാവഗീതത്തെ ഉത്കൃഷ്ടമാക്കുന്നതിൽ ഈ ആത്മാംശം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. കവിതയുടെ ഏറ്റവും സമ്പന്നമായ ശാഖ ഭാവഗീതമായതും ഈ ആത്മനിഷ്ഠത കൊണ്ട് തന്നെ.

കവിതയെക്കുറിച്ചുള്ള പൊതുസമ്മതമായ നിർവചനങ്ങളെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഒരു പരിധിവരെ കവിയുടെ അനുഭവങ്ങളുടെ തീവ്രതയുമായി ബന്ധപ്പെടുത്തിയാണ്. നിങ്ങളുടെ അനുഭവവുമായി പൊരുത്തപ്പെടാത്തതാണ് നിങ്ങളുടെ അവതരണമെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോയെന്ന് വരും എന്ന് പ്രഖ്യാപിച്ച യവനകവി ഹോറസ് കവിതയുടെ ആത്മനിഷ്ഠ തത്വത്തെയാണ് സൂചിപ്പിച്ചത്. സാഹോയുടെ പ്രണയഗാനങ്ങളിലും ഡാൻ്റെയുടെയും ഷേക്സ്പിയറുടെയും ഗീതങ്ങളിലും ആത്മപരത നിറഞ്ഞു നിൽക്കുന്നു. ബൈബിളിലെ സോളമൻ്റെ ഉത്തമഗീതങ്ങളും ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളും ഉപനിഷത് സൂക്തങ്ങളും ഹൃദയദ്രവീകരണക്ഷമമായത് അതിൽ ആത്മനിഷ്ഠാംശം കൂടി ഉള്ളതുകൊണ്ടാണ്. ആദ്യകാല കൃതികളിൽ പെട്രാർക്കിൻ്റെ ലോറാകാവ്യങ്ങളും ഉമർ ഖയാമിൻ്റെ റുബായിയത്തും ആത്മപരതയിൽ മുന്നിട്ട് നിൽക്കുന്നു.

അനുഭവത്തിൻ്റെ ചൂടും ചൂരും ഭാവാത്മക കവിതയെ ശക്തമാക്കുന്നു, പൂർണ്ണമാക്കുന്നു. കാരണം കവിതയുടെ ജീവൻ വികാരമാണ്. വികാരത്തിൻ്റെ ഉചിതമായ സംക്രമണം നടക്കണമെങ്കിൽ കവി അതിനനുസരിച്ച് പദങ്ങളും ബിംബങ്ങളും ഉപയോഗിക്കണം. ബിംബഘടനയുടെ സൃഷ്ടിയെ കവിയുടെ പദസമ്പത്ത് സ്വാധീനിക്കുന്നു. പക്ഷേ അതിലൂടെ അനുവാചക മനസ്സിലെത്തുന്ന വികാരത്തിൻ്റെ ശക്തി നിർണയിക്കുന്നത് കവി അത് എത്രത്തോളം അനുഭവിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഈ അനുഭവത്തിൻ്റെ തരമാണ് കവിതയിലെ ആത്മനിഷ്ഠതയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത്. കുറച്ച് പറയുന്നത് പോലെ ഭാവഗീതം കവി തന്നെ തന്നെ രംഗവേദിയിൽ പ്രത്യക്ഷപ്പെടുത്തി കാണിക്കലാണ്, സ്വയംവരിക്കലാണ്. ഭാവഗീതം കാൽപ്പനിക കാലഘട്ടത്തിൽ വളർച്ച കൈവരിച്ചതും ഇതുകൊണ്ട് തന്നെയാണ്. അഹംബോധത്തിന് അമിത പ്രാധാന്യം കിട്ടുന്ന കാൽപ്പനിക കാലഘട്ടം സ്വന്തം വികാരങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭാവഗീതകാരന് പ്രിയപ്പെട്ടതായതിൽ അത്ഭുതമില്ല. ഏറ്റവും മികച്ച ഭാവഗീതങ്ങൾ കാൽപ്പനിക കാലഘട്ടത്തിൽ ജന്മം കൊണ്ടതും അതുകൊണ്ട് തന്നെയാണ്.

ഭാവാത്മകതയുടെ ചരിത്ര വഴികൾ എന്ന പരിപാടിയുടെ മൂന്നാം ഭാഗമാണ് ഇന്നത്തെ സാഹിത്യത്തിന്റെ നിറവിൽ പ്രക്ഷേപണം ചെയ്തത്. കാവാല ശ്രീകുമാർ ആലപിച്ച ചെങ്ങമ്പടിയുടെ കാവ്യനർത്തകി, മുരുകൻ കട്ടക്കട ചൊല്ലിയ ജ്ഞാനപ്പാന, കലാഭവൻമണിയുടെ നാടൻപാട്ട്, അനക്കാകോലത്ത് ആലപിച്ച കുമാരനാശാന്റെ വീണപൂവ് എന്നിവയിലെ ചില വരികൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഈ കലാകാരന്മാരോടും കവിതാരാമം, നാട്ടമ്മ എന്നീ യൂട്യൂബ് ചാനൽ പ്രവർത്തകരോടും ഉള്ള കടപ്പാട് അറിയിക്കുന്നു. എല്ലാ റേഡിയോ മത്സികർ ശ്രോതാക്കൾക്കും നന്ദിയോടെ, ആശംസകളോടെ. RS രാജീവ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികറിൽ ഇപ്പോൾ രുചിഭേദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശ പ്രദാ. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് രുചിഭേദം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശപ്രദ. വളരെ പെട്ടെന്ന് പാകം ചെയ്യാവുന്ന വിഭവങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണിത്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഹൽവയാണ്. ഇതിന് വേണ്ടുന്ന ചേരുവകളെ കുറിച്ചൊന്ന് പറയാം. ഉരച്ചെടുത്ത ക്യാരറ്റ് 2 കപ്പ്, പാല് 2 കപ്പ്, മൈദ 2 സ്പൂൺ, അണ്ടിപ്പരിപ്പ് നുറുക്കിയത് 2 സ്പൂൺ, പഞ്ചസാര 1 കപ്പ്, നെയ്യ് 3 സ്പൂൺ. ഇനി ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി പാൽ ഒരു പാത്രത്തിലൊഴിച്ച് മൈദയിട്ട് ഇളക്കുക. കുറച്ച് കഴിഞ്ഞ് പഞ്ചസാരയും ക്യാരറ്റും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കുക. പിന്നീട് നെയ്യ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് ഇളക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ നിരത്തി ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. ഒരിക്കൽ കൂടി ക്യാരറ്റ് ഹൽവ തയ്യാറാക്കുന്ന വിധമെന്ന് പറയാം. ആദ്യമായി പാൽ ഒരു പാത്രത്തിലൊഴിച്ച് മൈദയിട്ട് ഇളക്കുക. അതിനുശേഷം പഞ്ചസാരയും ക്യാരറ്റും ചേർത്ത് അടിയിൽ പിടിക്കാതെ ഇളക്കുക. നെയ്യ് കുറേശ്ശെ ഒഴിച്ച് ഇളക്കണം. നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും ഏലക്കപ്പൊടിയും ചേർത്ത് ഇളക്കുക. കയ്യിൽ ഒട്ടാത്ത പരുവത്തിൽ നെയ്യ് പുരട്ടിയ പാത്രത്തിൽ നിരത്തി ആറുമ്പോൾ മുറിച്ചെടുക്കുക. അങ്ങനെ ക്യാരറ്റ് ഹൽവ തയ്യാറായി കഴിഞ്ഞു. എവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി പുതിയ വിഭവങ്ങളുമായി എത്തുന്നതുവരെ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS പ്രൈമറി വിഭാഗത്തിൽ UPST യുടെയും HS വിഭാഗത്തിൽ HST ഹിന്ദിയുടെയും ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 12-ാം തീയതി രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 12-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ 3 ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. ഡിഫൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാരത്തിൽ 160 ഇന്റേൺഷിപ്പ് ഒഴിവുണ്ട്. ഈ മാസം 20-നകം അപേക്ഷിക്കണം. ഓഗസ്റ്റ് 3-ന് ഇന്റേൺഷിപ്പ് ആരംഭിക്കും. ഡൽഹി സർക്കാരിലെ 1979 ഒഴിവിൽ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 16 മുതൽ ജൂലൈ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ KUCT കോളേജുകളിലേക്കുള്ള BEd ഏകജാലക പ്രവേശനത്തിന് 19 വരെ അപേക്ഷിക്കാം. കേരള സർവകലാശാലയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും PG ഏകജാലക പ്രവേശനത്തിന് 21 വരെയും അപേക്ഷിക്കാം. കേരള സിലബസ് സ്കൂളുകളിലെ കുട്ടികളുടെ കണക്കെടുപ്പ് അനുസരിച്ച് 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് അധിക പാഠപുസ്തകങ്ങൾ ആവശ്യമുള്ള സ്കൂളുകൾ 4 മുതൽ 15 വരെ ഇന്റർൺ ഓൺലൈനായി രേഖപ്പെടുത്തണം. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജുകളിലെയും സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെയും 5 വർഷ LLB 3 വർഷ LLB പ്രവേശനത്തിന് 15-ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് ആർച്ചറി അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാ ആർച്ചറി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആർച്ചറി റെഗുലർ പരിശീലനങ്ങൾ 13 മുതൽ വൈകിട്ട് 3 മണിക്ക് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലും രാവിലെ 7 മുതൽ പത്മന ഇടപ്പള്ളിക്കോട്ട വലിയത്ത് BEd കോളേജിലും ശനി ഞായർ ദിവസങ്ങളിൽ നടത്തും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കരിയർ വള്ളങ്ങൾ ഉൾപ്പെടെ ട്രോളിംഗ് ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിൽ കർശന വിലക്കുണ്ടാകും. നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കടുത്ത പിഴയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് കനത്ത മഴയും മിന്നലും കാറ്റിനും സാധ്യത. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം: അരി മട്ട കിലോഗ്രാം 54 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 95 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 120 രൂപ, പഞ്ചസാര കിലോഗ്രാം 46 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 82.80 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 50 രൂപ, മല്ലി കിലോഗ്രാം 160 രൂപ, വറ്റൽമുളക് കിലോഗ്രാം 275 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 66 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 21 രൂപ, ചേന കിലോഗ്രാം 45 രൂപ, മരച്ചീനി കിലോഗ്രാം 40 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 100 രൂപ, സവാള കിലോഗ്രാം 30 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 50 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 35 രൂപ, ബീൻസ് കിലോഗ്രാം 100 രൂപ, കൊത്തവര കിലോഗ്രാം 45 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 70 രൂപ, പാവയ്ക്ക കിലോഗ്രാം 50 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 60 ര�ൂപ, തക്കാളി കിലോഗ്രാം 60 രൂപ, പച്ചമുളക് 100 ഗ്രാം 8 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. അപ്പോൾ ഇന്നത്തെ കാതോട് കാതോരം ഇവിടെ ആരംഭിക്കുന്നു. അപ്പോൾ അതുപോലെ ഞാൻ പറയുകയാണ്, നല്ല പാട്ടുകളൊക്കെ ആവശ്യപ്പെടുക. അതോടൊപ്പം തന്നെ സ്ഥിരം വിളിക്കുന്നവർ മാറിയെന്ന് മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക, അതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പം ഇന്ന് നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ ആശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറയാം. അതോടൊപ്പം തന്നെ പാടാൻ അറിയാവുന്നവർ ഒരു രണ്ട് വരി, ഏതെങ്കിലും ഒരു ഗാനത്തിൻ്റെ രണ്ട് വരി വേണമെങ്കിൽ പാടാം, അതിനൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് തന്നെ അത് സംസാരിക്കുന്നവർ 2 മിനിറ്റിൽ കൂടുതൽ ആവരുത്. വളരെ ചുരുക്കി ഒന്ന് സംസാരിച്ചാൽ നല്ലതായിരിക്കും. എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച്, പൊതുകാര്യമായിട്ട് ബന്ധപ്പെട്ട്, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലേ, സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ പറയാം ഈ അവസരത്തിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഒരു കോളിലോട്ട് കിടക്കാം.
5: ഹലോ.
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം. എന്റെ പേര് ഷീബ.
4: ഷീബ, എവിടെയാണ് ഷീബയുടെ വീട്?
5: ഞാൻ ഇരവുര ക്യാപിറ്റൽ.
4: ഇരവുര. ഓക്കെ ഓക്കെ.
5: പിന്നെ ഇന്നലെ ഞങ്ങൾക്ക് കറണ്ട് ഇല്ല, പരിപാടിയൊന്നും കേൾക്കാൻ പറ്റിയില്ല.
4: ഇപ്പൊ കറണ്ട് വന്നോ? ഇപ്പൊ കറണ്ട് ഉണ്ടോ?
5: കറണ്ട് അപ്പൊ ഇന്നലെ രാവിലെ പോയിട്ട് വൈകിട്ടാ വന്നത്.
4: രാവിലെ പോയിട്ട് വൈകിട്ടാണ് വന്നത്.
5: അതുകൊണ്ട് എനിക്കൊരു ബർത്ത്ഡേ വിളിച്ച് പറയാൻ പറ്റിയില്ല.
4: ആരുടെ ബർത്ത്ഡേ ആണ്?
5: എന്റെ ചേച്ചിയുടെ മോന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്.
4: ചേച്ചിയുടെ മോന്റെ കൊച്ചിന്റെ. ഓക്കെ. അപ്പം
5: നിഹാരിക.
4: എന്താണ്?
5: നിഹാരിക.
4: ഓക്കെ, കൊള്ളാം. അപ്പം നിഹാരികയ്ക്ക് ജന്മദിന ആശംസകൾ. മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ. ഞാൻ സുഖമായിട്ടിരിക്കുന്നു.
5: കേൾക്കുന്നുണ്ട്.
4: വെരി ഗുഡ്, താങ്ക്സ്. സപ്പോർട്ടിന് നന്ദി. ഓക്കെ ഓക്കെ ഓക്കെ. ആണോ? അത് ശരി. ഇടയ്ക്ക് വിളിക്ക്, അപ്പൊ സംസാരിക്കാം. ഓക്കെ, ശരി എന്നാ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. പാട്ടൊക്കെ ചോദിച്ചോ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം. ഹലോ. ഓക്കെ, അത് കോൾ കട്ടായിപ്പോയി. അപ്പോൾ വിളിച്ച ശ്രോതാവ് ഒന്നുകൂടെ വിളിച്ചാൽ മതി. വിളിക്കേണ്ട നമ്പർ 0474-291-111-0474-291-111. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പാട്ടൊക്കെ പാടാൻ ആഗ്രഹിക്കുന്നവർ, എന്തിനെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആ എന്ന അക്ഷരത്തിലുള്ള പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ട, അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ അക്ഷരങ്ങളൊന്നും ആവശ്യപ്പെടുന്നില്ല, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് മൂളാൻ ആഗ്രഹമുള്ളവർ, ഒരു രണ്ട് വരി മൂളാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഗാനം ആലപിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ.
1: ഒരു കൺഫ്യൂഷൻ അല്ലേ? ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, ഗുഡ് നൂൺ ആണോ?
2: ഓക്കെ,
1: അന്തരീക്ഷമാണെങ്കിൽ മൂടി കിടക്കുന്നത്. ഇപ്പൊ രാവിലെ ആണോ രാത്രിയാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ അല്ലേ?
2: ഓക്കെ,
1: സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തുണ്ട് അമ്മയുടെ പേര് പറ?
2: എന്റെ പേര് ഗീതാ വിശ്വംഭരൻ ആശ്രാമം.
1: ആ, ആശ്രാമത്തിൽ നിന്നാണ്. ഓക്കെ,
2: ഞാൻ ഒത്തിരി ദിവസം, ഒത്തിരി ഒരു മാസം കൊണ്ടേ വിളിക്കുന്നില്ല. മൊബൈലിൽ കംപ്ലൈന്റ് ആയിരുന്നു. അത് കാരണം ഞാൻ എല്ലാ പരിപാടിയും കേൾക്കുന്നുണ്ട്, സാറന്മാരെ സംസാരങ്ങളും എല്ലാം കേൾക്കുന്നുണ്ട്. ചെറുതും നമ്മള് വിടുന്ന അകത്തു നിന്ന് എല്ലാം കേൾക്കുക.
1: അപ്പം റേഡിയോ ഇവിടെ എവിടെ വെച്ചിരിക്കുന്നത്? അടുക്കള വെച്ചിരിക്കുകയായിരിക്കും അല്ലേ?
2: അടുക്കളല്ല,
1: ഹാളിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ
2: കേൾക്കാനില്ല.
1: ആ, രാവിലെ അപ്പൊ റേഡിയോ അങ്ങ് തുറന്നു വെക്കും, ഓൺ ചെയ്ത് വെക്കും. ആ, ഓക്കെ ഓക്കെ ഓക്കെ.
2: രണ്ടു വർഷം കൊണ്ട്
1: അത് ശീലമായി. ആ, അപ്പൊ നമ്മളെയൊക്കെ പരിചയമുണ്ട്, എല്ലാരുടെ പരിപാടി കേൾക്കാം, എല്ലാരുടെ പേരുകളൊക്കെ അറിയാം അല്ലേ?
2: സന്തോഷ് സാറ്, അഡ്വക്കേറ്റ് സന്തോഷ് സാറ്, മോണി സാറ്, അരുൺ സാറിന്റെ അടുത്ത് മാത്രം സംസാരിച്ചിട്ടില്ല, പുതിയ ആളായിരുന്നു.
1: പുതിയ അല്ല, അരുൺ കുറച്ച് വർഷങ്ങളായി.
2: ഓക്കെ, സംസാരിക്കണമെന്നുണ്ടായിരുന്നു,
1: പക്ഷെ
2: അന്നേരൊന്നും പിള്ളേരെല്ലാം നമുക്ക് അറിയാം.
1: എല്ലാരും അറിയാം അല്ലേ? ഓക്കെ ഓക്കെ. ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്?
2: എനിക്ക് കൂടുതലും പാട്ടാ ഇഷ്ടം, എല്ലാം ഞാൻ കേൾക്കും,
1: കേൾക്കാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നുണ്ടോ, അറിവുകളൊക്കെ കിട്ടുന്നുണ്ടോ റേഡിയോ വഴി?
2: എന്തോ
1: അത്യാവശ്യം അറിവുകൾ, വിജ്ഞാനം
2: കിട്ടുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പാട്ട് ചോദിച്ചായിരുന്നോ?
2: പാട്ട് ഞാൻ ചോദിച്ചില്ല.
1: ഇഷ്ടമുള്ള പാട്ടിട്ടാ മതി അല്ലേ? ഓക്കെ, ആ അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
3: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
2: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.
4: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം സാർ.
4: ആ, നമസ്കാരം.
5: ഹലോ, ആരാണ്? മനസ്സിലായോ?
4: ഇല്ല.
5: ആ, സാറിന് പറയാൻ പറ്റി സാർ?
4: ആ, മനസ്സിലായി. അഞ്ചാലും മൂട്.
5: ആ, അഞ്ചാലും
4: മൂട്.
5: പേരും കൂടെ പറ.
4: അയ്യോ, അങ്ങനെയൊക്കെ ചോദിക്കില്ല നമ്മള്. അഞ്ചല എനിക്ക് ആളെ മനസ്സിലായി. അതെ അതെ അതെ. ആ, ശോഭ, ശോഭ. അല്ലെ, അല്ലെ, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തരുത്. നമ്മുടെ അടുത്ത് ഇങ്ങോട്ടങ്ങ് പേര് പറയുക. ഏതാണ്? ആ, അതെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അഞ്ചാലംമൂട് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് പേര് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റിയില്ല. അഞ്ചാലംമൂട് എന്ന് മനസ്സിലായി. സുഖമായിട്ടിരിക്കുന്നു. ആ, ആ, നീട്ടലിനൊന്നും ഒരു കുറവും ഇല്ലല്ലോ. അത് എനിക്ക് തന്നെ ഉണ്ട്.
5: പരിപാടിയൊക്കെ ഞാൻ രാത്രി കേൾക്കാറുണ്ട്. എനിക്ക് ടി വി അല്ലത്, ഞാൻ ഹാൻഡിക്രാഫ്റ്റ് ആണ് കൊച്ചിലെ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് ചെയ്തത്. അന്നൊരു കണ്ണ് ഒരു 8-9 വർഷം അത് ചെയ്തായിരുന്നു. അതുകൊണ്ട് ടി വി കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും റേഡിയോ പ്രോഗ്രാം ആണ് കേൾക്കുന്നത്.
4: അത് മതി, അതാണ് ഞങ്ങൾക്കൊക്കെ സന്തോഷം.
5: അതിനകത്ത് ഫുൾ ടൈം പരിപാടിയാണല്ലോ
4: റേഡിയോയില്.
5: ഒന്നിനൊന്നിന് മെച്ചാണല്ലേ. അത് ഭയങ്കര ഇഷ്ടമാണ്. സമയം പോകുന്നത് അറിയത്തില്ല. ഭയങ്കര ദുഃഖമൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ആ പരിപാടിയൊക്കെ കേൾക്കുമ്പോഴാണ് ഒരു സന്തോഷം. അങ്ങനെയാണ് ദിവസങ്ങളൊക്കെ കഴിച്ച് എങ്ങനെ പോകുന്നെന്ന് അറിയത്തില്ല. പിന്നെ ഞാനൊരു രണ്ടു വഴി പാടട്ടെ
4: സാറേ? രണ്ടു വഴി പാടാം.
5: വെള്ളച്ചാർത്തിക കഞ്ഞി നിലാവിന് കോടി കൊടുത്തൊരു രാത്രി ചിലന്നൊരു ലഞ്ഞി മരത്തണലത്തിൽ നിന്നൊരു പാടുകടങ്കത് തൊല്ലിയ നമ്മുടെ കൊച്ചു പിണക്കവും എത്ര ഇണക്കവും ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. കാവിനകത്തൊരു കാർത്തിക സന്ധ്യയിൽ അന്നൊരു കൈതിരി വെച്ച് മടങ്ങി വരുമ്പഴി പിന്നി മെടഞ്ഞിടു മാമു ഒന്ന് തലോടി ഒരു ഉമ്മ കൊടുത്ത് കടന്ന് കളഞ്ഞത് കള്ളനുള്ളിൽ ഇന്നലെ എന്നതുപോലെ മനസ്സിൽ തെളിയുന്നു. തിളക്കു വെക്കും നിന്നിൽ തോവിയ സിന്ദൂര തനക നിലാവിൽ ചാലിച്ചെരുതേ നിൻ ചിത്രം ഒരു തെരി മുത്തരി മുത്തരി അങ്ങനെ കവിളിൽ കളമെഴുതി എന്റെ ഉള്ളിലെന്നും നിന്റെ ഓർമ്മകൾ. തോന്നി അങ്ങ് പാടിപ്പോയി.
4: വേണ്ട, ശ്വാസം പിടിച്ചുള്ള പാട്ട് കേട്ടിട്ട് എനിക്ക് തന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ?
5: എങ്ങനെ പഠിച്ചറിയത്തില്ല.
4: ചിലപ്പോ എങ്ങനെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് പാട്ട്, എന്നാലും കുഴപ്പമില്ല. ചില വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയെന്ന്
5: തോന്നുന്നില്ലേ?
4: ആ, അത് മതി. ഇങ്ങനെ എന്തായാലും ഇത് ഇങ്ങനെ ഒറ്റ കൈയായി പോയി അല്ലേ? ഈ തുടക്കത്തിൽ തന്നെ ഇത്ര കട്ടിയുള്ള പാട്ടൊക്കെ എടുത്ത്, ശ്വാസം പിടിച്ചുള്ള പാട്ടൊക്കെ പിടിച്ച് യേശുദാസിനെ തോപ്പിക്കാൻ ഇറങ്ങിയതാണോ? പോയി പോയി പോയി പോയി.
5: ചെറിയ
4: ജിങ്കട ചിക്ക. വേണ്ട, മതി മതി മതി, ഇനി ഇനി ശ്വാസം പിടിക്കണ്ട. ഓക്കെ, അപ്പം പാട്ട് ചോദിച്ചായിരുന്നോ?
5: പാട്ട് ഇങ്ങോട്ട് പോകാം.
4: ആ ശരി ശരി ശരി.

0: സ്വസ്ഥതയില്ല. പക്ഷെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, അങ്ങനെ ഒരു ത്രിശങ്ക സ്വർഗത്തില മുമ്പോട്ട് പോകും. ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ, അങ്ങനെ ഒന്നും ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഓപ്ഷൻ മനുഷ്യന്റെ കഴിവിന്റെ അതീതമായി ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതേ പോകുമ്പോഴി എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അത് എന്നും വിളക്ക് കത്തിച്ച് രാത്രി പ്രാർത്ഥിക്കാറുണ്ട്. ദിവസങ്ങൾ കഴിയുന്നു, അത് കുഴപ്പമില്ല. റിട്ടയർഡ് ലൈഫ് 26 വയസ്സ് കഴിഞ്ഞു, ബാക്കിയെല്ലാം സുഖം ദൈവസഹായിച്ചെല്ലാം നമുക്ക് വന്നിട്ടുണ്ട്.
1: എന്താണ് സങ്കടം?
0: സങ്കടമുണ്ട്, കാരണം നമ്മൾ പ്രപഞ്ചം ഇപ്പൊ നമ്മൾ മാത്രം ഒതുങ്ങി കൂടിയാ പിന്നെ എല്ലാം സുഖം
1: തന്നെ. ഈ ചുറ്റുപാടുമുള്ള നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ ഭൂമിയിലും ഒക്കെ നടക്കുന്ന പ്രശ്നങ്ങൾ കാണുമ്പോഴാണോ സങ്കടം? എന്താണ് സങ്കടം?
0: സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഇന്ത്യൻ അല്ല സോറി US ഇസ്രായേൽ അതിനോട് റിലേറ്റഡ് ഗ്ലോബൽ ആയിട്ടുള്ള പ്രോബ്ലം,
1: ഗ്ലോബൽ വാസ് ആണ് അല്ലെ യുദ്ധങ്ങൾ.
0: കാരണം ഇപ്പൊ മനുഷ്യരായിരുന്നാലും അവരുടെ ചിന്തയും എല്ലാ മനുഷ്യരും സുഖമായി സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. അപ്പൊ അതിന്റെ ഇങ്ങനെ നമ്മൾ കയ്യിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു പിന്നെ വിക്ടിമൈസ്ഡ് ആയി
1: നിസ്സഹായനായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട നിസ്സഹായതയുടെ ഒരു ആത്മസംഘർഷം ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അതിനെ വേറൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യനുണ്ടായ കാലം തൊട്ട് യുദ്ധങ്ങളുണ്ട്, ചരിത്രത്തിൽ ഉടനീളം യുദ്ധങ്ങൾ നിറഞ്ഞതാണ് അല്ലെ. കുഞ്ഞു കുഞ്ഞ് ഈ പറഞ്ഞക്ക് എന്താ ഗോത്രങ്ങൾ തമ്മിൽ പോലും യുദ്ധങ്ങൾ നടന്നു, അല്ലെങ്കിൽ മനുഷ്യര് പോലും തമ്മിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, പരസ്പരം പോരടിക്കുന്നുണ്ട്. ഈ മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് ഈ പോരടിക്കലിന്റെ ചരിത്രം കൂടിയാണ്. അതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ മനസ്സിൽ എപ്പോഴും ഈ ഒരു വിരോധവും വൈര്യമുണ്ട്, ഈ പറഞ്ഞ അസൂയുണ്ട്, അങ്ങനെ പല പല വികാരങ്ങളും ഒക്കെ സമ്മിശ്രമാണല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്ന യുദ്ധങ്ങളും പരസ്പരമുള്ള പോരാ. എല്ലാവരുടെയും ഒരു ഈഗോ ക്ലാഷ് ആണ്, ഞാൻ നല്ലത്, ഞാൻ കേമൻ, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലനാവാൻ ശ്രമിക്കുന്നു, ചമയുന്നു എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അമേരിക്കയൊക്കെ അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പം ഞങ്ങളൊരു പോലീസുകാരാണ്, ഞങ്ങളാണ് ലോകക്രമം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്ന അങ്ങനെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കണ്ട, മനുഷ്യരുടെ സ്വഭാവം തന്നെ അതിനകത്തൊക്കെ പ്രതിഫലിക്കുന്നത്. അല്ല, സിവിലൈസ് വേൾഡിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവിടെയും ഇത് നമ്മുടെ ആ മനുഷ്യ എന്താ ആ മനുഷ്യനുള്ളിൽ ഒരു കാടത്വം ഉണ്ട്. ആ കാടത്വം എങ്ങനെയൊക്കെയായാലും ഇങ്ങനെ ഈ യുദ്ധത്തിലൂടെയൊക്കെ പുറത്തു വരും. അതാണ്, അത് പൂർണ്ണമായിട്ട് അങ്ങനെ മാറത്തില്ല, അതിങ്ങനെ കിടക്കുന്നുണ്ട്, അന്തർലീനമായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കാം, ഇവിടെ കോടാനുകോടി മനുഷ്യർ ഇവിടെ ജനിച്ചു മരിച്ചു പോയി, അവരെല്ലാം ഇത് കണക്ക് ഒരു ജീവിതം കടന്നിട്ട് മരിച്ചു പോവുകയും അല്ലെ, അവരെല്ലാം ഈ സംഘർഷത്തിലൂടെ കടന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജീവിക്കാൻ പറ്റുന്ന അതാണ് എല്ലാ മനുഷ്യരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. വലിയ എന്താ പറയാ, ഈ പറയണക്ക് ഗുരുക്കന്മാരും അല്ലെ നവോത്ഥാന നായകന്മാരും എല്ലാം ഇങ്ങനെ നമ്മള് വലിയ സ്വാമിമാരും ഒക്കെ ചിന്തിക്കുന്നതാണല്ലോ. ബുദ്ധനും ഒക്കെ അന്വേഷിച്ച് കിടന്ന എന്താണ് ഈ യുദ്ധം, എന്താണ് ഈ ദുഃഖത്തിന് കാരണം, ഈ ദുഃഖം മാറ്റാൻ എന്താണ് എന്നൊക്കെ ബുദ്ധനും അതാണല്ലോ അന്വേഷിച്ചത്. എല്ലാ ഇങ്ങനെ വലിയ സന്യാസ അല്ലെ വര്യന്മാരും എല്ലാം ഇങ്ങനെ ഇതിനെ കുറിച്ചാണ് ചിന്തിക്കുകയും അല്ലെ തപസ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു ഗാനത്തിലോട്ട് കിടക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിനി വാർത്തകളുടെ സമയമാണ്, വാർത്തകളിലോട്ട് കിടക്കാം. താങ്ക് യു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതീ രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 ശ്രീ മോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. വിവിധ ലോക നേതാക്കളും ആശംസകൾ അറിയിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനുമായ ഭാരതീ രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഭാരതീ രാജയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം June 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
0: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി O. J. ജനീഷ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. നീതിക്കായുള്ള പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാമൂഹിക വികാസത്തിന്റെ ഭാഗമായി എഴുത്തുകളുടെയും രേഖകളുടെയും ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ദിനാചരണം. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനുശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ വിഹിതവും കുറച്ചിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജറ്റ് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് VBG റാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും LPGയിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ക്ഷാമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതായും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്രബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15 മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് ഇന്നു മുതൽ 18 വരെ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കാം. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി K. മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതേസമയം രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൈ റിസ്ക് കോൺടാക്ടുള്ള 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പാലക്കാട് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വീണ്ടും കരയ്ക്കടിയുന്നു. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കരയ്ക്കടിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്രപരിസ്ഥിതിക്ക് കടുത്ത ഭീഷണിയുയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
0: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീം കുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് നാളെ കൊടിയേറും. ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ലോകം ഒരു പന്തായി ചുരുങ്ങുമ്പോൾ ഫുട്ബോൾ ഈ ഭൂമിയോളം വലുതാകുന്നു. ആ വിഷമലതലുന്ന പുൽമൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലുകൾക്കായി ആർപ്പുവിളിക്കാൻ കടലുപോലെ ആർത്തിരുമ്പുന്ന ഗാലറികളിൽ തലമുറകൾ തയ്യാറെടുക്കുന്നു. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേ ഒരു കപ്പടിക്കാൻ കരളുറച്ച് ചുവടുവെച്ച് അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയോ ഒരേ ഒരു CR7 പ്രിയപ്പെട്ട നെയ്മറോ ആരാകും കിരീടം ചൂടുക. കീലിയൻ എംബാപ്പയുടെയും ലാമിനി യമാലിന്റെയും ഗോളുകൾക്കായി ലോകമിത വലവിരിച്ച് കാത്തിരിക്കുന്നു. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഒരു പന്തിന് പിന്നാലെ ലോകം പായുന്നു. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ആകെ 12 ഗ്രൂപ്പുകൾ, 104 കളികൾ. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. രാജ്യതിരുകൾ ഭേദിച്ച് മാനവികതയുടെ ജീവവായു നിറച്ച ഒരൊറ്റ പന്ത് ഏഷ്യയും യൂറോപ്പും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പായുമ്പോൾ നമുക്കിനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3rd സീസൺ August 20 മുതൽ September 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ജൂലൈ ആദ്യവാരം നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും KCA പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 74,287, നിഫ്റ്റി 97 പോയിന്റ് നേട്ടത്തിൽ 23,354 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 3,160 രൂപ താഴ്ന്ന് 1,09,160 രൂപയും ഗ്രാമിന് 13,645 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതീ രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി. ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ മൂന്നാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മല സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത്ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് June 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൌജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൌജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ കെ എസ് ആർ ടി സിക്ക് അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ കെ എസ് ആർ ടി സിക്ക് നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലെ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്ക് എത്തുന്നത്. സിഗപ്പ് റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലൈ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അഭ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
4: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദാ ഉഠാക്കെ കുറച്ച് ലോകോ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കണ്ണിക്ക് കോശിഷ് കീദം ക്രാക്ക് ഡൌൺ കർദിയ കോയി കമ്മി നീ നാ CNG കി കമ്മി നാ പൈപ്പ് ഗ്യാസ് ലോകോ ഘരോ മേ ഇൻഫാക്ട് LPG കൺവേർട്ട് ഇൻടു PNG കണക്ഷൻ.
0: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് US നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ 2nd മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം.
5: ഗാന കൗതുകം, പാട്ടുകളുടെ പിറകിലുള്ള കൗതുകകരവും രസകരവുമായ കാര്യങ്ങളെ കുറിച്ചുള്ള പരിപാടി. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 4:30.

0: a flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
1: കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര. കുട്ടികളും മനസ്സ് തുറക്കട്ടെ. ഏറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന നിഷ്കളങ്കമായ കുഞ്ഞു മനസ്സും വലിയ ചിന്താഗതികളും. കേൾക്കൂ, ആസ്വദിക്കൂ. നമുക്കുമറിയാം അവരിലെ കുഞ്ഞു മനസ്സിലെ ആഗ്രഹങ്ങൾ. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 9:15, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 4:30. കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, നിർവഹണം സുരേഷ് പെരിനാട്.
2: ഓക്കെ, നമ്മൾ തുടരുകയാണ് കാതോട് കാതോരം. നിങ്ങൾക്കൊപ്പം ഉള്ളത് ബോണി. വിളിക്കേണ്ട നമ്പർ 0472931110 4742311. ഇതാണ് വിളിക്കേണ്ട നമ്പർ. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
3: നമസ്തേ.
2: ആ, ഇതാരാണ്?
3: സനൽ.
2: ആ, ഓക്കെ ഓക്കെ ഓക്കെ. പറയൂ, എന്തുണ്ട് വിശേഷം?
3: തോന്നുന്നു സാറ്, മഴ ആണ്. മഴയും ഉണ്ട്, വെയിലും ഉണ്ട്. വല്ലാത്തൊരു ക്ലൈമറ്റ് ആണ്. പലവർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ക്ലൈമറ്റ് ആണ്.
2: എന്നാലും നമ്മൾ ഇതെല്ലാം കാത്തിരുന്നല്ലേ, ഈ മഴയ്ക്ക് വേണ്ടി.
3: ശരിക്കും നമുക്ക് ഇതുവരെ മഴ കിട്ടിയിട്ടില്ല, ശരിക്കും
2: പറഞ്ഞാൽ.
3: ഇപ്പോഴത്തെ മഴയെന്ന് നമുക്ക് മഴ കിട്ടാ സാറേ. എല്ലാ വീട്ടിൽ നിന്ന് ഫ്രണ്ടിൽ ഇന്റർലോക്ക് ഇട്ടേക്കല്ലേ, വെള്ളം താരുന്നില്ല. ഈ വെള്ളമെല്ലാം എനിക്ക് റോഡിൽ കൂടെ പോയി ആറ്റിലും തോട്ടിലും ചെന്ന് ഇറങ്ങിയാണ്. നമ്മളെ ഒരിടത്തിലൊന്നും വെള്ളം താരില്ല. അതാണ് സെന്റർ പോലും പറ്റിപ്പോന്നത്.
2: കാലത്ത്
3: നമ്മള് തെങ്ങ് മൂട്ടെടുത്ത് തെങ്ങിന്റെ മൂട്ടി വെള്ളം കെട്ടി നിൽക്കുമായിരുന്നു. ഇന്ന് ആ ഒരു ആ സിറ്റുവേഷൻ ഇല്ല. നമ്മളെ ഒരിടത്ത് പോലും നമ്മള് 5 സെന്റിലും 10 സെന്റിലും നമ്മൾ ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കാണ്. അപ്പൊ ആ വെള്ളം നമ്മളെ വീട്ടിൽ താരാൻ പോലും വഴിയില്ല. അതാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഒരു മരം പോലും വെക്കുന്നില്ല. കാര്യം വീടുകൾ കൂടുന്നല്ല, വസ്തു കൂടുന്നില്ലല്ലോ സാറേ.
2: വസ്തു കൂടുന്നില്ല, വീടുകൾ കൂടുന്നില്ല.
3: കൂടുന്നു ഓരോരോ വർഷങ്ങൾ എത്ര വീടുകളാണ് കൂടുന്നത്, പക്ഷെ വസ്തു കൂടുന്നില്ല. ഉള്ള ഭൂമിയല്ലേ ഉള്ളൂ.
2: അതിനകത്തുള്ള സ്ഥലങ്ങൾ വീണ്ടും മുറിച്ച് വിറ്റ് അടുത്ത വീട് വരികയാണ്.
3: ഇപ്പൊ നമ്മൾ 5 സെന്റായാലും 10 സെന്റായാലും ഉള്ള വീട് വെച്ച് കൂട്ടിയാണ്. കാര്യം പണ്ടല്ല, പണ്ടൊന്നും ഒരു വീട്ടിൽ 6-7 പേരുണ്ടാവും. എന്റെ അമ്മ ഉൾപ്പെടെ നിങ്ങൾ 8 പേരാ. 8 സാധനങ്ങൾ അമ്മയ്ക്ക്, അമ്മമ്മ, കുഞ്ഞമ്മ, അങ്ങനെയെല്ലാം. ഇന്നങ്ങനെ ഇല്ലല്ലോ സാറേ. ഒരാളോ 2 പേരല്ലേ ഉള്ളൂ. കൂടിപ്പോയി 3 പേര്. ഒരു ഫാമിലി കഴിഞ്ഞാൽ 3 പേരാണ് ഇപ്പൊ.
2: ചിലരൊക്കെ വലിയ വീടൊക്കെ വെച്ച് ഏകാന്ത
3: പല വീടുകളും വെച്ച്
2: കൂട്ടിയിട്ടേക്കാണ്.
3: അമ്മമാരെല്ലാം പലയിടത്തും കൊണ്ടാക്കിയിട്ട് പോയി. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ അറിയാവുന്ന വീടുകളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അതിനെ കാണാൻ വിഷമമുണ്ട്, ഒരുപാട്. അത്രയും വിഷമമുണ്ട്.
2: പിന്നെ
3: ഇതിനോട് പറയാൻ കിട്ടിയ ഒരു അവസരമാണ് ഞാൻ പറഞ്ഞത്.
2: കൊള്ളാം, ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ നല്ലതാണ്. എന്നാലും നമ്മളൊന്നും കേൾക്കില്ല. എല്ലാരും ഇന്റർലോക്ക് ടൈൽസ് ഒക്കെ ഇടും.
3: പലരും വിളിക്കാനാണ്.
2: ഓക്കെ, സന്തോഷം. നമ്മൾ പാട്ടിലോട്ട് കിടക്കുകയാണ്.

0: ഓക്കെ, എനിക്ക് തോന്നുന്നു രവീന്ദ്ര മാഷിന്റെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. എനിക്ക് തോന്നുന്നു ഒരു അഭിഭാഷകന്റെ കേസ് ഡയറിയോ മറ്റുമാണ് ഈ സിനിമ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളോട്ട് കിടക്കുകയാണ്. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം. ഇതാരാ?
1: ഇതാരാണെന്ന് മനസ്സിലായില്ലേ?
0: ഇല്ല,
1: നമ്മള് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു.
0: അത് ഇതെന്തോ അല്ല, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സ്വരമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ മഴയൊക്കെ അല്ലേ.
1: പിന്നെ വേറെ എന്തുണ്ട് സാറേ വിശേഷം?
0: വേറെ എന്താണ്? വേറെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇതുവരെ ജലദോഷം ഒന്നും പിടിച്ചില്ല, അതാണ്. ഞാൻ എന്റെ അന്വേഷണവും കൂടെ
1: പറഞ്ഞേരെ.
0: നിങ്ങൾ ഇന്ന് കറങ്ങാനൊന്നും പോയില്ലേ? ഭാര്യയും ഭർത്താവും കൂടെ ഒരു കറക്കൊക്കെ ഉള്ളതല്ലേ. ഞാൻ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സവാരി ഗിരിഗിരി ഉള്ളതാണെന്ന്, ഇങ്ങനെ സ്കൂട്ടറിൽ. അതാണ് ചോദിച്ചത്, അല്ലാതെ
1: ഞാൻ പറഞ്ഞില്ലേ കാര്യങ്ങളല്ലേ. ആരടുത്തും പറയരുത്.
0: അതൊന്നു എപ്പോ എല്ലാരും പറഞ്ഞു ചോദിച്ചാ മതി.
1: ഞാൻ എന്റെ അരിയത്തിയുടെ മോളെടുത്തൊക്കെ പറഞ്ഞു. അതായത് എന്റെ അടുത്ത് അടി പൊടി നിന്റെ
0: പറയാം.
1: കുഴപ്പമില്ല, എന്റെ ഒരു കൂടപ്പറപ്പ് പോലെ തന്നെ. സാറും സാറും കൊറേ സംസാരിച്ച്, സാറിന് കൊറേ ചിരിച്ച് എന്നൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. പിന്നെ എനിക്ക് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു 19 വർഷം കൊണ്ട് ഒരു ഒരു ഭർത്താവ് കിടക്കുമെന്ന് പറഞ്ഞായിരുന്നു ഒരാൾ എന്നോട്. പിന്നെ അത് കഴിഞ്ഞേച്ച് എനിക്ക് വേണ്ടി നബിസത്തുമ്മക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആർക്കാണ്ടൊക്കെ ഡെഡിക്ക് ചെയ്തിട്ടിട്ട് എനിക്കും ഡെഡിക്ക് ചെയ്തു ഉളിയപ്പോയി നബിസത്തുമ്മക്കാന്ന് പറഞ്ഞ്. അപ്പൊ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാവർക്കും ആ

0: 우리가 가까우나.
1: 연도.
0: 오케이.
1: 아, 오케이, 오케이, 땡큐.
0: 아무튼 우리 엘라리엔 데리키노 바르냐레.
1: 아.
0: 에라티네이움. 아. 파다르네이움.
1: 아.
0: 내 രണ്ട് കിളി കുഞ്ഞുങ്ങളും ഉണ്ട്. ബാക്കിയുള്ളവരോടൊക്കെ സ്നേഹം തന്നെ ശ്രീലക്ഷ്മിയും രേഷ്മി.
1: ആ അവര് കിളികളാണ് കുഞ്ഞുങ്ങളാണല്ലോ.
0: അവർക്കൊക്കെ എല്ലാം സ്നേഹമുള്ളവർ തന്നെയാണ്.
1: അതെ അതെ.
0: ഒരു ഇച്ചിരി കൂടുതൽ സ്നേഹം
1: അവരോടാണ്.
0: അത്രേ ഉള്ളു. ആ അപ്പൊ ശരി സാറേ.
1: ഓക്കെ ഓക്കെ ശരി
0: ഓക്കെ.

0: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
1: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
0: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
1: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
0: സീറ്റുകൾ പരിമിതം.
1: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
0: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
1: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
0: 49 വർഷത്തെ പാരമ്പര്യം.

0: കോളേജിന് സമീപം സ്റ്റേഡിയം കൊല്ലം.
1: ഫോൺ 0474-274-0503.
0: മൊബൈൽ 9446787715.
2: ടൈം പാസ് രസകരവും വിജ്ഞാനപ്രദവും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:15 പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ടൈം പാസ്.
3: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ഇതാരാണ്? ഓക്കെ, ഷീജ അല്ലേ? പറഞ്ഞോളൂ.
4: ഞാനൊരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
3: ഏത് പാട്ടാണ്?
4: ചെമ്പരത്തി കമ്മലിട്ട് എന്നുള്ള. പിന്നെ ഞങ്ങള് കമ്പനിന്നാ വിളിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് വേണ്ടിയാ പറഞ്ഞത്. എന്റെ മോന്റെ ബർത്ത്ഡേ ഈ മാസം 27-ാം തീയതി.
3: മോന്റെ പേരെന്താണ്?
4: നൗഫൽ.
3: നൗഫൽ, ഓക്കെ. നൗഫൽ,
4: അവനൊക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുവാണ്.
3: അപ്പൊ മോന് അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് ഹാപ്പി ബർത്ത്ഡേ, മെനി മെനി റിട്ടേൺസ് ഓഫ് ദ ഡേ, ജന്മദിന ആശംസകൾ. ഓക്കെ,
4: ശരി.
3: എല്ലാവരെയും അന്വേഷിച്ചായിട്ട് പറഞ്ഞേരെ. ഓക്കെ,
4: ശരി.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം സാർ.
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് മിനി എന്നാണ്.
0: ഞാൻ നീരാവിന്ന് വിളിക്കുന്നു. ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം?
1: വിശേഷം,
0: ഒരു പാട്ട് പാടുന്നോ? രണ്ടു വാരി
1: ഇല്ല, പാട്ട് കേൾക്കാനായിട്ടില്ല.
0: അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് പാടിപ്പിക്കുന്നു.
1: കൊച്ചുമോളുണ്ട്, അപ്പൊ അവക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്.
0: ഓക്കെ,
1: ഞാൻ ഇപ്പൊ കേൾക്കുന്നതേ ഉള്ളു. ആരാ?
0: എന്റെ പേര് ബോണി.
1: നീരാവിൽ
0: ആണ് താമസം അല്ലേ?
1: അതെ,
0: നവോദയത്തിന്റെ അടുത്ത്. നീരാവിൽ താമസിക്കുമ്പോ എന്താണ് അവിടുത്തെ ഒരു പ്രത്യേകത?
1: പ്രത്യേകത എന്ന് പറയുമ്പം
0: ഒരു ഗ്രാമാന്തരീക്ഷം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
1: ഗ്രാമാന്തരീക്ഷം,
0: പിന്നെ എനിക്കൊന്നും മത്സ്യങ്ങളൊക്കെ കിട്ടാൻ അല്ലേ?
1: കായലുവാരം സൈഡാണ്.
0: പിന്നെ ഇത് സാംസ്കാരികമായിട്ട് അല്ലേ ഒട്ടേറെ ക്ലബുകളും ഇതൊക്കെയുള്ള?
1: അതെ, നവോദയ ഉണ്ട്, അനുപമ ക്ലബ് ഉണ്ട്, നടരാജ ക്ലബ് ഉണ്ട്, അങ്ങനെ ഒരുപാട്.
0: അപ്പൊ നാടകങ്ങൾ,
1: കലാവേദി ഉണ്ട്, കലാരഞ്ജിനി ഉണ്ട്, ഒരുപാട് ഇതുണ്ട്.
0: ഇവരെല്ലാം ഭയങ്കര സജീവമായിട്ട് അല്ലേ ഇങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്?
1: അതെ. നവോദയ എന്ന് പറഞ്ഞാൽ പിന്നെ പേര് കേട്ടതാണ്.
0: അപ്പൊ അങ്ങനെ അവിടെ താമസിക്കുന്നവരുടെ അഭിമാനമൊക്കെ ഇല്ലേ, ഒരു സന്തോഷമൊക്കെ ഇല്ലേ?
1: ഉണ്ട്, ഒരുപാട്.
0: പിന്നെ ഓണമൊക്കെ ഭയങ്കര ഗംഭീര പരിപാടികളായിരിക്കുമല്ലോ ഇവരെല്ലാം? ഇതിനെ കാണാൻ ആള് കാണാൻ കിട്ടുന്നുണ്ടോ?
1: ഇഷ്ടംപോലെ.
0: അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് അല്ലെ താമസിക്കുന്നതിൽ അല്ലേ എന്തായാലും അല്ലേ അതൊരു അഭിമാനം തന്നെയാണ്. അങ്ങനെയൊക്കെ ഒട്ടേറെ പ്രമുഖർ അല്ലേ, ഒത്തിരി പ്രമുഖ വ്യക്തികൾ അതിൽ നിന്ന് അവിടെ നിന്നൊക്കെ. അത് പറയണം, അത് വലിയൊരു പ്രകാശ്
1: കലാകേന്ദ്രമാണ്.
0: അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ.
1: അതെ സാർ,
0: സന്തോഷം. അപ്പൊ വിളിച്ച് സംസാരിച്ചതില്.
1: ഓക്കെ,
0: ശരി.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം. പേര് പറയൂ. പേര്
1: സതി.
0: സതി, ഓക്കെ. എവിടുന്ന് വിളിക്കുന്നു അമ്മ? ആ, ഇരേവരം. ഓക്കെ, അപ്പൊ ക്യാപെക്സ് എന്നാ അല്ലേ? നേരത്തെ വിളിച്ചല്ലോ ആരോ, ഇരേവരം ക്യാപെക്സ്. ആ, കൂട്ടുകാരി. അപ്പൊ എല്ലാരും ഇങ്ങനെ മാറിയും തിരിഞ്ഞു ഒക്കെ വിളിക്കുകയാണല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എന്തുണ്ട് വിശേഷം? പണിയൊക്കെ നടക്കുന്നു അല്ലേ? ആ, എത്ര മണിക്ക് കഴിഞ്ഞ് ഇറങ്ങാം ഇവിടുന്ന്? ഡ്യൂട്ടി ഊണ് കഴിഞ്ഞു, ഇനി 3 മണിക്ക് ചായക്ക് ഇറങ്ങും. ആ, പിന്നെ അത് കഴിഞ്ഞ് എത്ര മണിവരെ പണിയാണ്? 5 മണിവരെയുള്ളൂ. ഓക്കെ ഓക്കെ. ആ, അപ്പൊ അങ്ങനെ നീണ്ടൊരു അല്ലേ ദിവസമാണ് അല്ലേ. പിന്നെ എന്താണ് എല്ലാവർക്കും അവിടെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ എല്ലാരും? തണുപ്പൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ പാട്ടൊക്കെ ആവശ്യപ്പെട്ടോ? ശരി, പാട്ട് കേൾക്കാം നമുക്ക്.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
4: ഹലോ, നമസ്കാരം.
3: പറയൂ.
4: സരസ്വതി അമ്മയാ?
3: ആ, സരസ്വതി അമ്മ, സ്വാഗതം. എന്തുണ്ട്?
4: കൊറേ നാളുകൊണ്ട് വിളിക്കുന്നേ, അതിന്റെ ഇടയ്ക്ക് വെച്ച ഒന്ന് കിട്ടിയായിരുന്നു. ഇപ്പൊ 3-4 മാസമായി വിളിച്ചു നോക്കിയുള്ള പാട്ട്. ഞാൻ ഓർമ്മിച്ച് പറഞ്ഞില്ല, ഒരു പാട്ട് ഇട്ടേക്കാൻ പറഞ്ഞു. അല്ലെ, ഒരു പാട്ട് മോക്ക് വേണ്ടിയ. മോള് മരിച്ചുപോയി, എന്റെ മോക്ക് മോളെ ഓർമ്മയ്ക്ക് വേണ്ടി.
3: മോളുടെ പേരെന്തായിരുന്നു?
4: അശ്വതി.
3: അശ്വതി, എത്ര നാളായി?
4: 26 വയസ്സായപ്പോ മരിച്ചതാ.
3: വേർപെട്ടിട്ട് 26 വയസ്സായപ്പം.
4: 26 വയസ്സായപ്പോ മരിച്ചു. മരിച്ചു ഇപ്പൊ 7 വർഷം കഴിഞ്ഞു.
3: 7 വർഷം കഴിഞ്ഞു. ഓക്കെ ഓക്കെ.
4: മാത്രമേ ഉള്ളു, മോളുമില്ല, അമ്മയും അച്ഛനും ഇല്ല.
3: ഓർമ്മയ്ക്ക് മുന്നിൽ ഓർമ്മപ്പൂക്കൾ. ഓക്കെ, നമുക്ക് അമ്മ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മോക്ക് ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു ഇത്?
4: ആ,
3: ഓക്കെ ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ. ചോറൊക്കെ ഉണ്ടോ?
0: ഉണ്ടല്ലോ. എന്തുണ്ട് വിശേഷം?
1: വിശേഷം, ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ജോലി ചെയ്യുന്നു.
0: അല്ല, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും?
1: ഞങ്ങള് 10 പേരുണ്ട്. എല്ലാവർക്കും ഒരു ഹായ് പറ.
0: എല്ലാവർക്കും ഹായ്. ആരെങ്കിലും പാട്ട് പാടുന്നോ?
1: പാട്ട് പാടാൻ അറിയാവുന്നവരാരും
0: ഇല്ല. ഓക്കെ, പറഞ്ഞോളൂ.
1: നല്ലൊരു പാട്ട് പാടും.
0: മാപ്പിള പാട്ട് വേണോ? അത് പറഞ്ഞോ, ആവശ്യപ്പെട്ടോ?
1: പറഞ്ഞു.
0: ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എത്ര മണിക്കാ?
1: ഞങ്ങൾ 5:30 ആവുമ്പോ പോവും.
0: 5:30 ആവുമ്പോ പോവും. ഇടയ്ക്ക് ഒരു ചായ കുടിയൊക്കെ ഉണ്ട് അല്ലേ?
1: 3 മണിക്കൊരു കടി ഒരു കുടിയൊക്കെ ഉണ്ട്.
0: കടി ഒരു കുടി? അത് നമ്മുടെ കാശിൽ നിന്നാണോ അതോ കമ്പനി തരുമോ?
1: അല്ല, മോലാളി വരും.
0: ആ മോ, അത് കൊള്ളാലോ. എന്ത് വേണം? ഓക്കേ ഓക്കേ. അപ്പൊ നല്ല സുഖമാണ് പരിപാടി അല്ലേ?
1: കുഴപ്പമൊന്നുമില്ലാതെ
0: സന്തോഷത്തോടെ പോട്ടെ. അതെ, നല്ല കാര്യം. പണി ഉണ്ടാവണം അല്ലേ? പണി ഉണ്ടാവുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കേ,
1: എന്നാ ശരി
0: ശരി ശരി ശരി.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിങ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ഓക്കെ, നമ്മൾ തുടരുന്നു, അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം സാർ.
4: ആ, പറഞ്ഞോളൂ, ഇതാരാണ്?
5: ഒരു പാട്ട് ചോദിച്ചേ.
4: ആ, എന്താ പേര്?
5: എന്റെ പേര് ബിന്ദു.
4: ബിന്ദു, ഓക്കെ ഓക്കെ. ബിന്ദു പാട്ട് ചോദിച്ചു.
5: ഇഞ്ചവള കമ്പനി ജോലി ചെയ്യുന്ന മിത്ര.
4: ഇഞ്ചവള കമ്പനി എന്നാണോ വിളിക്കുന്ന?
5: മിത്ര കമ്പനി എന്ന് പറയും.
4: ആ, മിത്ര കമ്പനി. ആ, ഇഞ്ചവള മിത്ര കമ്പനി. ആ, പാട്ട് ചോദിച്ചായിരുന്നോ? എല്ലാ ജോലിക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇഞ്ചവിള അല്ലേ, മിത്ര കമ്പനി അല്ലേ, അവിടുത്തെ എല്ലാ ജോലിക്കാർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഗാനമാണ്, ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനമാണ്. നമുക്കത് കേട്ടുകളയാം.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. ഇന്ന് മത്സര പരീക്ഷകളുടെ കാലമാണ്. പല പരീക്ഷകളും ഈ പറയണക്ക് അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷനിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലാതെ ആകെ ഈ തകിടം പറഞ്ഞ ഒരവസ്ഥയാണ്. നീറ്റിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. വല്ലാതെ മാനസിക സമ്മർദ്ദമാണ് കുട്ടികൾ ഉണ്ടാക്കുന്നത്. നമ്മൾ 10 വരെ പഠിക്കുന്നു, പിന്നെ +2 കഴിയുന്നു അല്ലെങ്കിൽ ഡിഗ്രി കയറുന്നു. ഇവിടെ എല്ലാം പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകളൊക്കെ പാസ്സായിട്ടും പിന്നെയും അല്ലേ മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ വല്ലാത്ത പലരും കുട്ടികളും ഈ എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞ വലിയ സ്ഥാപനങ്ങൾ അല്ലേ, അവർ തമ്മിൽ വലിയ മത്സരമാണ്. അവർ കുട്ടികളെ മത്സരിപ്പിച്ച് സ്കോർ കൂട്ടാനൊക്കെ നോക്കും. അവർ കൊടുക്കുന്ന വലിയ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് നേരിടാൻ പറ്റാത്ത അവസ്ഥയാണ്. പലപ്പോഴും അതൊക്കെ ആത്മഹത്യകളിൽ ചെന്ന് അവസാനിച്ച കേസുകളും ഒക്കെ ഉണ്ട്. ഇത് വല്ലാത്തൊരു വിപത്ത് തന്നെയാണ്. നമ്മുടെ എന്തോ ഒരു എന്താ പറയുക, വിദ്യാഭ്യാസ രംഗം ഒന്ന് ഉടച്ചു വാർക്കേണ്ട ഒരു കാലം കൂടിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിൽ നമ്മുടെ വിദ്യാഭ്യാസം കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ എന്തൊക്കെ ഒരു പോരായ്മ ഉണ്ട്, അത് നീറ്റിലെ ഇപ്പോഴത്തെ ക്രമക്കേടുകളൊക്കെ നമ്മൾ അതിന് വലിയൊരു ഉദാഹരണമാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഷിബിൻ ഷിബിൻ പറയൂ,
1: എന്തൊക്കെയുണ്ട് സാർ വിശേഷം?
0: സുഖമായിട്ടിരിക്കുന്നു ഷിബിൻ.
1: സുഖമായിട്ടിരിക്കുന്നു.
0: കുറച്ചൊക്കെ മഴയൊക്കെ നമ്മുടെ ദേഹത്തും വീഴുന്നുണ്ട്. എന്റെ സന്തോഷമൊക്കെ ഉണ്ട്.
1: നമ്മളെ കുറച്ച് ബാധിച്ചിരിക്കുകയാണ്.
0: എല്ലാരും പറയുന്നുണ്ട് സെയിൽസ് ഒക്കെ കുറവാണ്. ഇവിടെ കടയിലൊക്കെ ചെന്ന മഴയായിട്ട് ഇച്ചിരി കുറവാണ് എന്നാണ് പറയുന്നത്.
1: മെയിനായിട്ട് ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഒന്നും നടക്കുന്നില്ല. അവരുടെ എല്ലാം പൈസ ഉണ്ടെങ്കിൽ അവരെല്ലാം ഉച്ചയ്ക്ക് വല്ലതും വന്ന്
0: ബാധിച്ചു അല്ലേ?
1: ബാധിച്ചു.
0: കുറച്ച് ദിവസം കാണും.
1: നമ്മുടെ ആഹാര സാധനം അല്ലേ, നമ്മള് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ എടുത്ത് വെക്കാൻ
0: പറ്റില്ല.
1: ഒരു 3-4 മണിക്കൂർ ടൈം ഉണ്ട്. ആ ടൈമിനകത്ത് തീർന്നാൽ അത്രയും
0: നല്ലത്.
1: ഇല്ലെങ്കിൽ വെറും വേസ്റ്റാ.
0: അങ്ങനെയാണ് ഭക്ഷണ സാധനങ്ങളുടെ അവസ്ഥ അല്ലേ, ഹോട്ടലിനൊക്കെ നമുക്ക്.
1: തലചരക്ക് സാധനമാണെങ്കിൽ ഞാൻ പേടിക്കാനില്ല, ഇന്ന് വീട്ടിലേക്ക് നാളെയും വെക്കാം, അതവിടെ ഇരിക്കും. അപ്പോ പാട്ട് ഞാൻ പറഞ്ഞു സാറോട്.
0: ജനനായകന്റെ പാട്ടാണോ? ഓക്കെ. ഓക്കെ, അപ്പോൾ അതാണൊക്കെ ഷിബിന്റെ ഇതാണ്. ഷിബിൻ പറഞ്ഞ കണക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെ നിങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളൊക്കെ പറയാം റേഡിയോയിലൂടെ അല്ലെ. ഓരോ കച്ചവടക്കാരും ഒക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ പറയണക്ക് മത്സ്യബന്ധനത്തിൽ ഇപ്പോൾ ഒരു നിരോധനമൊക്കെ ആണല്ലോ, ട്രോളിംഗ് നിരോധനം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടു അവിടെയൊക്കെ ആ മേഖലയൊക്കെ നിശ്ചലമായി കിടക്കുകയാണ് അല്ലെ. പോർട്ട് നമ്മുടെ വാടിയായാലും നീണ്ടകരയായാലും ഒക്കെ അവിടെയൊക്കെ വിപണി നിലയ്ക്കുമ്പോൾ അല്ലെങ്കിൽ പോട്ട് നിലയ്ക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ദുഷ്കരമായ കാലമാണ് അല്ലേ, വർദ്ധിയുടെ കാലമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ടിലോട്ട് കിടക്കാം.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: അമ്മയുടെ പേരെന്താണ്? എന്താണ്? ഓക്കെ, അപ്പോൾ പാട്ട് കേട്ടാ മതി അല്ലേ? ശരി ശരി, ഓക്കെ, പാട്ടിലോട്ട് കിടക്കാം.

0: María.
1: അടുത്തൊരു കോളിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം.
1: പേരെന്ന്
2: പറയാം?
1: നമസ്കാരം.
2: ഞാൻ തുടങ്ങും പോലെ കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പലതും പറയുന്നത് കേൾക്കുന്നു, പല വിശേഷങ്ങളും പറയുന്നത് എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. കിട്ടിയാലും സന്തോഷമുണ്ട്.
1: എനിക്ക്
2: ഒരു പാട്ട് പറയാനുണ്ട്.
1: ഏത് പാട്ട്?
2: നല്ല വ്യക്തമായിട്ട് കേൾക്കുകയും വേണം. അത് ഈ പാട്ട് വെടിക്കുക ചെയ്യുന്ന ആദ്യമായിട്ട് തന്നെ അങ്ങ്
1: പറയുക.
2: അന്നത്തെ പാട്ട് പറയാം.
1: നമ്മുടെ
2: മുണ്ടച്ചൽ, മുണ്ടച്ച വാർഡില് ഒരു പകൽ വീടുണ്ട്. അവിടുത്തെ അന്തവാസികൾ കേൾക്കാനുണ്ട് പറഞ്ഞത്. ഇനി അവിടുത്തെ അന്തവാസികൾ ജാതർശ്യാൽ വിളിക്കാൻ ഇടയായാൽ അത് മുണ്ടയ്ക്ക് ഏത് ഭാഗത്താണെന്നും കൂടെ പറയണം. കേട്ടോ, എനിക്ക് അവിടെ ഒന്ന് വരാനാ. ശരി ശരി. അവിടെ പ്രാജാതീയമായാലും മുണ്ടയ്ക്കൽ ഈ പകൽ വീട്ടിൽ താമസിക്കുന്നവരാ. അപ്പൊ ഞാൻ ഒരിക്കൽ പറയുന്നത് കേട്ടതാണ്. അപ്പൊ ഇനി ഒരിക്കൽ അവിടുന്ന് ആരെങ്കിലും വിളിക്കുന്ന ഈ മുണ്ടയ്ക്കൽ ഏത് ഭാഗത്താണെന്ന്
1: ഇത് കേട്ടിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ മുണ്ടയ്ക്കൽ ഏത് ഭാഗത്താണെന്ന് പറയുക റേഡിയോ കൂടെ.
2: അതെ അതെ അതെ
1: അതെ.
2: പിന്നെ ഞാനൊരു പഴയ ഒരു പാട്ട്, കളഞ്ഞു കിട്ടിയ തങ്കം. അന്നത്തെ ഉദയവാദി ചേട്ടൻ പാടിയൊരു പാത്ത. ഈ അന്തവാദികൾക്ക് എനിക്ക് എന്നെ പോലുള്ള ആൾക്കാർക്ക് ഒറ്റ കേൾക്കാൻ നല്ല ഇഷ്ടപ്പെട്ട ഒരു പാത്ത. എവിടെ നിന്നോ എവിടെ നിന്നോ പഴിയമ്പലത്തിൽ വന്ന് കയറിയ വാനം പാടികൾ നമ്മൾ ഈ പാട്ടൊന്ന് കേൾക്കണം.
1: കേട്ടാ,
2: ഇത് ഈ പകൽ വീട്ടിലുള്ളവർക്ക് വേണ്ടിട്ട് വെഡിക്കേഷൻ.
1: വളരെ അർത്ഥവത്തായ പാട്ടാണ് അല്ലേ, നമ്മുടെ മനുഷ്യ ജീവിതത്തെ കുറിച്ചുള്ള.
2: എന്റെ ദിവ്യ അതുപോലെ ഞാനും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരാളല്ലേ.
1: ഓക്കെ ഓക്കെ ഓക്കെ.
2: പിന്നെ ഇപ്പൊ നേരത്തെ ഒരു സ്വാഭാവം പറയുന്നത് കേട്ട്, 76 വയസ്സുള്ള ഒരു ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് 74 നിർത്ത അടുത്ത് വരുന്നുണ്ട്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരൊക്കെയുള്ള മനവിഷമങ്ങളാണ്
1: അതൊക്കെ.
2: എന്റെ ആശ്വാസം എന്ന് പറയുന്ന എന്റെ പകുതിയും വേദന കുറയ്ക്കുന്ന നമ്മുടെ ബെൻസ് റേഡിയോ.
1: റേഡിയോ ആണ്. ഓ ശരി ശരി ശരി.
2: സത്യം, 10-15 കൊല്ലത്തോളം ആയി ഞാൻ ഏകദേശം തുടങ്ങിയിട്ട്. നിങ്ങൾ തുടങ്ങിയതിന്റെ അടുത്ത സമയത്തല്ല ഞാൻ. വിക്കാട് വിറയുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ സീനിയാരിറ്റി ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ
1: നിലവിലുള്ള
2: പ്രായക്കൂടിയ ആൾക്കാരിൽ സീനിയാരിറ്റി ഉണ്ടെങ്കിൽ എനിക്കായിരിക്കും ഇനി
1: ബിൽസീറിൽ.
2: ശരി, അപ്പഴേ പാട്ടിലോട്ട് പോട്ടെ.
1: ശരി ശരി, പാട്ടിലോട്ട് കിടക്കാം.
2: ശരി.

ചില പാട്ടുകളല്ലേ വളരെ ഫിലോസഫിക്കലാണ്, ദാർശനികമാണ്. അപ്പോൾ ദർശനങ്ങൾ അടങ്ങിയ പാട്ടുകൾ കേൾക്കാൻ നമുക്ക് പ്രത്യേക സുഖമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും അർത്ഥ തലങ്ങൾ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. വല്ലാതെ പരക്കം പായുന്നുണ്ട് മനുഷ്യർ. അപ്പോൾ പരക്കം പായച്ചില്ല ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ആ ഇതൊരു അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ എന്താ പറയുക അങ്ങനെ ഒരു നശ്വരമായ ജീവിതമാണ് നമ്മുടേത്. അപ്പോൾ അതാണ് അത് സൂചിപ്പിക്കുന്നത്. കുറച്ച് നാൾ

0: ഇല്ല, അതുപോലെ സുഖമില്ലാതിരിക്കാൻ ഞാൻ വൈഫിനൊക്കെ ഒറ്റപ്പെട്ടനായി അങ്ങനൊക്കെ ആശുപത്രി ഉണ്ടായിരുന്നു.
1: മാറിയോ ഇപ്പൊ? അതൊക്കെ മാറ്റം ഉണ്ടോ? മരുന്നൊക്കെ കഴിച്ച് മാറിയോ?
0: ചെറുതായിട്ട് മാറ്റം ഉണ്ട്, മാറിയില്ല
1: എങ്കിലും മാറി.
0: അപ്പൊ അങ്ങനെ മരുന്നൊക്കെ
1: കഴിച്ചോണ്ടിരിക്കുവാ.
0: എന്റെ കൂട്ടുകാരുണ്ട് തെങ്ങയത്ത് താമസിക്കുന്ന ലീന എന്ന പേര്. അപ്പൊ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കക്കയില് മണവാളം പാറ മണവാട്ടിപ്പാറ.
1: നല്ല പാട്ടാ.
0: ആ പാട്ട് ഞാൻ എന്റെ സ്വന്തം കൂട്ടുകാരെ ലീനയ്ക്കും
1: അങ്ങനെ വർഷങ്ങളൊന്നും മാറിയെങ്കിലും ഇടയ്ക്കൊക്കെ വിളിക്കണം.
0: മാറിക്കാനല്ല, സുഖമില്ലായിരുന്നു. പക്ഷെ ഇതിനെ കൂട്ടുപിടിച്ച് നോക്കിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ല.
1: ഇത് ചിലപ്പം ഭയങ്കര പാടായിരിക്കും കിട്ടാൻ. അന്ന് അന്ന് പറഞ്ഞ് രാവിലെയൊക്കെ വാട്സ്ആപ്പ് മെലഡിയോ അങ്ങനെ പല പല ലൈവുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ എന്റെ തന്നെ പിന്നെ എല്ലാരും ചൊല്ലണുണ്ട്, ഡിസ്കസ് ചെയ്യുന്ന ഓരോ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന രാത്രി ലിസ്ണേഴ്സ് ലോഞ്ച് ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഇത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പരിപാടി കാണും, ലൈവുകൾ കാണും, അതിനകത്തൊക്കെ വിളിക്കാം. ഇപ്പൊ കാതോട് കാതോരത്തിന് മാത്രം വിളിക്കണമെന്നില്ല, പല പല പരിപാടികൾ ലൈവുകൾ കിടക്കില്ലേ, അതിനകത്ത് ഏതെങ്കിലുമൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വിളിക്കാം. ചില ലൈവുകളിലൊന്നും അത്ര ബുദ്ധിമുട്ട് കാണത്തില്ല കിട്ടാനായിട്ട്.
0: ഒരുപാട് സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചാൽ ഇതുവരെയ്ക്കും ഞാൻ സംസാരിച്ചിട്ടില്ല, പ്രവീണിനോട് സംസാരിച്ചിട്ടുണ്ട്, സന്തോഷം, പിന്നെ ശ്രീലക്ഷ്മി. ഞാൻ ഇപ്പൊ എത്ര വർഷം മൂന്നാലായി ഇപ്പൊ ഞാൻ വിളിച്ചത്, ഇതേന്നും പറഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
1: അതുകൊണ്ടാണ്
0: സുഖമാ തോന്നി.
1: സുഖമായിട്ടിരിക്കുന്നു.
0: എല്ലാരും തിരക്കും.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ആ ശരി, നമുക്ക് ആ പാട്ട്
1: കേട്ടോ.

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. ആ റേഡിയോ അവിടെ ഓൺ ആയിട്ടിരിക്കുകയാണ്, അതൊന്ന് വോളിയം കുറച്ചാൽ സംസാരിക്കാൻ ഒരു സുഖമുണ്ട്. എവിടുന്നാണ്?
1: മങ്ങാട്.
0: മങ്ങാട്. ഓക്കെ ഓക്കെ.
1: മങ്ങാട് മാടങ്കാവിനടുത്ത്. ജോലി ഇല്ലാതെ ഞാൻ വീട്ടിൽ ഞാൻ ചുമ്മാ ഒന്ന് കുത്തി നോക്കിയതാ. എപ്പോഴും വിളിച്ചാൽ കിട്ടത്തില്ല.
0: കിട്ടിയല്ലോ, ഭാഗ്യമുണ്ട്. അതിന്റെ ഒരു ചിരിയിൽ ഉണ്ട് ആ സന്തോഷമൊക്കെ.
1: സന്തോഷമുണ്ട്. മോന്റെ പേരെന്തുവാ?
0: എന്റെ പേര് ബോണി.
1: ആ, ബോണി.
0: കേൾക്കാറുണ്ടോ റേഡിയോ?
1: കേൾക്കാം, ഞാൻ വിളിക്കുകയും ചെയ്യും. മഹേഷിനെയൊക്കെ വിളിച്ച്
0: സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ആദ്യമാണോ സംസാരിക്കുന്നത്?
1: നമ്മൾ തമ്മിൽ
0: ആദ്യം. വിളിക്കാൻ ഞാൻ നേരത്തെ, അല്ല എന്താണ് വിളിക്കാൻ ഞാൻ നേരത്തെ, എന്താ വിളിക്കാൻ ഞാൻ
1: നേരത്തെ വിളിക്കാൻ വിളിച്ച കിട്ടത്തില്ല അവനെ.
0: ആണോ, ശരി, അങ്ങനെയാണ്. ഞാൻ ഈ
1: 2026 പിരിയാണ്.
0: എവിടുന്ന?
1: കാഷു
0: കോർപ്പറേഷൻ. ഓ, അവിടുത്തെ
1: രണ്ടാം നമ്പര്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ പിരിയുന്നതിന്റെ ഒരു വിഷമമൊക്കെ കാണുമായിരിക്കുമല്ലോ? ചെറിയ
1: പിന്നെ
0: തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളതാണല്ലോ.
1: എല്ലാ കൂട്ടുകാർക്കും, എന്റെ മേശിരിയും കേസി എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് പറഞ്ഞു.
0: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ടുകളയാം പാട്ട്. ശരി.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.
4: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
5: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
6: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ. കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം:
7: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
6: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം. ചാകര, ഹലോ, ഇവിടെ ആളുണ്ടേ? എന്തോ ചാകരയൊക്കെ പറഞ്ഞ്, ചാകരയൊക്കെ ഇനി കുറച്ച് നടത്തിനില്ല.
1: ഏത് പാട്ട് വേണോ? ഞാൻ പെട്ടെന്ന് പാട്ട് പാടി, കണക്ട് ചെയ്തു ഞാൻ അറിഞ്ഞില്ല.
0: ആ ഓ, അങ്ങനെ. ഞാൻ വെച്ച് നിരോധനമൊക്കെ ആയി, പിന്നെ എങ്ങനെയാണ് ഈ ചാകര എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കേട്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? അത് മോശമായി പോയി. എന്തായാലും ശ്രമിച്ച കിട്ടിയില്ലെന്നൊന്നും പറയില്ല, ശ്രമിച്ചാ കിട്ടും, അതിനകത്ത് വലിയ തിരക്കില്ല.
1: ഞാൻ
0: ഒരു മുക്കാൽ മണിക്കൂറോളം ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. ആണോ? ശരി, ഓക്കെ. എന്തായാലും അടുത്ത ആഴ്ച വിളിക്കുക. എന്നാലും നമ്മൾ സംസാരിക്കുന്നതാണ് ബിസിനസ് ലോഞ്ച്.
1: നമ്മുടെ വിജയൻ ചേട്ടൻ വിളിച്ചൊരു കാര്യം
0: ചോദിച്ചില്ലായിരുന്നു. പകൽ വീടുണ്ട്.
1: അപ്പൊ വിജയൻ ചേട്ടന് എന്റെ നമ്പർ തരാം. വിജയൻ ചേട്ടനെ പകൽ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത്
0: കഴിഞ്ഞാൽ. പകൽ വീട്ടില് അന്തേവാസിയാണോ?
1: ഞാനവിടെ പോകാറുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ആ നമ്പർ ഒന്ന് പറഞ്ഞു. വിജയൻ ചേട്ടൻ കേട്ടെ.
1: നമ്പർ 80 78 78 46 46
0: 17 30 17 30.
1: ഒരു നമ്പർ എടുക്കാം. 9946
0: 52 52 4439 4439.
1: വിജയ ചേട്ടൻ വരണമെന്നുണ്ടെങ്കിൽ നേരെ എസ് എം കോട്ട എന്റെ അവിടെ ഇറങ്ങി ഒരു ആട്ടക്കാരടുത്ത് പറഞ്ഞാൽ 1 കിലോമീറ്റർ പാൽവെട്ടി
0: പോവാൻ. വിജയൻ ചേട്ടൻ കേൾക്കുന്നുണ്ടല്ലോ.
1: ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിനോട് ചേർന്ന ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, അതിനോട് ചേർന്നുള്ള ബിൽഡിംഗിലാണ് ഈ പകൽവീട് പ്രവർത്തിക്കുന്നത്.
0: അവിടെ
1: ഞായറാഴ്ച ദിവസം അവധിയാണ്, മറ്റുള്ള ദിവസങ്ങളൊക്കെ പ്രവർത്തനമുണ്ട്.
0: അപ്പൊ വിജയൻ ചേട്ടൻ ഒരു ദിവസം സൗകര്യപൂർവ്വം ചെല്ലുക, ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് അത് വഴിയൊക്കെ വല്ല സംശയം ഉണ്ടെങ്കിൽ അല്ലെ അതിന് മറുപടി നൽകുന്നതാണ്.
1: നാളെ വരുന്നുണ്ട് എന്നെ തലേന്ന് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വിജയ ചേട്ടൻ അവിടെ കൊണ്ട് കാണിക്കാം.
0: ഓ ശരി ശരി ശരി. അത് കൊള്ളാം, നല്ല കാര്യം. എന്തായാലും അദ്ദേഹം വിളിച്ച് പറഞ്ഞു, അങ്ങനെ എന്തായാലും നമ്പരും കിട്ടി, വഴിയും അല്ലെ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പം അങ്ങ് ചെന്നാ മതി.
1: നമുക്കൊരു 15-20 മിനിറ്റ് നടന്നു പോകാനേ ഉള്ളൂ. 1 കിലോമീറ്റർ
0: അത്രേ ഉള്ളു. ഓട്ടോ ഓട്ടോ പിടിക്കണമെങ്കിൽ പെട്ടെന്ന് ചെല്ലും അല്ലെ? അങ്ങനെ
1: 5 മിനിറ്റ്
0: അവരവിടെ കൊണ്ടിറക്കും. അപ്പൊ എങ്ങനെ അങ്ങനെ പോകാൻ ആഗ്രഹമുള്ള ആർക്കും, വിജയൻ ചേട്ടൻ മാത്രമല്ല പലർക്കും ഒക്കെ അതൊന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ അന്തേവാസികളൊക്കെ ഒന്ന് പരിചയപ്പെടണമെങ്കിൽ പകൽ വീടാണല്ലോ. അപ്പൊ അവിടെ
1: അവിടെ വീടുള്ളവർക്ക് അങ്ങനൊന്നും ഇല്ല, ആർക്കും വേണേലും അവിടെ പോകാൻ, ഭക്ഷണം വരിക്കാം, ഭക്ഷണമുണ്ട്, ചായയുണ്ട്, കടിയുണ്ട്, എല്ലാം കിട്ടും.
0: കേട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, അത് കൊള്ളാം. നല്ലൊരു
1: നല്ലൊരു അന്തരീക്ഷ, പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, അവിടെ യോഗയുണ്ട്.
0: ഓ ശരി, താല്പര്യമുള്ളവർക്കൊക്കെ സമീപിക്കാം. ഈ പറഞ്ഞ കണക്ക് പകൽ വീട്ടിൽ ചെല്ലാം, അവിടെ കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാം.
1: അവർ ഇത്രയും നമുക്ക് വിദേശ നാണയം നേടിത്തരുന്ന ഒരു സമൂഹമാണ് മത്സ്യമേഖല.
0: മത്സ്യമേഖല, അതെ.
1: അവർക്ക് ഈ പഞ്ഞമാസത്തിൽ വെറും റേഷൻ അരിയും മറ്റും കൊടുത്താൽ വരും. നല്ലപോലെ ഗവൺമെന്റ്
0: എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും ഒക്കെ സഹായം ചെയ്യണം അല്ലേ? ഇലക്ട്രിസിറ്റി ബില്ല്, അല്ല ഇന്ന് ഇന്നത്തെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ലാണ്, എല്ലാവർക്കും വലിയ ബില്ലാണ് വരുന്നത്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി 2 മാസത്തേക്ക് നിങ്ങൾ അടയ്ക്കണ്ട അല്ലേ? അല്ലെങ്കിൽ അതിന്റെ പകുതി അടയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഗ്യാസിന് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച കൂടി, അങ്ങനെയൊക്കെയാണോ അത്യാവശ്യ കാര്യങ്ങൾ? ഇതൊക്കെയാണല്ലോ ഇപ്പം ബില്ല്, നമ്മുടെ ചെലവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്യാസ് ഇലക്ട്രിസിറ്റി ഇതൊക്കെ വലിയ തുകയാണ്. പണ്ട് അങ്ങനെ അല്ലായിരുന്നു, ഇലക്ട്രിസിറ്റിക്കും ഗ്യാസിനൊന്നും അങ്ങനെ വലിയ തുകയില്ലായിരുന്നു. ഇന്നിപ്പം പറഞ്ഞു വന്ന് 1000 കണക്കിന് രൂപയാണ് ഇതിനൊക്കെ. ഓരോ വീട്ടിലും 2000-3000 രൂപയൊക്കെ ബില്ല് വരികയാണ്. അതൊക്കെ എങ്ങനെ കൊടുക്കും സാധനം? വലിയ ശമ്പളമൊന്നും ഇല്ലാത്തൊരു വലിയ പ്രയാസമാണ്.
1: അപ്പൊ
0: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ കൂടെ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഓക്കെ. അപ്പൊ
1: ഞാൻ പിന്നെ നമ്മുടെ ഈ പാട്ട് നമ്മുടെ കേശവൻ ചേട്ടനുണ്ട് പത്തനംതിട്ട, ഒരു വിവരവും ഇല്ല. ഫോണിയായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് കേശവൻ ചേട്ടൻ.
0: ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്നെ. ഇങ്ങനെ അപ്പൊ പിന്നെ പുള്ളി അത് വിളിക്കാത്തത്, പുള്ളി അദ്ദേഹം വേറെ ഏതോ സ്ഥലത്തോട്ട് പോയി, താമസം മാറി. ഇത് പത്തനംതിട്ടയിൽ തന്നെ അങ്ങനെ എന്തോ എന്റെ അടുത്ത് അവസാനം പറഞ്ഞത്. അപ്പൊ അവിടെ റേഡിയോ അങ്ങനെ ലഭ്യമല്ല, അവിടെ നിന്ന് വിളിക്കാനും ഇച്ചിരി റേഞ്ചിന്റെ പ്രശ്നം എന്തുകൊണ്ടോ ഉണ്ട്, അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പൊ നമ്മുടെ റേഡിയോ കേൾക്കുന്നില്ല.
1: അതെ, അവരെ വിളിക്കുന്നില്ല. പിന്നെ ഒരു ഉഷാരവീന്ദ്രൻ, പിന്നെ നമ്മുടെ വയനാട്ടിൽ നിന്നുള്ള ഓമന,
0: എല്ലാരും കേൾക്കുന്നുണ്ടാവും, പലരും കേൾക്കുന്നുണ്ടാവും. പിന്നെ എപ്പോഴും വിളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അറിയിക്കുന്നത്.
1: കുട്ടിസാറൊക്കെ പിന്നെ
0: കുട്ടിസാറൊക്കെ വിളിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തന്നെ വിളിച്ചിരുന്നു.
1: എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പറഞ്ഞിരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം.
1: ആയിക്കോട്ടെ.

0: ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
1: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
0: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ, പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ.
1: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
4: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
3: എന്തിനാ, പത്രത്തിലിടാനാണോ?
4: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
3: റേഡിയോയിലോ?
4: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
3: അതെയോ?
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
3: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
5: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ നമസ്കാരം.
6: ഹലോ നമസ്കാരം.
5: ആ ഇതാരാണ്?
6: എന്റെ പേര് വീണ.
5: വീണ. ആ ഓക്കെ, ഇരേവരത്ത് വിളിക്കുന്ന അല്ലേ? ഓക്കെ, സിറോ വിളിക്കുന്ന ആളാണോ? വിളിക്കുന്നതാണ്. ഓക്കെ, പറയൂ, എന്തുണ്ട് വിശേഷം?
6: ജൂൺ 25.
5: അഡ്വാൻസ് ആയിട്ട് പറയുകയാണല്ലേ, ഇനി അന്തരം വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇപ്പഴത്തന്നെ വിളിച്ചു കളയാം. മോള് കേക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. ആ മോളുടെ പേരെന്താണ്? വിജിത. അപ്പൊ വിജിതയ്ക്ക് ജന്മദിന ആശംസകൾ മുൻകൂട്ടി അല്ലേ, അഡ്വാൻസ് ആയിട്ട് നമ്മൾ നേരുകയാണ് അല്ലേ. അപ്പൊ സന്തോഷമായോ? ആ ശരി ശരി. ആ പിന്നെ വേറെ എന്തെങ്കിലും പറയുന്നോ അമ്മ? അമ്മയ്ക്ക് ഒരു ഒരു ശങ്കയുണ്ട് അല്ലേ, ഒരു ഒരു സംസാരിക്കാൻ ഒരു ഒരു അല്ലേ? ആ അല്ലേ, സ്വരം കേട്ടപ്പോ എനിക്കെന്നെ തോന്നി ഒരു സവാകമ്പം പോലെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ നമുക്ക് ഗാനത്തിലോട്ട് കിടക്കാം. ശരി ശരി. ആ

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. സമയം ഓക്കെ. ഹലോ, നമസ്കാരം. ഹലോ,
1: നമസ്കാരം.
0: ശരവണ്? ആ ശരവണ്. ഓക്കെ,
1: ആ
0: സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം?
1: ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ആ
1: ഭാരതിരാജ
0: ഇപ്പൊ മരിച്ചല്ലോ, വിടവാങ്ങി അല്ലേ, അപ്പം ബാഷ്പാഞ്ജലികൾ.
1: ഓക്കെ,
0: പാട്ട് പറഞ്ഞായിരുന്നോ? ആ ഭാരതിരാജയുടെ ഏതെങ്കിലും സിനിമയിലെ പാട്ട് ഇട്ടാ മതി അല്ലേ? ഓക്കെ ഓക്കെ, അതാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി അധികം സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഭാരതിരാജയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏതെങ്കിലും പെട്ടെന്ന് ഏത് സിനിമ മനസ്സിൽ വരുന്ന ഏത് സിനിമയാണ്? പതിനാറ് വയസ്സിലല്ലേ, കിഴക്ക് സീമയിലെ, കിഴക്ക് സീമയിലെ അദ്ദേഹത്തിന്റെ അല്ലേ? സൂപ്പർ റോജാക്കൾ, മുന്താണി, അത് മറ്റേ ഭാഗ്യരാജന്റെ മുന്താണി പഠിച്ച. ഓക്കെ, മുതൽ മര്യാദ നല്ല പാടാ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ ഗാനത്തിലോട്ട്, എനിക്ക് തോന്നുന്നു ഈ ഒരു അവസാന ഗാനമായിരിക്കും തോന്നുന്നത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി ഗാനം കേൾക്കുകയാണ്. അപ്പൊ ഇവിടെ കാതോടുകാരൻ ഇവിടെ അവസാനിക്കുന്നു. അപ്പൊ വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൊള്ളായിരുന്നു, ഗംഭീരമായിരുന്നു. താങ്ക് യു.

0: വ്യത്യസ്ത
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: നിയമം ലളിതമായി. സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത. അവതരണം അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത റിട്ടുകളെല്ലാം പ്രധാനമായും പോലീസ് അധികാരികൾക്കോ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾക്കോ എതിരെ സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയുന്നവയായിരുന്നു. എന്നാൽ നീതി നടപ്പിലാക്കേണ്ട കോടതികൾ തന്നെ തെറ്റായ വിധികൾ പുറപ്പെടുവിച്ചാൽ പൗരന്മാർ എന്തു ചെയ്യും? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന റിട്സ് സർഷറാറി. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് കീഴ്കോടതികളിൽ നിന്ന് എന്ത് വിധി വന്നാലും അത് അനുസരിക്കുകയല്ലാതെ സാധാരണക്കാരന് മറ്റു വഴികളില്ല എന്നതാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സർഷറാറി റിട്ട്?
2: വളരെ ശരിയാണ്. ഉച്ചരിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലും സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഉന്നത കോടതികളുടെ കയ്യിലുള്ള വളരെ ശക്തമായ നീതിന്യായ ആയുധമാണിത്. സർഷറാറി എന്നതും ഒരു ലാറ്റിൻ വാക്കാണ്. ഇതിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ പൂർണ്ണമായി ബോധ്യപ്പെടുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നതാണ്. ഒരു കീഴ്ക്കോടതിയോ അല്ലെങ്കിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ പദവിയുള്ള ഒരു ട്രൈബ്യൂണലോ, അതായത് ലേബർ കോടതി, കൺസ്യൂമർ കോടതി, എന്തുമാകാം, അവർ തങ്ങളുടെ അധികാര പരിധി ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക്, നാച്ചുറൽ ജസ്റ്റിസിന് വിരുദ്ധമായ ഒരു തെറ്റായ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ആ വിധി ന്യായമാണോ എന്ന് പരിശോധിക്കാനും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ വിധിയെ പൂർണ്ണമായി റദ്ദാക്കാനും, അതായത് ടു ക്വാഷ് ദി ഓർഡർ എന്ന് പറയും, ഉയർന്ന കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണിത്.
1: അതായത് കീഴ്ക്കോടതികൾ നൽകിയ തെറ്റായ ഒരു വിധി ന്യായത്തെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ വെട്ടിമാറ്റാൻ ഉയർന്ന കോടതികൾ ഉപയോഗിക്കുന്ന സർജിക്കൽ ബ്ലീഡ് പോലെയാണല്ലേ ഇത്?
2: അതെ. ഇംഗ്ലണ്ടിലെ രാജഭരണകാലത്ത് അവിടുത്തെ കിങ്സ് ബെഞ്ച് കീഴ്ക്കോടതികളിലെ കേസുകളുടെ രേഖകൾ തങ്ങളുടെ മുന്നിലേക്ക് വരുത്തിച്ച് പരിശോധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു അധികാരമാണിത്. ഇന്ന് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പൗരന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയോ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയോ സമീപിച്ച് ഈ റിട്ട് ഉത്തരവ് വാങ്ങാം. ഒരു കീഴ്ക്കോടതിയുടെ വിധി കാരണം പൗരന് അനീതി നേരിടേണ്ടി വന്നാൽ ആ തെറ്റായ വിധി പുറപ്പെടുവിച്ച രേഖകളെ, റെക്കോർഡ്സിനെ ഉയർന്ന കോടതി തങ്ങളുടെ മുന്നിലേക്ക് വിളിപ്പിക്കുകയും ആ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് കണ്ട് റദ്ദാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ ടു ബി സർട്ടിഫൈഡ് എന്ന് വിളിക്കുന്നത്. അതായത് കീഴ്ക്കോടതികളുടെ വിധിയിൽ തെറ്റുകൾ സംഭവിച്ചാൽ സാധാരണക്കാരന് ഭയപ്പെടേണ്ടതില്ല. അതിനു മുകളിലേക്ക് പരിശോധിക്കാൻ നമ്മുടെ ഭരണഘടന ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും അധികാരം നൽകിയിട്ടുണ്ട് എന്ന് ചുരുക്കം. നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു സുരക്ഷാ കവചമാണിത്.
1: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ വിധി റദ്ദാക്കാൻ ഉയർന്ന കോടതി ഉപയോഗിക്കുന്ന അധികാരമാണ് സർഷറാറി എന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത മറ്റു റിട്ടുകളെ പോലെ തന്നെ ഇതും ഇംഗ്ലണ്ടിലെ രാജഭരണകാലത്ത് നിന്ന് തന്നെയാണോ ഉത്ഭവിച്ചത്?
2: അതെ. ഇതിന്റെ വേരുകളും കിടക്കുന്നത് ഇംഗ്ലീഷ് കോമൺ ലോയിലാണ്. ഇംഗ്ലണ്ടിലെ രാജഭരണകാലത്ത് രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കോടതിയെ കിങ്സ് ബെഞ്ച് എന്നാണ് വിളിച്ചിരുന്നത്. അക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക കോടതികളും മജിസ്ട്രേറ്റുമാരും ഉണ്ടായിരുന്നു. ഈ പ്രാദേശിക കോടതികൾ പലപ്പോഴും രാജാവിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായും തങ്ങളുടെ അധികാര പരിധി ലംഘിച്ചും വിധികൾ പുറപ്പെടുവിക്കാറുണ്ടായിരുന്നു. ഇത് തടയാൻ കിങ്സ് ബെഞ്ച് ഉപയോഗിച്ച ഒരു പ്രത്യേക കൽപ്പനയായിരുന്നു സർഷറാറി. നിങ്ങൾ എടുത്ത ആ തീരുമാനം ശരിയാണോ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടണം. അതുകൊണ്ട് ആ കേസിന്റെ എല്ലാ രേഖകളും ഉടനടി ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന് രാജാവിന്റെ കോടതി താഴെയുള്ള കോടതികൾക്ക് ഉത്തരവ് നൽകുകയായിരുന്നു ഇതിന്റെ ആദ്യ രൂപം.
1: അതായത് പ്രാദേശിക കോടതികൾ തന്നിഷ്ടപ്രകാരം വിധി പ്രസ്താവിക്കുന്നത് തടയുവാനും രാജ്യത്ത് ഒരേ തരത്തിലുള്ള നിയമവ്യവസ്ഥ ഉറപ്പാക്കുവാനും രാജാവിന്റെ കോടതി ഉപയോഗിച്ച ഒരു വഴിയായിരുന്നു ഇത്, അല്ലേ?
2: നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകൾ പറഞ്ഞ പോലെ അക്കാലത്ത് ഇവയെ നമ്മൾ റോയൽ പ്രെറോഗേറ്റീവ് റിട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് രാജാവിന് മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന പ്രത്യേക അധികാരം. പിന്നീട് ഇംഗ്ലണ്ടിൽ ജനാധിപത്യം ശക്തിപ്പെട്ടപ്പോൾ ഈ അധികാരം രാജാവിൽ നിന്ന് പൂർണ്ണമായി അവിടുത്തെ പരമോന്നത കോടതികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ഇംഗ്ലീഷ് നിയമവ്യവസ്ഥയിലെ ഈ നല്ല വശത്തെ അതേപടി സ്വീകരിച്ചു. നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 226 ഹൈക്കോടതികൾക്കും ഈ അധികാരം നൽകി. ഇന്ന് ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും കീഴ്ക്കോടതികളിൽ നിന്നോ ട്രൈബ്യൂണലിൽ നിന്നോ നീതികേടുണ്ടായാൽ ഈ ആയുധം ഉപയോഗിച്ച് അതിനെ നേരിടാം.
1: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ വിധി മാറ്റാൻ സാധാരണക്കാരന് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഒരു മജിസ്ട്രേറ്റ് കോടതിയോ ട്രിബ്യൂണലോ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ എന്ത് സാഹചര്യത്തിലാണ് കോടതി അതിൽ ഇടപെടുക? അതിനുള്ള പ്രധാന നിബന്ധനകൾ എന്തൊക്കെയാണ്?
2: ഒരു കീഴ്ക്കോടതിയുടെ വിധി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി നേരിട്ട് ഹൈക്കോടതിയിൽ ചെന്ന് സർഷ്യറി വാങ്ങാൻ കഴിയില്ല. അതിന് പ്രധാനമായി മൂന്ന് വലിയ കാരണങ്ങൾ ഗ്രൗണ്ട്സ് ഉണ്ടായിരിക്കണം. ഒന്ന്, ജുറിസ്ഡിക്ഷണൽ എറർ, അതായത് അധികാര പരിധിയുടെ ലംഘനം. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നുകിൽ ആ കേസ് കേൾക്കാൻ നിയമപരമായി യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു കോടതി അതിൽ വിധി പ്രസ്താവിക്കുക, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലാക്ക് ഓഫ് ജുറിസ്ഡിക്ഷൻ. അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള പരിധിക്കപ്പുറം പോയി വലിയൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക, എക്സസ് ഓഫ് ജുറിസ്ഡിക്ഷൻ. അടുത്തതായി പ്രകൃതി നിയമലംഘനം, വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ തൂണാണിത്. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് ഭാഗത്തിനും തങ്ങളുടെ വാദങ്ങൾ കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തുല്യവും ന്യായവുമായ അവസരം നൽകിയിരിക്കണം. റൈറ്റ് ടു ബി ഹേർഡ്. ഒരു ലേബർ കോടതിയോ കൺസ്യൂമർ കോടതിയോ ഒരു തൊഴിലാളിയെ വിളിച്ച് കേൾക്കുകയോ അയാളുടെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകുകയോ ചെയ്യാതെ മാനേജ്മെന്റിന്റെ വാദം മാത്രം കേട്ട് വിധി പ്രസ്താവിച്ചാൽ അവിടെ പ്രകൃതി നിയമം ലംഘിക്കപ്പെട്ടു എന്നർത്ഥം. അവസാനമായി വ്യക്തമായ നിയമപരമായ തെറ്റ്, എറർ ഓഫ് ലോ അപ്പാരന്റ് ഓൺ ദ ഫേസ് ഓഫ് റെക്കോർഡ്. വിധിന്യായത്തിലെ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ പ്രകടമായി കാണുന്ന വലിയൊരു നിയമപരമായ പിഴവ്, വസ്തുതകളെ കുറിച്ചുള്ള തർക്കമല്ല, മറിച്ച് രാജ്യത്തെ നിലവിലുള്ള ഒരു നിയമത്തെ പൂർണ്ണമായി തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്.
1: അതായത് അധികാരമില്ലാതെ പ്രവർത്തിക്കുക, ഒരു ഭാഗം മാത്രം കേട്ട് വിധി പറയുക, അല്ലെങ്കിൽ നിയമം തെറ്റായി പ്രയോഗിക്കുക, ഇത്തരം സാഹചര്യങ്ങളിലാണ് സർഷറാറി വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇതിനായി കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പുറപ്പെടുവിക്കുന്ന പ്രക്രിയ? അത് എങ്ങനെയാണ് നടക്കുന്നത്?
2: ഇത് വളരെ ക്രമീകൃതമായി ഘട്ടങ്ങളായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ആദ്യമായി ഹർജി സമർപ്പിക്കൽ, ഫയലിംഗ് റിപ്പറ്റീഷൻ. കീഴ്ക്കോടതിയുടെ തെറ്റായ വിധി കാരണം ബാധിക്കപ്പെട്ട വ്യക്തി, അതായത് അഗ്രീവ്ഡ് പേഴ്സൺ, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ആ തെറ്റായ വിധിന്യായം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നു. ഈ ഹർജിയോടൊപ്പം കീഴ്ക്കോടതി നൽകിയ വിധിയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഹാജരാക്കിയിരിക്കണം. ഒരു സർട്ടിഫൈഡ് കോപ്പി ഹാജരാക്കണം. അടുത്തായി പ്രാഥമിക വാദം കേൾക്കൽ, അഡ്മിഷൻ ഹിയറിംഗ്. ഹൈക്കോടതി ജഡ്ജി ഈ ഹർജി പരിശോധിച്ച് നമ്മൾ മുൻപ് പറഞ്ഞ ആ മൂന്ന് നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ഇതിൽ ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നു. പ്രഥമ ദൃഷ്ടിയ, അതായത് പ്രൈമ ഫേസി കേസിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുന്നു. അടുത്തതായി രേഖകൾ വിളിപ്പിക്കൽ, കോളിംഗ് ഫോർ റെക്കോർഡ്. ഇതാണ് ഈ റിട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഹർജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതി ആ കീഴ്ക്കോടതിയോട് അല്ലെങ്കിൽ ട്രൈബ്യൂണലിനോട് ആ കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും രേഖകളും ഉടനടി ഞങ്ങളുടെ മുന്നിലേക്ക് ഹാജരാക്കുക എന്ന് ഉത്തരവിടും. അവസാനമായി അന്തിമ ഉത്തരവ്, ഫൈനൽ ഓർഡർ അല്ലെങ്കിൽ കോഷൻ. ഇരുഭാഗത്തിന്റെയും വാദങ്ങളും കീഴ്ക്കോടതികളിലെ രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം കീഴ്ക്കോടതിയുടെ വിധി നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതി ആ വിധിയെ പൂർണ്ണമായി റദ്ദാക്കിക്കൊണ്ട് ക്വാഷ് ചെയ്ത് ഉത്തരവിടും. ചിലപ്പോൾ ആ കേസ് പുതിയൊരു ജഡ്ജിയെ കൊണ്ട് വീണ്ടും നിയമാനുസൃതം വിസ്തരിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യാം. അതായത് കീഴ്ക്കോടതിയുടെ തെറ്റായ ഉത്തരവ് കാരണം സാധാരണക്കാരനുണ്ടാവുന്ന എല്ലാ നിയമപരമായ ബാധ്യതകളും ഈ ഒരൊറ്റ റിട്ടിലൂടെ ഇല്ലാതാകും എന്നതാണ് ചുരുക്കം.
1: ഒരു കീഴ്ക്കോടതി നിയമവിരുദ്ധമായി വിധി പ്രസ്താവിച്ചാൽ സർഷറാറി വഴി ഹൈക്കോടതിക്ക് അത് റദ്ദാക്കാമെന്ന് നമ്മൾ കേട്ടു. ഇവിടെ ഒരു വലിയ സംശയം വരുന്നത്, നമ്മുടെ നാട്ടിൽ സാധാരണ സിവിൽ ക്രിമിനൽ കോടതികൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഒരുപാട് ബോർഡുകളും അതോറിറ്റികളും ട്രൈബ്യൂണലുകളും ഉണ്ടല്ലോ. നിയമപരമായി ഈ സർഷറാറി റിട്ട് കൃത്യമായി ആർക്കെതിരെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റാത്തത്?
2: വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാരണം പണ്ട് കാലത്ത് സർഷറാറി എന്ന് പറയുന്നത് വെറും പക്ക കോടതികൾക്കെതിരെ, അതായത് പ്യുവർ ജുഡീഷ്യൽ ബോഡീസിനെതിരെ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാലം മാറി. നമ്മുടെ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിലൂടെ ഇതിന്റെ പരിധി ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചു പറയാം. ഒന്ന്, കീഴ്ക്കോടതികൾ, അതായത് ഇൻഫീരിയർ കോർട്സ്, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവർ ലംഘിച്ചു നൽകുന്ന വിധികൾക്കെതിരെ. അടുത്തതായി അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും ട്രൈബ്യൂണലുകളും, അതായത് ക്വാസി ജുഡീഷ്യൽ ബോഡീസ് ആൻഡ് ട്രൈബ്യൂണൽസ്. കോടതിയുടെ അതേ സ്വഭാവത്തിൽ തർക്കങ്ങൾ കേട്ട് വിധി പറയാൻ നിയമപരമായ അധികാരമുള്ള സ്ഥാപനങ്ങളാണിവ. ഉദാഹരണത്തിന് കൺസ്യൂമർ ഫോറംസ്, ലേബർ കോർട്ടുകൾ, ഇൻകം ടാക്സ് ട്രൈബ്യൂണൽസ്, ലാൻഡ് ട്രൈബ്യൂണൽ, മോട്ടോർ വാഹന അപകട ക്ലെയിം ട്രൈബ്യൂണൽ MACT എന്നിവർക്കെതിരെയൊക്കെയാണ് ഫയൽ ചെയ്യാവുന്നത്. ഭരണപരമായ അതോറിറ്റികൾ, അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ഇതാണ് ഏറ്റവും വലിയ മാറ്റം. പണ്ട് ഭരണകരമായ തീരുമാനങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ 1991 സുപ്രീം കോടതിയിലെ ഒരു ലാൻഡ് മാർക്ക് വിധിക്ക് ശേഷം സർക്കാർ ഉദ്യോഗസ്ഥരോ ബോർഡുകളോ എടുക്കുന്ന ഭരണപരമായ തീരുമാനങ്ങൾ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻസ്, ഒരു പൗരന്റെ മൗലിക അവകാശത്തെയോ നിയമപരമായ അവകാശത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾക്കെതിരെയും സർശരാറി പുറപ്പെടുവിക്കാം. ഉദാഹരണത്തിന്, സർവകലാശാലകളുടെ അച്ചടക്ക നടപടികൾ, റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ, ഇവയൊക്കെ.
1: അപ്പോൾ ജുഡീഷ്യൽ പദവിയുള്ള മിക്ക സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിട്ട് ആർക്കെതിരെയാണ് ഉപയോഗിക്കാൻ സാധിക്കാത്തത്? ഇതിന്റെ പരിധികൾ എന്തൊക്കെയാണ്?
2: കോടതികൾക്ക് പോലും ഇടപെടാൻ കഴിയാത്ത ചില രേഖകൾ നിയമം മാറ്റിവെച്ചിട്ടുണ്ട്. ആദ്യമായി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബോഡീസ്, പൂർണ്ണമായും സ്വകാര്യ വ്യക്തികളും സ്ഥാപനങ്ങളും. ഒരു സ്വകാര്യ കമ്പനി തങ്ങളുടെ ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ക്ലബ് ഒരാളെ പുറത്താക്കിയത് കൊണ്ടോ ഉത്തരവിറക്കിയാൽ അതിനെതിരെ സർശരാറി നൽകാൻ കഴിയില്ല. കാരണം അവർക്ക് പൊതുവായ ജുഡീഷ്യൽ അധികാരമില്ല. അതിന് നമ്മൾ സാധാരണ സിവിൽ കോടതികളെയാണ് സമീപിക്കേണ്ടത്. അടുത്തതായി ലെജിസ്ലേറ്റീവ് ബോഡീസ്, നിയമനിർമ്മാണ സഭകൾ. നമ്മുടെ പാർലമെന്റോ അല്ലെങ്കിൽ കേരള നിയമസഭയോ ഒരു നിയമം പാസാക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അതിനെതിരെ സർശരാറി പുറപ്പെടുവിക്കാൻ കോടതികൾക്ക് കഴിയില്ല. അവസാനമായി പ്യുവർ പോളിസി ഡിസിഷൻസ്, വെറും നയപരമായ കാര്യങ്ങൾ. സർക്കാർ എടുക്കുന്ന തികച്ചും നയപരമായ തീരുമാനങ്ങൾ, അതായത് ഒരു പദ്ധതിക്ക് എത്ര ഫണ്ട് അനുവദിക്കണം, ഏത് രീതിയിൽ ഭരണം നടത്തണം തുടങ്ങിയ കാര്യങ്ങൾ നിയമലംഘനമില്ലാത്തിടത്തോളം കാലം കോടതി ഈ റിട്ട് ഉപയോഗിച്ച് ഇടപെടാറില്ല. ചുരുക്കത്തിൽ, നിയമപരമായ അധികാരത്തോടെ ഇരുപക്ഷവും കേട്ട് തീരുമാനം എടുക്കേണ്ട ഒരു പൊതു സംവിധാനം തങ്ങളുടെ പരിധി ലംഘിക്കുമ്പോൾ മാത്രമാണ് സർശരാറി വരുന്നത്.
1: നമ്മൾ സർശരാറി എന്ന റിട്ടിനെ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചു. കീഴ്ക്കോടതികൾ തെറ്റായ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ അത് വെട്ടിമുറിക്കാൻ ഉയർന്ന കോടതികൾ ഉപയോഗിക്കുന്ന ആയുധമാണ് സർശരാറി എന്ന് നമ്മൾ കേട്ടു. എന്നാൽ ഒരു കോടതി തെറ്റായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് വിധി വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് മനസ്സിലായാൽ അത് അവിടെ വെച്ച് തടയാൻ വല്ല വഴിയുമുണ്ടോ?
2: ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ അടുത്ത റിട്ട്, പ്രൊഹിബിഷൻ. നമ്മൾ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണല്ലോ പ്രൊഹിബിഷൻ. ഇതിന്റെ ലളിതമായ അർത്ഥം ടു ഫോർബിഡ് അഥവാ തടയുക, വിലക്കുക, സ്തംഭിപ്പിക്കുക എന്നൊക്കെയാണ്. നിയമത്തിൽ ഇതിനെ നമ്മൾ സാധാരണയായി പറയുന്ന സ്റ്റേ ഓർഡർ എന്ന പദത്തോട് ഉപമിക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു കീഴ്ക്കോടതിയോ, അതായത് ഒരു ഇൻഫീരിയർ കോർട്ട് അല്ലെങ്കിൽ അർദ്ധ ജുഡീഷ്യൽ ട്രൈബ്യൂണലോ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി തങ്ങൾക്ക് നിയമപരമായ അവകാശമില്ലാത്ത ഒരു കേസ് വിസ്തരിക്കാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി കേസ് മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്താൽ ആ തെറ്റായ നടപടികൾ അവിടെ വെച്ച് നിർത്തിവെക്കാൻ, സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്ന കോടതികൾ നൽകുന്ന ഒരു കൽപ്പനയാണിത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യമാണ്, അതുകൊണ്ട് ആ കേസിന്റെ നടപടികൾ ഉടനടി അവിടെ വെച്ച് നിർത്തുക എന്ന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ കീഴ്ക്കോടതിയോട് ആജ്ഞാപിക്കുന്ന ഒരു രീതി. നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ കേൾക്കാറുള്ള ഒരു പഴഞ്ചൊൽ ഉണ്ടല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് അത് വരാതെ തടയുന്നതെന്ന്. പ്രൊഹിബിഷൻ റിട്ട് ആ ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ പ്രിവെൻഷൻ അഥവാ ഒരു പ്രതിരോധ മാർഗമാണ് പ്രൊഹിബിഷൻ. സർശരാറി എന്ന് പറയുന്നത് രോഗം ബാധിച്ച ശേഷം, അതായത് കീഴ്ക്കോടതി തെറ്റായ വിധി പുറപ്പെടുവിച്ച ശേഷം അതിനെ ചികിത്സിച്ച് മാറ്റുന്നതാണ്. എന്നാൽ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് വിധി വന്ന് അപകടം സംഭവിക്കുന്നതിന് മുൻപ് വിചാരണ ഘട്ടത്തിൽ തന്നെ ആ തെറ്റ് തടയുന്നതാണ് പ്രിവെൻഷൻ. കീഴ്ക്കോടതി തങ്ങളുടെ ലക്ഷ്മണരേഖ മറികടക്കാൻ തുടങ്ങുന്ന ആ നിമിഷം തന്നെ ഉയർന്ന കോടതികൾ അവരുടെ കൈക്ക് പിടിച്ചു നിർത്തുന്ന ഒന്നാണ് പ്രൊഹിബിഷൻ.
1: അതായത് പൗരന് അനീതി നേരിടേണ്ടി വരുന്നതിന് മുൻപ് തന്നെ വിചാരണയുടെ ഘട്ടത്തിൽ തന്നെ നിയമപരമായി പരിരക്ഷ ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും അല്ലേ?
2: ഭരണഘടനയുടെ Article 32 പ്രകാരം സുപ്രീം കോടതിക്കും Article 226 പ്രകാരം ഹൈക്കോടതികൾക്കും കീഴ്ക്കോടതികളുടെ തെറ്റായ നടപടികൾ തുടക്കത്തിൽ നുള്ളിക്കളയാൻ നൽകിയിട്ടുള്ള വളരെ ശക്തമായ ഒരു ജാഗ്രത ഉത്തരവാണ് പ്രൊഹിബിഷൻ എന്ന് നമുക്ക് പറയാം.
1: ഈ റിട്ടിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ചരിത്രം പറയാനുണ്ടാകുമല്ലോ, ഇതിന്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു?
2: സർശരാറിയെ പോലെ തന്നെ പ്രൊഹിബിഷൻ റിട്ടിന്റെ വേരുകളും കിടക്കുന്നത് 12th century ഇംഗ്ലീഷ് കോമൺ ലോയിൽ തന്നെയാണ്. ഇംഗ്ലണ്ടിൽ രാജാവിന്റെ കോടതികളും റോയൽ കോർട്സും അതോടൊപ്പം തന്നെ മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സഭയുടെ കോടതികളും നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പലപ്പോഴും ഈ സഭയുടെ കോടതികൾ തങ്ങളുടെ പരിധി ലംഘിച്ചുകൊണ്ട് സാധാരണ സിവിൽ തർക്കങ്ങളിലും ഭൂമി സംബന്ധമായ കേസുകളിലും ഒക്കെ ഇടപെടാനും വിധി പറയാനും തുടങ്ങി. ഇത് രാജാവിന്റെ ജുഡീഷ്യൽ അധികാരത്തിന്മേലുള്ള കടന്നു കയറ്റമായാണ് കാണപ്പെട്ടിരുന്നത്.
1: അപ്പോൾ സഭയുടെ കോടതികൾ തങ്ങളുടെ ലക്ഷ്മണരേഖ മറികടക്കാതിരിക്കാൻ രാജാവ് കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു ഇത്.
2: രാജാവിന്റെ കിങ്സ് ബെഞ്ച് ഉടൻ തന്നെ സഭയുടെ കോടതികൾക്ക് ഒരു കൽപ്പന അയച്ചു. നിങ്ങൾ വിസ്തരിക്കുന്ന ഈ കേസ് നിങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതല്ല, അതുകൊണ്ട് ഇതിന്റെ നടപടികൾ ഇവിടെ വെച്ച് നിർത്തിവെക്കുക. അങ്ങനെയാണ് റിട്ട് ഓഫ് പ്രൊഹിബിഷൻ ജനിക്കുന്നത്. കീഴ്ക്കോടതികൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടാതിരിക്കാനും രാജ്യത്തെ പരമോന്നത നീതിന്യായ വ്യവസ്ഥയുടെ മേൽക്കോയ്മ നിലനിർത്താനും വേണ്ടി രാജാവ് ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണിത്. കാലക്രമേണ രാജഭരണം മാറി ജനാധിപത്യം വന്നപ്പോൾ ഈ അധികാരം പൂർണ്ണമായും സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി മാറി. നമ്മൾ ഇന്ത്യക്കാർ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ നമ്മുടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഈ അധികാരം നൽകി. ഇന്ന് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രൈബ്യൂണലോ കീഴ്ക്കോടതിയോ തങ്ങൾക്ക് അവകാശമില്ലാത്തൊരു കേസ് കേൾക്കാൻ തുടങ്ങിയാൽ ഈ റിട്ട് ഉപയോഗിച്ച് ഹൈക്കോടതിക്ക് അത് ഉടനടി സ്റ്റേ ചെയ്യാൻ സാധിക്കും.
1: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ വിചാരണ തുടക്കത്തിലെ തടയാൻ പ്രൊഹിബിഷൻ റിട്ടിന് സാധിക്കുമെന്ന് നമ്മൾ കേട്ടു. എന്നാൽ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയാണെങ്കിൽ അതിന് കൃത്യമായ നിയമപരമായ കാരണങ്ങൾ വേണമല്ലോ? എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെങ്കിൽ അതിന് കൃത്യമായ നിയമപരമായ കാരണങ്ങൾ വേണമല്ലോ? എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുക?
2: വിചാരണ ഘട്ടത്തിൽ തന്നെ ഒരു കേസ് സ്തംഭിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കൃത്യമായ ബോധ്യം വരണം. ഇതിന് പ്രധാനമായും നാല് കാരണങ്ങളാണ് നിയമത്തിലുള്ളത്. ഒന്ന്, ആബ്സെൻസ് ഓർ എക്സസ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, അധികാരമില്ലായ്മ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഒരു കേസ് കേൾക്കാൻ ആ കോടതിക്കോ ട്രൈബ്യൂണലിനോ നിയമപരമായി യാതൊരു അവകാശവുമില്ല എന്ന് വ്യക്തമാകുമ്പോൾ. ഉദാഹരണത്തിന്, കൊല്ലത്തുള്ള ഒരു ഭൂമി തർക്കം കേൾക്കാൻ എറണാകുളത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതി നടപടികളിലേക്ക് കടന്നാൽ അവിടെ അധികാരമില്ലായ്മ പ്രകടമാണ്. അടുത്തതായി, വയലേഷൻ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, പ്രകൃതി നിയമ ലംഘനം. ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജഡ്ജി ഒരു ഭാഗത്തിന്റെ വാദങ്ങൾ മാത്രം കേൾക്കുകയും എതിർഭാഗത്തിന് തങ്ങളുടെ വശങ്ങൾ വിശദീകരിക്കാൻ സമയം നൽകാതെ ഏകപക്ഷീയമായി വിധി പ്രസ്താവനയിലേക്ക് കടക്കാൻ തുനിയുകയും ചെയ്യുമ്പോൾ. അടുത്തതായി, അൺകോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ഭരണഘടന വിരുദ്ധത. കീഴ്ക്കോടതി ഒരു കേസ് വിസ്തരിക്കുന്നത് ഭരണഘടന പൗരന് നൽകിയിട്ടുള്ള മൗലികാവകാശങ്ങളെ ലംഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിലവിലില്ലാത്ത ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലോ ആണെങ്കിൽ അത് തടയാം. അടുത്തതായി, ബാഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ബയസ്, നിയമപരമായ ദുരുദ്ദേശം. കേസ് കേൾക്കുന്ന ഉദ്യോഗസ്ഥനോ ജഡ്ജിക്കോ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കക്ഷിയോട് വ്യക്തമായ വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ താല്പര്യമോ ബയസോ ഉണ്ടെങ്കിൽ വിചാരണ ഘട്ടത്തിൽ തന്നെ വ്യക്തമായാൽ പ്രൊഹിബിഷൻ അവിടെ ഉപയോഗിക്കാം.
1: അതായത്, വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ നീതികേട് നടക്കാൻ പോകുന്നു എന്ന് ഉറപ്പായാൽ നമുക്ക് പ്രൊഹിബിഷൻ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഒരു സാധാരണക്കാരൻ ഇതിനായി കോടതിയെ സമീപിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രക്രിയ? ഇത് എങ്ങനെയാണ് നടക്കുന്നത്?
2: ഇതിന്റെ പ്രക്രിയ വളരെ വേഗതയേറിയതാണ്. കാരണം സമയം ഇവിടെ വളരെ വിലപ്പെട്ടതാണ്. ആദ്യം ഹർജി സമർപ്പിക്കൽ. ഒരു കേസിന്റെ വിചാരണ താഴെയുള്ള കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബാധിക്കപ്പെട്ട വ്യക്തി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പ്രൊഹിബിഷൻ റിട്ട് ആവശ്യപ്പെട്ട് ഹർജി നൽകുന്നു. കീഴ്ക്കോടതിയിൽ കേസ് നിലവിലുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളും ഇതിനോടൊപ്പം ഹാജരാക്കണം. അടുത്തതായി, ഇന്ററിം സ്റ്റേ, അടിയന്തര സ്റ്റേ ഉത്തരവ്. ഹർജി ഫയലിൽ സ്വീകരിച്ചാലുടൻ ഹൈക്കോടതി കീഴ്ക്കോടതിക്ക് അടിയന്തര ഇടക്കാല ഉത്തരവ്, ഇന്ററിം ഓർഡർ നൽകും. ഈ ഹർജിയിൽ ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കുന്നത് വരെ താഴെയുള്ള കോടതിയിലെ ആ കേസിന്റെ എല്ലാ നടപടികളും ഉടനടി നിർത്തിവെക്കുക എന്ന് ഇതിലൂടെ ആവശ്യപ്പെടും. അടുത്തതായി, വിശദീകരണം തേടൽ, നോട്ടീസ് ടു പാർട്ടീസ്. തുടർന്ന് എതിർകക്ഷിക്കും ആ കീഴ്ക്കോടതിക്കും ഹൈക്കോടതി നോട്ടീസ് അയക്കും. എന്തുകൊണ്ട് ഈ കേസ് അവിടെ വെച്ച് റദ്ദാക്കിക്കൂടാ എന്ന് വിശദീകരിക്കാൻ അവരോട് ആവശ്യപ്പെടും. അടുത്തതായി, ഫൈനൽ ഓർഡർ, അന്തിമവിധി. ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം കീഴ്ക്കോടതിക്ക് ആ കേസ് കേൾക്കാൻ അധികാരമില്ലെന്ന് ഹൈക്കോടതിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടാൽ പ്രൊഹിബിഷൻ റിട്ട് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഉത്തരവിടും. അതോടെ ആ കേസ് കീഴ്ക്കോടതിയിൽ വെച്ച് തന്നെ എന്ന നീക്കമായി അവസാനിക്കും. അതായത്, പൗരന് അനാവശ്യമായ കോടതി കയറ്റങ്ങളും വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിയമം അവനെ സംരക്ഷിക്കുന്നു. അനാവശ്യമായ വിചാരണകളിൽ നിന്ന് പൗരനെ സംരക്ഷിക്കാനുള്ള ഭരണഘടനയുടെ ഒരു മുൻകരുതലായി ഇതിനെ കാണും.
1: ഒരു കീഴ്ക്കോടതിയുടെ തെറ്റായ നടപടികൾ തുടക്കത്തിലെ തടയാൻ പ്രൊഹിബിഷൻ റിട്ട് എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ കേട്ടു. സെർച്ചറാറി റിട്ട് ആർക്കൊക്കെ ബാധകമാകും എന്ന് നമ്മൾ മുൻപ് ചർച്ച ചെയ്തല്ലോ. എന്നാൽ ഈ പ്രൊഹിബിഷൻ അഥവാ സ്റ്റേ ചെയ്യാനുള്ള അധികാരം കൃത്യമായി ഏതെല്ലാം സ്ഥാപനങ്ങൾക്കെതിരെയാണ് പൗരന്മാർക്ക് ഉപയോഗിക്കാൻ കഴിയുക? ഇത് ആർക്കൊക്കെ എതിരെയാണ് ഉപയോഗിക്കാൻ കഴിയില്ല?
2: ഇത് വളരെ ലളിതമാണ്. സോഷ്യറാറി റിട്ട് ആർക്കൊക്കെ ബാധകമാണോ അവർക്കെതിരെ ഒക്കെ തന്നെയാണ് പ്രൊഹിബിഷൻ റിട്ടും ബാധകമാകുന്നത്. കാരണം ഇവ രണ്ടും നീതിന്യായ വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഭാഗങ്ങളായി തന്നെ തിരിച്ചു വിശദീകരിക്കാം. ആദ്യമായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ. നമ്മുടെ നാട്ടിലെ ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ തങ്ങളുടെ പരിധി ലംഘിച്ച് ഒരു കേസ് വിസ്തരിക്കാൻ തുടങ്ങുമ്പോൾ അത് തടയാൻ വേണ്ടി. അടുത്തതായി ക്വാസി ജുഡീഷ്യൽ ബോഡീസ്, അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനങ്ങളും ട്രൈബ്യൂണലുകളും. കോടതികളെ പോലെ തന്നെ നിയമപരമായ തർക്കങ്ങൾ കേൾക്കാൻ അധികാരമുള്ള പ്രത്യേക ഫോറങ്ങൾ, അതായത് ഉദാഹരണത്തിന് കൺസ്യൂമർ ഫോറം, ലേബർ കോർട്ട്, MACT, നികുതി അപ്പീൽ അതോറിറ്റി എന്നിവർക്കൊക്കെ എതിരെ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ കോടതികളിലോ ട്രൈബ്യൂണലോ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ, അതായത് പെൻഡിംഗ് സ്റ്റേജിൽ മാത്രമേ പ്രൊഹിബിഷൻ ഉപയോഗിക്കാൻ കഴിയൂ. വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊഹിബിഷന് സ്ഥാനമില്ല, അവിടെ സർഷ്യറി വരണം.
1: അപ്പോൾ കോടതികളുടെയും ട്രിബ്യൂണലുകളുടെയും വിചാരണ തടയാൻ ഇത് ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഈ പ്രൊഹിബിഷൻ റിട്ട് ആർക്കെതിരെയാണ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്തത്? ഇതിന്റെ പരിധികൾ എന്തൊക്കെയാണ്?
2: പലരും വിചാരിക്കുന്നത് ആരുടെ നടപടിയും പ്രൊഹിബിഷൻ വഴി സ്റ്റേ ചെയ്യാമെന്നാണ്. ഈ പറയുന്ന ആൾക്കാർക്കെതിരെ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. ആദ്യമായി ഭരണപരമായ ഉദ്യോഗസ്ഥർ, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. ഒരു വില്ലേജ് ഓഫീസർ ഒരു സർട്ടിഫിക്കറ്റ് തരാൻ വൈകിക്കുന്നു, അല്ലെങ്കിൽ ഒരു കളക്ടർ ഒരു ഓർഡർ ഇറക്കുന്നു. ഇത്തരം ശുദ്ധമായ ഭരണപരമായ നടപടികൾക്കെതിരെ പ്രൊഹിബിഷൻ ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ മാൻഡമസ് റിട്ടാണ് പകരം തുണയായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തതായി നിയമനിർമ്മാണ സഭകൾ, ലെജിസ്ലേറ്റീവ് ബോഡീസ്. പാർലമെന്റോ നിയമസഭയോ ഒരു നിയമം നിർമ്മിക്കുന്നത് തടയാൻ വേണ്ടി കോടതികൾക്ക് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കാൻ നിയമപരമായി കഴിയില്ല. അടുത്തതായി പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ബോഡീസ്, സ്വകാര്യ വ്യക്തികളും കമ്പനികളും. ഒരു സ്വകാര്യ വ്യക്തി നമ്മളോട് തർക്കത്തിൽ ഏർപ്പെടുമ്പോഴോ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ഒരു ആഭ്യന്തര അന്വേഷണം നടത്തുമ്പോഴോ അതിനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് പ്രൊഹിബിഷൻ റിട്ട് വാങ്ങാൻ കഴിയില്ല. അതിന് നമ്മൾ സാധാരണയായി സിവിൽ കോടതികളെയാണ് സമീപിക്കേണ്ടത്.
1: അടുത്ത ആഴ്ച അവസാനത്തതും അഞ്ചാമത്തതുമായ കോ വാറന്റിയുമായി കേട്ടുമുട്ടാം.
0: നിയമം ലളിതമായി, സാധാരണക്കാർ നിത്യജീവിതത്തിൽ നേരിടുന്ന നിയമപ്രശ്നങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന പരിപാടി നിയമം ലളിതമായി. തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് നിമിത, അവതരിപ്പിച്ചത് അഡ്വക്കേറ്റ് നിമിത ഫിലോമിന. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

0: നമസ്കാരം. മ്യൂസിക്കൽ ചെയറിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ മ്യൂസിക്കൽ ചെയറിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0404293111. അപ്പൊ ദീ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഫസ്റ്റ് കോളർ ആണ്.
1: ഇഷ്ടമുള്ള
2: പാട്ട് പാടാം.
1: ഇഷ്ടമുള്ള ഒരു പഴയ പാട്ടാ. എന്നു വരും നീ, എന്നു വരും നീ.

കാണാൻ വെറുതെ ഇരിക്കാൻ വെറുതെ വെറുതെ ഇരിക്കാൻ തമ്മിൽ വെറുതെ വെറുതെ ഇന്ന് വരും നീ ഇന്ന് വരും നീ എന്റെ നില പന്തലേ വെറുതെ കിണ

0: നീവരില്ലെങ്കിൽ എന്തിനൻ കരളിൽ സ്നേഹം പേറുതേ, എന്തിനൻ നൽകി മോഹം. മണമായി നീ എൻ മനസ്സില്ലാതെ എന്തിന പൂവിൻ ചന്തം വെറുതേ, എന്തിനൊരാവിൻ ചന്തം. ഇന്ന് വരും എന്റെ നിലാപന്തലിൽ വെറുതേ, എന്റെ കിനാപന്തലിൽ.
1: എനിക്ക്
2: ഏവെന്തെങ്കിലും പാടാൻ വെച്ചിരുന്ന പാട്ടാ, എനിക്ക് ഒരിക്കലും ഏവരുന്നില്ല.
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്നത് 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം,
3: ഞാൻ കൃഷ്ണൻ മുളകൻ.
1: ഓക്കെ കൃഷ്ണൻ ചേട്ടാ, ഇന്ന് ആദ്യമേ വിളിച്ചു.
3: അല്ല, ആദ്യമേ ഞാൻ വിളിച്ചു, പക്ഷെ കിട്ടിയില്ല.
1: ഓക്കെ, അപ്പം പായാണ് അക്ഷരം.
3: പായാണ് നീയാണോ?
1: പന്തലിൽ.
3: പന്തലിൽ പവിഴം പോൽ പവിരാധരം പോൽ പനിനീർ പൊൻപകുളം പോ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോ ചുടുശോഭയിലും നിറമുന്തിരി തൻ മുഖസൗരഭമോ പകരും. പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോ.
1: ഓക്കെ, കൊള്ളായിരുന്നു. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ആ ഹലോ മോളെ, സംഭരിക്കാൻ പറ്റി. നാളെ വിളിച്ചിട്ട് ഇന്നൊരു അവസരം കിട്ടി. കഴിഞ്ഞ ആഴ്ച മൊത്തവും വിളിച്ചിട്ട്
1: കിട്ടിയില്ല. കിട്ടിയില്ല. ഇത്രയും ദിവസം എവിടെ ആയിരുന്നു? ഇത്രയും ദിവസം എന്തായിരുന്നു വിളിക്കാഞ്ഞ്?
4: കഴിഞ്ഞ ആഴ്ച വിളിച്ച് പിന്നെ ഇല്ല, റേഡി ദൂരെ ഇരിക്കുന്നു. പിന്നെ കട്ടന്ന് ഓർത്തിരുന്നോണ്ട് എണ്ണീച്ചു പോയും, സൗണ്ട് കുറയാൻ. അതുകൊണ്ടാണ് വിളിക്കാൻ. എനിക്ക് അങ്ങനെ എണ്ണിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അടുത്തെങ്ങനെയെങ്കിലും കൊണ്ട് മോളെ കൊണ്ട് വെപ്പിച്ചിട്ട് ഞാൻ ഇരിക്കുക.
1: അക്ഷരം മായാണ്, മാ വെച്ചിട്ട് പാടണം.
4: മായ

0: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ
1: ഓക്കെ
0: ജലജ ചേച്ചി, പൂ തേടി പോയി പാ.
1: പത്ത് വെളുപ്പേനെ മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. പത്ത് വെളുപ്പേനെ മുറ്റത്തു നിൽക്കണ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എന്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്.
0: ഓക്കെ കൊള്ളായിരുന്നു. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. അപ്പൊ നീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: പേര് പറയൂ അമ്മ.
2: അജിത ചേച്ചി.
0: അജിത ചേച്ചി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ഞാൻ അമ്മ എന്ന് വിളിച്ചു.
2: അന്നേരം നീ പനിയുമായിരുന്നു.
0: ആണോ? ഓക്കെ. അപ്പൊ കായാണ് അക്ഷരം. കാതുകുത്ത്.
2: കാതുകുത്ത്. കണ്ണിൽ തേൻമലരായി വാ, കണ്ണിൽ നീ തേൻമലരായി വാ. അത്ര അറിയത്തോ?
0: പാട്ടേ അറിയത്തില്ല.
2: അറിയായിരുന്നു, നല്ലോണം അറിയാവുന്നൊരു
0: പാട്ട് പാടിക്കോ?
2: കാവച്ച. കറുത്ത പെണ്ണി നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ നിന്നെ
0: കാണിച്ചു.
2: തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ട്. തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ തനിച്ചു നിന്നെ ഞാൻ നിലച്ചിരിപ്പുണ്ട്. കറുത്ത പെണ്ണി നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ട്, വരുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായി ചമഞ്ഞേനടി.
0: ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കൾ ഇപ്പൊ ഞാൻ രേഷ്മയാണ്. അപ്പൊ ഈ സമയം 3:37 ആയിരിക്കുകയാണ്. വേഗം തന്നെ വിളിക്കുക, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഭാസ്കരൻ ചേട്ടോ.
3: എന്തോ?
0: അക്ഷരം ചായ ആണ്. ചമഞ്ഞേനടി.
3: ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും, ചക്രവർത്തി കുമാര നിൻ മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോവം. ചക്കര പന്തലിൽ തേൻ മഴ ചൊരിയും, ചക്രവർത്തി കുമാര ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയെ മൂലയിൽ താമര വള്ളം തുഴയാ. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയെ മൂലയിൽ താമര വള്ളം തുഴയാൻ, കഴിളങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ നിന്നെ, കാത്തിരിപ്പൂ നിന്നെ. ഇളയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിളി തരുമോ, വിജയലതാകുക വാതിലിൽ വരുമോ, വീണമീട്ടി തരുമോ, വീണമീട്ടി. ஏற்றி தருமோ. சக்கர பந்தலில் தேன் மழை சொரியும் சக்கரவர்த்தி குமாரா, நின் மனோராஜ்யத்தை ராஜா குமாரியாய் வந்து நிற்கானோரு மோகம், வந்து நிற்கானோரு மோகம்.
0: ஓகே, கொள்ளாயிருந்த கேட்டோ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, നമസ്കാരം.
4: നമസ്കാരം രേഷ്മ.
0: ഓക്കെ, പേര് പറയൂ.
4: സുൽബത്ത്. പലയാറ്റും കഴിയും.
0: ഓക്കെ സുൽബത്ത് ചേച്ചി, മായാണ് അക്ഷരം മോഹം.
4: മോഹമ്മ.

0: മാത്രം.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഇത് ഫുള്ള് കാണാതെ പഠിച്ചു വെച്ചേക്കാണോ?
0: മൂന്ന് കുറച്ച് എനിക്ക് കിട്ടുന്ന എല്ലാം കായും മായും ഒക്കെ ആയതുകൊണ്ട് ആ അക്ഷരങ്ങളൊക്കെ കൊണ്ടുള്ള പാട്ട് കുറച്ചൊക്കെ എനിക്ക് അറിയാം കാണാതെ. എനിക്കിപ്പോ കുറെ മൂന്ന് പ്രാവശ്യം വിളിച്ചെങ്കിൽ രണ്ടു പ്രാവശ്യം കായും ഇപ്പൊ മായും.
1: ഓക്കെ, അപ്പൊ ചേച്ചി നിർത്തി അക്ഷരം കൂടെ പറയൂ.
0: ഏ,
1: ലാസ്റ്റ് ലെറ്ററോട് പറയൂ.
0: ലാസ്റ്റ് ലെറ്റർ ഏതായിരുന്നു? കൽപ്പന തൻ
1: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ,
1: കിട്ടിയിരിക്കുകയാണ്. കോൾ കണക്ട് ആയിട്ടുണ്ട്.
2: ഹലോ
1: ഹലോ, പേര് പറഞ്ഞോ.
2: ഉമ.
1: ഓക്കെ, ഉമ ചേച്ചി,
2: ആ
1: മാവുണ്ടുള്ള പാട്ടാണ് നമ്മള് പാടാനുള്ളത്.
2: മാവുണ്ടല്ലോ.

0: ഓക്കെ, കൊള്ളായിരുന്നു. വീണ്ടും മായില് തന്നെ നമ്മൾ എത്തി നിൽക്കുന്ന കേട്ടോ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഞാൻ സജി.
0: സജി
1: നേരത്തെ വിളിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ മായാണ് ചേച്ചി അക്ഷരം?
1: ഏതക്ഷരം?
0: മാ മാ
1: മായ
0: മഞ്ജു ഭാഷിണി.
1: മഞ്ഞെനിക്കൊമ്പിൽ ഒരു കിങ്ങിനിക്കൊമ്പിൽ താമിരുന്നളിഞ്ഞാടിടുന്നൊരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊണ്ട് കണ്ണും കടക്കണ്ണും കഥ കൈമാറും നേരം ചിര

0: മണകളേ നാനും പറന്നുയരണം ഇനി ഒരു നാൾ സിന്ദൂരക്കുരു
1: മഞ്ഞിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നതിനാടിടുന്നൊരു സുമംഗലി.

0: കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ഈ സമയം 3:46 ആയിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരള, നമുക്ക് നെക്സ്റ്റ് കോള് കണക്ട് ആവുന്നുണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഓക്കെ, സുനിത ചേച്ചി, അക്ഷരം സായാണ്. സിന്ധു കുരുവി സാ.
1: കേട്ടില്ല, എന്താ പറയാവോ?
0: സാ സാ സാ, സർപ്പത്തിന്റെ സാ, സംഗീതത്തിന്റെ സാ.
1: സായാണോ? സായാണോ?
0: സാ സാ, സംഗീതം എഴുതത്തില്ലേ, സംഗീത, സംഗീതം. ആ സാ.

0: வரவிம்பங்களே ஜெகதம்பிகே மூகாம்பிகே. ஹலோ.
1: ஓகே, கோளாயிருந்தா கேட்ടോ.
0: ഓക്കെ
1: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: പേര് പറയോ.
2: രേഷ്മ സയൻസ് അസോസിയേഷൻ സെക്രട്ടറി അനീഷ് ഗോപാലകൃഷ്ണൻ.
1: അത് കേൾക്കാൻ കൊള്ളാം, നല്ല രസമുണ്ട്. തമാശയാണ് പറഞ്ഞതെങ്കിലും നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ. ഓൾ കേരള വേണം, ഓൾ കൊല്ലം പോലെ
2: മാത്രമല്ല വിളിക്കുന്നത്, പാലക്കാട് നിന്ന് മറ്റേ ചേട്ടൻ വിളിക്കാറുണ്ട്, വയനാട്ടിൽ നിന്ന് വിളിക്കാറുണ്ട്,
1: ബാംഗ്ലൂരിൽ.
2: അതെ അതെ അതെ, ഞാൻ കഴിഞ്ഞ ഇതില് സ്വിറ്റ്സർലൻഡ് ചെയ്യുന്ന സമയത്ത് വിളിക്കായിരുന്നു. അപ്പം നമ്മളെ ഇന്ത്യ പുറത്തും പോയി വേണേ വേൾഡ് പറയായിരുന്നു.
1: വേണ്ട, അത്രയൊന്നും വേണ്ട കേട്ടോ, ചിലപ്പോ അഹങ്കാരമായി പോയാലോ. അതാ ഇത് മതി.
2: അതെ അതെ അതെ,
1: ഓക്കെ.
2: ഇൻഡസ്ട്രി നമുക്ക് കുറച്ചുകൂടെ കുറച്ച്
1: കുറച്ചുകൂടെ താതോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര എളിമയാണ്, അതുകൊണ്ട് ഇത്രയൊക്കെ മതി. ഓക്കെ, അക്ഷരം മായാണ്, മാ വെച്ചിട്ട് പാടണം. മാ മാ
2: മാ മാ വെച്ചിട്ട് ഇത് പറ്റും. മാ വെച്ചിട്ട് ഒരുപാട് പാട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന പാട്ടും മാ മഞ്ഞളിൽ. അയ്യോ, അത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് അറിയത്തില്ല.
1: ഫുള്ള് പാടണമെന്നില്ല, അറിയാവുന്നത്രയും പാടിക്കോ.
2: ആ
1: ഇല്ലെങ്കിൽ അറിയാവുന്ന ഒരു പാട്ട് പാടിക്കോ, കുഴപ്പമില്ല.
2: അല്ല, മാവച്ച് തന്നെ പാടണം.
1: മാവച്ച് തന്നെ പാടണം, മാവച്ചിട്ട് അറിയാവുന്ന ഒരു പാട്ട്.
2: മാവച്ചിട്ട് അറിയാവുന്ന പാട്ട്. അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ പെട്ടെന്ന് മറന്നു പോകും കേട്ടാ. അറിയാവുന്ന ഒരുപാട് പാട്ടുണ്ട്.
1: ആ പാടിക്കോ, പെട്ടെന്ന് ടെൻഷൻ കേറിയതാ. എന്റെ ഫാൻ ആയിട്ട് ഇങ്ങനെ പറയരുത് കേട്ടോ. കലാഭവൻമണി
2: മഞ്ചലിൽ ഇതുവഴി പോകും തെന്നലെ കാണാത്തൂരു ആരും കാണാത്ത തല്ലോ നിലാവിലെ
1: കിനാവ് പോൽ വരൂ വരൂ.
2: ആ വരൂ വരൂ.
1: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോള് വന്നിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
3: ഹലോ
1: ഹലോ, പേര് പറയോ.
3: കേൾക്കാമോ?
1: ആ കേൾക്കാം, പറഞ്ഞോ, പേര് പറഞ്ഞോ.
3: എന്റെ പേര് ജാക്സൺ.
1: ജാക്സൺ, ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ തങ്കശ്ശേരി.
1: അക്ഷരം വായാണ്.
3: വാവച്ചാണോ?
1: വാവച്ചിട്ട് പാടണം.

0: ഒക്കും കൈപകളോരം ചേർന്ന് ഒരു
1: ഹലോ.
2: ഓക്കെ, കൊള്ളായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ.
1: താങ്ക് യു
2: കേൾക്കാനായിട്ട്. പാടുന്ന ആളാണോ?
1: ഞാൻ പാടും, പള്ളിയിലൊക്കെ പാടും.
2: ആ, പള്ളിയിലൊക്കെ പാടും. അപ്പൊ പാടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പാട്ടുകാരില് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 9809016611. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, പേര് പറയോ. സുമതി അമ്മ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ശ്വാസം മുട്ടുള്ള സുമതി അമ്മയോ? അത് ഏതമ്മ, എനിക്ക് ഓർമ്മ
3: അങ്ങനെ
2: ഞാൻ മറക്കൂ, എനിക്കറിയത്തില്ലേ. ഓക്കെ, സുമതി അമ്മയുടെ ശ്വാസം മുട്ടൊക്കെ മാറിയോ?
3: എന്നാലും കേൾക്കണം.
2: അതെ, ഈ തണുപ്പായോണ്ടാ എനിക്കും ഉണ്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ സൗണ്ടിന്. എന്റെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ട്, ഇതിലും വയസ്സുണ്ട്, ഒരുപാട് വയസ്സുള്ള ഒരു അമ്മൂമ്മ. ഓക്കെ, അപ്പം മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. അക്ഷരം പായാണ്, പാ വെച്ച് പാടണം. ഹലോ, ആ പാ.
3: അയ്യോ, പാടിക്കൊണ്ടിരുന്നല്ലേ,
2: ഒന്ന് ആലോചിച്ച് നോക്ക്.
3: ഏത് പാട്ടായിരുന്നു മോളെ അമ്മ പറഞ്ഞ?
2: പാ വെച്ചിട്ട്.
3: പാവാട വേണം, മേലാട വേണം, പഞ്ചാര പനങ്കിലിക്ക് ഇക്കാന്റെ കരളെ ഉമ്മാന്റെ പൊരുളെ.

0: ഓക്കേ മാമ മതി, കൊള്ളായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് ആ ബാ ബാ ബാ ഒക്കെ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു.
1: ഓക്കേ
0: അമ്മ, വിളിച്ചതിൽ സന്തോഷം.
1: വരുന്നില്ല, ആളുകള് പള്ളു പറയും വല്യമ്മയ്ക്ക് സമയം ഈ വേറെ ജോലി ഇല്ലയോ. എന്നാലും ഒരു സന്തോഷമാണ് മോനെ.
0: അതെ അതെ, ഇതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോ വേറെ എങ്ങും പോയി പാടാനൊന്നും പറ്റത്തില്ലല്ലോ. ഇത് അമ്മ പിന്നെ ഒരു കുഴപ്പമില്ല, പാടുകയും ചെയ്യാം, കോളേജിലെ മൊത്തവും കേൾക്കുകയും ചെയ്യും. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ ദീ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
2: ഹലോ, ബീന.
0: ഓക്കെ ബീന ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്? അഞ്ചാലമൂട്ടിന്ന്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
2: ഹലോ.
0: ഓക്കെ, അക്ഷരം ഞായാണ്, അക്ഷരം ഞാ ഞമ്മക്ക്. അതോ അവിടുന്ന് പാട്ടൊക്കെ പറഞ്ഞു തന്ന്, പാടിക്കോ വേഗം, അത് കുഴപ്പമില്ല.

0: കാത്തു നിൽപ്പു ഞാനീ
1: കുട്ടിലും
0: ചൂട്ടിൽ തനിയാറ്റുവേലക്കിളി
1: പാട്ടു പാടിയിരുന്നു.
2: ഓക്കെ, കൊള്ളായിരുന്നണ്ടാ, അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് പാടിയണ്ടോ? ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ, പേര് പറയൂ.
3: എന്റെ പേര് അലങ്കൃത.
2: അലങ്കൃത, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. അക്ഷരം പായാണ്, പാ വെച്ച് പാടണം. അലങ്കൃത, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.
4: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:30. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം,
5: കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു.
4: ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ് തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:30.
2: ഓക്കെ, തിരികെ എത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ ഈ സമയം 4:01. അപ്പം വേഗം തന്നെ വിളിക്കുക, 4:30 നമ്മുടെ സമയം. വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. സരല, നമുക്ക് ദീ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
6: ഹലോ മോളെ, നമസ്കാരം. രേഷ്മ കുട്ടി
2: നമസ്കാരം.
6: വിജയകുമാരിയമ്മ.
2: ഓക്കെ വിജയകുമാരിയമ്മ, അപ്പൊ അക്ഷരം പാ. പാ പാ പാ.
6: പുലേനാർമണിയമ്മ കലമാന്റെ മെയ്യുള്ള കളിത്തത്തമ്മ, പുലയനാർമണിയമ്മ പൂമുലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ ആയില്ലേ പൂനിലാവിൽ കുളിക്കാൻ പോ. ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ പൂനിലാവിൽ കുളിക്കാൻ പോയി. അരുളികൾ പൂക്കുന്ന പുഴയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അരുളികൾ പൂക്കുന്ന പുഴയിലപ്പോൾ നിന്ന മലവേട ചെറുക്കൻ്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിന്റെ ലഹരി ഇളവൻ മുങ്ങി ഇളങ്കാറ്റിൽ ഇളകുന്ന പള്ളി പോലെ. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. കാളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കിൽ ആയില്ലം പൂനിലാവിൽ കുളിക്കാൻ പോയി. ഹലോ.
2: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
2: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നത്? ഓക്കെ ജുബേരിയമ്മ, അക്ഷരം ക.
7: കണ്ടോ കണ്ടോ കണ്ടില്ല കേട്ടോ.
2: പാടിക്കോ പാടിക്കോ.
7: കേട്ടു
2: കേട്ടു കേട്ടില്ല
7: കേട്ടില്ല.
2: കൊച്ചു
7: പൂമഴയായി പുഞ്ചിരിയായി മാമല്ല ചാഞ്ചാട്.
2: പാടിക്കോ.
7: ഹലോ. ആ അതേ ഉള്ളു
2: അതേ ഉള്ളു. ഓക്കെ, ജുബൈരി അമ്മയ്ക്ക് ഇവിടെ ഒരു അപരൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഉള്ളതാണോ? ഒരു ജുബൈരി അമ്മസും കൂടെ ഇവിടെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. ഉള്ളതാണോ? കൂട്ടിക്കട. ഓക്കെ ഓക്കെ അമ്മ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിട്ടുണ്ട്. ഹലോ. ഓക്കെ, ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദേ നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ
2: ഹലോ, പേര് പറയോ. ഓക്കെ സിദ്ധുക്കുട്ട, ഏത് പാട്ടാ പഠിച്ചത്?
8: ഒരു കടലോള സ്നേഹം.
2: കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ല?
8: പിന്നെ വിളിച്ചിട്ടില്ല.
2: അതൊറ്റ കഴിഞ്ഞ ആഴ്ച വിളിക്കാഞ്ഞേ.
8: വിളിക്കാൻ ഞാനാണെങ്കിൽ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ താമസിച്ചു പോയി.
2: ആണോ? ഓക്കെ സാരമില്ല, നമുക്ക് അതും പഠിക്കണമല്ലോ അല്ലേ. ഇന്ന് ഏത് പാട്ടാ പാടുന്നേ?
8: ഇന്ന് ദൂരെ മാമലയും.
2: പാടിക്കോ.

0: ಆವಣಿ ತಿಂಗಳು ಸೂರೇ ಮಾಮಲೇ പൂത്തൊരു ചെമ്പകത്തിൻ അറിയാവോ?
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, പേര് പറയൂ.
2: പ്രസന്ന.
1: ഓക്കെ പ്രസന്ന അമ്മ, അക്ഷരം ച.
2: എന്തോ എന്നോട് പറഞ്ഞു?
1: ച ച ചന്ദനത്തിൽ.
2: ചന്ദനത്തിൽ ചന്ദ്രികയിലി എന്നോ ചന്ദ്രകാന്തം, നെഞ്ചിലി എന്നോ മറന്നുപോയി
1: മറന്നുപോയിഭാഗം,
2: നീലവാനിലി എന്നോ
1: രാഗം.
2: ആ മറന്നുപോയി മക്കളെ.
1: ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ഈ സമയം 4:06 4:30 വരെയാണ് നമ്മുടെ ടൈം. അപ്പം വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് കോൾ എത്തിയിട്ടുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
3: ഹലോ
1: ഹലോ, കേൾക്കുന്നുണ്ടോ?
3: ആ കേൾക്കുന്നുണ്ട്.
1: ഓക്കെ, ഇത് ആരാ സംസാരിക്കുന്നേ?
3: ഇത് 21 ഗിരിജയ.
1: ഗിരിജി, അക്ഷരം ആ.
3: ആയിരം പാദ

0: തിരമ്പാത സ്വരങ്ങളിലും ആലുവ പുഴ പിന്നെയുമൊഴുവി. ഹലോ.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ.
0: താങ്ക് യു.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ, അക്കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. ദയവ് ചെയ്ത് റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് അടുത്തൊരു കോളത്തിട്ട്. ഓക്കെ, റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക, അല്ലെങ്കിൽ കോള് ബ്രേക്ക് ആവുന്നതാണ്. അടുത്തൊരു കോളത്തിട്ടുണ്ട്. ഹലോ
2: ഹലോ,
1: പേര് പറയൂ. നമസ്കാരം. പേരെന്താ അമ്മ പറഞ്ഞേ? മേരിയോ? ബേബി. ഓക്കെ, ബേബി അമ്മ എവിടുന്നാ വിളിക്കുന്നേ? കേട്ടില്ല കേട്ടില്ല. സ്ഥലപേരുമാർന്നുപോയോ? താമരക്കുളം. ഓക്കെ, താമരക്കുളത്ത്. ഓക്കെ, അപ്പൊ അക്ഷരം ഓ ആണ്, ഓ വെച്ച് പാടിക്കോ.
2: ഓ മലയാള.
1: ആഹാ, ഇതെന്താ ചിരിക്കാനുള്ള വല്ലതും കഴിച്ചിട്ടാണോ വിളിക്കുന്നത്? ഓക്കെ ഓക്കെ, മതി മതി, കൊള്ളായിരുന്നു കേട്ടോ. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അവധി നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, അവിടെയും കോളിന് എന്തോ പ്രോബ്ലം ഉണ്ട്. നമുക്ക് ദേ നെക്സ്റ്റ് കോള് കണക്ട് ആയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, അക്കോളം ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പൊ ഈ സമയം 4:10 ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ, അക്കോളം ഡ്രോപ്പ് ആയിരിക്കുകയാണ്.

0: പ്രശ്നമുണ്ട് ഫോണില്. അപ്പൊ എന്തായാലും വീണ്ടും ട്രൈ ചെയ്യുക, വിളിക്കേണ്ട ശ്രോതാക്കൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-2939-1111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിൽ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, വീണ്ടും ആ കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. റേഡിയോയുടെ വോളിയം കുറച്ചതിന് ശേഷം വിളിക്കുക. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: വീരറയോ?
1: കൃഷ്ണകുമാരി മരുത്തടി.
0: ഓക്കെ, കൃഷ്ണകുമാരി അമ്മയ്ക്കായിരുന്നു ഭാഗ്യം കേട്ടോ. ഇതിന് മുന്നേ വന്ന എല്ലാ കോളുകളും കട്ടായി കട്ടായി കൊണ്ടേയിരിക്കുകയായിരുന്നു. അക്ഷരം എ വെച്ച് പഠിക്കോ. എ
1: എന്തിനു വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ? എന്തിനു വേറൊരു മധുവസന്തം, നീ എൻ ബാക്കി പറഞ്ഞു ഇവളെ.
0: ഓക്കെ, സാരല്ല. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-2939-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
0: ഹലോ, പേര് പറയോ. ഓക്കെ, അപ്പൊ ശ്വാസം മുട്ടലുള്ള ചിത്ര ചേച്ചി വാ വെച്ചിട്ട് നല്ലപോലെ ശ്വാസം വലിച്ച് അങ്ങ് പാടിക്കോ.
2: വാ
0: വാ
2: വാ

വിശ്വദർശന ചക്രവാളത്തിലെ നക്ഷത്രമല്ലേ നീ, ഒരു ശുക്ര നക്ഷത്രമല്ലേ നീ.

0: അതെ, ഞാനും ഞാൻ ആലോചിക്കണം, ഇപ്പൊ അവിടെ വീഴോ വീഴോ എന്ന് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു.
1: കൂടുമ്പോ ഇങ്ങനെ എനിക്ക് പാടാതിരിക്കാൻ ഒക്കെ തന്നെ, എനിക്ക് എപ്പോഴും പാട്ട് വേണം, കുളിക്കുമ്പോഴും എല്ലാം, ജോലി ചെയ്യുമ്പോഴും എല്ലാം പാട്ട് വേണം.
0: ഓക്കെ, നല്ലൊരു കാര്യം അത് കേട്ടോ.
1: അതില് പണ്ടോട്ടെ പാട് ശീലിച്ചല്ലേ, ഇടയ്ക്ക് തന്നെ പോയതായിരുന്നു മോനെ. പിന്നെ കിട്ടിയപ്പോ ഞങ്ങളെ കുടുംബക്കാർക്ക് എല്ലാവർക്കും സന്തോഷമായതല്ലായിരുന്നു. അതാ ഈ ഇതെനിക്ക് വിട്ടുപോകാനൊക്കത്തില്ല ഈ പരിപാടി, അല്ലാതെ ഞാൻ ഇത് പിരിയാനൊക്കെ ഇരുന്നായിരുന്നു. പിന്നെ ഇനി മോളോടത്തെ ഒരവസരത്തിൽ പറയാൻ കാര്യം
0: കേട്ടോ.
1: സുഖമാണോ മോക്ക്?
0: സുഖമായിട്ടിരിക്കുന്നു.
1: ആഹാരം കഴിച്ചോ?
0: കഴിച്ചു കഴിച്ചു.
1: എല്ലാരും ഞാൻ തിരക്കെന്ന് പറഞ്ഞാൽ
0: പറഞ്ഞേക്കാം പറഞ്ഞേക്കാം. ഓക്കെ ഓക്കെ ജിജി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം.
2: എന്നെ
0: കണ്ടായിരുന്നോ?
2: ഞാൻ ആദ്യമായിട്ടാ ഇതില് വിളിക്കുന്നേ.
0: ആ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, അറിയാവുന്ന രീതിയിൽ പാടിയാ മതി കേട്ടാ. സാരല്ല, ആയാണ് അക്ഷര. ഓക്കെ ഓക്കെ അമ്മ, സാരല്ല, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ എടുക്കാം എടുക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെത്താം.
3: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi. Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.
0: ഓക്കെ, തിരികെ എത്താം മ്യൂസിക്കൽ ചെയറിലേക്ക്. അപ്പൊ ഇത് ഈ സമയം 4:15 ആയിരിക്കുകയാണ്. അപ്പൊ വേഗം തന്നെ വിളിക്കുക, ഇനി വളരെ കുറച്ച് ടൈമും കൂടെ ഉള്ളൂ നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ വേഗം വിളിക്കുക, വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ശ്രീലതയാണേ.
0: ഓക്കെ ശ്രീലത ചേച്ചി,
4: പിള്ളയിൽ തൂങ്ങുന്ന തങ്കലിളക്കി, ഓ തങ്കലിളക്കി, പിള്ളയിൽ തൂങ്ങുന്ന തങ്കലിളക്കി, ഓ തങ്കലിളക്കി.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോള് കണക്ട് ആവുന്നതേ ഉള്ളൂ. വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474293111 എന്ന നമ്പറിലേക്കാണ്. അപ്പതേ നമുക്ക് കോൾസ് ഒക്കെ കണക്ട് ആയി വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് ആണ്, ബ്രേക്കിന് ശേഷം തിരികെ എത്താം.

0: അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് മ്യൂസിക്കൽ ചെയറിലേക്ക്. പുതിയ നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: എന്റെ പേര് ആദിനാരായണൻ പി എ.
0: ആദിനാരായണൻ പി എ, ഏത് ക്ലാസ്സിലാ ആദ്യക്കൂട്ടം പഠിക്കുന്നേ?
1: ഫോർത്ത് ബി.
0: ഫോർത്ത് ബി, ഏത് സ്കൂളിലാ?
1: ട്രിനിറ്റി ലൈസിയം.
0: നീ ഏത് പാട്ടാ പാടുന്നേ?
1: കല്യാണി.
0: പാടിക്കോ.
1: അടിവായിട്ട മഞ്ഞുള്ള രാത്രി എന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിടരാതി കരിമിഴികളുള്ള കളവാണി കൂന്തല് കണ്ടപ്പ കണ്ണു മുടക്കി ചിരിക്കല് വെള്ള കല്യാണി നിന്റെ മാവത്ത പുള്ളിയിൽ എന്നെ കുട്ടിക്കിന്റെ കണ്ട കയ്യില വള്ള കണ്ട കാലില കൊലിച്ചിട്ട് എന്നെ കുട്ടിക്ക് അരിയിലെ അരിഞ്ഞാണ മരക്കത്തി കേട്ട്.

0: ഇതാക്കുമ്പോ എനിക്ക് എന്തോ നിങ്ങളുടെ പൊട്ടി ഒഴുകുമ്പോ നോക്കല നീ ഒരു തീ ഓട്ടത്തി മുന്നെ കൊണ്ട് ചങ്കത് പെടക്കണം നോക്കല നീ ഒരു തീ ഇടിമിനാക്ഷി നിന്നെ കണ്ട് പേടി കഥ കടി ചോടി എടുത്തിന് വാടി കവിതകൾ പാടി അരകെടി മുടിയിലെ സുഖനത്തിന് രാമചന്ദ്രേട്ടി ഞാൻ മുകളിലെ കുട്ടികളെ ഒഴുകുന്നു പരമാനന്ദര സുഖം അത് തേടുന്നു കവിതകളാകും ഉള്ളു നാളിയായിട കണ്ണാടി മിന്നുന്ന വെള്ളാര കണ്ണുള്ള ചേലക്കമ്മയുള്ള പെണ്ണെ അലങ്ക മുട്ടുള്ള മുടിയുള്ള കാണാൻ അടവുള്ള നീലാമിരി പെണ്ണെ നിസിംഗാരി കരിമിഴിയുള്ള കളവാണി കാക്കൂന്തൽ കണ്ടപ്പോ കരിമിഴിയുള്ള കളവാണി കാക്കൂന്തൽ കണ്ടപ്പോ കണ്ണുടക്കി ചിരിക്കല്ല പെണ കല്യാണീനിന്റെ മാമത്തെ പുള്ളിയിൽ എന്നെ കുടുക്കി.
1: ഓക്കെ, കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 04742931111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ബ്രേക്ക് ആണ്. ബ്രേക്കിന് ശേഷം

0: മാസിക 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ഗാനകൗതുകം.

0: സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: ഗാനകൗതുകത്തിന്റെ 344 എപ്പിസോഡിലേക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകറിന്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ചുരുക്കം ചില പാട്ടുകളെ കാനം ഈജ് സിനിമയ്ക്ക് വേണ്ടി എഴുതിയിട്ടുള്ളൂ.

എങ്കിലെന്ത്, അവയിൽ ഒന്നുപോലുമില്ല നിലവാരം കുറഞ്ഞതായി. ആ പാട്ടുകൾ ഓരോന്നും ഇന്നും ആവർത്തിച്ച് ഞാൻ കേൾക്കുന്നു. പലതും ബാല്യ കൗമാര സ്മരണകളുടെ ഭാഗമായതുകൊണ്ടാകാം. കാനം വിജയെ പറ്റി ഈ എപ്പിസോഡ് ചെയ്യാൻ പ്രേരണയായത് 1973 പുറത്തിറങ്ങിയ യാമിനി എന്ന ചിത്രത്തിനു വേണ്ടി കാനം രചിച്ച് അർജുനൻ മാസ്റ്റർക്ക് ഈണം നൽകി യേശുദാസ് ആലപിച്ച ഈ ഗാനം കേട്ടപ്പോഴാണ്.

കാനമീജയെ പറ്റി കൂടുതൽ അറിയാൻ പരതിയപ്പോഴാണ് 1926 June 13 ജനിച്ച ഇലവുങ്കൽ ജോൺ ഫിലിപ്പ് എന്ന അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് ഈ വരുന്ന 13 എന്ന് മനസ്സിലായത്. മറ്റൊരു ആകസ്മിത, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞതും ഒരു June 13 തന്റെ 61 ജന്മദിനത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. മലയാളത്തിൽ 7 നാടകങ്ങൾക്കും 2 കവിതാ സമാഹാരങ്ങൾക്കും 100 നോവലുകൾക്കും വേണ്ടി തൂലിക ചലിപ്പിച്ച അദ്ദേഹം ഏതാനും സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങളും എഴുതി. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിൽ വിവാഹപൂർവ്വ പ്രണയം വിട്ട് സാഗരത്തെ വേൾക്കാൻ പോകുന്ന തൻ്റെ കാമിനി പുഴയെ ഓർത്ത് കേഴുന്ന പുഴയോര കാമുകൻ. കഥാ സന്ദർഭത്തിനൊത്ത് കാനമീജയുടെ ഭാവനാസുന്ദരമായ രചന, സംഗീത പ്രതിഭ അർജുനൻ മാഷിൻ്റെ തീവ്ര വിഷാദ രാഗ ചേർത്ത്, ആസ്വാദക മനസ്സിൽ നഷ്ടപ്രണയ നൊമ്പരത്തിൻ്റെ നിതാന്തമായ ഓളങ്ങൾ തീർക്കുന്ന വാണി ജയറാമിൻ്റെ ആലാപനം. ഈ അവിസ്മരണീയ ഗാനം ഒന്ന് ശ്രവിക്കൂ.

1962 റിലീസ് ചെയ്ത ഉദയയുടെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഭാര്യ എന്ന സിനിമയ്ക്ക് വേണ്ടി കഥയും തിരക്കഥയും രചിച്ചുകൊണ്ട് സിനിമയിലും അരങ്ങേറ്റം നടത്തി. കോട്ടയം ജില്ലയിലെ കങ്ങഴയിലെ ഹൈസ്കൂളിൽ നിന്നും മലയാളം ഹയർ പാസ്സായ ശേഷം പട്ടാളത്തിൽ ചേർന്നു. തിരിച്ചു വരുമ്പോൾ ബി ക്ലാസ് മെഡിക്കൽ പ്രാക്ടീഷണർ ആകാൻ യോഗ്യത നേടിയിരുന്നെങ്കിലും സാഹിത്യവാസന ഉണ്ടായിരുന്നതിനാൽ CMS മിഡിൽ സ്കൂളിലും പിന്നീട് മുണ്ടക്കയം, കുമ്പളാം പൊയ്ക, കോട്ടയം എന്നിവിടങ്ങളിലെ CMS സ്കൂളുകളിലും അധ്യാപകനായി ജോലി നോക്കി. കഥാരചന ജോലിക്ക് തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ ജോലി രാജിവെച്ചു. 1977 പുറത്തുവന്ന അഷ്ടമംഗല്യം എന്ന ചിത്രത്തിൽ കമലഹാസനും വിധുബാലയുമായിരുന്നു നായികാ നായകന്മാർ. ഇതിലും കാനം അർജുനൻ ടീമിൻ്റെ ആയിരുന്നു ഗാനങ്ങൾ. യേശുദാസ് ആലപിച്ച ഈ മനോഹര ഗാനമാകട്ടെ അടുത്തത്.

അച്ചാച്ചിയുടെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും പ്രണയസുരഭിലെ ഗാനങ്ങൾ എഴുതാൻ എങ്ങനെ കഴിയും? കവിയുടെ മകളും ഗാനരചയിതാവുമായ സേബാ ജോയിയുടെ ചോദ്യം. അർജുനൻ മാസ്റ്ററുമായുള്ള പിതാവിന്റെ ആത്മബന്ധം തന്നെയാവണം പാട്ടുകളെല്ലാം ഇത്രയും ഹൃദയഹാരിയാകാൻ കാരണമെന്ന് വിശ്വസിക്കുന്നു സേബാ ജോയ്. മാസ്റ്ററുടെ മനസ്സ് അച്ചാച്ചിക്കും അച്ചാച്ചിയുടെ മനസ്സ് മാസ്റ്റർക്കും നന്നായി അറിയുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പാട്ടുകൾ പിറക്കും. താൻ കഥയും തിരക്കഥയും എഴുതിയ സിനിമകൾക്ക് വേണ്ടി മാത്രമേ അച്ചാച്ചി പാട്ടെഴുതിയിട്ടുള്ളൂ. കഥാസന്ദർഭം പൂർണ്ണമായും ഉൾക്കൊണ്ടെഴുതാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ്. യാമിനിയിലെ ഈ ഗാനം കേൾക്കുക.

1960-കളിൽ മലയാളത്തിലെ ജനപ്രിയ നോവൽ ശാഖ രൂപപ്പെടുത്തിയതിൽ മുട്ടത്ത് വർക്കിക്കൊപ്പം നിർണായക പങ്ക് വഹിച്ച എഴുത്തുകാരൻ കൂടിയായിരുന്നു കാനം. സേബ ഓർക്കുന്നു, കോട്ട്, ആശയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അച്ചാച്ചി തയ്യാറായിരുന്നില്ല. അദ്ദേഹം രാത്രി ഞങ്ങളെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പാട്ടെഴുതാനിരിക്കുക. കൂട്ടിന് അമ്മയും ഉണ്ടാകും. മനസ്സിൽ പാട്ട് രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ ഡയറിയിൽ എഴുതി വയ്ക്കും. പിന്നെ സ്വന്തം ട്യൂണിൽ അതൊന്ന് മൂളി നോക്കും. ഈണത്തിൽ ഒതുങ്ങാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ തിരുത്തും. മിക്കപ്പോഴും അമ്മയായിരിക്കും ആ പാട്ടുകളുടെ ആദ്യ ശ്രോതാവ്. എൻഡ് ഓഫ് കോട്ട്. കട്ട പിടിച്ച ആ ഇരുട്ടിലേക്ക് നോക്കിയാണ് രാത്രിയെക്കുറിച്ച് മലയാളത്തിൽ കേട്ട ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്ന് കാനം മനസ്സിൽ കുറിച്ചത്. അവൾ വിശ്വസ്തയായിരുന്നു എന്ന ചിത്രത്തിലെ ആ ഗാനത്തോടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു.

0: പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
0: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
0: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
0: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
0: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
0: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
1: ഫോൺ 8848533001.
0: മറ്റൊരു നമ്പർ 8129520477.

0: ഞാൻ ബോണി. ഏവരെയും ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ജേക്കബ് എസ് മുണ്ടപ്പുളം ആണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും. പ്രധാനമായിട്ടും അദ്ദേഹം ഒരു റിട്ടയർഡ് പോലീസ് എസ് ഐ ആണ്, സബ് ഇൻസ്പെക്ടറാണ്. അതല്ല വിളിക്കാൻ കാരണം, ഈ പ്രാവശ്യത്തെ വനമിത്ര പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. വൃക്ഷവ്യാപനം അതൊരു തൻ്റെ ഒരു കർമ്മമായിട്ട് ഏറ്റെടുത്ത് അത് കേരളമൊട്ടാകെയും വിദേശത്തുമൊക്കെ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് ചെയ്തു. അങ്ങനെ ഒരു വലിയ മഹത്തായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ. ഇപ്പം നമ്മൾ വനമിത്ര പുരസ്കാരമൊക്കെ നൽകി ആദരിച്ചു. അതോടൊപ്പം തന്നെ പല പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ആഗോള താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മരം നടീൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വരും തലമുറയ്ക്ക്. നമ്മുടെ ഈ തലമുറ ഇപ്പോൾ തന്നെ വലിയൊരു എന്താ പറയുക, ഒരു പരിസ്ഥിതി ദുരന്തത്തിൻ്റെ വക്കിലാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു പ്രസക്തി, അവർ ഒരു സേവന മനോഭാവത്തോടുകൂടി അങ്ങനെ ലാഭമൊന്നും ഇച്ഛിക്കാതെ സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ മരം നടുകയാണ്, വൃക്ഷവ്യാപനം നടത്തുകയാണ്, പരിസ്ഥിതി സംരക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ജേക്കബ് എസ് മുണ്ടപ്പുളം, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ സ്വാഗതം, നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: അപ്പോൾ ഇപ്പോൾ ഒരു അവാർഡിൻ്റെ അല്ലേ ഒരു ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് സാറ് എന്നെ ഒന്ന് ആദ്യം ഒന്ന് പരിചയപ്പെടാം. സാർ ഇവിടെ ജനിച്ചത് പഠിച്ചത് എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഞാൻ ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം.
1: ബോണി, എൻ്റെ പേര് ജേക്കബ് എസ് മുണ്ടപ്പുളം എന്നാണ്. ഈ മുണ്ടപ്പുളം ഞങ്ങളുടെ ഒരു കുടുംബ പേരാണ്. അത് ഞാനിപ്പോൾ ഈ പൊതുരംഗത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ മുണ്ടപ്പുളം ഒന്നും കൂടി ആഡ് ചെയ്ത് അത് ഗസറ്റ് വിജ്ഞാപനം നടത്തിയിട്ടുണ്ട്. പട്ടകടവാണ് എൻ്റെ ജന്മസ്ഥലം. ജന്മം കൊണ്ട് പട്ടകടവാണെങ്കിലും കഴിഞ്ഞ 15 വർഷമായിട്ട് വാസം കൊണ്ട് കൊല്ലമാണ്.
0: അങ്ങനെയാണ്. അപ്പം കുടുംബത്ത് എനിക്കൊന്നും മറ്റുള്ളവരെ കുറിച്ചൊന്നും സഹോദരങ്ങളെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും.
1: എൻ്റെ അപ്പച്ചനും അമ്മയും ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അപ്പച്ചന് 95 വയസ്സായി, എൻ്റെ അമ്മയ്ക്ക് 85 വയസ്സായി. അപ്പച്ചനൊരു വലിയ കർഷകനായിരുന്നു, കയർ ബിസിനസ്സും കർഷക വൃത്തിയായിരുന്നു അപ്പച്ചന്റെ തൊഴില്. ഞങ്ങൾ 6 മക്കളാണ്. ഈ കൊല്ലം രൂപതയുടെ PRO ആയി ജോലി ചെയ്യുന്ന ഫാദർ ലാസറസ് പട്ടകടവ് എൻ്റെ മൂത്ത സഹോദരനാണ്. പിന്നെ എൻ്റെ സഹോദരി മേഴ്സി, ആനി, ജിജി, പിന്നെ എൻ്റെ നേരെ ഇളയ സഹോദരൻ ഇപ്പോൾ തേവലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ എസ് ആണ്. 3 ആണും 3 പെണ്ണുമാണ്. രണ്ടാമത്തെ സഹോദരി 1 വർഷമായി നമ്മളെ വിട്ടുപിരിഞ്ഞു. ഭാര്യ ജയ ജേക്കബ് ബെനിഷർ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമ്പിള്ളേരാണ്. മോൻ്റെ പേര് ജെയ്സൺ, ഇളയ മോൻ്റെ പേര് ജെറി. പിന്നെ മരുമകളുണ്ട്, മരുമകളുടെ പേര് ആര്യ.
0: അപ്പൊ ഞാൻ കുടുംബം ഒന്ന് ആദ്യം പരിചയപ്പെട്ടെന്ന് വെച്ചാൽ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട് കടന്നു വരാം. ഈ എപ്പോഴാണ് കുട്ടിക്കാലത്ത് ഈ പരിസ്ഥിതിയും മരം നടിയിലും ഒക്കെ താല്പര്യം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജനിച്ച് വളർന്ന സാഹചര്യം അതിന് അനുയോജ്യമായിരുന്നു?
1: കുട്ടിക്കാലം തൊട്ടേ ഞാൻ ചെടി വളർത്തുമായിരുന്നു. പിന്നെ അപ്പച്ചന്റെ കൃഷി, കാച്ചില്, ചേമ്പ്, ചേന, വാഴകള് ഒക്കെ നടുമ്പോ എന്നെ സഹായിക്കാനും ഈ 10, 4, 5 വർഷങ്ങൾ കഴിയുന്ന കാച്ചിലുകള് എൻ്റെ അപ്പച്ചനെ ഒരു 4 അടി 5 അടിയൊക്കെ താഴ്ചയിൽ പോയി അത് ഒടിയാതെ എടുക്കുമ്പോൾ നമ്മൾ പോയി നിന്ന് സഹായിക്കുകയും അത് കണ്ട് എല്ലാം പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ട് തൊട്ടേ ചെടി വളർത്തുമായിരുന്നു. വീട്ടിലൊക്കെ മരങ്ങളും ചെടികളും ഒക്കെ നടന്നൊരു ശീലം എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ഉണ്ടായിരുന്നു.
0: ഇപ്പോൾ ഒരു സംഘടന അല്ലേ, നന്മ മരം ഫൗണ്ടേഷൻ എന്ന് നമ്മൾ അതിലോട്ട് കടക്കണം. ഇനിയിപ്പം അതിൻ്റെ ഒരു മധുരവനം പദ്ധതി അതാണല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ താങ്കൾ അത് വളരെ
1: അതെ
0: ഈ ഒരു അവാർഡിലോട്ടൊക്കെ എത്തിച്ചത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന സംഘടന കേരളത്തിൽ രൂപം കൊള്ളുന്നത് ഞങ്ങൾ 2021 കേരളത്തിലെ ഒരുപറ്റം കോളേജ് അധ്യാപകരും പരിസ്ഥിതി പ്രവർത്തകരും സമൂഹത്തിലെ വ്യത്യസ്ത തുറയിലുള്ള പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ളവരെ ഞങ്ങൾ കണ്ടെത്തി. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസറും ആദ്യ വനിതാ DGP ശ്രീലേഖ മാഡമാണ് ഞങ്ങളുടെ സംഘടനയുടെ രക്ഷാധികാരി. മാഡത്തിന് പരിസ്ഥിതിയുമായിട്ടൊക്കെ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായതുകൊണ്ട് മാഡം സംഘടനയുടെ രക്ഷാധികാരിയാകി. എന്നെ അതിൻ്റെ സംസ്ഥാന ചീഫ് കോർഡിനേറ്ററായിട്ട് സംഘടന തിരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അതിന്

0: അനുമതി നേടിയിട്ടാണ് ഞാൻ സംസ്ഥാന കോർഡിനേറ്റർ പദവി ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോ കേരളത്തിലെ 14 ജില്ലകളിലും 29 താലൂക്കുകളിലും ഞങ്ങളുടെ സംഘടനയ്ക്ക് കമ്മിറ്റി.
1: ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തൊന്ന് നോട്ട് ചെയ്യേണ്ട അല്ലെ. ഒരു പോലീസ് ഗവൺമെന്റ് സെർവന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ സാമൂഹിക പ്രവർത്തനത്തിന് അങ്ങനെ ഒരു വകുപ്പുണ്ടോ അല്ലെങ്കിൽ അല്ലെ അതിനെ പ്രത്യേക അനുമതി അതിനെ കുറിച്ചൊന്ന് വിശദം പലർക്കും അറിയാത്ത കാര്യം എല്ലാവരും ചോദിക്കുമായിരിക്കും. ഇതെങ്ങനെ പോലീസ് ഇരുന്നുകൊണ്ട് ഇത്രയും ഇങ്ങനെയുള്ള അത് സംസ്ഥാനം ഒട്ടാകെ ഇങ്ങനെ നടന്ന് പ്രവർത്തിക്കുക എന്നൊക്കെ പറയുന്നത് അത് നടക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം വരുമല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: അത് കറക്റ്റ് ചോദ്യമാണ് ബിയോ ചോദിച്ചത്. ഇത് എന്നോട് തന്നെ ഒരുപാട് പേര് ചോദിക്കുകയും അറിയാത്തവര് ഞാൻ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നു കൊണ്ട് ഈ പ്രവർത്തനം നടത്തുമ്പോൾ പത്രവാർത്തകൾ വരുമ്പോൾ വാർത്താമാധ്യമങ്ങളിൽ വാർത്ത കാണുമ്പോൾ പലരും അനാനിമസ് ആയിട്ട് DGP ഉൾപ്പെടെയുള്ളവർക്ക് പരാതി അയച്ചിട്ടുണ്ട്, ഈ പോലീസ് ഓഫീസർ വൃക്ഷവ്യാപന പരിപാടിക്കാണോ ജോലി ചെയ്യുന്നത് അതോ പോലീസിൽ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഒത്തിരി അനാനിമസ് പരാതികൾ വരാറുണ്ട്. അപ്പൊ അവരറിയുന്നില്ല നമ്മൾ ഈ അനുമതി വാങ്ങിയിട്ടുണ്ടെന്ന്. ഇത് 2014 സർക്കാരിന്റെ അപ്പൊ അവരറിയുന്നില്ല നമ്മൾ ഈ അനുമതി വാങ്ങിയിട്ടുണ്ടെന്ന്. ഇത് 2014 സർക്കാരിന്റെ അമെൻമെന്റ് ചെയ്തൊരു ഉത്തരവുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എൻവോൾവ്മെന്റ് ആക്ടിവിറ്റീസ് പങ്കെടുക്കാം, ജാതി മത സംഘടനകളിലോ രാഷ്ട്രീയങ്ങളിലോ പ്രവർത്തനങ്ങളിലോ ഇടപെടാൻ പാടില്ലെന്നും ഇതിനകത്ത് സാമ്പത്തിക കാര്യങ്ങൾ വഹിക്കുന്ന ഭാരവാഹിത്വങ്ങൾ ഒഴികെ ബാക്കിയുള്ള കോർഡിനേറ്റർ പദവിയെ നേതൃത്വം കൊടുക്കാമെന്ന് സർക്കാരിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവിനെ ബേസ് ചെയ്താണ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ അപേക്ഷ കൊടുക്കുകയും DGP എനിക്ക് ഈ കോർഡിനേറ്റർ പദവി എടുക്കുവാനും വിശ്വവ്യാപന പ്രവർത്തനത്തിന് നടത്താനുള്ള അനുമതി തന്നത്.
1: ഇത് ഇത് പ്രധാനമായിട്ടും ഞാൻ ഈ ഇതിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിക്കണമെന്ന് വിചാരിച്ച, ഇതിന് ഒരു പ്രചോദനം കാണുമല്ലോ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് ഇപ്പൊ ദേവകി അമ്മ പത്മശ്രീ കിട്ടി 92-ാമത്തെ വയസ്സിൽ അല്ലെ, ഒരു ആലപ്പുഴയിൽ തരശു ഭൂമി ഇത് കണക്ക് വനവൽക്കരണം നടത്തി, അല്ലെങ്കിൽ കല്ലൂർ ബാലനുണ്ട് അല്ലെ, അങ്ങനെ കാസർഗോഡ് അല്ലെ ആ ഭാഗത്ത് കല്ലൂർ ബാലനുണ്ട്, അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ ചുറ്റും ഇങ്ങനെ പ്രൈവറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്നു.
0: എനിക്കതൊരു ഭയങ്കര സന്തോഷമുള്ള ചോദ്യമാണ്. മുണ്ടക്കൽ താമസം തുടങ്ങിയപ്പോ എന്റെ വീടിനോട് ചേർന്ന് എനിക്കൊരു 5.5 സെന്റ് വസ്തുവും കൂടി ഉണ്ടായിരുന്നു. ആ വസ്തുവിൽ ഞാന് പല വർഷങ്ങൾ വെച്ച് പിടിപ്പിച്ചു. ആദ്യം വാഴയൊക്കെയാണ് നട്ടത്, വാഴയൊക്കെ അത് ചെല്ലിയൊക്കെ കയറി എന്റെ ഡ്യൂട്ടിക്കിടയിൽ അത് വളർന്നു വന്ന് അതൊക്കെ ഒടിഞ്ഞു പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി, കംപ്ലീറ്റ് കെയർ കൊടുക്കാൻ പറ്റാതായി. അങ്ങനെ ഞാൻ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വെറുതെ ഭൂമി ഇട്ടേക്കണ്ട പലരും പല അഭിപ്രായങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടു തുടങ്ങി. അപ്പൊ അത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങൾ നട്ടു. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ നട്ട മരങ്ങളിൽ നിന്നാണ് നമ്മള് ഫലങ്ങൾ, തേങ്ങായാലും മാങ്ങായാലും ചക്കയായാലും ഒക്കെ പറിച്ചു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ടെക്നോളജി യുഗത്തിലെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മരങ്ങളുണ്ട്, നട്ട് 2-3 വർഷം കഴിയുമ്പോൾ തന്നെ കായ്ഫലം കിട്ടുന്ന മരങ്ങൾ. അങ്ങനെ ഞാനൊരു 10-12 മരങ്ങൾ ഞാൻ അവിടെ വെച്ച് പിടിപ്പിച്ച് 2 വർഷം കഴിയുമ്പോൾ നല്ല കായ്ഫലങ്ങൾ കിട്ടി. അതിലിന്ന് പിച്ചിപ്പറമ്പുട്ടാനും മൂസാമ്പിയും പേരയ്ക്കായും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മാവും കൊച്ചു മാവൊക്കെ നട്ട് പിടിപ്പിച്ച് ഫലങ്ങൾ കിട്ടി. ഫലങ്ങൾ കിട്ടിയപ്പോൾ മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഞാനിപ്പോൾ. കൊല്ലം ജില്ലയിലെ ആദ്യം രൂപം കൊണ്ട സംഘടനയാണ് മുണ്ടക്കൽ റെസിഡൻസ് അസോസിയേഷൻ. 29 വർഷമായിട്ട് അത് നല്ല ഭംഗിയായി പ്രവർത്തനം നടത്തിക്കൊണ്ടു പോവുകയാണ്. അന്ന് അത്തെ പ്രസിഡന്റും ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർ എന്നെ വന്ന് ആദരിക്കുകയുണ്ടായി. ആ ആദരവ് വാർത്താമാധ്യമങ്ങൾ വരികയും വാർത്താമാധ്യമങ്ങളിൽ വന്ന ഇന്നത്തെ കൃഷി ഡിപ്പാർട്ട്മെന്റ് അന്ന് രാമചന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറാണ്, ഒരു ഓഫീസറാണ്, അദ്ദേഹം വന്ന് അതെല്ലാം കണ്ടിട്ട് പറഞ്ഞ് തൈകളുടെ എണ്ണം ഒന്ന് കൂട്ടാമെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡ് കിട്ടാനുള്ള ഒരു സംഗതി കാണുന്നുണ്ട്, കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനപ്പോ എന്ത് ചെയ്ത്, 5.5 സെന്റ് വസ്തുവിനകത്ത് മാക്സിമം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മരങ്ങൾ നട്ടുപിടിപ്പിച്ചു. വിദേശിയും സ്വദേശിയുമായ 52 ഫലവൃക്ഷങ്ങൾ ഈ 5.5 സെന്റിനകത്ത് നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ ഏകദേശം 40-41 മരങ്ങളിൽ നിന്നും ഫലങ്ങൾ വന്നു. അതിനെ ഞാൻ ക്രോപ്പ് ചെയ്ത് നിർത്തും. ഈ മരങ്ങളുടെ ശിഖരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കുമ്പോൾ ഫലങ്ങൾ കിട്ടത്തില്ല, വെയില് കിട്ടണം. അപ്പം മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിക്കളയുമ്പോൾ ശിഖരങ്ങളിലാണല്ലോ ഫലങ്ങൾ പിടിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് കരുതി 500 മാങ്ങ പിടിക്കുന്ന മാവിൽ 50 മാങ്ങ മതി, തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന പേരയ്ക്ക നമുക്ക് തിന്നാമല്ലോ, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അബിയും നമുക്ക് വെച്ച് കഴിക്കാമല്ലോ, ഇപ്പുറത്ത് നിൽക്കുന്ന മൂസാമ്പി നമുക്ക് കഴിക്കാമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ശിഖരങ്ങൾ കോർപ്പ് ചെയ്ത് ഇവനെ നിർത്തി ഭംഗിയാക്കി. ഇത് കൃഷി ഡിപ്പാർട്ട്മെന്റ് വന്ന് കാണുകയും കൃഷി ഡിപ്പാർട്ട്മെന്റ്

0: എനിക്ക് അവാർഡ് തരികയും അംഗീകരിക്കുകയും അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അന്ന് ഞാൻ വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്യുകയാണ്. വിജിലൻസിലെ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ എന്നെ എനിക്ക് അഭിനന്ദനങ്ങൾ നൽകുകയും ഭവനത്തിൽ വരികയും ഇത് കണ്ട് അവരുടെ ആശംസാ പ്രസംഗങ്ങളിലൊക്കെ, ജേക്കബ് നല്ല ടാലന്റഡ് ആയിട്ടൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ഈ പ്രവർത്തനം കുറച്ച് വിശാലമാക്കണമെന്ന് സുഹൃത്തുക്കളും പോലീസ് ഓഫീസർമാരും പറഞ്ഞ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ഒരു ടെൻഡൻസി വരികയും ഞാൻ പലയിടത്തും നമ്മുടെ സന്നദ്ധ സംഘടനകൾ വഴിയൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. ആ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നന്നമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ എന്ന സംഘടനയിലേക്ക് ഈ നേതൃത്വ പാടവത്തിൽ എത്തിച്ചേർന്നത്.
1: അപ്പൊ എനിക്കൊന്ന് അത് ഇപ്പൊ മനസ്സിലായി വളരെ വ്യക്തമായി. ഈ പരിപാലനം എന്ന് പറഞ്ഞത് പിന്നെ പലപ്പോഴും നിന്ന് പോകുന്നുണ്ടല്ലോ. നമ്മൾ എല്ലാരും വൃക്ഷം നടും അല്ലേ, ദിനം പ്രമാണിച്ചു, അല്ലെങ്കിൽ മരം നടേണ്ട ഒരു ദിവസം വരുമ്പോൾ അല്ലെ നമ്മൾ അത് പോയി മരം നടുന്നു. ഇത് പരിപാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫോളോ അപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ സംരക്ഷണമുണ്ടോ നശിക്കാതെ?
0: അതും നല്ലൊരു ചോദ്യമാണ്. പൊതുവെ സമൂഹത്തിൽ വരുന്നൊരു ചോദ്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരു പ്രസംഗത്തിൽ വി ഐ പികളൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കാം, ഇവിടെ പരിസ്ഥിതി ദിനത്തിന് മരം നടുമ്പോ അന്ന് എല്ലാവരും മരങ്ങൾ നടും, ഈ മരങ്ങളെല്ലാം കൂടി കിളിച്ചിരുന്നെങ്കിൽ കേരളം മൊത്തത്തിലൊരു കാടാകമായിരുന്നു മിക്ക നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന ഞാനും കേട്ടിട്ടുണ്ട്. ഞാനും അത് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കോർഡിനേറ്റർ ആയതിനു ശേഷം എന്റെ മനസ്സിലൊരു ഐഡിയ വന്നത്, നമ്മൾ നടത്തുന്ന പദ്ധതി ഏതായാലും ഇത് നമുക്ക് നമ്മൾ പല സംഘടനകൾ വഴിയും പല വ്യക്തിത്വങ്ങളെ സ്വാധീനിക്കിച്ചൊക്കെയാണ് ഈ സ്പോൺസർഷിപ്പിലാണ് മരങ്ങൾ വാങ്ങാറുള്ളത്. ഒരു 10 മരത്തിന് 10 മരം 20 മരമൊക്കെയാണ് ഒരു മധുരവന പദ്ധതിക്ക് നമുക്ക് കലാലയങ്ങൾ നടേണ്ടി വന്നാൽ ഞങ്ങൾ സ്റ്റാഫ് ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങൾ തന്നെ പിരിച്ച് എടുത്ത് ഞങ്ങൾ അത് നടും. അപ്പൊ നമ്മൾ കൊച്ചു തൈ നടാതെ നമ്മളൊരു 3-4 അടി 5 അടി ഉയരമുള്ള നല്ല ഗ്രോത്ത് ഉള്ള ഒരു മരം നമ്മൾ പൊതുനിരത്തിലോ കലാലയങ്ങളിലോ നട്ടാൽ അതിന് വലിയ കെയർ വേണ്ടി വരത്തില്ല. അത് ഒരു 2-3 ആഴ്ച ആഫ്റ്റർ 3 ഡേയ്സ് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഐഡിയ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റി. ഞങ്ങൾ കലാലയങ്ങളിൽ പോകുമ്പോൾ ഇപ്പോൾ NSS ഉണ്ട്, സുവോളജി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, സ്കൂളുകളിലും അങ്ങനെ ഇതൊക്കെയുള്ള സംഘടനകളുണ്ട്. ഇവരെ ഞങ്ങൾ ആദ്യം തന്നെ ഈ ചുമതല അംഗീകരിക്കും. ഞങ്ങൾ മധുരവന പദ്ധതി നടത്തിയ എല്ലാ കോളേജുകളിലും ഈ ഫലവൃക്ഷങ്ങളെല്ലാം കിളിച്ചു നിൽപ്പുണ്ട്. മാറി ഇപ്പോൾ തൊട്ടടുത്ത് ഫാത്തിമ കോളേജിലുണ്ട്, മാറി വാനിയസ് കോളേജിലുണ്ട്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലുണ്ട്, എറണാകുളത്തുണ്ട്, അങ്ങനെ എല്ലാ ജില്ലകളിലും കലാലയങ്ങളിലൊക്കെ ഇനിയും ഞങ്ങൾ തുടരുകയാണ്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത്
1: അല്ല, അപ്പൊ അതിന്റെ അടുത്ത് ഞാൻ അതൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ കലാലയങ്ങളും അല്ലെ പൊതുനിരത്തുകളും ഒക്കെ ആണ് നടിയില് നടക്കുന്നത്. അതൊന്ന് വ്യക്തമാക്കിയതാ ഞാൻ.
0: മധുരവനം എന്ന പ്രോജക്ട് കേരളത്തൊട്ടുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ മലേഷ്യയിൽ ഒരു ടൂർ പോയി. മലേഷ്യ ടൂർ പോയപ്പോ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഇത് ഏതായാലും ടൂർ പോകുകയല്ലേ, അവിടെ നമ്മുടെ ഈ പദ്ധതി ആളുകളെ ഒന്ന് കണ്ടെത്തിയാലോ എന്ന് വിചാരിച്ച് അത് ടൂർ കൊണ്ടുപോയ വ്യക്തികളോട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവിടുത്തെ മലയാളി അസോസിയേഷനോട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇന്ന ദിവസം ഞങ്ങൾ ഇന്നിടത്ത് ഹാൾട്ട് ചെയ്യും, നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സംഘടന പ്രവർത്തകർ അവിടെ ഒരു ഫലവൃക്ഷത്തായി നട്ടുകൊണ്ടൊരു മധുരവന പദ്ധതി ആവിഷ്കരിക്കണമെന്നുണ്ട്, സഹായിക്കുമോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞാനെന്താ ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലേഷ്യയിൽ പോയി ചെയ്ത് അവിടുത്തെ മലയാളി അസോസിയേഷന്റെ സഹായത്തോടെ അവിടെയും ഞങ്ങൾ ഒരു മധുരവനം സൃഷ്ടിച്ചു. അവിടെ ഇപ്പൊ ഞങ്ങൾക്ക് ആൾറെഡി ഒരു യൂണിറ്റ് ഉണ്ട്, മലയാളികളായിട്ടുള്ള.
1: മലേഷ്യ മാത്രമേ ഉള്ളൂ, ഗൾഫ് രാജ്യങ്ങളിലും അങ്ങനെ എന്തെങ്കിലും?
0: UAE-യിലുണ്ട്, ഷാർജ UAE-യിലുണ്ട്.
1: അപ്പൊ ഇതൊക്കെയാണ് പരിപാടി അല്ലേ. ഈ അപ്പൊ നമ്മൾ ഈ പരിപാലനം പറയുന്നത് ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പരിപാലനം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണക്ക് ഈ പശുക്കളൊക്കെ വന്ന് കന്നുകാലികൾ വന്ന് അത് ഭക്ഷിക്കാം, അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ നശിപ്പിക്കാം. നമ്മൾ നടുന്ന നിരത്തുകളിലൊക്കെ നടന്ന അല്ലെങ്കിൽ വഴികളിലൊക്കെ നടന്ന മരങ്ങൾ നശിപ്പിക്കാൻ, ഗ്രൗണ്ടുകളിൽ നടന്ന് മനുഷ്യരെ തന്നെ വന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഇത് ഗ്രൗണ്ടുകളിൽ നടന്ന് മനുഷ്യരെ തന്നെ വന്ന് നശിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഇത് ഒരു പോലീസ് സേനാംഗം എന്നുള്ള നിലയിൽ എങ്ങനെ?
0: കലാലയങ്ങളിൽ നമ്മൾ ഇത് ഫെൻസിങ് ചെയ്യാറുണ്ട്, അത് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യും. പിന്നെ വലിയ മരങ്ങളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരുമാടിപ്പെട്ട സ്കൂളുകളിലൊക്കെ തന്നെ ചുറ്റുമതിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പൊതുനിരത്തുകളിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ 10 തൈ നടുമ്പം 5-6 ഒക്കെ നശിച്ചു
1: പോകാറുണ്ട്.
0: ഗ്രോത്ത് തൈ ആയതുകൊണ്ട് ഞങ്ങൾ ഈ 4-5 അടി ഉയരമുള്ള തൈകൾ നടന്നതുകൊണ്ട് കഴിവതും അങ്ങനെ പട്ടു പോകാറില്ല, അത് കറക്റ്റായിട്ട് തന്നെ കിളിച്ചു വരാറുണ്ട്. കെയറും വളരെ കുറവാണ്.
1: ആദ്യമൊക്കെ
0: 2-3-4 ദിവസം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, പിന്നെ അതങ്ങ് കിളിച്ചു.
1: ഈ നമ്മളിപ്പം വനവൽക്കരണമെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ചെയ്യുന്ന, പണ്ട് എനിക്ക് ഈ വിദേശ സസ്യങ്ങളെയാണ് നമ്മൾ അക്കേഷ്യ പോലുള്ള അല്ലെ, നമ്മുടെ അതൊരു വലിയ കീടം കണക്കാണ് അവസാനം പ്രവർത്തിക്കുന്നത് നമ്മുടെ മണ്ണിൽ.

0: വളവും വെള്ളവും ഭയങ്കരമായിട്ട് വലിച്ചെടുക്കുകയും മറ്റ് സസ്യങ്ങളെ നാടൻ സസ്യങ്ങളെയൊക്കെ ഇത് ബാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇത് എങ്ങനെ എന്തൊക്കെ മരങ്ങളാണ് അയച്ചിട്ട് നടുന്നത് ഈ വനവൽക്കരണം എന്ന് പറഞ്ഞത്?
1: ഞങ്ങള് ഈ കലാലയങ്ങളിൽ നടുന്നത് ഞങ്ങൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത് ഫലവൃക്ഷങ്ങൾക്കാണ്. ഈ ഫലവൃക്ഷങ്ങള് മോട്ടിവേറ്റ് ചെയ്യാൻ കാര്യം ആവാസ വ്യവസ്ഥിതിയും കൂടി നിലനിർത്തണമല്ലോ. പക്ഷികള് ഇപ്പം വനത്തിലൊക്കെയുള്ള പക്ഷികളും കാര്യങ്ങളും എല്ലാം പറന്ന് ആഹാരം തേടിയുള്ള ഇതാണ്. അപ്പൊ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പം പറവകള് കാര്യങ്ങൾ അതിനൊക്കെയുള്ള ആവാസ വ്യവസ്ഥിതിയെ കൂടി നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങള്. അതുകൊണ്ടാണ് ഞങ്ങൾ ഫലവൃക്ഷങ്ങൾ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ വനത്തിലെ ഈ മരം നശിക്കുന്നത് കൊണ്ടാണ് അവിടെ ജീവജാലങ്ങൾ പുറത്തേക്ക് വരുന്നത്. പുറത്തിരുന്നായി അപകടകാരികളായി സംഭവങ്ങൾ ഉണ്ടാകുന്നത് വനനശീകരണം കൊണ്ടാണ്. ഉള്ള മരത്തിൽ ഫലങ്ങളില്ല, ഫലവൃക്ഷങ്ങളെ എണ്ണം വനത്തിൽ കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ആനയും അതും ഇതുമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ചക്കയോ മാങ്ങായോ അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ വനത്തിനുള്ളിലുണ്ടെങ്കിൽ ചക്കയൊക്കെ പറിച്ച് കഴിച്ച് ആന അവിടെ നിൽക്കും. അങ്ങനെ ആവാസ വ്യവസ്ഥിതി നിലനിർത്തുന്നതും കൂടി ഞങ്ങൾ ഫലവൃക്ഷങ്ങളാണ് ഇപ്പം മോട്ടിവേറ്റ് ചെയ്യുന്നത്.
0: ഈ ഞാൻ ഒരു കൗതുകത്തോടു കൂടി ചോദിക്കുകയാണത്, നമ്മുടെ വനത്തിലൊക്കെ ഒത്തിരി അപൂർവ സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് പുതുക്കെ നാട്ടിൻ പുറത്തോട്ട് കൊണ്ടുവരാൻ അതിന്റെ തൈകൾ ശേഖരിച്ച് നാട്ടിലോട്ട് അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ?
1: അങ്ങനൊരു പദ്ധതി ഇല്ല. അങ്ങനെ ഒരു പദ്ധതി ഫോറസ്റ്റിന്റെ അനുമതി വേണ്ടി
0: വരും.
1: പക്ഷെ അത് ഞാൻ ഒരു ഓപ്പോസിറ്റ് ആയിട്ടൊരു കാര്യം പറയാം. ഞങ്ങൾ വനത്തിനകത്തേക്ക് കടന്നു ചെന്ന് ഈ മധുരവന പദ്ധതിക്ക് ശേഷം, ഇപ്പൊ ഞങ്ങളുടെ മധുരവന പദ്ധതി 2021 ഇപ്പൊ രണ്ട് 5 വർഷത്തോളം കഴിഞ്ഞ്, ഇനി ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റി കൂടിയപ്പോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ വനത്തിലെ വനങ്ങൾ നശി ഫലവൃക്ഷങ്ങൾ നശിക്കുന്നോണ്ടാണല്ലോ മൃഗങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ വനത്തിനുള്ളിൽ നമ്മൾ ശേഖരിക്കുന്ന സീഡുകൾ എറിഞ്ഞ് പ്ലാവിന്റെയും മാവിന്റെയും ഒക്കെ സീഡുകള് പിന്നെ ഫോറസ്റ്റിന്റെ സഹായത്തോടു കൂടി എറിഞ്ഞുകൊടുത്താൽ, ഇപ്പൊ 100,000 മാങ്ങാണ്ടി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ മിനിമം ഒരു 10,000-30,000 മാങ്ങാണ്ടി കിളിച്ചു വരും. പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങൾ നോക്കി, അത് ബിഫോർ 3 വീക്ക് അല്ലെ 2 വീക്ക് നോക്കി ഈ മാങ്ങാണ്ടികള് ചക്കക്കുരുകള് ഫലവൃക്ഷങ്ങളുടെ സീഡുകള് വനാന്തരങ്ങൾ ഉൾവനങ്ങളിലേക്ക് എറിയാൻ എറിഞ്ഞ് കൊടുത്ത് തൈകൾ ഒരുപാട് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ഫോറസ്റ്റിന്റെ സഹായത്തോടുകൂടി ചെയ്യണമെന്നൊരു ഐഡിയ ഞങ്ങൾക്കുണ്ട്. ഇനിയിപ്പോ എന്റെ ഇന്റർവ്യൂ വന്ന് ഇതൊരു പരസ്യമായി ഫോറസ്റ്റ് അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് അവരിനി ഇങ്ങനൊരു ഐഡിയ നടപ്പിലാക്കിയാലും സന്തോഷമേ ഉള്ളൂ. ഫലവൃക്ഷങ്ങളുടെ
0: ഈ ഫലവൃക്ഷങ്ങളുടെ ലഭ്യത കുറവാണോ ഈ പറഞ്ഞ മാൻ ആനിമൽ കോൺഫ്ലിക്ട്
1: തമ്മിലുള്ള? തീർച്ചയായിട്ടും
0: സംഘർഷത്തിന് കാരണമാകുന്നു.
1: സംഘർഷത്തിന് കാരണമാകുന്ന പ്രധാന കാരണം അത് തന്നെയാണ്. ആന വനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് അതിന് കഴിക്കാൻ അവിടെ ആഹാരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് പറവകള്, ഈ മയിലുകള്, ഒരുപാട് കാട്ടിൽ നിന്നും മയിലുകളൊക്കെ നമ്മുടെ വീട്ടിന്റെ മുമ്പിലൊക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ കാണുന്നുണ്ട്. അതല്ല, അതിന് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊന്നും അവിടെ കിട്ടുന്നില്ല. ഫലവൃക്ഷങ്ങളുടെ കുറവ് തന്നെയാണത്.
0: ഇതിനകത്ത് ഇപ്പോ ഒരു പ്രതിസന്ധി എന്താണ് ഈ പറഞ്ഞ വനവൽക്കരണമായാലും ഈ മരനടിയില് വനവ്യാപനം എന്ന് പറഞ്ഞ ആ തത്വത്തിൽ എന്താണ് എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ? സർക്കാരിൽ നിന്നുള്ള സഹായക്കുറവോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഒരു താങ്ങും തണലും ലഭിക്കാതെ വരുന്നതോ, അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി നേരിടുന്നുണ്ടോ?
1: പോപ്പുലേഷൻ ഒരു പ്രധാന ഘടകമാണല്ലോ. ഈ പണ്ടത്തെ പോലെ പണ്ട് നമ്മൾ 80 സെന്റിലും 1 ഏക്കറിലും 2 ഏക്കറിലും ഒക്കെ താമസിച്ചിരുന്ന മലമ്പ്രദേശത്താണെങ്കിലും 5 ഏക്കറിലൊക്കെയാണ് ഒരു വലിയൊരു കർഷകൻ താമസിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ അവിടെ ഒക്കെ നോക്കിയാൽ പോലും 10 സെന്റ് 20 സെന്റ് 50 സെന്റ് ആയിട്ടൊക്കെ ചുരുങ്ങി അവിടെ എല്ലാം വീടുകൾ വരുന്നു. ഗ്രാമപ്രദേശം അങ്ങനെ ആകുന്നു. ടൗണിലേക്ക് വന്നാൽ 5 സെന്റിലും 3 സെന്റിലും 6 സെന്റിലും ഒക്കെ ചുരുങ്ങി. അങ്ങനെ പോപ്പുലേഷൻ കൂടുന്നത് ഈ ആവാസ വ്യവസ്ഥിതിക്ക് ഒരു ഘടകമാണ്, അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ കെയറിങ് ഈ മാറി മാറി വരുന്ന സർക്കാരുകള് വനവൽക്കരണത്തിന് പ്രത്യേക ഊന്നൽ നൽകി ഈ പരിഷ്കരിച്ച പരിപാടികൾ മാറ്റിയിട്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് പോരായ്മയെന്ന് കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ചെയ്താൽ ഈ വനങ്ങളിൽ സ്വസ്ഥമായിട്ട് വനനിവിടമാകുമ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ അവിടെ സുരക്ഷിതമായി താമസിക്കും. നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ തെന്മല പുനലൂർ മേഖലയിലൊക്കെയുള്ള കർഷകര് കാട്ടുപന്നിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശല്യം കൊണ്ട് പട്ടിണി കിടക്കുകയാണ്. പട്ടിണി കാര്യം അവര് ചെയ്യുന്ന കൃഷികൾ ഒക്കെ തന്നെ വളരെ നശിച്ചു പോവുകയാണ്. ഈ അടുത്ത സമയത്ത് തന്നെ ഞാന് പുനലൂരിലെ എനിക്കൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ എന്റെ ഒരു ഭാരവാഹിയായി എന്നെ ഇലക്ഷൻ ഒബ്സർവർ ആയിട്ട്
0: AICC
1: എന്നെ നിയമിച്ചിരുന്നു. എനിക്കത് വേറെ ഒന്നുമല്ല, റിട്ടയർമെന്റിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രവേശനം ഞാൻ മനസ്സുകൊണ്ടൊന്ന് ആഗ്രഹിച്ചിരുന്നു. രാഷ്ട്രീയം വേറെ, പരിസ്ഥിതി വേറെ. പരിസ്ഥിതി പ്രവർത്തനത്തിന് രാഷ്ട്രീയമില്ല. അപ്പൊ ഇനി സമയമുണ്ടല്ലോ, കുറച്ച് പൊതുപ്രവർത്തനം നടത്താം. അപ്പോ വീട്ടിലിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനിയും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്, അങ്ങനെ അപ്പച്ചനും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തന ITC-ക്കാരൊക്കെയാണ്, അങ്ങനെ പ്രവർത്തന രീതിയുള്ള ആളുകളൊക്കെയാണ്. അപ്പൊ ഒരു രാഷ്ട്രീയമാകാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു റിക്വസ്റ്റ് പാർട്ടിക്ക് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ AICC എന്നെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പൊന്നുമുത്തം പിതാവ് ഒരു സ്വീകരണം പുനലൂര് തന്നിരുന്നു. കൊല്ലം പിതാവ് കൊല്ലം ബിഷപ്പ് ഹൗസിൽ സ്വീകരണം തന്നിരുന്നു, എന്നെ വിളിച്ച് ആദരിച്ചിരുന്നു. പൊന്നുമുത്തം പിതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്, അവിടെ ഉള്ള കർഷകരായിട്ടുള്ള കുടുംബാംഗങ്ങൾ വളരെ പട്ടിണിയാണ്, നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണങ്ങൾ
0: നേരിടുന്നുണ്ട്,
1: അവരെ കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ്. അപ്പോ ഈ മൃഗങ്ങളെ സുരക്ഷിതമായിട്ട്, വനം നിബിഡമാണെങ്കിൽ മൃഗങ്ങൾ സുരക്ഷിതമാണ്. ഇപ്പൊ വനം നിബിഡമല്ല, അതുകൊണ്ടാണ് അവിടെ നിന്ന് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത്. വന നിബിഡമെന്ന് പറയുമ്പോൾ ഫലവൃക്ഷങ്ങൾ കൊണ്ടും മറ്റുള്ള മൃഗമൊക്കെ കൊണ്ടും നിബിഡമാകുമ്പോൾ അവിടെ അവർ സുരക്ഷിതമാകും. അതാണ് അതിന്റെ കാരണം.
0: അവാർഡിലോട്ട് വരുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ എനിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത് പോലീസ് ഉദ്യോഗസ്ഥ ഇങ്ങനെ ഒരു കർത്തവ്യത്തിൽ മുഴുകുകയും ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിക്കുകയും ചെയ്യുന്നത് അല്ലേ?
1: അതെ, എന്റെ അറിവിൽ വനമിത്ര പുരസ്കാരം, ഈ പുരസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഏതായാലും ഈ പറഞ്ഞതുപോലെ ലീഡർഷിപ്പിൽ നിന്നും അല്ലാതെയുമൊക്കെ പരിസ്ഥിതി പ്രവർത്തനത്തിന് കിട്ടിയ എന്റെ ഒരു വലിയൊരു ആദരവായിട്ട് കാണിയാണ്. ഇനി മരണം വരെയും എന്റെ പേരിന്റെ മുന്നിൽ വനമിത്ര ജേക്കബ് എന്ന് പറയാമല്ലോ, അതൊരു സന്തോഷമാണ്. അപ്പൊ അതിനകത്ത് എനിക്കൊരു അഭിമാനമേ ഉള്ളൂ. തുടർന്ന് മുന്നോട്ട് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് എന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് സംഘടനയും ഞാനും ആഗ്രഹിക്കുന്നത്.
0: മറ്റ് അവാർഡുകൾ എന്തൊക്കെയാണ് ലഭിച്ചത്?
1: കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒട്ടനവധി സന്നദ്ധ സംഘടനകൾ, റോട്ടറി, വൈസ്മൻ, റെസിഡൻസ് അസോസിയേഷനുകൾ, മാസ് സംഘടന, അങ്ങനെയൊക്കെയുള്ള സംഘടനകൾ എന്നെ ആദരിച്ചിട്ടുണ്ട്.
0: ഈ പുതിയ തലമുറ എങ്ങനെയാണ് ഇതിന്റെ ഒരു പങ്കാളിത്തം, അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ, അവരുടെ താല്പര്യം ഇന്നത്തെ എത്ര മാത്രമുണ്ട് ഈ വൃക്ഷം നടീൽ എന്ന് പറഞ്ഞൊരു ആ ഒരു കർത്തവ്യത്തോട്?
1: ഞങ്ങൾ ഈ മധുരവന പദ്ധതിയായിട്ട് കലാലയങ്ങളിലും പൊതുനിരത്തിലും പോകുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളും യുവാക്കളും ഇതിനെ സ്വാഗതം ചെയ്യുകയാണ്. അവര് സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ കാണുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത്, സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളെ കണ്ടെത്തി ഈ മധുരവന പദ്ധതി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുകയും പരിസ്ഥിതിയുടെ അവയർനെസ് വാർത്താ മാധ്യമങ്ങൾ വഴിയും അന്നേരം അന്നേരം നടത്തപ്പെടുന്ന സമ്മേളനങ്ങൾ വഴിയും യുവാക്കളിലേക്കും വിദ്യാർത്ഥികളിലും എത്തിക്കുകയാണ്. അപ്പൊ അവർ കുറച്ച് അറിവുള്ളവരായി മാറുന്നു. അപ്പൊ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ കമ്മിറ്റി എടുക്കാനും മരം നടാനും ഒക്കെ ഒരു വലിയ പ്രോത്സാഹനം അവിടെ കാണാൻ എനിക്ക് ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അന്നേരം സമയത്ത് കൊടുക്കുന്ന അവയർനെസ് ആണ്. അതായത് ഒരു മരത്തിൽ നിന്നും കിട്ടുന്ന ഈ നല്ല പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ളവര് ഈ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ വന്ന് നിന്ന് സംസാരിക്കുമ്പോൾ പിള്ളേർക്കൊരു അറിവ് പകർന്നു കിട്ടും. പഴയ ഒരു നമ്മൾ ഇപ്പൊ വനാന്തരത്തിലേക്കൊക്കെ ചൂട് സമയത്ത് പോകുമ്പോൾ, ഇട സമയത്ത് ഹൈക്കോടതി ജഡ്ജി വന്നൊരു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ഇപ്പോഴും എന്റെ മനസ്സിലിരിപ്പുണ്ട്. നമ്മൾ വനത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അരുവികളും സൗണ്ടുകളും പുഴകളും കൊച്ചു കൊച്ചു കൊച്ചു അരുവികളിലൂടെയൊക്കെ ചൂട് കാലത്തും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോ കുട്ടികൾക്ക് അത് അറിയത്തില്ല, ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അതൊരു വലിയ അറിവായിരുന്നു. അപ്പൊ ഒരു ഹെക്ടർ സ്ഥലത്ത് നടുന്ന മരം 20 ലക്ഷം ജലം ശേഖരിക്കും. ആ മരം ഒരു ഹെക്ടറിൽ നിറച്ച് നമ്മൾ മരം നട്ടാൽ 20 ലക്ഷം ലിറ്റർ വെള്ളം ഈ മരത്തിന്റെ വേരുകൾ ശേഖരിച്ചു വെക്കുമെന്നും അത് വേനൽക്കാലമാകുമ്പോൾ ആവാസ വ്യവസ്ഥയിലെ സമ്മർദ്ദം മൂലം ചൂടടിച്ച സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ വേരിൽ നിന്നും വിസർജിക്കപ്പെടുന്ന വെള്ളമാണ് ഈ കൊച്ചു കൊച്ചു അരുവികളായിട്ട് ഇങ്ങനെ വരുന്നത്. അത് ഒത്തിരി കുട്ടികൾക്ക് നല്ല അറിവ് പകർന്നു. പിന്നെ മരത്തിൽ നിന്നും കിട്ടുന്ന അതിന്റെ നേട്ടങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും കൊടുക്കുന്നത് കൂടി ഞങ്ങളുടെ സംഘടനയുടെ ലക്ഷ്യമാണ്. ഒരു മരം എന്താണ് എന്ന്, വൃക്ഷം നടുന്നതിനുള്ള നേട്ടങ്ങൾ എന്താണ്, ഭൂമിയിൽ മരം നിന്നാൽ മാത്രമേ ഈ ആവാസ വ്യവസ്ഥയും ഈ രാജ്യവും നിലനിൽക്കൂ എന്ന് പുതു വരുന്ന കുട്ടികളെയും പൊതുസമൂഹത്തിനെയും അറിവ് പകർന്നു കൊടുക്കുന്നതും വരുന്ന തലമുറയ്ക്ക് ആവശ്യമാണ്.
0: റെസിഡൻസ് അസോസിയേഷൻ അല്ലേ താങ്കൾ? എനിക്ക് മുണ്ടക്കൽ റെസിഡൻസ്
1: പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്.
0: അത് കേന്ദ്രീകരിച്ച് ഈ റെസിഡൻസ് അസോസിയേഷൻ കേന്ദ്രീകരിച്ച് അങ്ങനെ എന്തെങ്കിലും പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ?
1: ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ മരം നട്ടിട്ടുണ്ട്. അസോസിയേഷന്റെ ഒഴിഞ്ഞു കിടക്കപ്പെടുന്ന, അതായത് റോഡ് സൈഡിലൊക്കെ ഒഴിഞ്ഞു കിടക്കപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ മരം നടാനുള്ള പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ഥലക്കുറവാണ്, നടാൻ മരം നടാനുള്ള സ്ഥലമില്ല, എല്ലായിടത്തും വീടുകളാണ്.
0: എനിക്കൊന്ന് ഇത് ഈ മരം നടയിൽ വലിയ കെന്യയിലൊക്കെ വാങ്ങി മതായെന്ന് പറഞ്ഞാൽ അവരൊക്കെ എനിക്കൊന്ന് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ. ഇവിടെ സ്ത്രീകളെ കൂട്ടായിട്ട് വീട്ടമ്മമാരെയൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു ഒരു ഒരു ഒരു മൂവ്മെന്റ് ഉണ്ടാക്കാനായിട്ടൊരു ശ്രമം.
1: ഇത് ഞങ്ങളുടെ സംഘടനയിൽ ഒരുപാട് അധ്യാപകരും സ്ത്രീകളായിട്ടുള്ള വീട്ടമ്മമാരും ഒക്കെ എല്ലാ സംഘടനകളിലും ഈ എല്ലാ ജില്ലകളിലും ഉണ്ട്. കലാലയങ്ങളിൽ തന്നെ പരിപാടി നടത്തിയാലും റെസിഡൻസ് അസോസിയേഷനിൽ പോയി ഞങ്ങൾ പരിപാടി നടത്താറുണ്ട്. അവിടെയൊക്കെ വനിതാ സാന്നിധ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. അപ്പൊ അവര് മിക്കവാറും ജനങ്ങൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, സാറേ ഞങ്ങൾക്ക് 3 സെന്റ് സ്ഥലമേ ഉള്ളൂ, 3 സെന്റ് സ്ഥലത്തൊരു വീട് നിൽക്കുക, ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ, ഞങ്ങൾ എങ്ങനെയാണ് ഈ ഫലവൃക്ഷങ്ങളൊക്കെ വെക്കുന്നത്, ഞങ്ങൾക്ക് സ്ഥലമില്ലല്ലോ എന്ന്. ഈ സ്ഥലമില്ലാത്തവർക്ക് ഈ വീട് ഇതിന്റെ മുകളിൽ ഫലവൃക്ഷങ്ങൾ വിളയിക്കാനും എടുക്കാനും ഒരു അനുഭവസ്ഥനാണ് ഞാൻ. കാര്യം എന്റെ വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ
0: ഡ്രമ്മുകൾ
1: കഴിഞ്ഞ 9 വർഷമായി ഡ്രമ്മുകളിൽ വിദേശിയും സ്വദേശിയുമായ മരങ്ങൾ നിൽക്കുകയാണ്. ഇന്ന് രാവിലെയും ഞാൻ അതിൽ നിന്ന് പിടിക്കുന്ന പേരൊക്കെ എപ്പോഴും വെള്ളം ഒഴിക്കാനൊക്കെ കയറുമ്പോഴും പരിചരിക്കുമ്പോഴും.
0: അല്ല, അതിനകത്ത് വരുന്ന ഒരു ഭയം എന്ന് പറഞ്ഞാൽ ഈ കോൺക്രീറ്റിന് ബലക്ഷയം ഉണ്ടാവുമോ, കേടുവരുമോ?
1: ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഞാൻ ഈ കഴിഞ്ഞ 9-10 വർഷക്കാലമായി 29 ഡ്രമ്മുകളും എന്റെ വീട്ടിന്റെ മേളിലിരിക്കുകയാണ്. ഇതുവരെ ഒരു ഒരു വെള്ള വലിപ്പ് പോലും വന്നിട്ടില്ല. കാരണം നമ്മൾ മുൻകരുതലുകളൊന്നും ചെയ്തിട്ടില്ല. ആ വെച്ചിരിക്കുന്ന സ്ഥാനം നമ്മൾ ആദ്യം നമ്മൾ ഒഴിക്കുന്ന വെള്ളം നമ്മൾ കറക്റ്റ് അനാവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ചിലർ വെറുതെ ഓസ് എടുത്ത് പിടിച്ച് ഡ്രമ്മും കംപ്ലീറ്റ് അനാവശ്യമില്ലാത്ത വെള്ളം രൂപകളിൽ കൂടെ എല്ലാം 1 ലിറ്റർ വെള്ളം വേണ്ടടുത്ത് 10 ലിറ്റർ വെള്ളം ഒഴിക്കും, 9 ലിറ്റർ വെള്ളവും ഒലിച്ചു പോകും. ആവശ്യമില്ലാതെ ടെറസിന്റെ മുകളിൽ അതിൽ നിന്ന് വീഴുന്ന ആ ഇലയും മറ്റു പൂവും കായും ഒക്കെ അവിടെ തന്നെ കിടന്ന് അഴുകി വെള്ളം അബ്സോർവ് ചെയ്ത് ആ വെള്ളം നമ്മുടെ ടെറസ് അബ്സോർവ് ചെയ്ത് അങ്ങനെയാണ് ബലക്ഷയം ഉണ്ടാകുന്നത്. ആഴ്ചയിൽ ഒരു ദിവസം തൂത്ത് വൃത്തിയാക്കി ആ വീഴുന്ന ഇലകളെല്ലാം പറക്കി ആ ഡ്രമ്മിൽ തന്നെ ഇട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് ശീലിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ ആ പദ്ധതി വിജയകരമായിട്ട് അനുസ്യൂതം തുടരുകയാണ്. 9 വർഷമായിട്ട് ഒരു കുഴപ്പവും എന്റെ ടെറസിന്.
0: 5 സെന്റ് ഭൂമിയിലാണ് താങ്കൾ അത് ചെയ്തിരിക്കുന്നത് അല്ലേ?
1: 5 സെന്റ് ഭൂമിയിലാണ് വാർപ്പിന്റെ എന്റെ ടെറസിന്റെ മുകളിൽ. അതുപോലെ തന്നെ മതിൽ, നമ്മുടെ മതിൽക്കെട്ടിന് മേളിൽ നമുക്ക് ചെടിച്ചട്ടികൾ വെച്ച് വീട്ടമ്മമാർക്ക് ആവശ്യമുള്ള മുളക്, പച്ചക്കറികള്, തക്കാളി ഒക്കെ വെക്കാം. ഇപ്പൊ എല്ലാം നല്ല ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് നട്ട് നമുക്ക് തന്നെ ഫലമെടുക്കാം. എന്റെ വീട്ടിലെ ഒറ്റ തേങ്ങയെ ഉള്ളു. ഞാൻ ഏണ്ട 6-7 വർഷമായി തേങ്ങ മേടിച്ചിട്ട്. തേങ്ങ അടന്ന് തെങ്ങ് മുട്ടിക്കിടക്കുകയാണ്. അത് ഹൈബ്രിഡ് ഇനമാണ്. ഒരു കൊലയിലെ 80-90 തേങ്ങായ പിടിക്കുന്നു.
0: ഓക്കെ, അപ്പൊ നമുക്ക് എനിക്കൊന്നൊരു അവസാനത്തിലോട്ട് കടക്കാം. ഈ പറഞ്ഞ ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്കൊന്ന് താങ്കൾ എന്റെ വിലപ്പെട്ട സമയം റേഡിയോക്ക് വേണ്ടി ഈ പറഞ്ഞ ഇന്റർവ്യൂവിന് വരികയും ഇതിനൊക്കെ കുറച്ച് കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. നന്ദി, നമസ്കാരം, താങ്ക് യു.
1: ഓക്കെ ബോണി, ഒത്തിരി സന്തോഷമുണ്ട്.
0: എന്തെങ്കിലും ഒരു ഉപദേശം കൂടി എനിക്ക് ഒന്ന് കൊടുക്കുന്നതല്ലായിരിക്കും ഈ
1: സമൂഹത്തിനാണോ?
0: അതെ, സമൂഹത്തിനും ഇപ്പോൾ പുതിയ തലമുറയ്ക്കും.
1: ബോണിയുടെ നല്ല ചോദ്യങ്ങളായിരുന്നു. റേഡിയോ ബിൻസ്യൂറിലെ ഇന്റർവ്യൂ എനിക്ക് വളരെയധികം ഇത് ജനങ്ങൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റി. എന്റെ വാക്കുകൾ എളിയ വാക്കുകളിലൂടെ ജനങ്ങൾക്ക് അറിവ് പകർന്നു കിട്ടുന്നെങ്കിൽ വളരെ എനിക്ക് വളരെ സന്തോഷമാണ്. ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു നിർദ്ദേശം നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലപരിമിതി ഇല്ലാത്തവർക്ക് അവരെ ടെറസ് ഭംഗിയായിട്ട് സൂക്ഷിച്ചാൽ മേളിൽ ആ ടെറസിന്റെ മുകളിൽ ഭംഗിയായിട്ട് ആ മരം എത്ര മരങ്ങളും വേണേലും വെച്ചു പിടിപ്പിക്കാം, ഡ്രമ്മിൽ വെച്ചു പിടിപ്പിക്കാം. മതിൽക്കെട്ടിന് ഉള്ളിൽ അവർക്ക് ചെടിച്ചട്ടികളിൽ ഫലവൃക്ഷ ഈ പച്ചക്കറികൾ വെച്ചു പിടിപ്പിക്കാം. ടൈലും ഗ്രാനൈറ്റും ഒക്കെ ഇട്ട് സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന മുറ്റത്ത് ഒരു 3 ടൈൽ ഇളക്കി മാറ്റി അവിടെ ഒരു പേരത്തൈ നട്ടാൽ പേര കിട്ടും. 1 മീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് 2 ടൈൽ ഇളക്കി മാറ്റി ഒരു ലൗലോലിക്ക വെച്ചാൽ അവിടെ നെല്ലിക്ക കിട്ടും. വീണ്ടും 1 മീറ്ററൂടെ അങ്ങോട്ട് മാറ്റി ഒരു ചീമനെല്ലി നട്ടാൽ അവിടെ ചീമനെല്ലി കിട്ടും. അപ്പോ ബോണി ചോദിക്കുമായിരിക്കും, സാറ് ഈ അത് എന്താണ് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ? ഐറ്റങ്ങൾ ശ്രദ്ധിക്കണം ബോണി. ഞാൻ ഈ പറഞ്ഞ ഐറ്റങ്ങള് പേര, ലൗലോലിക്ക, കച്ചേടാപ്പിള്, നാരകം, ഇതൊക്കെ വൃക്ഷങ്ങളാകാത്തതാണ്. അതിനൊക്കെ ഒരു ലെങ്ത് ഉണ്ട്. വീടിനോ മതിലിനോ ദോഷമില്ലാത്ത ഈ ഫലവൃക്ഷങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ജനങ്ങൾക്കൊരു ഉപദേശം ഞാൻ തരികയാണ്. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ സ്ഥലമുണ്ട്, സ്ഥലമില്ല എന്ന്
0: പറയുമ്പോൾ വനങ്ങള്,
1: അതെ അതെ,
0: അതൊക്കെ ചെറിയൊരു സ്ഥലത്ത് സെന്റിനകത്തൊക്കെയാണല്ലോ.
1: അതെ അതെ,
0: നമ്മൾ ഒന്നുമില്ല,
1: 5 സെന്റ് വസ്തുവിന്റെ വീടിനകത്ത് ഫ്രണ്ടിന്റെ ഫ്രണ്ടിൽ തന്നെ കാർ പാർക്കിംഗും കഴിഞ്ഞ സ്പേസ് ഉണ്ട്. അവിടെ ടൈലിട്ട് സുരക്ഷിതമാക്കി വെച്ചിരിക്കുക.
0: അല്ല, ഞാൻ അതിനും അപ്പുറം പറയും, ഈ ടൈൽ അങ്ങ് നിർത്തുക എന്നുള്ളത്. ടൈൽ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ.
1: ഒരു പേരമരം നടുമ്പോ ആ മരം കിളിച്ചു വരുമ്പോ അതിന്റെ തണല് എന്തൊരു സന്തോഷം എന്നറിയാമോ? അതിൽ നിന്നും കിട്ടുന്ന ഫലം നമ്മള് അത് ആസ്വദിക്കണം. അപ്പൊ നമ്മൾ സ്ഥലമില്ലാത്തവർക്ക് പറ്റിയ വൃക്ഷങ്ങളാണ് ഞാൻ പറഞ്ഞത്, ലൗലോരിക്ക, മറ്റേ ഐറ്റങ്ങള്. നമ്മൾ ഏതൊരു മരവും എടുക്കുമ്പോ ആ മരം നമ്മൾ ഇപ്പൊ ന്യൂ ടെക്നോളജി അനുസരിച്ച് സൈറ്റ് നെറ്റി കയറി പിന്നെ ആഫ്രിക്കൻ ഗുവ അല്ലെ, ജപ്പാൻ ഗുവ അല്ലെ, പേര, അതിന്റെ പേരടിച്ചു കൊടുക്കുമ്പോ ആ മരത്തിന്റെ ലെങ്ത് അറിയാൻ പറ്റും. അപ്പൊ സ്ഥലപരിമിതി അനുസരിച്ച് കൊച്ചു മരങ്ങളും വെച്ച് പിടിപ്പിക്കാം. അത് മനസ്സിന് റിലാക്സ് ആണ്, വീടിന്റെ പരിസരത്തിന് സന്തോഷം. ആ കിളികൾക്ക് 10 പേരൊക്കെ പിടിച്ച 2-3 കിളികളും മൈനകളും എന്റെ വീട്ടിൽ രാവിലെ 6 മണി 7 മണി ആകുമ്പം ഈ പറഞ്ഞ 5 സെന്റിലെ പല തരത്തിലുള്ള കിളികളാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പക്ഷികളാണ് അവിടെ വന്ന് ഇതെല്ലാം കഴിച്ചുകൊണ്ട് പോകുന്നത്.
0: അതൊരു സന്തോഷം,
1: അത് മനസ്സിന് സന്തോഷം. രാവിലെ അതിന്റെ ആ കിളിനാദം
0: കേൾക്കുന്നത് അത് കേട്ട് ഉണരാൻ സാധിക്കും,
1: വളരെ സന്തോഷമാണ്. ടൗണിൽ വിട്ട് കഴിഞ്ഞ് 1 കിലോമീറ്റർ ചുറ്റളവിൽ വന്നാൽ വനമാ, അത് ഞാൻ മനസ്സിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നു.
0: അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. എനിക്ക് തോന്നുന്നു ഈ സാർ പറഞ്ഞ ഈ ഉപദേശങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഭൂമി അല്ലെ അതിമനോഹരമാവും അല്ലെ. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പൊ കോൺക്രീറ്റ് ജംഗിൾ എന്നാണ് പറയുന്നത്, കോൺക്രീറ്റ് വനമായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ എന്താ ഹരിത ഭംഗിയുള്ള ഒരു ഭൂമിയായിട്ട് മാറ്റാം അല്ലെ. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക, അത് പ്രവർത്തിക്കുക, അനുസരിച്ച്
1: പ്രാവർത്തിയമാക്കിയ ഒരാളാണ്.
0: അതെ അതെ. അപ്പൊ സാറിന് എല്ലാവിധ ആശംസകളും, നന്ദി,
1: സന്തോഷം.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
3: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
3: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
3: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
3: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
3: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
3: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
2: ഫോൺ 8848533001.
3: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. തേവള്ളി ഗവൺമെന്റ് മോഡൽ ബോയ്സ് HSS പ്രൈമറി വിഭാഗത്തിൽ UPST യുടെയും HS വിഭാഗത്തിൽ HST ഹിന്ദിയുടെയും ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്ക് 12-ാം തീയതി രാവിലെ 10 മണിക്ക് അഭിമുഖം നടക്കും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് 12-ാം തീയതി രാവിലെ 10:30 അഭിമുഖം നടക്കും. മിനിമം പ്ലസ് ടു യോഗ്യതയുള്ള 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ 3 ബയോഡേറ്റ, ആധാർ കാർഡ് എന്നിവ സഹിതം ഹാജരാകണം. ഡിഫൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിലുള്ള ഹൈദരാബാദിലെ റിസർച്ച് സെന്റർ ഇമാരത്തിൽ 160 ഇന്റേൺഷിപ്പ് ഒഴിവുണ്ട്. ഈ മാസം 20-നകം അപേക്ഷിക്കണം. ഓഗസ്റ്റ് 3-ന് ഇന്റേൺഷിപ്പ് ആരംഭിക്കും. ഡൽഹി സർക്കാരിലെ 1979 ഒഴിവിൽ ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 16 മുതൽ ജൂലൈ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ KUCT കോളേജുകളിലേക്കുള്ള BEd ഏകജാലക പ്രവേശനത്തിന് 19 വരെ അപേക്ഷിക്കാം. കേരള സർവകലാശാലയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലും UIT IHRD സെന്ററുകളിലും PG ഏകജാലക പ്രവേശനത്തിന് 21 വരെയും അപേക്ഷിക്കാം. കേരള സിലബസ് സ്കൂളുകളിലെ കുട്ടികളുടെ കണക്കെടുപ്പ് അനുസരിച്ച് 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് അധിക പാഠപുസ്തകങ്ങൾ ആവശ്യമുള്ള സ്കൂളുകൾ 4 മുതൽ 15 വരെ ഇന്റർൺ ഓൺലൈനായി രേഖപ്പെടുത്തണം. തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജുകളിലെയും സ്വകാര്യ സ്വാശ്രയ ലോ കോളേജുകളിലെയും 5 വർഷ LLB 3 വർഷ LLB പ്രവേശനത്തിന് 15-ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. കേരള സ്റ്റേറ്റ് ആർച്ചറി അസോസിയേഷന്റെ സഹകരണത്തോടെ ജില്ലാ ആർച്ചറി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആർച്ചറി റെഗുലർ പരിശീലനങ്ങൾ 13 മുതൽ വൈകിട്ട് 3 മണിക്ക് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലും രാവിലെ 7 മുതൽ പത്മന ഇടപ്പള്ളിക്കോട്ട വലിയത്ത് BEd കോളേജിലും ശനി ഞായർ ദിവസങ്ങളിൽ നടത്തും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. ഇൻബോർഡ് വള്ളങ്ങൾക്കൊപ്പമുള്ള കരിയർ വള്ളങ്ങൾ ഉൾപ്പെടെ ട്രോളിംഗ് ബോട്ടുകൾക്ക് കടലിൽ പോകുന്നതിൽ കർശന വിലക്കുണ്ടാകും. നിയമലംഘനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കടുത്ത പിഴയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നിയമ നടപടികളും സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികൾക്ക് വിലക്ക് ബാധകമല്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് കനത്ത മഴയും മിന്നലും കാറ്റിനും സാധ്യത. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം: അരി മട്ട കിലോഗ്രാം 54 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 95 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 120 രൂപ, പഞ്ചസാര കിലോഗ്രാം 46 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 82.80 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 50 രൂപ, മല്ലി കിലോഗ്രാം 160 രൂപ, വറ്റൽമുളക് കിലോഗ്രാം 275 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 66 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 21 രൂപ, ചേന കിലോഗ്രാം 45 രൂപ, മരച്ചീനി കിലോഗ്രാം 40 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 100 രൂപ, സവാള കിലോഗ്രാം 30 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 50 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 35 രൂപ, ബീൻസ് കിലോഗ്രാം 100 രൂപ, കൊത്തവര കിലോഗ്രാം 45 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 70 രൂപ, പാവയ്ക്ക കിലോഗ്രാം 50 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 60 ര�ൂപ, തക്കാളി കിലോഗ്രാം 60 രൂപ, പച്ചമുളക് 100 ഗ്രാം 8 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: lackadaisical. Lackadaisical.
1: Lackadaisical is spelled as L A C K A D A I S I C A L.
2: This is an adjective. It means lacking enthusiasm, effort or determination. It describes someone or something that is careless, lazy or casually show in a way that shows lack of interest. മലയാളത്തിൽ നിരുത്സാഹമായ, ആവേശമില്ലാത്ത, ഉദാസീനമായ, ഒന്നിലും താല്പര്യമില്ലാത്ത, ഊർജമില്ലാത്ത എന്നൊക്കെ അർത്ഥം.
1: Thank you all.
3: A flagship initiative of the Ministry of Education, Government of India, inspired by the vision of Honorable Prime Minister Shri Narendra Modi, Bharat Innovates 2026 will showcase 120 startups across 13 sectors, from healthcare and AI to agriculture and semiconductors, in Nice, France, from 14th to 16th June. Bharat Innovates 2026, built in India, ready for the world.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने

0: नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान।
1: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. എൻഡിഎ നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസം അടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തുന്ന അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
1: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താവീക്ഷണം. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. ജീവൻ നിലനിർത്തുന്ന എല്ലാ ജലവ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വർഷത്തെ ലോക സമുദ്രദിനം ജൂൺ 8 സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സമുദ്രങ്ങളുടെ മഹത്വത്തെയും അവ നൽകുന്ന സാമ്പത്തിക, പാരിസ്ഥിതിക സേവനങ്ങളെയും ആദരിക്കുന്ന വാർഷിക ആഘോഷമാണ് ലോക സമുദ്രദിനം. സമുദ്രങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയുടെയും ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആഘോഷിക്കുകയാണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ പങ്കെടുത്ത കനേഡിയൻ പ്രതിനിധി സംഘമാണ് സമുദ്രങ്ങളെ ആദരിക്കുന്നതിനായി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 6 ശേഷം 1998 യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷൻ ഔദ്യോഗിക അന്താരാഷ്ട്ര ആഘോഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ, അംഗരാജ്യങ്ങൾ, ഗവേഷകർ എന്നിവരുടെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷം 2008 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക സമുദ്രദിനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമുദ്രങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയും നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടിയുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ ലോക സമുദ്ര ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകിയത്. വിശാലമായ സമുദ്രങ്ങളിലെ മാത്രമല്ല എല്ലാ ജലവ്യവസ്ഥകളുടെയും സ്ഥിര ആരോഗ്യത്തിനുള്ള ആഹ്വാനം കൂടിയാണ് ഇത്തവണത്തെ ലോക സമുദ്രദിന പ്രമേയം. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സാന്നിധ്യം. കാലാവസ്ഥാ നിയന്ത്രണം, ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യൽ, മത്സ്യസമ്പത്തുൾപ്പെടെയുള്ള സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയവ സമുദ്രങ്ങളുടെ സംഭാവനയാണ്. ഭൂമിക്കാവശ്യമായ ഓക്സിജന്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ 30% സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്. ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഭൂമിയിലെ 70% ഭക്ഷണം, മരുന്ന്, മറ്റു ജീവിതോപാധികൾ എന്നിവയുടെ സ്രോതസ്സും കടൽ തന്നെയാണ്. ആഗോള വ്യാപാര നീക്കത്തിന്റെ 90% കടൽ വഴിയാണ്. വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ലും വരുമാനത്തിന്റെ സിംഹഭാഗവും കടലും കടലോരവും കേന്ദ്രീകരിച്ചുള്ളതാണ്. സമുദ്രം സമ്പദ്വ്യവസ്ഥയുടെ താക്കോലാണെന്നത് അതിശയകരമല്ല. 2030 സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ 40 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളുടെ സംഭാവനയാണ്. കടൽ മാത്രമല്ല, നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടുന്നതാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. കരയിലെ ജലവിനിയോഗം എങ്ങനെ എന്നതിൽ തുടങ്ങുകയാണ് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രഥമഘട്ടം. ലോക ജനസംഖ്യയുടെ 40% കടൽ തീരങ്ങളുടെ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിയുന്നത്. അതുകൊണ്ടുതന്നെ നദിയും കായലും കടലും സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയവും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന ജലമാനേജ്മെന്റ് ശ്രമങ്ങൾ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തും. ജീവനുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം സമുദ്രം വ്യാപാര ഇടനാഴിയായി മാറിയത്, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുസമ്പത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയുടെ പേരിലാണ് സമുദ്രത്തെ വെട്ടിപ്പിടിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള നീക്കം ശക്തമായത്. വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടിക്ക് രൂപം നൽകി. സമുദ്ര അതിർത്തി നിർണയം, സമുദ്രമേഖലകളുടെ അവകാശങ്ങളും കടമകളും, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര ഗവേഷണം, സമുദ്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടി അംഗീകരിച്ചു. പിന്നീട് പലപ്പോഴായി സമുദ്ര സംരക്ഷണം, കടൽ ഗതാഗതം, കടൽക്കൊള്ള തടയൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്ര പരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല മുന്നേറ്റങ്ങളിലൊന്നാണ്. സമുദ്ര വിഭവങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ വഴി സമുദ്ര ജൈവ വൈവിധ്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. സമുദ്രശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ഒരു സമുദ്രത്തെ പരിപാലിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 2021 മുതൽ 2030 വരെ സമുദ്രശാസ്ത്ര ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രശാസ്ത്രത്തിലെ പുരോഗതി പങ്കിടുന്നതിനും വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭാവി സമുദ്ര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി ആഗോള നേതാക്കളും വിദഗ്ധരും ഒത്തുചേരുന്ന സമുദ്ര ദശക സമ്മേളനം അടുത്ത വർഷം ചേരാനിരിക്കുകയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ജലസംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. കടലും നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടെ വിശാലമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ജലമാനേജ്മെന്റ് രീതികളും പദ്ധതികളും ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണം, മലിനീകരണം, അമിതമായ ചരക്ക് ഗതാഗതം, സമുദ്രോപരിതല താപവ്യതിയാനം, കൈയേറ്റം എന്നിവ ലോകത്തിലെ എല്ലാ സമുദ്ര മേഖലകളും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. നിലവിൽ മത്സ്യസമ്പത്തിന്റെ 1/3 കൂടുതൽ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. മലിനീകരണമാണ് സമുദ്രമേഖല നേരിടുന്ന മറ്റൊരു കൊടിയ വിപത്ത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. നിരന്തരമായി ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കാരണം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇതര ഖരദ്രവ മാലിന്യങ്ങൾ ഇതിന് പുറമെയാണ്. മലിനീകരണം കാരണം 90% വലിയ മത്സ്യങ്ങളുടെയും വംശനാശം സംഭവിച്ചു. ഇതോടൊപ്പം 50% പവിഴപ്പുറ്റുകളും ഇല്ലാതായി. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ഇതുകാരണം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമാം വിധം വർദ്ധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നത് വഴി കടലിന്റെ അമ്ലത ഉയരുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിന് വിപത്തിനാണ് വഴിയൊരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുരുകൾ സമുദ്ര ജലവിധാനത്തെ ഉയർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ സമുദ്ര ജലവിധാനം 1 മീറ്റർ വരെ ഉയരുമെന്നാണ് ശാസ്ത്രലോക മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്രമേഖല ഒരേ സമയം രാജ്യത്തിന്റെ വിഭവ, പ്രതിരോധ, സാമൂഹ്യ മേഖലയുടെ കരുത്തായി നിലകൊള്ളുമ്പോൾ തന്നെ പാരിസ്ഥിതിക, സുരക്ഷാ, നിയമവിരുദ്ധ ഭീഷണികൾക്കും കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം കാരണം സമീപകാലത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത് വഴി തീരമേഖലയുടെ ശോഷണത്തിനും വെള്ളപ്പൊക്കത്തിനും കടലേറ്റത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം കൊടും ചൂടും ചുഴലിക്കാറ്റുകളും പതിവായി മാറുകയാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് കാരണം തീരമേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏകദേശം 500 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള കേരളവും നിരവധി സമുദ്ര സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കടൽക്ഷോഭവും തിരമാലകളുടെ ശക്തിയും കാരണം തീരപ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബിക്കടലിൽ വർദ്ധിച്ചുവരുന്ന ചുഴലിക്കാറ്റുകൾ കടൽക്ഷോഭം രൂക്ഷമാക്കുന്നു. ഇതാവട്ടെ, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ദുരിതപൂർണമാക്കുകയും അവരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടാനും ഇടയാക്കുന്നു. തീരമേഖലയിലെ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മണൽത്തിട്ടകൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിലുള്ള അപജയം നേരിടുകയാണ്. കടൽ മലിനമാകുന്നതോടെ സമുദ്രജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇത് ആ ജീവജാലങ്ങളെ മാത്രമല്ല അവയെ ആശ്രയിച്ച് കഴിയുന്ന അനേക ലക്ഷം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെയും തകർക്കും. കടൽ നിരന്തരം മലിനമാക്കപ്പെടുന്നതോടെ കടൽ സൌന്ദര്യം ആസ്വദിക്കാൻ തീരമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഇത് തീരമേഖലയുടെ സാമൂഹ്യ ജീവിതത്തെയും ടൂറിസം വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. കടൽ തങ്ങളുടെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയുടെ കൂടി അവകാശമാണെന്ന ബോധത്തോടെ പെരുമാറാനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യവും മനുഷ്യന് അനുഗ്രഹവുമായ പ്രകൃതിയാണ് സമുദ്രമെന്ന് കരുതി അതിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കർശനമായി വിലക്കിയെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭീഷണിയില്ലാത്ത സുസ്ഥിര വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും ആഗോളതാപനവും ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനവും അതിരൂക്ഷമായ മലിനീകരണവും മഹാസാഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കുന്നത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ടുള്ള സമീപനവും പരിഗണനയും പരിഹാര മാർഗങ്ങളുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രചോദനമായി സമുദ്രദിന ചിന്തകൾ മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 104-ാം ഭാഗം. ഇന്ന് നമുക്ക് ആഫ്രിക്കയിലെ ചാഡ്, കാമറൂൺ, നൈജീരിയ, നൈജർ എന്നീ രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഒരു ശുദ്ധജല തടാകമായ ചാഡ് തടാകത്തെ പറ്റി കേൾക്കാം. ഇന്ന് ചാഡ് തടാകത്തിന്റെ അളവ് നേരത്തെ ഉണ്ടായിരുന്നതിലും 10-ൽ 1 മാത്രമേ ഉള്ളൂ എങ്കിലും ഇന്നും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 4-ാമത്തെ ഏറ്റവും വലിയ തടാകമായി അറിയപ്പെടുന്നു. ചാഡ് തടാകം അസാധാരണമായ ഒരു തടാകമാണ്. ചാഡ് തടാകം ചാഡ്, കാമറൂൺ, നൈജീരിയ, നൈജർ എന്നീ രാഷ്ട്രങ്ങളുടെ നടുവിൽ കിടക്കുന്നു. സഹാറയുടെ തൊട്ടടുത്തുള്ള വളരെ ചുരുക്കം തടാകങ്ങളിൽ അറിയപ്പെടുന്ന ഒന്നാണ് ചാഡ് തടാകം. മണ്ണാരുണ്യത്തിനടുത്തുള്ള തടാകങ്ങളിലെ ജലത്തിൽ നിന്നുള്ള ബാഷ്പീകരണം വളരെ കൂടുതലായതുകൊണ്ട് വെള്ളത്തിന്റെ ഉപ്പരസം കൂടുതലായിരിക്കും സാധാരണയായി. അതുകൊണ്ട് ഇവിടെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ജീവിക്കുവാൻ പ്രയാസമായിരിക്കും. എന്നാൽ ചാഡ് തടാകത്തിലെ ജലം ഉപ്പില്ലാത്ത ശുദ്ധജലമായതുകൊണ്ട് ഇതിൽ ചീങ്കണ്ണി, ഹിപ്പോപ്പൊട്ടാമസ് മുതലായവ ധാരാളമായി കാണുവാൻ സാധിക്കും. ഈ തടാകത്തിന് ഒരു പ്രത്യേക ചരിത്രമുണ്ട്. 20 ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഉൾനാടൻ കടൽ, അതായത് കരയാൽ ചുറ്റപ്പെട്ട കടൽ പഴയകാല ചാഡ് പ്രദേശത്തുണ്ടായിരുന്നു. അന്ന് ഈ കടലിന് 260,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപ്തി ഉണ്ടായിരുന്നു. ആ കടലിന്ന് ചാഡ് തടാകമായി പഴയ ഉൾനാടൻ കടലിന്റെ അവശിഷ്ടമായി വെറും 16,000 ചതുരശ്ര കിലോമീറ്ററിൽ ഒതുങ്ങിക്കൂടി. എന്തുകൊണ്ടാണ് ഈ ഉൾനാടൻ കടൽ ഇത്രത്തോളം ചെറുതായത്? കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങൾ തന്നെ പ്രധാനമായും കാരണം. ചില ഭൂമിശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നത് ഭൂമിയുടെ അന്തർഭാഗത്തുണ്ടായിരുന്ന ചലനങ്ങൾ ഈ ഉൾനാടൻ കടലിലേക്കുള്ള ജലപ്രവാഹം തടയുകയും അതിനോടൊപ്പം ബാഷ്പീകരണത്തിന്റെ അളവ് കൂടുകയും ചെയ്തു. ഈ ഭാഗത്തെ ഭൂമി ചെറുതായിട്ട് ഉയരുകയും ഇവിടെ ഉണ്ടായിരുന്ന ജലസ്രോതസ്സുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ആ ജലസ്രോതസ്സുകൾ കോങ്കോ നദിയിലേക്ക് ഒഴുകുകയും അങ്ങനെ ചാഡ് തടാകത്തിന് ജലം കുറയുകയും ചെയ്തു. ചാഡ് തടാകം ഇപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. പല നദികളും തടാകത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നു. പക്ഷേ അങ്ങനെ വരുന്ന വെള്ളവും മഴയിൽ കുടിക്കിട്ടുന്ന വെള്ളവും ഈ തടാകത്തിൽ നിന്നും ബാഷ്പീകരണം വഴി നഷ്ടപ്പെടുന്ന ജലത്തിനത്രയും വരുന്നില്ല. അതേസമയം ഈ തടാകത്തിന്റെ അടിത്തട്ടും ചുരുങ്ങുന്നു. കാറ്റടിച്ചു വന്ന് വീഴുന്ന മണ്ണും നദിയിലെ കൂടെ എത്തുന്ന എക്കലും മരത്തിന്റെ അവശിഷ്ടങ്ങളും മറ്റും വീണ് തടാകത്തിന്റെ അടിത്തറ ചുരുങ്ങുന്നു. ചാഡ് തടാകം ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും ഇന്നും ഒരു വലിയ ജലസംഭരണിയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ 4 തടാകങ്ങളിൽ ഒന്നാണ്. അതിനോടൊപ്പം ലോകത്തിലെ 7-ാമത്തെ ഏറ്റവും വലിയ തടാകവുമാണ്. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അനുസരിച്ച് ചാഡ് തടാകത്തിന്റെ താഴ്ചയും വിസ്തീർണവും മാറിക്കൊണ്ടിരിക്കുന്നു. തെക്കും വടക്കുമുള്ള തടാകത്തിന്റെ ഭാഗങ്ങളെ ഗ്രേറ്റ് ബാരിയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ തിട്ട കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. 1970 വരൾച്ചയിൽ തടാകത്തിന്റെ വടക്കു ഭാഗം പൂർണ്ണമായി ഉണങ്ങിപ്പോയി. കാരണം തെക്കു ഭാഗത്തു നിന്നും വെള്ളം ഗ്രേറ്റ് ബാരിയർ ഉള്ളതുകൊണ്ട് വടക്കോട്ട് കടക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ്. എങ്കിലും ഇന്നും ചാഡ് തടാകം തലയുയർത്തി നിൽക്കുന്നു. അടുത്ത ദിവസം ആറ്റ്ലസ് പർവ്വതത്തിന്റെ അരികിൽ വലുതും വിശാലവുമായി പരന്നു കിടക്കുന്നതും തട്ടുതട്ടുകളായി ഇരിപ്പിടമുള്ളതുമായ ചാര ഗുഹകളെ പറ്റി നമുക്ക് കേൾക്കാം.
0: ക്വാളിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: நேருக்கு வட்டமேடும் பாட்டேருக்கு தொட்ட இடமத்தனையும் இன்பம் என்று துன்பம் இல்லை எங்கேயும்.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയെന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും

0: फैसले लिए गए। एक फैसला अहमदाबाद में मेट्रो के विस्तार का है और दो फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके दो फैसले लिए गए। अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में।
1: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണമുണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും രണ്ടാം റൌണ്ടിൽ കടന്നു. ഒന്നാം റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാന്റ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാന്റ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3rd ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3rd ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി

0: മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റാ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൌണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: റേഡിയോ ബെൻസിഗർ 107.8.

പ്രിയപ്പെട്ട മഹാനായ ഒരു സംവിധായകനായിരുന്നു ഭാരതിരാജൻ, പി ഭാരതിരാജൻ. ഇന്ന് രാവിലെ അന്തരിച്ച അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു. ആദ്യം തന്നെ 1941 ജനിച്ച് ജൂലൈ 17 ആണ് അദ്ദേഹം ജനിച്ചത്. 2004 നമ്മുടെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. നമ്മുടെ മലയാള സിനിമയിൽ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അവസാനം അറിയാം, നമ്മുടെ മോഹൻലാൽ, ശോഭന, തരുൺ മൂർത്തി ചിത്രത്തിൽ അദ്ദേഹം ഒരു സ്റ്റണ്ട് മാസ്റ്ററായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ മാസ്റ്ററായിട്ടൊക്കെ അഭിനയിച്ചു. അവസാനം അഭിനയിച്ച സിനിമയും അത് തന്നെയാണ്, തുടരും എന്ന ചിത്രത്തിൽ. അദ്ദേഹത്തെ ഓർക്കുന്നു ഈ

0: സിനിമയെ നടീന്ദ്രന്മാരെ മാത്രമല്ല ഒരു ഗ്രാമത്തെ പോലും ഒരു കഥാപാത്രമാക്കിക്കൊണ്ട് ഗ്രാമത്തിന്റെ ഗ്രാമീണതയും സൗന്ദര്യത്തെയും ഏറ്റവും കൂടുതൽ ഒപ്പിയെടുത്ത ഒരു കലാകാരനായിരുന്നു ഭാരതിരാജ എന്ന മഹാനായ സംവിധായകൻ. അദ്ദേഹത്തിന്റെ ഒരു ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഇതിൽ ഭാരതിരാജയാണ് ആ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഭാരതിരാജയും മലേഷ്യ വാസുദേവൻ അദ്ദേഹവുമാണ് ഇതിൽ പാടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലിസ്നസ് ലോഞ്ചിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 വരെയാണ് നമ്മുടെ ലിസ്നസ് ലോഞ്ച്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പോൾ രാവിലത്തെ തിരക്കുകളും ഓട്ടപ്പാച്ചിലും എല്ലാം കഴിഞ്ഞ് അല്പം വിശ്രമിക്കുന്ന സമയത്ത് ഇതാ നിങ്ങളുമായിട്ടൊക്കെ വന്നിരുന്ന് കുറച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാട്ടോ. അതുകൊണ്ടാണ് ഇതേ നോക്കൂ, അല്പം ജലദോഷവും അല്പം ഇങ്ങനെ കിച്ചക്കിച്ചൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന എന്തിനാണെന്നറിയോ, നിങ്ങളുടെ ആ വർത്തമാനവും സംഭാഷണമൊക്കെ കേട്ട് നമ്മുടെ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ സന്തോഷമൊക്കെ നമ്മൾ കണ്ട് അറിഞ്ഞ് അങ്ങനെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു സന്ധ്യ കഴിഞ്ഞ് പോകുമ്പോഴുണ്ടാകുന്ന സന്തോഷമല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് പുതിയ ഗെയിമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. സന്തോഷിക്കുക, ഇതൊരു തമാശ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു നേരം പോക്ക് അത്രമാത്രം എടുത്താൽ മതി കേട്ടോ, വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ രണ്ട് കാര്യങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. തോൽക്കാൻ നിങ്ങൾ തയ്യാറാണോ, തോൽക്കാൻ തയ്യാറാണോ എന്നാണ് ചോദ്യം. ഈ ചോദ്യം ആര് ചോദിച്ചാലും ഒന്ന് പാവിച്ചുപോകും അല്ലേ, ഇല്ല എന്നാണ് മനസ്സും ബുദ്ധിയും പറയുമെങ്കിലും ആ ശബ്ദം ഒന്ന് പുറത്തു വരാൻ കുറച്ച് സമയമെടുക്കും, ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പിലാണ് നമ്മൾ മുന്നേറേണ്ടത്. അപ്പോൾ എത്ര തന്നെ നമ്മൾ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞാലും ഒരു കൈ നോക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ജീവിതത്തിൽ അതൊരു വലിയ വിജയം തന്നെയാണല്ലേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ചരിത്രവും അനുഭവ സാക്ഷ്യങ്ങളും വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം ഇവിടെ ഇന്ന് തോക്കാൻ തയ്യാറായിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഞാൻ തോക്കില്ല, തോറ്റു കൊടുക്കില്ല, തോറ്റും മടങ്ങില്ല എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ഇന്നിവിടെ പൊരുതാൻ പോകുന്നത്, പൊരുതി മരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് തന്നെ പോകാം. രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ, അതെ പറയാൻ പോവാ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. അയ്യടാ, ഇതാരത്?
1: അനുപമ.
0: ആണോ, എന്നാ ഞാൻ അനുപമ എന്ന് വിളിക്കില്ല, അനുക്കുട്ടിനെ വിളിക്കും. എന്ത് കിണ്ടുമോളെ വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ?
1: ആണോ,
0: ആ പിന്നെ കൊള്ളാം കൊള്ളാം. ഞാനിങ്ങനെ അനുക്കുട്ടി ഒന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാം എന്ത് സന്തോഷമാണെന്നറിയോ അല്ലേ. ഓക്കെ അനു, അനുവിൻ്റെ അടുത്ത് തോൽക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓളെന്ത് പറയും? അല്ല, അതാണ് പിന്നല്ലാതെ. നമ്മൾ ഒരു കൈ നോക്കും, ആണോ അല്ലയോ? നോക്കും, അത്രയല്ലേ ഉള്ളു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നിവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, അതിൽ നമ്മൾ തോൽക്കില്ല എന്ന് അറിയാനായിട്ടാണെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കിയാലോ. ഓക്കെ, ഒന്ന് മറ്റൊന്നുമല്ല, നമ്മൾ മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന കാര്യം അറിയാലോ. അത് മാത്രം നമ്മൾ കുറച്ച് നാളായി അത് വന്നിട്ട്. അപ്പൊ അത് ആദ്യത്തെ കാര്യം അതാണ്. അത് നമ്മുടെ എത്രാമത്തെ എപ്പിസോഡാണെന്ന് അറിയാമോ? ഈ എന്റെ മലയാളം പൊന്നു മലയാളം എന്നുള്ളത് 24 എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പക്ഷെ ഇനി വേറൊരു കാര്യമുണ്ട്, പഴയതുപോലെയൊന്നുമല്ല, അങ്ങനൊന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്.
1: എന്താണെന്നറിയാമോ,
0: 2 മിനിറ്റിനകത്ത് തന്നെ എല്ലാം പറയുകയും വേണം. മാത്രമല്ല ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പോ ഒരു നിർത്തി നിർത്തി വിക്കി വിക്കി ആലോചിച്ചൊക്കെ പറയുന്നവരെയൊക്കെ അങ്ങൾ പെട്ടെന്ന് ഔട്ടാക്കുകയും ചെയ്യും. ഓക്കെ, നോ സെന്റിമെന്റ്സ്, നോ കോംപ്രമൈസ്. പക്ഷെ എന്നാലും എന്റെ അനുക്കുഞ്ഞിനോട് ഞാൻ ചെറിയ സെന്റിമെന്റ്സും കോംപ്രമൈസും ഒക്കെ കാണിക്കും കേട്ടോ. ശരി, അപ്പൊ തുടങ്ങിയാലോ. ശരി, അപ്പൊ ഇതാ ഞാൻ ടൈമർ സെറ്റ് ചെയ്തിരിക്കുന്നു. അനുമോളെ, നമ്മൾ തുടങ്ങുകയാണ്. മലയാളത്തിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് സ്കൂളൊക്കെ തുറന്നിട്ട്? എന്ത് കൊള്ളാം, സ്കൂൾ കൊള്ളാമെന്നോ അതോ സുഹൃത്തുക്കൾ കൊള്ളാമെന്നോ, എന്താണ്, ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? എത്ര ഫ്രണ്ട്സിനെ കിട്ടി?
1: വിദ്യാലയം കൊള്ളാം,
0: വിദ്യാലയം കൊള്ളാം. ഓക്കെ, ഫ്രണ്ട്സിന്റെ ഒക്കെ പേരുകൾ പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. അനാമിക,
1: മുക്ത.
0: മുക്ത, ഓക്കെ ഓക്കെ ഓക്കെ.
1: അനന്ദിത,
0: ഇതിലും എനിക്ക് തോന്നുന്നു മുക്തയാണെന്ന് തോന്നുന്നു സ്കൂൾ ബസ്സിൽ വരുന്നത്. ഓക്കെ ഓക്കെ, മറ്റേ സ്കൂൾ പിന്നെ അല്ലാതെ മറ്റേ നമ്മുടെ അനാമിക വരുന്നത് എങ്ങനെയാ?
1: നടന്നാണ്
0: വരുന്നത് മോളോ?
2: കള്ളം പറയല്ലേ?
1: വിദ്യാലയത്തിലെ വണ്ടി.
2: വിദ്യാലയത്തിലെ വണ്ടിയിലാണ് പോകുന്നത്. ശരി, ഓക്കെ. എത്ര കിലോമീറ്റർ ഉണ്ടാവും മോളെ? എങ്കിലും മോളെ വീട് മുതൽ ആ വിദ്യാലയം വരെ പോകാനായിട്ട്, സ്കൂൾ വരെ പോകാനായിട്ട്? അഞ്ചത്രയോ? അതെന്തുവാ അതെങ്ങനെ, ഇത് അതാരാ പഠിപ്പിച്ചത്? അഞ്ചത്രയും എന്ത്? അഞ്ച് കിലോമീറ്റർ ആണോ? അഞ്ച് കിലോമീറ്റർ ആണോ അതോ അഞ്ച് മീറ്റർ ആണോ?
1: ആദ്യം
2: പറഞ്ഞു പറഞ്ഞ ഏത്? ഓക്കെ, ശരി. അപ്പൊ എന്തായാലും അടിപൊളി, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ചലഞ്ച് എന്താണെന്നറിയാം മോൾക്ക്?
1: എന്തുവാ?
2: ഒരു ചലഞ്ച് ഉണ്ട്, കേട്ടോളാം. ഞാനിവിടെ ഒരു പാട്ട് കേൾപ്പിക്കും, അത് മോള് കേട്ടിട്ട് അതുപോലെ പാടണം. ഓക്കെ, അതാണ് ചലഞ്ച്. ഓക്കെ ഓക്കെ, കേൾപ്പിക്കട്ടെ.

അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. അവൾ എന്റെ കുഞ്ഞ് വിജയിച്ചിരിക്കുകയാണ്. മോൾ ഓർത്തോ, മോൾ ആരുടെ മുന്നിലും തോൽക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ എന്റെ കൂടെ പറഞ്ഞേ, തോൽക്കാൻ എനിക്ക് മനസ്സില്ല. മിടുക്കി, അടിപൊളി, സൂപ്പർ കേട്ടോ മോളെ. അപ്പൊ മോളോട് ഇത്രയും വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ഇനി വരുന്നവരടുത്ത് ഒന്നും അങ്ങൾ ഇതുപോലെ ഇത്രയും വിശദമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ 9 മണിവരെ മോള് കേട്ടോണ്ടിരുന്നോളൂ. മോളെ അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് തോൽക്കുന്നത്, ഇന്ന് ആരൊക്കെയാ തോൽക്കാൻ പോകുന്നത് മോള് നോക്കിയോ കേട്ടോ. ഓക്കെ, അപ്പൊ മോള് ജയിച്ചു. ഓക്കെ, ഗുഡ് നൈറ്റ്. അടിപൊളി. അപ്പൊ ഓക്കെ, അപ്പൊ ഏതായാലും കാര്യം ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. ഇന്ന് പേടിച്ച് വിളിക്കാണ്ടിരിക്കുന്നവരും തോറ്റതിന് തുല്യമാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. തോൽക്കാൻ തയ്യാറാണോ?

0: അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അനുമോൾ വന്നപ്പോ അനുമോൾക്ക് വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞ് പാട്ട് സെറ്റ് ചെയ്തത്, കാക്കപ്പാട്ട്. ഓക്കെ, അപ്പൊ അടിപൊളി ഒരു പാട്ട് തന്നെ നമ്മൾ കേട്ടു. അപ്പോൾ നമുക്ക് തുടരാം. ഇനി വേറെ വിശാലമായിട്ട് വർത്തമാനങ്ങളൊന്നുമില്ല കേട്ടോ, പറഞ്ഞു കേട്ടല്ലോ. രണ്ട് കാര്യങ്ങളാണ്, തോൽക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്നാണ് നമ്മൾ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ പോകുന്നത്. നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ അല്ല വേണ്ട, അടുത്ത കോള് നമുക്ക് എടുത്തിട്ട് ആ അപ്പോഴും പറയാൻ കാര്യങ്ങൾ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: നമസ്കാരം, നമസ്കാരം. പേര് പറഞ്ഞോളൂ.
1: അല്ല
0: ചേച്ചി, ചാടി വീണു അല്ലേ. തോൽക്കാൻ തയ്യാറാണോ? തയ്യാറ, തോൽക്കാൻ തയ്യാറാ? ആ ജയിക്കാം, അതാണ്. പിന്നെ നമ്മൾ ജയിക്കാൻ തയ്യാറാണ്, നമ്മള് പൊരുതി പൊരുതി നമ്മള് തോൽക്കും, അതാണ്. ഓക്കെ, തയ്യാറല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് തന്നെ പോകാം. നേരത്തെ ഞാൻ പറഞ്ഞു, ഇനി കാര്യം 24-ാമത്തെ ഭാഗം നമ്മൾ എത്തിയതാണ്, എന്റെ മലയാളം പൊന്നു മലയാളത്തിൽ. അപ്പൊ ഇനി അതിൽ നമ്മൾ നോ കോംപ്രമൈസ് നോ സെന്റിമെന്റ്സ് സമയമൊന്നും തരില്ല. എവിടെയാണോ കിടന്ന് അവിടെ കിടന്ന് തപ്പി തടയുന്നത് അപ്പ കട്ട്. ഓക്കെ, ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി? ശരി. അല്ല ചേച്ചി, എന്തായാലും മഴയെല്ലാം തുടങ്ങി, വെള്ളക്കെട്ടുകളും കാര്യങ്ങളെല്ലാം ഒക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നമ്മളെ എവിടെയെങ്കിലും ഒരു അടുത്ത് ഈ വെള്ളക്കെട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ? വീടിനടുത്ത് വല്ലോ
1: നമ്മള് വെളിയിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും പഞ്ചായത്ത് റോഡൊക്കെ അല്ലേ?
0: പഞ്ചായത്ത് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ സാറില്ല, നമുക്ക് അടുത്ത രണ്ടാമത്തെ ഇതിലേക്ക് പോവാം. ശരി, ഞാന് ഒരു ഗാനം കൽപ്പിക്കാം, അപ്പൊ അതിന്റെ ഒരു ചലഞ്ചാണ്. ഓക്കെ, ചേച്ചിക്ക് ഞാനിപ്പോ ഏതാ ചെയ്യ, എളുപ്പമുള്ളത് തരട്ടെ? ഓക്കെ, അപ്പൊ തോറ്റു കൊടുക്കരുത് കേട്ടോ, പറഞ്ഞോ. ആ ശരി, കേട്ടോളൂ.

കേട്ടല്ലോ. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോളൂ. അല്ല, അത് തന്നെ, അത് എന്താണോ കേട്ടത് അതുപോലെ. അടിപൊളി. അജയ ചേച്ചിയെ, ഞാൻ എന്തായി കേട്ടത്? ഇത് അജയ ചേച്ചിയാണോ അതോ നമ്മുടെ പിന്നെ എന്താണ് ലതിക സിംഗർ ലതികയാണോ? പ്ലീസ് പറയൂ, എന്നെ പറ്റിച്ചതല്ലേ ചേച്ചി? കളിയാക്കിയതല്ലേ ചേച്ചി? ഇതാണ് നോക്ക്, സി ഇതാണ് അടിപൊളി. നോക്ക്, നമ്മള് തോൽക്കില്ല, എവിടെയും നമ്മൾ തോൽക്കരുത് കേട്ടോ. ഈ നമ്മളുടെ ഈഗോയും നമ്മുടെ ചമ്മലും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെ നാണം കുണുങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ തോൽവിയുടെ ഏറ്റവും പ്രധാന കാരണം. അതല്ല എന്ന് ഇന്നും നമ്മൾ തെളിയിക്കും. ഓക്കെ, സൂപ്പർ ആയിരുന്നു ചേച്ചി, സൂപ്പർ ആയിരുന്നു, അടിപൊളി കേട്ടോ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് ഇപ്പൊ, മനസ്സിലായില്ലേ? തോൽക്കാൻ നമ്മൾ തയ്യാറല്ല. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പൊ നമുക്കൊരു മനോഹരമായ ഗാനത്തിലിപ്പം ഗാനം കേട്ട് ടക്കനാതിരികെ വരാം.

0: ലാസ്റ്റിൽ ആ സിത്താറ് വായിച്ചുകൊണ്ട് അവസാനിപ്പിച്ച് അതെങ്ങനെയുണ്ട് ആ ഒരു പോർഷൻ? അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ. ഓക്കെ, അപ്പോഴിതാ നമ്മൾ തിരികെ തിരിക്കുന്നു ലിസണസ് ലോഞ്ചിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മുടെ ലിസണസ് ലോഞ്ച്, 7:35 മുതൽ 9 മണി വരെ. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ തോൽക്കാൻ തയ്യാറല്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ഇതാ എത്തിയിരിക്കുന്നു അടുത്ത ആൾ.
1: ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ.
2: നമസ്കാരം, ചിത്ര ചേച്ചിയാണ്.
1: ചിത്ര ചേച്ചി, തോൽക്കാൻ തയ്യാറാണോ? അല്ല എന്നു പറയണം, അവിടെ പിന്നെ വേറെ കിടന്ന് അതൊന്നുമില്ല. എനിക്ക് വയ്യ, അതാണ്. ഓക്കെ, അപ്പൊ ഇതാ ആ ആദ്യത്തെ ആ ഒരു ഇതിലോട്ട് നമുക്ക് പോകാം. മലയാളത്തിൽ മാത്രം സംസാരിക്കുക, 2 മിനിറ്റിനുള്ളിലാണ്. അത് തപ്പിത്തടഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്സ്. കാര്യം 24 ഭാഗമായി, അപ്പൊ ഇനിയും അതിൽ നമ്മൾ കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ ശരി. അപ്പൊ ചേച്ചി റെഡി? 1, 2, 3 നമ്മൾ തുടങ്ങുന്നു. ചേച്ചി, വീട്ടിൽ സ്കൂളിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടോ?
2: വീട്ടിൽ പള്ളിക്കൂടത്തിൽ പോകുന്ന ആരുമില്ല.
1: ആണോ, നേരത്തെ പോയിട്ടുണ്ടായിരുന്നോ പിള്ളേരൊക്കെ?
2: പോയിട്ടുണ്ടായിരുന്നു.
1: ആരായിരുന്നു?
2: മക്കള് രണ്ടും പോയി.
1: ആണോ? അവര് വിവാഹം കഴിഞ്ഞു. സാരമില്ല, അടുത്തത്. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമ്മള് എന്താണോ കേൾക്കുന്നത് അതുപോലെയാണ് നമ്മൾ പാടുന്നത്, അതാണ് ചലഞ്ച്. ഓക്കെ, ചിലപ്പോ അതുപോലെ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് അറിയാവുന്നത് പോലെയാണ് എന്താണോ ഇവിടെ കേൾക്കുന്നത് അതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഇതാ ചിത്ര ചേച്ചി, സ്റ്റാർട്ട് ചെയ്യട്ടെ.

0: അയ്യോ അടിപൊളി. പിന്നെ അല്ലേ നോക്ക്,
1: പിന്നെ പ്രവീണേ പാട്ട് അറിയാവുന്നവർക്ക് നമ്മൾ കുഴപ്പം പാട് വരത്തില്ല.
0: ഇത് പാട്ടറിയാമോ പാട്ട് അറിഞ്ഞൂടെന്നുള്ളതല്ല. ഇപ്പൊ ഞാൻ ചേച്ചി, ഞാൻ പാട്ടറിഞ്ഞൂടാത്ത ആളാണ്. ഇന്ന് ഇവിടുന്ന് പാട്ടും പഠിച്ച് ബാക്കിയുള്ളവരെ കൊണ്ട് ഞാൻ പാട്ടും പാടിപ്പിച്ചിട്ടേ പോകുള്ളൂ.
1: പ്രവീണ് നല്ലോണം പാടും, എനിക്കറിയാം, കേട്ടായിരുന്നു വരെ.
0: ഇല്ലില്ല, അതൊക്കെ നമ്മളിങ്ങനെ കേട്ട് കേട്ട്, ഇപ്പൊ ചേച്ചി പോലെ ഇങ്ങനെ കേട്ട് കേട്ട് പഠിക്കുന്ന ആളാണ്.
1: ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്.
0: ഓ, ചേച്ചി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് ഇത് വേണ്ടായിരുന്നു, വേറെ തന്നാ മതിയായിരുന്നു. ഓക്കെ,
1: പിന്നെ നമ്മള് മുമ്പ് ഞാൻ പറഞ്ഞ പിള്ളേർക്ക് കൊടുത്ത എല്ലാ പാട്ടുകളും ഞാൻ ഇവിടുന്ന്
0: പാടിക്കൊണ്ടിരുന്നേച്ചി. അപ്പൊ എന്തായാലും നമ്മുടെ ചിത്ര ചേച്ചി മനോഹരമായിട്ട് തന്നെ വിജയിച്ചിരിക്കുന്നു. അതിൽ മലയാളം പോയി, കേട്ടോ, ക്ലാസ് പറഞ്ഞങ്ങ് പോയി. പക്ഷെ രണ്ടാമത്തെ ചലഞ്ച് അതിൽ വിജയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക്, അത് കഴിഞ്ഞ് പെട്ടെന്ന് വരാം.
2: എഞ്ചിനീയറിംഗ് അഡ്മിഷന് വെറും 5,800 രൂപ അടച്ച് ഇപ്പോൾ അഡ്മിഷൻ നേടാം.
3: ബാക്കി ഫീസ് തവണകളായി അടയ്ക്കാൻ സൗകര്യം.
2: കോഴ്സ് കഴിഞ്ഞാൽ ശമ്പളത്തോടു കൂടി ഉടൻ ട്രെയിനിംഗ്.
3: സർട്ടിഫിക്കറ്റുകൾക്ക് എംബസി അറ്റസ്റ്റേഷൻ.
2: സീറ്റുകൾ പരിമിതം.
3: 2 വർഷം മുതൽ 1 മാസം വരെയുള്ള കോഴ്സുകൾ. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, എക്സ്റേ വെൽഡിംഗ്, ടിഗ്, മിഗ്, സിവിൽ, ഓട്ടോകാഡ്.
2: എക്സ്റേ വെൽഡിംഗിന് കേന്ദ്ര ഗവൺമെന്റ് NCVT അംഗീകാരമുള്ള കൊല്ലത്തെ ഏക സ്ഥാപനം.
3: അബ്ഡക് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അംഗീകൃതം.
2: 49 വർഷത്തെ പാരമ്പര്യം.
3: SN കോളേജിന് സമീപം, സ്റ്റേഡിയം, കൊല്ലം.
2: ഫോൺ 0474-274-0503.
3: മൊബൈൽ 9446787715.
2: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
4: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
2: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
4: ഞങ്ങളുടെ പ്രത്യേകതകൾ:
2: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ.
4: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ.
2: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ.
4: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ.
2: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
4: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
4: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: ഫോൺ 8848533001.
4: മറ്റൊരു നമ്പർ 8129520477.
0: അങ്ങനെ തിരികെത്തിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അപ്പോൾ എൻ്റെ മലയാളം പൊന്നു മലയാളം പോലെ തന്നെ തോൽക്കാൻ മനസ്സുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഹലോ,
5: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം. മുരളിയോ, മുരളിയേട്ടൻ പിന്നെ എന്തും ചെയ്യും സുകുമാരനാണ് എനിക്കറിയാം. കാരണം തോൽവി എന്നുള്ളത് അത് നമ്മുടെ നിഘണ്ടുവിലില്ല എന്ന് എനിക്ക് തോന്നുവാണോ?
5: ഭയപ്പെട്ട് പുറകോട്ട് പോകാറില്ല, തോൽവിയും സംഭവിക്കാറുള്ളതില്ലേ,
0: അത്രേ ഉള്ളൂ. അത് നമ്മള് വരുന്നിടത്ത് വെച്ച് കാണും. അതെ, അതെ, അതെ, അതെ, അതെ. കാര്യം നമ്മളെ കൊത്താനായിട്ട് നിൽക്കുന്ന ഒരു പാമ്പ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും അതിനെ ഒന്ന് വരട്ടിട്ടേ നമ്മള് കൊത്തു മേടിക്കുള്ളൂ. അത്രേ ഉള്ളു, കൊത്തു മേടിക്കും, അത് വേറെ. ശരി, അപ്പൊ അല്ലേ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ എന്റെ മലയാളം പൊന്നു മലയാളം 24-ാം ഭാഗത്തിൽ എത്തി നിൽക്കുമ്പോൾ അതിൽ കൂടുതൽ പിന്നെ അവതരണവും കാര്യങ്ങളും ഒന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇതാ ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് തന്നെ പോകുന്നു. അപ്പൊ മുരളിയേട്ടാ തുടങ്ങാം, റെഡി, 1, 2, 3. മുരളിയേട്ടോ, എനിക്കൊരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഈ നമ്മുടെ സ്കൂള് തുറന്ന് നമ്മുടെ സ്കൂൾ ബസ്സിന് അല്ലെങ്കിൽ വാഹനങ്ങൾക്കെല്ലാം ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ഈ ഇടയ്ക്ക് ഞാനൊരു ഒരു വാർത്ത കണ്ടു, അതിന്റെ ഡോറ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കവേ ഇളകി തിരിച്ചൊക്കെ പോകുന്നത്. ഈ ഒരു ഇതിലൊക്കെ ഇതൊരു പേരിന് വേണ്ടി മാത്രമേ ഉള്ള മുരളിയേട്ടാ, ഒന്ന് പറഞ്ഞു മുരളിയേട്ടാ.
5: വിദ്യാലയങ്ങളുടെ വാഹനങ്ങളെ വളരെ സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ കടമയാണ്. അത് അവരുടെ വാഹനങ്ങള് എല്ലാം ശരിയായിട്ടാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും
0: ഉദ്യോഗസ്ഥരുടെ.
5: വാഹനങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ശരിയാണോ, അതിന്റെ കഴിവ് ശരിയാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓടാനുള്ള എല്ലാ അംഗീകാരവും അതിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതിനെ നോക്കിട്ട് വേണം ഓടാനുള്ള അനുമാനം
0: കൊടുക്കാനായിട്ട്. എഞ്ചിൻ ഒക്കെ ഉണ്ടെന്ന് നോക്കണം അല്ലേ?
5: അതെ.
0: ഓക്കെ, അതില് അതില് അതില് ജോലി ചെയ്യുന്നവരെ കുറിച്ചൊക്കെ എന്താണ് ജന്റെ അഭിപ്രായം? ഇപ്പൊ ഡ്രൈവർ ഉണ്ട്, അതിന് കൺട്രോൾ ചെയ്യുന്ന ആളുണ്ട്.
5: അത് വാഹനം ഓടിക്കുന്നവർക്കാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം.
0: ആ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഉള്ളത്?
5: മറ്റു വാഹനങ്ങളിൽ കത്താതെ സൂക്ഷിക്കുക, എതിരെ വരുന്ന വാഹനങ്ങളെ സൂക്ഷിച്ച് ഓടിക്കുക, അകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ പുറത്തോട്ട് കൈയും കാലും ഇടാതെ ശ്രദ്ധിക്കുക.
0: അവർ കൈയും കാലും പുറത്തിടാതിരിക്കാനായിട്ട് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഷട്ടർ ഗ്ലാസ് അങ്ങനെയുള്ള. എനിക്ക് വയ്യ, അടിപൊളി, സൂപ്പർ. അതിൽ എന്തായാലും ടൈം സെറ്റ് ചെയ്ത് ചേട്ടൻ അടിപൊളിയാക്കി. അത് അത് പടപടപടാ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വേണം കേട്ടോ, ഇങ്ങനെ വേണം. പഠിച്ചു പോയി കാര്യം. എനിക്ക് തോന്നുന്നു 24 ഭാഗങ്ങളിലും ചേട്ടൻ
5: വിളിച്ചിട്ടുണ്ടല്ലേ
0: ഈ മലയാളത്തില്, ഇല്ലേ? എനിക്കൊരു താങ്ക്സ് പറഞ്ഞ ചേട്ടാ, എനിക്കൊരു താങ്ക്സ് പറഞ്ഞ ചേട്ടാ,
5: നന്ദി.
0: ആ കാരണം പറയണം കാര്യം എന്താണെന്നറിയുമോ, ഈ ഇത് ഞാൻ ഇത്രയും ഇത് കൊണ്ടുവന്നത് കൊണ്ടല്ലേ ചേട്ടാ ഇത്രയും നല്ല നല്ല കടുക് വറുക്കുന്നല്ലോ മലയാളം പറയുന്നത്. ശരി, ഓക്കെ. അപ്പൊ ഇതിൽ അടുത്ത ഒരു ചലഞ്ചിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അതില് ചേട്ടാ എങ്ങനെയാണ് ജയിക്കില്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ.

0: കേട്ടല്ലോ. ഓക്കെ, തുടങ്ങി. അവസാനം കൊണ്ട് നിർത്തുന്ന ഒരു സംഭവം ഉണ്ട്, അത് വേണം കേട്ടാ. ആ ഓക്കെ,
1: അത് ഇനി ചൊവ്വ കിട്ടിയിട്ടില്ല, എന്നാലും നോക്കട്ടെ.
0: എന്റെ മുല്ലയുടെ, സത്യമായിട്ട് മുല്ലയുടെ, ഞാൻ എനിക്ക് ഞാൻ മുല്ലയുടെ നേരിട്ട് കാണുന്നില്ല എന്നുണ്ടല്ലോ, ആ കാലിൽ ഞാൻ തൊട്ട് തൊഴും. ഇല്ലല്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മുല്ലയുടെ കാര്യം. ഇത് വെറുതെ പറയുന്നല്ല, ഇത് സുഖുപ്പീരൊന്നുമല്ല, ഇത് ഞാൻ വളരെ കാര്യമായിട്ട് പറയുന്നത്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, കാര്യം എന്തു പറഞ്ഞാലും അത് ചെയ്യുകയും ചെയ്യും, അതെല്ലാം വിജയിക്കുകയും ചെയ്യും. ഇതൊരു സന്തോഷം മുല്ലയുടെ, ഒരുപാട് ഒരുപാട്
1: സന്തോഷം.
0: അല്ല എല്ലാ ഇതൊരു മറ്റുള്ളവർക്ക് ഒരു പാഠവും കൂടെയാണ് മുല്ലയുടെ, ഞാൻ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. കാരണം ഇതാണ് ശരിക്കും യഥാർത്ഥ മോട്ടിവേഷൻ. കാരണം നമുക്ക് നമ്മൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, നമ്മൾ അത് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. തെറ്റും ശരിയും പിന്നെയാണ് അതിൽ വരുന്നത്, ചെയ്തതിനു ശേഷമാണല്ലോ തെറ്റും ശരിയും മനസ്സിലാക്കുക.
1: അത്രേ
0: ഉള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു ചേട്ടാ, അടിപൊളിയായിരുന്നു, സൂപ്പർ കേട്ടോ. താങ്ക് യു. ഓക്കെ
1: ചേട്ടാ,
0: ഓക്കെ. അപ്പൊ നമ്മുടെ മുല്ലേട്ടൻ വീണ്ടും വിജയിച്ചിരിക്കുന്നു. എന്ത് ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടായിരുന്നു മുല്ലേട്ടൻ വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ വൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്.

0: നമ്മൾ ചലഞ്ചുകൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചിരിക്കാൻ ഒരിക്കലും പറ്റില്ല അല്ലേ. ഏതൊരു സംഭവം അതുപോലെ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ഒരു സിനിമാ നടനെ അനുകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിറ്റോ ഒരിക്കലും ആയിരില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം അവിടെ ഒരു നമുക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതായിരിക്കാം, പക്ഷേ നമുക്കൊരിക്കലും അത് അതുപോലെ തന്നെ കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം എൻ്റെ ശബ്ദം അനുകരിച്ചാലും അല്ലെങ്കിൽ എൻ്റെ രൂപം അനുകരിച്ചാലും ഒക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അവിടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ചലഞ്ചുകൾ എന്ന് പറയുന്നത് അതൊക്കെ നമ്മൾ അതുപോലെ തന്നെ ഡിറ്റോ ആയിട്ട് നമ്മൾ പാടുക എന്നുള്ളതല്ല കാര്യം. നമ്മൾ ആരും പാട്ട് പഠിച്ചതൊന്നും അല്ല കേട്ടോ, ഞാനുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെയല്ല. പക്ഷെ അതല്ല, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് ആ ധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: പേര് പറഞ്ഞോളൂ. നമസ്കാരം. ആ യമനേമ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? മതി, അങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ പോട്ടെ. ഓക്കെ, ഞാൻ എപ്പോഴും ഞാൻ ശബ്ദം കേട്ടോ, എനിക്ക് തോന്നുന്നു ഏതൊരു പ്രോഗ്രാമിൽ ഞാൻ കേട്ടായിരുന്നല്ലോ. രേഷ്മയുടെ മറ്റേ നമ്മുടെ അന്താക്ഷരി അല്ലേ? മ്യൂസിക് ചാനൽ, മ്യൂസിക് ചാനൽ. ഓക്കെ,
1: ഞാൻ അതിനെ വിളിക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക്, രണ്ടു മൂന്ന് മാസം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വിളിച്ചില്ല.
0: ശരി, ഓക്കെ, നോ പ്രോബ്ലം.
1: വീണ്ടും
0: അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ ആ എന്റെ മലയാളം പൊന്നു മലയാളം കുറച്ച് നാളായി കൊണ്ടുവന്നിട്ട് അപ്പോ
1: പറഞ്ഞോട്ടെ, ഇടയ്ക്ക് ഇപ്പൊ കൊടുത്ത പാട്ടുകളെല്ലാം അമ്മയും ഉൾപ്പെടെ എല്ലാം നല്ലായിരുന്നു. എനിക്ക് എളുപ്പമാണ്
0: എല്ലാവർക്കും ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ശരി, അപ്പൊ എന്തായാലും ഇതാ നമുക്ക് ആ മലയാളം മാത്രം എന്നുള്ള ആ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോകുന്നു.
1: രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുള്ളു കേട്ടോ ഈ മലയാളത്തില്.
0: ആണല്ലേ, ഓക്കെ, ഇതിപ്പോ 24-ാമത്തെ എപ്പിസോഡാ.
1: രണ്ടു പ്രാവശ്യം കിട്ടിയിട്ടുള്ളു.
0: ഓക്കെ, ശരി, ഓക്കെ, അപ്പൊ ഇതാ തുടങ്ങാം. എനിക്ക് തോന്നുന്നു സിനിമകളെ കുറിച്ചും പാട്ടുകളെ കുറിച്ചും ഒക്കെ ഒരുപാട് സിനിമയും അല്ലെങ്കിൽ നടന്മാരെയും അതിലേറ്റവും എസ്പെഷ്യലി മോഹൻലാലിയും ഒക്കെ സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ യമനേമ സംഗീതത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ശരിക്കും അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും അത് നാശത്തിലേക്കാണോ അല്ലെങ്കിൽ പുതിയ ഉയർച്ചയിലേക്കാണോ നമ്മുടെ സിനിമകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? സിനിമ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്. അടുത്ത ചലഞ്ച് ഉണ്ടല്ലോ, അടുത്ത ചലഞ്ച് ഇതാ എടുക്കട്ടെ. ശരി, ഇതാ യമനേമയ്ക്ക് വേണ്ടി അടുത്ത ചലഞ്ചിലേക്ക് നമ്മൾ പോകുന്നു. ഓക്കെ, ഇത് തന്നെ നമുക്ക് നോക്കാം, സാരമില്ല. ശരി, ഓക്കെ, ഇതാ കേട്ടോളൂ.

0: ഓക്കെ. അങ്ങനെയാണെങ്കിൽ തുടങ്ങിക്കോളൂ.
1: എനിക്ക് ടെൻഷൻ കയറി പോയല്ലേ.
0: അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. എബിനമേ, നമ്മൾ അതുപോലെ, ഞാൻ പറഞ്ഞല്ലോ ഡിറ്റോ, നമ്മൾ അതുപോലെ പാടാനൊന്നും അല്ല നമ്മളത്, പക്ഷെ ആ ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിമിന്റെ പ്രധാന ഉദ്ദേശം.
1: ഇല്ലാതെ എനിക്ക്, ഞാൻ തോറ്റു ആദ്യത്തെ അകത്ത്, പക്ഷെ എനിക്ക് ഒരു പ്രാവശ്യം കൂടെ സമ്മാനം തരാമോ?
0: സമ്മാനോ?
1: കണക്ക് കൂട്ടണ്ട, കണക്ക് കൂട്ടാതെ ചോദ്യം തന്നെ ഒന്നും കൂടെ ഞാൻ പറയട്ടെ.
0: പക്ഷെ നമ്മളെ ടൈം ഉണ്ട് നമുക്ക്. എന്നാലും ഒരു വിഷമം സങ്കടം കണ്ടുകൊണ്ട് ആണ് നമ്മൾ അടുത്ത, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും
1: വിളിക്കണം
0: മലയാളം. ഞാൻ വേണ്ടി ഞാൻ എത്രയും പെട്ടെന്ന് ഞാനത് കൊണ്ടുവന്നിരിക്കും. ഓക്കെ,
1: കഴിഞ്ഞ പ്രാവശ്യം അന്നും പോയതാണ് ചലച്ചിത്രം പറഞ്ഞില്ല.
0: സാരമില്ല, നമുക്ക് അടുത്ത് ഇനി ഇഷ്ടം പറഞ്ഞു നമുക്ക് കിടക്കില്ല. 25-ാമത്തെ എപ്പിസോഡ് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ, ശുഭരാത്രി. അപ്പൊ എന്തായാലും മനോഹരമായിരുന്നു. നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോയി ടക്കനഞ്ഞു വരാം.
2: എല്ലാവരും ചൊല്ലണം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4:00. സമകാലിക വിഷയങ്ങൾ, മനുഷ്യന്റെ നീറുന്ന പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ കേട്ടാൽ മാത്രം പോരാ, പങ്കെടുത്ത് ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം. ഈ ആഴ്ചത്തെ വിഷയം, കുട്ടികളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ക്യാമ്പയിൻ ആരംഭിച്ചു. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. എല്ലാവരും ചൊല്ലണ തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം എല്ലാ വ്യാഴാഴ്ചയും 4:00.

0: മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ തിരികെ എത്തിയിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. എല്ലാ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലും രാത്രി 7:35 മുതൽ 9 മണി വരെ നിങ്ങളോടൊപ്പമുണ്ട് ഈ വർത്തമാനങ്ങളും ചിരിയും സന്തോഷവും ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം.
1: ഹലോ.
2: ആ ഹലോ സാർ, രണ്ടുപേരും സൗണ്ട് ഒരേപോലെ കേട്ടോ.
1: തയ്യൽക്കട ഏതാണ് കട, എങ്ങനെയാണ്? അതെ അതെ, ഓക്കെ ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്.
2: നേരത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്,
1: നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, 2-3 തവണ
2: സംസാരിച്ചിട്ടുണ്ട്.
1: കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല.
2: നേരത്തെ വീട്ടിൽ വന്നു, അപ്പൊ ഞാൻ റേഡിയോ ആയിട്ടുള്ളപ്പോഴത്തേക്ക്
1: നമ്മളെ പകല് നമ്മളുടെ പകലിന്റെ ജോലി തിരക്കും അല്ലെങ്കിൽ ഭാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് നമ്മൾ അല്പം ഒന്ന് റിലാക്സ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ
2: കേട്ടോ. എല്ലാം കാണുന്നുണ്ട്, എല്ലാം കാണുന്നു. ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇതുപോലെ റേഡിയോ കേട്ട് നല്ല വാക്കുകളും നല്ല കാര്യങ്ങളും കേട്ട് അവർ ജോലി ചെയ്യുന്നു. നാട്ടിൽ തന്നെ നല്ല നല്ല കാര്യം നടക്കട്ടെ, നല്ല നല്ല സംഭവങ്ങൾ എല്ലാം നല്ല രീതിയിൽ പോട്ടെ, നാളെ നമ്മളെ നാട് നന്നായി പോകട്ടെ.
1: ശരി, അപ്പൊ ഇനി ഞാൻ പറഞ്ഞോട്ടെ. ഇനി
2: ആ പറഞ്ഞോളൂ.
1: ഓക്കെ, അപ്പൊ ചേട്ടന് മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ നമുക്കൊന്ന് നോക്കിയാലോ, എത്രത്തോളം നമുക്ക് മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ പറ്റുന്നുള്ളത്. ഇംഗ്ലീഷ് വാക്കുകളോ മറ്റു വാക്കുകളോ ഒന്നും കയറിക്കൂടാതെ നമുക്ക് മലയാളത്തിൽ സംസാരിക്കാം ഒരു 2 മിനിറ്റിനുള്ളിൽ. ഓക്കെ, അത് സാറില്ല, നോ പ്രോബ്ലം. അപ്പൊ ഓക്കെ, അപ്പൊ റെഡി, നമുക്ക് തുടങ്ങാം. റെഡി, അത് തന്നെ, നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ തുടങ്ങാണ്. റെഡി, 1, 2, 3. അപ്പൊ മുല്ലേട്ടാ, നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ടൈലറിംഗ് ഷോപ്പ് ആണല്ലേ?
2: കേട്ടില്ല, പറഞ്ഞത്.
1: ടൈലറിംഗ് ഷോപ്പ് അല്ലേ, തയ്യക്കടയല്ലേ? എത്ര വർഷമായി തുടങ്ങിട്ട്? ഓൾമോസ്റ്റ് ആണോ ഇപ്പോഴും
2: നല്ല നല്ല ആൾക്കാർ കൊണ്ട് തുണി കൊണ്ടുവരുന്നു, അളവെടുക്കുന്നു, തയ്ക്കുന്നുണ്ട്, തയ്ച്ചു കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ സ്കൂൾ യൂണിഫോമിന്റെ തിരക്കൊക്കെ ഉണ്ടോ? യൂണിഫോം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്, യൂണിഫോം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഓക്കെ,
2: ഓക്കെ.
1: അപ്പൊ അങ്ങനെ അടുത്തൊരു ചലഞ്ചിലേക്ക് പോകാൻ തയ്യാറാണല്ലോ. ഓക്കെ ശരി, ഇപ്പൊ ഇതാ കേട്ടോളൂ, ദേ ഒരു പാട്ട് ഇവിടെ ഞാൻ പ്ലേ ചെയ്യുന്നു. മുരളീധരന് പറ്റുന്നത് പോലെ തന്നെ ആ ചലഞ്ച് ഏറ്റെടുത്തോളൂ. ഓക്കെ,
2: അല്ല കേക്കാം.
1: ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങിക്കോളൂ, പാടിക്കോളൂ.
2: ഞാൻ ഇതുപോലെ പാടണോ?
1: ഇതേപോലെ. ഓ
2: പ്രഭാഗമേ ഗംഗാ പ്രഭാഗമേ.
1: അടിപൊളി, നോക്ക് ആ ചലഞ്ച് ഏറ്റെടുത്തതുണ്ടോ, തോറ്റില്ല അവിടെ. ഓക്കെ, ഒന്നിൽ പഴിച്ചാൽ മറ്റൊന്നിൽ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആ മലയാളം പറഞ്ഞാൽ അല്പം ഒന്ന് നമ്മളൊന്ന് പെട്ടുപോയി, പക്ഷെ എന്നാലും രണ്ടാമത്തെ ചലഞ്ച് ചേട്ടൻ ഏറ്റെടുത്തില്ലേ, അടിപൊളിയല്ലേ, സൂപ്പർ. ഇതൊരു സന്തോഷം ചേട്ടാ, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
2: ഓക്കെ, എല്ലാ ആശംസകളും
1: തിരിച്ചും. ഓക്കെ, എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നു. ഗുഡ് നൈറ്റ്.
2: റേഡിയോ വെൻസിന്റെ ജോലി എല്ലാ ആൾക്കാരും അതുപോലെ വർക്ക് ചെയ്യുക.
1: ഓക്കെ ഓക്കെ ഓക്കെ,
2: ഉയരങ്ങളിൽ എത്തിക്കാളും മാർഗം.
1: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ഗാനത്തിലേക്ക് പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: ഞാൻ പ്രവീൺ. ഇതാ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ശാലിനിയാണ്.
0: നമസ്കാരം. നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്നല്ലോ.
1: അപ്പൊ
0: ഇനി ഞാൻ വിശാലമായിട്ടൊന്നും പറയണ്ടല്ലോ.
1: അപ്പൊ
0: ഇനി ഞാൻ വിശാലമായിട്ടൊന്നും പറയണ്ടല്ലോ.
1: വേണ്ട, ആരെ കിട്ടിയാലും തല്ലി പഴുപ്പിച്ചെടുക്കുമെന്ന് അറിയാം.
0: കാര്യം നമ്മളെല്ലാവരും അതാണ്. ഞാൻ നോക്കൂ, നിങ്ങൾ എല്ലാവരും എന്നോട് വളരെയധികം എന്താണ് പറയുന്നത്, നന്ദിയുള്ളവരായിരിക്കണം. കാരണം ഞാൻ നോക്കൂ, ഇവിടെ ആരെങ്കിലും തോറ്റൊന്ന് നോക്കിയേ ഇപ്പോഴൊരു വന്നതില്. ആരും തോൽക്കില്ല, അതാണ് റേഡിയോ ബെൻസിന്റെ ശ്രോതാക്കൾ എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതിപ്പോ ഞാൻ എല്ലാവരും നിങ്ങളെല്ലാരും കണ്ടാണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാട്ട് വേണമെങ്കിൽ അതുപോലെ പാടി തന്നെ ഞാൻ അതുപോലെ പാടാൻ ശ്രമിക്കാം, കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ എന്റെ മലയാളം പൊന്നു മലയാളം എന്നുള്ള 24th എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കണം. അപ്പൊ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്സ്. എവിടെയാണോ ഗ്യാപ്പ് വരുന്നത് അവിടെ കട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ റെഡി, 1 2 3. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നു, കാരണം എനിക്ക് അത് വളരെയധികം എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ മഴക്കാലം, സ്കൂൾ തുറന്നു, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒരു അപകടങ്ങൾ വന്നാൽ മാത്രമാണ് നമ്മളുടെ മേലധികാരികൾ കണ്ണു തുറക്കുന്നു എന്നൊക്കെയുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഞാൻ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ സംരക്ഷണമാണ്. അത് സ്കൂളിലാണെങ്കിലും ശരി, സ്കൂൾ ബസ്സിലാണെങ്കിലും ശരി, എന്ത് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒരു ഒരു ഒരു കുഞ്ഞായിട്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: ആ, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരപകടം വന്നാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കൂ. അപ്പോഴ് അവർക്ക് എല്ലാത്തിനും സമയവും ഉണ്ട്. അപ്പൊ അത് നേരത്തെ ആരൊക്കെ പരാതിപ്പെട്ടാലും അവര് നേരത്തെ അത് ചെയ്യത്തില്ല.
0: അത്
1: അതിന് നിയമിച്ചിരിക്കുന്ന അധികാരികളുടെ അടുത്ത്
0: കംപ്ലൈന്റ്. ഓക്കെ, കംപ്ലീറ്റ് ആയി. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സാരമില്ല, ഇതാ വരുന്നു അടുത്ത ഒരു ചലഞ്ച്. ആ ഒരു ചലഞ്ചിൽ ഞാനിപ്പോൾ ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിലപ്പോൾ മടിയായിരിക്കും, അയ്യോ ഞാൻ പാടിയാൽ ശരിയാകുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് എന്നിട്ട് എനിക്ക് തോന്നുന്നൊരു തോന്നലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
1: പാട്ട് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഓ വിളിക്കണ്ട, അപ്പോഴും ഒരു വെല്ലുവിളി നടത്തിയല്ലോ. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആ എന്നാ വിളിച്ചേക്കാം, ഇതിന് വിളിക്കാത്തവർ തോറ്റതായി പ്രഖ്യാപിക്കുന്നു.
0: ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ശാലിനിക്ക് അപ്പൊ ഡിഫറെന്റ് ആയിട്ട് ഞാൻ ഒരു കാര്യം തരാം. അതായത് ഞാനൊരു ഗാനം, ഞാൻ അതിന്റെ ഹമ്മിങ് ഇടാം. ഓക്കെ, അപ്പൊ അതുപോലെ ഒന്ന് പാടാൻ പറ്റുമോ?
1: ശരി,
0: ഓക്കെ, ശരി, തുടങ്ങാം. ലാലാലാ ലാലാലാ ലാലാലാ

പരിപാടികള്. അല്ല എന്താ പറയുമോ, ഇതിപ്പോ ഞാൻ എനിക്കും അറിഞ്ഞൂടെ, ഞാനും അപ്പൊ അതുപോലെ പാടിയാ മതി, കുറച്ച് കറക്റ്റ് ആയിട്ട് പാടിക്കോളൂ. ഓക്കെ, താങ്ക് യു, നോ പ്രോബ്ലം. പക്ഷെ ആ ചലഞ്ച് ഏറ്റെടുത്തല്ലോ, ചലഞ്ച് ഏറ്റെടുത്തില്ലേ, അതാണ് അവിടെയാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്, മനസ്സിലായില്ലേ. പക്ഷെ ആ ചലഞ്ച് ഏറ്റെടുക്കാതെ ഒരു ലൈൻ പോലും പാടാതിരുന്നുവെങ്കിൽ തോറ്റതായിട്ട് പ്രഖ്യാപിച്ചേനെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി. അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോവാം, ഗാനം കേട്ട് ടക്കനാ തിരികെ വരാം.

0: അങ്ങനെ മനോഹരമായൊരു ഗാനം കേട്ടിതാ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു ലിസണേഴ്സ് ലോഞ്ചിലേക്ക്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ,
1: നമസ്കാരം. പേര് വേണ്ട,
0: പേര് വേണ്ട, പേര് ഞാൻ പറയുന്നില്ല. ഈയിടക്ക് ഞാൻ അത് കേട്ടായിരുന്നു, അതും ഞാൻ കേട്ടായിരുന്നു. ബോണിയേട്ടനുമായിട്ട് ചേട്ടൻ സംസാരിക്കുന്ന കൂട്ടത്തില് ഈ ഒരു പേരിനെ കുറിച്ച്, ഷാജാൻ ചേട്ടന്റെ പേരിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഷാജാൻ ചേട്ടന്റെ പേര് ഞാൻ പറയില്ല. അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും സന്തോഷം. അല്ല, ഞാൻ അതില് അന്ന് ബോണിയേട്ടൻ ചേട്ടനോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ പറഞ്ഞായിരുന്നു കാര്യം എന്താന്ന് വെച്ചാല്, ചിലരെങ്ങനെയാണ് നമ്മളെ ചില ശബ്ദങ്ങൾ കൊണ്ടും ചില ടോണുകൾ കൊണ്ടും ഒക്കെയാണ് നമ്മളെ തിരിച്ചറിയുന്നത് അല്ലേ. അതിനനുഗ്രഹമാണ്, അതിന് അനുഗ്രഹമാണ് ചേട്ടാ. ഓക്കെ, എനിവേ,
1: അപ്പൊ
0: അതെ അതെ. അപ്പൊ എന്തായാലും
1: ആ പാട്ടൊന്ന് പാട്.
0: ഏത് പാട്ട്?
1: ഇന്നെനിക്ക് പൊട്ടുകുത്താൻ.

0: ഓക്കെ, അടിപൊളി സൂപ്പർ പാട്ടാ കേട്ടോ. എനിക്കന്ന് അത് ഗുരുവായൂർ കേശവനുള്ള പാട്ടാണ്
1: തോന്നുന്നു.
0: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഷാജാൻചേട്ടാ, നമുക്ക് മലയാളത്തിൽ മാത്രം ഒരു 2 മിനിറ്റിനുള്ളിൽ നിന്നങ്ങ് കസറിയാലോ.
1: മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ നമുക്ക് വലിയ തോൽവിയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്.
0: വിടുവ് ഷാജൻ ചേട്ടാ, ഇവിടെ ഇപ്പൊ നമ്മൾ റെഡി, 1 2 3 നമ്മൾ തുടങ്ങാൻ പോകുന്നു. ഷാജൻ ചേട്ടാ ഇതാ കേട്ട് തുടങ്ങിക്കോളൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഷാജൻ ചേട്ടാ നമുക്കിപ്പോ പുതിയ, അത് സാരമില്ല, ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് വരരുത്, നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഓക്കെ, റെഡി 1 2 3 ഞാൻ പറഞ്ഞു, റെഡി 1 2 3 അപ്പൊ നമ്മൾ തുടങ്ങുന്നു. ചേട്ടാ നമ്മുടെ ഈ വിലക്കയറ്റത്തെ കുറിച്ചൊക്കെ ചേട്ടാ എന്തോ പറയുന്നത്, കാരണം പെട്രോളിന് വില കൂടി, ഇത് ഇപ്പൊ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയാണ്, ഇത് എവിടെ പോയി നിൽക്കും? അതാണ്, ഇത് എവിടെ പോയി നിൽക്കും?
1: എവിടെ പോയി നിൽക്കും പൊതുജനങ്ങൾ ഇതെല്ലാം സഹിക്കുക.
0: ഓക്കെ, ഇപ്പൊ ഇതെങ്ങനെ, നമ്മൾ കാറോ ബസ് അതുപോലെ ഒരു സ്കൂട്ടർ വരെ എങ്ങനെ മേടിക്കും?
1: ഏത് വണ്ടി ഓടിക്കണമെങ്കിലും ഇത് ഒഴിക്കാതെ ഓടത്തില്ലല്ലോ.
0: ഏത്?
1: ഇന്ധനം.
0: ഓക്കെ, അല്ല വേറെ കാര്യമുണ്ട്, ഇനിയിപ്പോ ഇന്ധനം വേണ്ട, നമുക്ക് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക്കൽ കാർ ഉണ്ട്, പിന്നെന്താ കുഴപ്പം? ഇലക്ട്രിക്കലേ, ഇലക്ട്രിക്കൽ സ്കൂട്ടർ, ഇലക്ട്രിക്കൽ കാർ, അതൊക്കെ ഇല്ലേ, പിന്നെന്താ? പെട്രോൾ തന്നെ വേണമെന്നുണ്ടോ?
1: വാങ്ങാൻ പൈസ വേണ്ടയോ?
0: പൈസ എന്ന് പറയുന്നത് എമൗണ്ട്, പൈസ, ഇതൊക്കെ ഇംഗ്ലീഷാണ്. ഓക്കെ ഓക്കെ, അപ്പൊ അതെന്തായാലും ഓക്കെ, സാരയില്ല. ഇനി അടുത്ത ചലഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. തോൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ഷാജഹാൻ ചേട്ടന്റെ ആ ഉറച്ച മനസ്സിന് മുന്നിലേക്ക്, ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് ഷാജഹാൻ ചേട്ടൻ വീണ്ടും ആ ഒരു കഴിവ് തെളിയിക്കാൻ പോവുകയാണ്. ഇത് കേട്ടോളൂ ഷാജഹാൻ ചേട്ടാ.
1: ഓക്കെ.

അടിപൊളി അടിപൊളി സൂപ്പർ അല്ല അതാണ് ട്രൈ ചെയ്തോണ്ടല്ലേ ട്രൈ ചെയ്തു അത്രേ ഉള്ളു ഷാജാൻ ചേട്ടാ തോൽക്കാൻ നമുക്ക് മനസ്സില്ല എവിടെ നമ്മൾ തോക്കൂല അല്ലേ ഷാജാൻ ചേട്ടാ ഓക്കെ അത് സാറില്ല അതൊക്കെ നമുക്ക് അടുത്ത തവണ നോക്കി കേട്ടെ ചേട്ടൻ ഇഷ്ടപ്പെട്ട വേറൊരു അടിപൊളി പാട്ട് ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകണം കേട്ട് നോക്കുന്നോ ഓക്കെ നമുക്ക് കേൾക്കാം

0: മനോഹരമായ ഗാനമായിരുന്നു സത്യവൻ സാവിത്രി എന്ന സിനിമയിലെ മനോഹരമായ ഗാനം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ പെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ലിസണേഴ്സ് ലോഞ്ച്. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
1: ആ ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം പ്രവീണ, ഞാൻ പേരൊന്ന് കൃഷ്ണയാ.
0: ആ കൃഷ്ണ ചേച്ചി.
1: ഓ,
0: എന്തൊക്കെ വിശേഷം?
1: ഞാൻ ഒന്ന് വിളിച്ചായിരുന്നു, ഫസ്റ്റിലെ അതിന് ഒരു സോറി പറയാ കേട്ടോ. ഇന്നലെ ഞാൻ ലിസണേഴ്സ് ലേഞ്ചിൽ
0: വിളിച്ചായിരുന്നു.
1: എന്താണ് ഇപ്പൊ ഞാൻ ഇത് വിളിച്ചെന്ന് പറഞ്ഞാ, ഇന്ന് കൊണ്ടുവന്ന ടോപ്പിക് ഉണ്ടല്ലേ, എന്റെ മലയാളം പൊന്നു മലയാളം, അത് ഈ ചേച്ചി കൊറേ നാളായി വിളിച്ചിട്ടേ, അത് കേട്ടനെ കൊണ്ടൊന്ന് വിളിച്ചതാ കേട്ടോ.
0: താങ്ക് യു ചേച്ചി. ഓക്കെ, അത് മാത്രമല്ല ചലഞ്ച്, ഇന്ന് രണ്ട് ചലഞ്ച് ആണ്. ഓക്കെ, അപ്പൊ തോൽക്കാൻ തയ്യാറാണോ അതോ തോൽക്കാൻ മനസ്സില്ലേ?
1: ഇവിടം വരൊക്കെ എത്തിയത് തോക്കാതെ.
0: ശരി, ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മലയാളത്തിലേക്ക് നമുക്ക് കിടക്കാം. മലയാളം മാത്രം നമ്മൾ സംസാരിക്കല്ലേ ചേച്ചി. ഓക്കെ,
1: ടോപ്പിക് അല്ലേ.
0: ശരി, അപ്പൊ നമ്മൾ കിടക്കാൻ പോകുന്നു. ഇതാ കൃഷ്ണ ചേച്ചി പോരാടുന്നു മലയാളം മാത്രം സംസാരിച്ചുകൊണ്ട്. അപ്പൊ ചേച്ചി റെഡി? 1 2 3. ആ എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ, ഹാപ്പി അല്ലേ?
1: സുഖം തന്നെ.
0: ഓക്കെ, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം അല്ലേ?
1: സന്തോഷമായിട്ടിരിക്കുന്നതിന് നമ്മൾ എപ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക.
0: അതായത് പോസിറ്റീവായിട്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, കട്ട് ചെയ്തു. ഇല്ല, അത് കഴിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് കാര്യം, നമ്മൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നോ സെന്റിമെന്റ്സ് നോ കോംപ്രമൈസ്, കാരണം നമ്മളവിടെ ഗ്യാപ്പ് ഇടാൻ പാടില്ല. 24-ാമത്തെ ഭാവമാണത്. ഓക്കെ, അപ്പൊ ഞാൻ ചേച്ചിക്ക് ഞാനൊരു പാട്ട് പ്ലേ ചെയ്യട്ടെ? അറിയാവുന്നതല്ലേ ഇത്, അങ്ങനെ അറിയാവുന്ന അറിഞ്ഞിടാത്ത അങ്ങനെ ഒന്നുമില്ല ചേച്ചി. നമുക്ക് ശരി, ഓക്കെ, അപ്പൊ നമുക്ക് ദേ കേട്ടോളൂ. ഓക്കെ.

0: Okey?
1: La la la la la la la la la la la la la la la la la la la la la la la la la la.
0: അമ്മാ അടിപൊളി, ഇത്രയേ ഉള്ളൂ. സൂപ്പർ ആയിരുന്നു,
1: സൂപ്പർ ആയിരുന്നു.
0: അതാണ് അപ്പൊ അതാണ് നമ്മൾ ചലഞ്ചുകൾ ഏറ്റെടുക്കുക. ഒന്നിൽ നമുക്ക് പോയാൽ അടുത്തേലും നമ്മള് അത് പക്ക നമ്മൾ ഏറ്റെടുത്തിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സന്തോഷം. അപ്പൊ എന്തായാലും ശിവരാത്രി. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ മനോഹരമായ അടുത്തൊരു ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ഗാനം കേട്ട് ടക്കനെ നമുക്ക് തിരികെ വരാം കേട്ടോ.

0: ഇങ്ങനെ മനോഹരമായ മറ്റൊരു ഗാനം കൂടെ നമ്മൾ കേട്ടിട്ട് തിരികെ തിരികെയാണ്. അപ്പോൾ അടുത്ത കോളിലേക്ക് നമുക്ക് പോകാം. ടക്കന,
1: ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം
1: സുന്ദരൻ ചേട്ടു. ഇത്ര നാളായി സുന്ദരൻ ചേട്ടാ സംസാരിച്ചിട്ട്, എത്ര നാളായി വിളിച്ചിട്ട്? കടയില് ഇരിക്കുന്ന സമയത്ത് വല്ലപ്പോഴോ എപ്പോഴെങ്കിലും ഇടയ്ക്കെങ്കിലും ഇടയ്ക്ക് മുറക്കി അതിനൊക്കെ പോകുന്ന കൂട്ടത്തിൽ ഒന്ന് തല കാണിച്ച് ഒന്ന് ടാറ്റ കാണിച്ചൊക്കെ
2: പോവാറില്ലല്ലോ.
1: ഓക്കെ ഓക്കെ, അതൊന്നും സാറില്ല, കാര്യമല്ല, നല്ലതുപോലെ സത്യം കേട്ടോ. അതെങ്ങനെയാണ് നമുക്കൊരു ബിസിനസ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു കടയിലൊക്കെ എങ്ങനെ നമ്മൾ അതുമായിട്ടൊക്കെ ഇരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്തതിന് ശേഷം
2: വയസ്സില്ലാത്തതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കുന്നോണ്ട് എനിക്ക് മറ്റൊരു മാനസിക പ്രയാസം അതിനകത്ത് വേറൊന്നും വരുന്നില്ല.
1: ശരിക്കും പിന്നെ സുന്ദരൻ ചേട്ടാ, നമ്മുടെ ചിന്തകൾ മാറാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും മറ്റു ചിന്തകളിലേക്ക് പോകാതെ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കാതെ ഈ എന്താണ് പറയുന്നത് ഒരു ഒറ്റപ്പെടലൊന്നും അനുഭവപ്പെടാതെ ഇരിക്കണമെങ്കിൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞതാണ് പോയിന്റ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ
2: മുഴുകിയിരിക്കും,
1: നമ്മൾ എപ്പോഴും
2: തിരക്കായിരിക്കും.
1: മതി, അത് മതി, അത് നല്ലൊരു മോട്ടിവേഷൻ ആണ്.
2: അതെങ്ങനെയാ, അത് പഴയ പാട്ട് എന്നുള്ള പാട്ടുകൾ
1: നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെ മലയാളം മാത്രം സംസാരിക്കാന്ന് പറയുന്നത് എനിക്കറിയാം. അതിൽ സുന്ദരൻ ചേട്ടാ ഒന്ന് ഒരു മൂന്നാലെണ്ണത്തിൽ
2: പങ്കെടുത്തിട്ടുണ്ട്
1: ഇല്ലേ? ഒരെണ്ണം ലാസ്റ്റ് ഘട്ടത്തിലാ, ഒരെണ്ണത്തിൽ അല്ല ലാസ്റ്റ് ഘട്ടത്തിലാ ഒരിക്കൽ പോയത്. അതെ അതെ. എന്നാൽ ഇന്ന് നമ്മൾ അതിന് 24-ാം ഭാഗം നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിൽ എന്തായാലും രണ്ടു മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് ആ ഒരു മലയാളത്തിലേക്ക് മാത്രം ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് തോൽക്കാൻ മനസ്സില്ല എന്ന മനസ്സോടുകൂടി സുന്ദരൻ ചേട്ടനെ ഞാനും ഏറ്റുമുട്ടുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം.
2: ശ്രമിക്കാം.
1: ഓക്കെ, അപ്പൊ തുടങ്ങുന്നു. റെഡി, 1, 2, 3. സുന്ദരൻ ചേട്ടൻ പറഞ്ഞ പോലെ ഈ പഴയ ഗാനങ്ങളാണ് ഇഷ്ടമെന്ന് പറഞ്ഞു, നാടക ഗാനങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പുതിയ സിനിമാ ഗാനങ്ങൾ എങ്ങനെയാണ് ചേട്ടൻ നോക്കിക്കണത്?
2: പുതിയ ഗാനം എനിക്കൊന്നും തോന്നില്ല.
1: നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പ് ഒന്നും വരരുത് കേട്ടോ, കാര്യം ഈ അപ്പോഴും തന്നെ നമ്മൾ അത് ഔട്ടാക്കും.
2: അപ്പൊ
1: ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ സിനിമാ ഗാനങ്ങൾ ചേട്ടന് കുഴപ്പമില്ല. എന്നാലും അതിന്റെ വരികളാണോ അല്ലെങ്കിൽ അതിന്റെ മ്യൂസിക് ആണോ എന്താണ് ചേട്ടന് ഇഷ്ടമല്ലാത്തത്?
2: വരികളാണ് എനിക്ക് ഇഷ്ടം.
1: വരികളാണ് ഇഷ്ടം. അപ്പൊ മ്യൂസിക് ഓക്കെ, മ്യൂസിക് ഇഷ്ടമല്ല,
2: അതെനിക്ക് വലിയ ഇഷ്ടമല്ല.
1: അതെന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ്സ് എന്താണ് ഈ മ്യൂസിക് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന?
2: ഒരാള് തന്നെ ഒരു പാട്ട് പാടുകയാണെങ്കിൽ അവരുടെ ആ വോയിസ് എനിക്ക് വളരെ
1: ഇഷ്ടമാണ്. ഇംഗ്ലീഷാണ് വോയിസ്
2: എന്ന് പറയുന്നത്, ഇംഗ്ലീഷാണ് പറഞ്ഞു പോയി.
1: ശരി, സാരമില്ല,
2: സാരമില്ല.
1: അപ്പൊ ഇനി രണ്ടാമത്തെ ചലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഗാനം കേട്ട് അതുപോലെ നമ്മൾ പാടുക എന്നുള്ളതാണ് ചലഞ്ച്. ഓക്കെ ചേട്ടനെ, ഞാൻ എന്തായാലും വേറെ ഗാനമൊന്നും കേൾപ്പിക്കുന്നില്ല, കാര്യം ഞാനും പിന്നെ സുന്ദരൻ ചേട്ടനൊക്കെ ഒരേ വഞ്ചിൽ യാത്ര ചെയ്യുന്നവരാണ്. കാര്യം ഞങ്ങൾ രണ്ടുപേരും സംഗീതം പഠിച്ചിട്ടില്ല അല്ലേ സുന്ദരൻ ചേട്ടാ?
2: ഞാൻ സംഗീതം മാത്രമേ പഠിച്ചിട്ടുള്ളൂ.
1: ആ എന്നാ അത് മതി, അങ്ങനെയാണെങ്കിൽ ഞാനും അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടെ ഒരു പാട്ടിന്റെ രണ്ട് ലൈൻ പാടാം, അതുപോലെ ചേട്ടൻ പാടണം. ഓക്കെ, ഞാൻ പാടുന്നത് തെറ്റായിരിക്കാം, പക്ഷെ അതുപോലെ ചേട്ടൻ പാടണം. ഓക്കെ, അതേ ടോണില് അതേ ശബ്ദത്തിൽ. ഓക്കെ ശരി, നമുക്ക് നോക്കാം. സുന്ദരിയേ സുന്ദരിയേ, സെന്തമിഴിൻ പെൺകോടിയേ, സുന്ദരിയേ.

0: पड़िए पड़ी
1: सुंदर ने सुंदर ने नल्ला नल्ला सुंदर ने
0: ओके അപ്പൊ ഇതിന് അടിപൊളിയായിട്ട് സുന്ദരൻ ചേട്ടനും അതുപോലെ പങ്കെടുത്തു. നമുക്ക് അടുത്ത ഒരു മനോഹരമായ ഗാനത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് നമുക്ക് തിരികെത്താൻ, കാരണം സമയം പെട്ടെന്ന് പെട്ടെന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു, അറിയുന്നില്ല. ഗാനത്തിലേക്ക് പോവാം.

0: ഹലോ
1: ഹലോ
0: നമസ്കാരം.
1: നമസ്കാരം.
0: അങ്ങനെ മനോരമയുടെ പാട്ട് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുന്നു. ഈ ഞാൻ പെട്ടെന്ന് നമുക്ക് ടൈം ഓൾറെഡി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമൊക്കെ ആയതുകൊണ്ടാണ്
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ
1: എന്തായാലും
0: ആ കവിത ചേച്ചി നമസ്കാരം.
1: ഓക്കെ,
0: ഞാൻ സോറി പേര് ചോദിക്കാൻ വിട്ടുപോയി. ഓക്കെ, ഞാൻ പെട്ടെന്ന് ടൈമിലേക്ക് പോയി. അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് ഒരു ചലഞ്ച് മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഞാൻ എന്റെ മലയാളം പൊന്നു മലയാളം ഞാൻ അവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നു കവിത ചേച്ചി അല്ലെ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു
1: അല്ലേ.
0: പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സോങ് ചലഞ്ച് തന്നെ നമുക്ക് എടുത്താലോ. ഇല്ല, എല്ലാവരും പാടിയത് തന്നെയാണ്. ഓക്കെ, അപ്പൊ കേട്ടോളൂ.

0: ഓക്കെ അല്ലേ? അപ്പൊ തോൽക്കാൻ മനസ്സില്ല, തോൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് കവിത ചേച്ചി ആ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നു. തുടങ്ങിയട്ടെ.
1: ഓക്കെ.

0: അടിപൊളി, സൂപ്പർ, അത് ശരി, തോൽക്കില്ല തോൽക്കില്ല, അടിപൊളി ചേച്ചി, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ, ഒരു ലക്ഷം അതുപോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ചലഞ്ചുകൾ ഇതുപോലെ തന്നെ ഏറ്റെടുക്കട്ടെ, ചലഞ്ചുകളെല്ലാം ജയിച്ചു മുന്നോട്ട് പോട്ടെ. ഓക്കെ, താങ്ക് യു ചേച്ചി, സൂപ്പർ ആയിരുന്നു കേട്ടോ, ഓൾ ദി ബെസ്റ്റ്.
1: ഓക്കെ,
0: അപ്പൊ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇത്രയും മനോഹരമായിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാമിനെ, ആ ഒരു ചലഞ്ചിനെ മനോഹരമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിനെ പര്യവസാനിപ്പിച്ചതിന് താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മൾ ചലഞ്ചുകളെ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടോ, കാരണം അത് ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് നമുക്കങ്ങ് മാറിപ്പോവാം, പക്ഷേ അതിന് നമ്മളൊന്ന് ട്രൈ ചെയ്യുക എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു വലിയ സംഭവമാണ്. അതാണ് ശരിക്കും വിജയമെന്ന് പറയുന്നത്. തോൽവിയും പരാജയവും തോൽവിയും വിജയവും അത് എല്ലാമൊക്കെ അതൊക്കെ പിന്നത്തെ കാര്യങ്ങളാണ്. നമ്മൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുക, ട്രൈ ചെയ്യുക, അതാണ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചത്, വിജയിച്ചവരുടെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട്, എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ദിനം ഇതാ കാത്തിരിക്കുന്നു നിങ്ങൾക്കായി, എനിക്കായി, നമുക്ക് എല്ലാവർക്കും വേണ്ടി. ആ ദിനത്തിലേക്ക് നമുക്ക് കാൽവയ്ക്കാം. എല്ലാവർക്കും നല്ല നല്ല സ്വപ്നങ്ങൾ നേർന്നുകൊണ്ട്, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥനയോടെയും ആശംസകളോടെയും ഇന്നത്തെ ലിസണേഴ്സ് ലോഞ്ചിൽ നിന്നും തൽക്കാലം ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:00 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര, 9:30 വോയിസസ് ഓഫ് ചേഞ്ച്, 10:00 വീക്കിലി സ്പോർട്സ് റൌണ്ട് അപ്പ്, 10:15 ടൈം പാസ്, 11:15 ഗാനകൗതുകം, 11:50 രുചിഭേദം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോടുകാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 വളർച്ചയുടെ പടവുകൾ, 3:30 കാതോട് പേസില, 4:30 എല്ലാരും ചൊല്ലണോ, 5:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 7:00 സുഖനോപബന്ധു, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസണേഴ്സ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: നീർച്ചാലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
1: തീവണ്ടിയുടെ ജനാലയ്ക്കടുത്തിരുന്ന് പുറത്തേക്ക് നോക്കി. അകലെ ഭീമാകാരമായൊരു മല, അതിൻ്റെ ആകാരഭംഗി അലൗകികമാണെന്ന് തോന്നി. നീലാകാശത്തിൻ്റെ ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ച പോലെ ആ മല ഉയർന്നു നിൽക്കുന്നു. യാത്ര തുടർന്നുകൊണ്ടിരുന്നു, ഒപ്പം മലയുടെ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരുന്നു. മലയുടെ അടിവാരത്തോട് ലക്ഷ്യം വെച്ചാണ് തീവണ്ടി ചലിച്ചത്. മലയടിവാരത്തിലെത്തിയപ്പോൾ ദൃശ്യങ്ങൾ മാറി. ദൂരെ നിന്ന് കണ്ട മലയുടെ ആകാരഭംഗി ഇപ്പോൾ കാണാനില്ല. കാഴ്ച പരിമിതമായിരിക്കുന്നു. തൊട്ടുമുമ്പിലുള്ള പാറയടുക്കുകളും കുറ്റിക്കാടുകളും മാത്രം. ദൂരെ നിന്ന് വീക്ഷിക്കുന്ന അന്യന്റെ കാഴ്ചപ്പാടല്ല അടുത്തു നിൽക്കുന്ന ബന്ധുവിനുള്ളത്. സൽക്കാരത്തിനെത്തിയ വിരുന്നുകാരൻ്റെ മനസ്സിൽ കടപ്പാടിൻ്റെ കണക്കുണ്ടാവും. ലഭിച്ച സൗഹൃദത്തിൻ്റെയും നന്മയുടെയും വില മനസ്സിലാക്കാൻ വിരുന്നുകാരന് എളുപ്പമാണ്. എന്നാൽ വീട്ടിലുള്ള ബന്ധുവിൻ്റെ നില അതല്ല. അവൻ്റെ കാഴ്ചപ്പാട് പരിമിതമാണ്. ശീലത്തിൻ്റെ മന്ദതയിൽ സ്നേഹത്തിൻ്റെ ചൂട് തിരിച്ചറിയുന്നില്ല. അടുപ്പം സമ്മാനിച്ച ധാരണകളും തെറ്റിദ്ധാരണകളും മുൻവിധികളും ബന്ധങ്ങളിലുണ്ടാകുന്ന അസ്വസ്ഥതകളും അടുത്തു നിൽക്കുന്ന ബന്ധുവിൻ്റെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു. അകലെ നിൽക്കുന്ന അന്യൻ്റെ കാഴ്ചപ്പാട് വിശാലമാണ്, കുറെ കൂടി സ്വതന്ത്രമാണ്. ബന്ധങ്ങളുടെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് അനുഭവിക്കുന്ന നിസ്സംഗത വസ്തുനിഷ്ഠമായ ഒരു കാഴ്ചപ്പാടിന് വഴിയൊരുക്കുന്നു. ഒന്നും കൊടുക്കുവാനും വാങ്ങുവാനും ഇല്ലാത്ത അവസ്ഥയിൽ, പ്രീതി സമ്പാദിക്കുവാനോ അപ്രീതി നേടുവാനോ ഇല്ലാത്ത അവസ്ഥയിൽ കാഴ്ചപ്പാടിന് ഭംഗിയേറുന്നു. പരിചയത്തിൻ്റെ ശീലം നമ്മുടെ പരസ്പര ബന്ധങ്ങളെ വികൃതമാക്കാറില്ലേ? എത്രയെത്ര ബന്ധങ്ങളാണ് കാലത്തിൻ്റെ കുത്തിയൊഴുക്കിൽപ്പെട്ട് ശിഥിലമാകുന്നത്? നമ്മുടെ പരസ്പരമുള്ള ഇടപാടുകളിൽ ചിലപ്പോഴെങ്കിലും അകലെ നിന്ന് അന്യൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അകലെയായിരിക്കുമ്പോൾ വൈകല്യങ്ങൾ മറഞ്ഞിരിക്കുമെന്നല്ല അതിനർത്ഥം. വൈകല്യങ്ങളെ അതിജീവിക്കുന്ന ആവൃത സൗന്ദര്യം കൂടുതൽ ദൃശ്യമാവും എന്നാണ് അർത്ഥം. വ്യക്തിയുടെ മൊത്തത്തിലുള്ള സവിശേഷതകളുടെയും സൗന്ദര്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എത്രയോ നിസ്സാരമാണ് അവൻ്റെ കുറവുകൾ. നിസ്സാരമായ കുറവുകളും പരിമിതികളും സഹാനുഭൂതിയോടെ അവഗണിക്കുവാൻ അന്യൻ്റെ കാഴ്ചപ്പാടിന് കഴിയും. ബന്ധങ്ങളിൽ അന്യൻ്റെ കാഴ്ചപ്പാടുണ്ടാക്കുന്ന ഇടവേളകൾ നമുക്കുണ്ടാവട്ടെ. അപ്പോൾ ബന്ധങ്ങൾ പഴകാതെ സൂക്ഷിക്കാൻ കഴിയും. നമ്മൾ ആദ്യമായി പരസ്പരം കണ്ടു പരിചയപ്പെട്ടതും ഇഷ്ടപ്പെടുകയും ചെയ്ത സന്ദർഭം ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയണം. പരിചയം തന്ന അറിവിൽ ഏറെ കുറവുകളുണ്ടാവും. അതിൽ നിന്നുള്ള മടുപ്പ് സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നു. അതുമൂലമുണ്ടാകുന്ന അകൽച്ചയുടെ ചാരക്കൂനയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിഞ്ഞാൽ ബന്ധത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ ഉയരും. മനുഷ്യബന്ധങ്ങളുടെ ഈ സംസ്കരണ പ്രക്രിയ ഒരിക്കലും അവസാനിക്കാതെ സൂക്ഷിക്കാൻ

0: ഫ്ലെക്സികൾ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
1: ഹലോ ഹലോ ചെക്ക് ഹലോ മൈക്ക് ടെസ്റ്റിംഗ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നാട്ടിലെ പാട്ടുകാർ. നാട്ടിലെ പാട്ടുകാരിൽ ഗാനം ആലപിക്കുന്നു ശോഭന ടീച്ചർ.

புனத்தீம் செம்பக பூங்காவன சில பூமரத்தொட்டு பண்டரி

0: നിങ്ങൾ ഇതുവരെ കേട്ടത് നാട്ടിലെ പാട്ടുകൾ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

മാനസിക 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.